മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, ഇടവം 13, 2026 മെയ് 27, ബുധനാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനം.

0: ശുഭചിന്തകൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് അടുത്തു നിൽക്കുന്നവർ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ അവർക്ക് നേരെ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ എല്ലാ കുറവുകളും കഴിവുകളും തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ആരായാലും അവർക്ക് നേരെ മാത്രം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. ലോകത്തെ ഒരു ഭരണാധികാരിക്കും തന്റെ രാജ്യത്തെ എല്ലാ പക്ഷത്തുള്ളവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാനാകില്ല. ഭൂരിപക്ഷ താല്പര്യം സംരക്ഷിക്കുവാൻ മാത്രമേ ഏതൊരു ഭരണാധികാരിക്കും സാധിക്കുകയുള്ളൂ. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 7 മണിക്ക് ഭാഗ്യരാശി, 8 മണിക്ക് ലിറ്റററി വേൾഡ്, 8:30 അക്ഷരമുദ്ര, 9 മണിക്ക് ടെക് ബൈറ്റ്സ്, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, 3 മണിക്ക് ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് തൂവാനം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ഗാനമന്ദാരം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് മെയ് 27. ലോകത്തിലെ ആദ്യ ചെസ് ടൂർണമെന്റ് നടന്നതും അഫ്ഗാനിസ്ഥാന് സ്വാതന്ത്ര്യം ലഭിച്ചതും കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം ആരംഭിച്ചതുമൊക്കെ ഒരു മെയ് 27-നായിരുന്നു. മെയ് 27-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് മെയ് 27. ഹേബസ് കോർപ്പസ് ആക്ട് ഇംഗ്ലണ്ടിൽ പാസാക്കിയത് 1679 മെയ് 27-നായിരുന്നു. പീറ്റർ ദ ഗ്രേറ്റ് സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരം സ്ഥാപിച്ചത് 1703 മെയ് 27-നായിരുന്നു. ലോകത്തിലെ ആദ്യ ചെസ് ടൂർണമെന്റ് ലണ്ടനിൽ നടന്നത് 1851 മെയ് 27-നായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ ആദ്യമായി വിമാനം പറന്നത് 1919 മെയ് 27-നായിരുന്നു. എൺപത്തിനാല് വർഷത്തെ അധിനിവേശത്തിന് ശേഷം അഫ്ഗാനിസ്ഥാന് സ്വാതന്ത്ര്യം ലഭിച്ചത് 1924 മെയ് ഇന്നേ ദിവസമായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1947 മെയ് 27-നായിരുന്നു പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം ആരംഭിച്ചത് 1981 മെയ് 27-നായിരുന്നു. തളിരു മാസിക ആയിരുന്നു മുഖപത്രം. കാരോൾ ഹാമിൽട്ടന്റെ നേതൃത്വത്തിൽ ആദ്യമായി ഒരു വനിതാ സംഘം ഉത്തരധ്രുവത്തിൽ എത്തിയത് 1997 മെയ് 27-നായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ റൊമാനിയൻ പതാക ക്ലിൻസെനിയയിൽ ഉയർത്തപ്പെട്ടത് 2013 മെയ് 27-നായിരുന്നു.

ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

കേൾക്കാം ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം.

0: വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തും. കേരളത്തിൽ നടപ്പാക്കുന്ന പ്രമുഖ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം തേടാനും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ഉറപ്പാക്കാനുമാണ് കൂടിക്കാഴ്ച. തുടർന്ന് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും വി ഡി സതീശൻ ചർച്ച നടത്തിയിരുന്നു. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്നലെ കൊച്ചി നഗരത്തിലെ മഴക്കാല മുന്നൊരുക്കങ്ങൾ മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. ദേശീയപാതയിൽ മൂന്നിടത്തെ നിർമ്മാണ അവശിഷ്ടങ്ങൾ ജൂൺ ഒന്നിനകം അടിയന്തരമായി നീക്കം ചെയ്യാൻ ദേശീയപാതാ അതോറിറ്റിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. നിർമ്മാണാവശിഷ്ടങ്ങൾ വൻ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്ന സാഹചര്യത്തിലാണ് നടപടി. പറവൂർ തെക്കേക്കനാൽ ജൂൺ ഒന്നിനു മുൻപ് വൃത്തിയാക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. മെട്രോ നിർമ്മാണ മേഖലയിൽ ഡ്രെയിനേജുകളുടെ ശുചീകരണ ജോലികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ജില്ലാ താലൂക്ക് തല കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കണമെന്നും ടോൾ ഫ്രീ നമ്പറുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു.
0: രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹരിയാനയിലെ ജിന്ദിനും സോണിപട്ടിനും ഇടയിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്താനാണ് മന്ത്രാലയത്തിന്റെ അനുമതി. ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഉപയോഗിച്ച് ഓടുന്ന ട്രെയിനിന് പ്രത്യേക എഞ്ചിൻ ഉണ്ടാവില്ല. ഓരോ കോച്ചിലെയും ഹൈഡ്രജൻ സെല്ലുകൾ ഉപയോഗിക്കുന്ന പവർ റോളിംഗ് സ്റ്റോക്ക് സാങ്കേതിക വിദ്യയാണ് ഈ ഡെമോ ട്രെയിനിൽ ഉപയോഗിക്കുന്നത്. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സമയബന്ധിതമായ ഇടപാടുകൾ ഉറപ്പാക്കാനും പേയ്മെന്റ് പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകാനും CBSEയെ സഹായിക്കണമെന്ന് പ്രധാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ ഒരു സുരക്ഷാ ലംഘനവും ഉണ്ടായിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും CBSE അറിയിച്ചു. രാജ്യത്തെ നുഴഞ്ഞുകയറ്റമടക്കം കാരണങ്ങൾ വഴി ഉണ്ടാകുന്ന ജനസംഖ്യാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതി രൂപീകരിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവോലേക്കർ സമിതി അധ്യക്ഷനായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. സെൻസസ് കമ്മീഷണർ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ഷാമിക രവി തുടങ്ങിയവർ ഉൾപ്പെടെ 5 സമിതിയെയും ഇതിനായി നിയമിച്ചു. ഇന്ത്യയിലെ ജനസംഖ്യാപരവും മതപരവും സാമൂഹികവുമായ മാറ്റങ്ങളെക്കുറിച്ച് സമഗ്രമായ വിലയിരുത്തൽ ഉന്നതതല സമിതി നടത്തും. ക്രിമിനൽ കേസിൽ അപ്പീൽ കോടതി ആദ്യമായി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതിയിൽ നിന്ന് ശിക്ഷയെ സംബന്ധിച്ച വാദം കേൾക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ശിക്ഷാകാര്യത്തിൽ തീരുമാനമെടുക്കാൻ കേസ് കീഴ്ക്കോടതിയിലേക്ക് അയക്കുന്ന രീതി അനുചിതമാണെന്ന് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. കൊൽക്കത്ത ഹൈക്കോടതി ഒരു ബലാത്സംഗ കേസിലെ പ്രതിയെ ശിക്ഷിച്ച ശേഷം അതേപ്പറ്റി വിചാരണ കോടതിയിൽ വാദം കേൾക്കണമെന്ന ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയുടെ പരിഗണനാവേളയിലാണ് കോടതിയുടെ നിർദ്ദേശം. വാഹനങ്ങൾ ഗതാഗത നിയമലംഘനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പിഴയടയ്ക്കാത്ത ഈ ചലാനുകൾ ഉടൻ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സംശയാസ്പദ പേയ്മെന്റ് ലിങ്കുകൾ അടങ്ങിയ വ്യാജ ഈ ചലാൻ നോട്ടീസുകൾ തട്ടിപ്പുകാർ അയക്കുന്നുണ്ട്. അത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് സാമ്പത്തിക നഷ്ടത്തിനും ഡാറ്റ ചോർച്ചയ്ക്കും കാരണമാകുമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ഔദ്യോഗിക പരിവാഹൻ പോർട്ടൽ വഴി മാത്രം ട്രാഫിക് ചലാനുകൾ പരിശോധിക്കാനും ഫാക്ട് ചെക്ക് യൂണിറ്റ് ആവശ്യപ്പെട്ടു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62 ചരമവാർഷിക ദിനം ഇന്ന്. തിരുവനന്തപുരത്ത് നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകത്തെ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുത്തു. ഇഹ്റാം അഥവാ തുന്നൽ ഇല്ലാത്ത വെള്ളവസ്ത്രം ധരിച്ച തീർത്ഥാടകർ അറഫ പ്രഭാഷണം കേൾക്കുകയും നമിറ പള്ളിയിൽ ഒരുമിച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: മുസ്തലിഫയിൽ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥാടകർ ഇന്ന്

0: രാവിലെ മൃഗബലിക്കും പിശാചിനെ കല്ലെറിയുന്നതിനുമായി മിനായിലേക്ക് തിരിക്കും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ 175,000-ത്തിലധികം ഇന്ത്യക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപ്പെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ പള്ളികളും ഈദ്ഗാഹുകളും ഇന്ന് പ്രാർത്ഥനാ നിർഭരമാവും. കേരളത്തിൽ നാളെയാണ് ബലിപ്പെരുന്നാൾ ആഘോഷം.
1: സംസ്ഥാനത്ത് തൊഴിലാളി ക്ഷേമം മെച്ചപ്പെടുത്താൻ ക്ഷേമബോർഡുകളെ ശാസ്ത്രീയ പഠനത്തിലൂടെ ശാക്തീകരിക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ മക്കൾക്ക് സൌജന്യ പഠനോപകരണ കിറ്റ് വിതരണം ചെയ്യുന്ന സംസ്ഥാനതല ചടങ്ങ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചരക്കു വാഹനങ്ങളുടെ വാടക നിർണയം, ബസ് ലോറി തൊഴിലാളികളുടെ വേതനം എന്നീ വിഷയങ്ങളിൽ വിജ്ഞാപനം പരിഗണനയിലാണെന്ന് മന്ത്രി പറഞ്ഞു. ഓട്ടോറിക്ഷാ നിരക്ക് വർധനയിൽ അന്തിമ തീരുമാനം ഗതാഗത വകുപ്പിന്റേതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ ഗതാഗത മന്ത്രിക്ക് കൈമാറുമെന്നും ബിന്ദുകൃഷ്ണ പറഞ്ഞു. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് നേരിൽ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും. മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനെ ചോമ്പാലയിലെ വീട്ടിൽ മന്ത്രി സന്ദർശിക്കും. വൈകിട്ട് കൽപ്പറ്റ മേപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച ജെസ്സിയുടെ കുടുംബത്തെയും മന്ത്രി നേരിൽ കാണും. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾ പരിശീലനകാലത്ത് നേടിയെടുത്ത അഭ്യാസമുറകൾ അക്കാദമി ഗ്രൌണ്ടിൽ പ്രദർശിപ്പിച്ചു. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായാണ് പ്രദർശനം ഒരുക്കിയത്. കേഡറ്റുകളുടെ ബിരുദദാന ചടങ്ങ് ഇന്നാണ്. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശിക്കാൻ ഈ മാസം 31 വരെ പൊതുജനങ്ങൾക്ക് ഗവൺമെന്റ് അനുമതി നൽകി. അറ്റകുറ്റപ്പണികൾക്ക് തടസ്സം ഉണ്ടാവാത്ത വിധം കാൽനടയാത്രയ്ക്കാണ് അവസരം. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണൻ.
2: കാലവർഷത്തിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അറ്റകുറ്റപ്പണികളും അണക്കെട്ടിൽ നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി ബഗ്ഗിക്കാർ ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കി. ഹൈഡൽ ടൂറിസം സെന്ററിന്റെ അഭ്യർത്ഥനയും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടും പരിഗണിച്ചാണ് തീരുമാനം. ബുധനാഴ്ചകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പുള്ള ദിവസങ്ങളിലും സന്ദർശനത്തിന് വിലക്കുണ്ടാകും. ദുരന്ത നിവാരണ അതോറിറ്റി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ദിവസങ്ങളിലും ടൂറിസം പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല. കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങളോടെ മാത്രമായിരിക്കും വിനോദസഞ്ചാരികളെ അണക്കെട്ടിലേക്ക് പ്രവേശിപ്പിക്കുക.
1: ശബരിമല സ്വർണക്കൊള്ളയിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് BJP MLA മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി. ശബരിമല പ്രക്ഷോഭത്തിൽ വിശ്വാസികൾക്കെതിരെ എടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. IPL ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിലെത്തി. ധർമ്മശാലയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കിയത്. ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം. ഗുജറാത്ത് ടൈറ്റൻസ് ഈ മത്സരത്തിലെ ജേതാക്കളുമായി ഫൈനൽ ബർത്തിനായി രണ്ടാം ക്വാളിഫയറിൽ മത്സരിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വിവരാവകാശം ആരുടെയും ഔദാര്യമല്ലെന്നും അത് പിടിച്ചു വാങ്ങേണ്ടതല്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ വ്യക്തമാക്കി. അപേക്ഷകരോട് ഓഫീസിലെത്തി ഫയൽ പരിശോധിച്ച് രേഖകളുടെ പകർപ്പ് എടുക്കാമെന്ന് മറുപടി നൽകുന്നത് ഉചിതമല്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് പന്തീരാങ്കാവിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കാർത്തിക് എന്ന 19-കാരനാണ് മരിച്ചത്. രാത്രി കുടുംബാംഗങ്ങൾ വീട്ടിൽ ഇല്ലാത്ത സമയത്തായിരുന്നു സംഭവം. വണ്ടൂരിൽ CPIM പ്രവർത്തകനെ ആക്രമിച്ച കേസിൽ 2 പേരെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ വധശ്രമമടക്കം വകുപ്പുകൾ ചുമത്തി. കാപ്പിൽ ചൌക്കിയിലെ ബാർബർ ഷോപ്പിൽ കഴിഞ്ഞ ഞായറാഴ്ച മൂലങ്ങടൻ സാജുവിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. രാജ്യത്തെ ആദ്യ ഹൈഡ്രോജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ 1,00,000 തീർത്ഥാടകർ പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപ്പെരുന്നാൾ. IPL ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
4: തീരാ ഹുടുകി നേരാനു
5: ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു RJ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ

0: സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ വിശദമായി. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മത സാമൂഹിക വിഭാഗങ്ങൾക്കിടയിലുള്ള അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം ഉന്നത സമിതി വിലയിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: ജനന നിരക്കിലെ വ്യത്യാസങ്ങൾ, അതിർത്തി കടന്നുള്ള സഞ്ചാരം, സാമ്പത്തിക അവസരങ്ങൾ, മറ്റ് സാമൂഹിക പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവയുൾപ്പെടെ ജനസംഖ്യാ മാറ്റങ്ങളുടെ കാരണങ്ങൾ പഠിക്കാൻ മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവ്ലേക്കർ അധ്യക്ഷനായ അഞ്ചംഗ സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും തടവിൽ വയ്ക്കാനും നാടുകടത്താനുമുള്ള പ്രവർത്തന സംവിധാനം സമിതി ശുപാർശ ചെയ്യും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറിയായിരിക്കും അഞ്ചംഗ സമിതിയെ നയിക്കുക. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ജനസംഖ്യാ ദൌത്യത്തിന്റെ തുടർച്ചയാണിത്.
2: मैं आज देश के सामने एक चिंता, एक चुनौती के संबंध में आगाह करना चाहता हूँ. षड्यंत्र के तहत देश की डेमोग्राफी को बदला जा रहा है, एक नए संकट के बीज बोए जा रहे हैं और ये घुसपैठिए मेरे देश के नौजवानों की रोजी रोटी छीन रहे हैं और इसलिए एक हाई पावर डेमोग्राफी मिशन शुरू करने का निर्णय किया है.
1: ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാരമാർഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പ്രസ്താവിക്കുന്നത്. 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ അക്കാലത്തെ പട്ടികയിലുള്ളവരുമായി തങ്ങൾക്കുള്ള പൂർവിക ബന്ധം തെളിയിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധനയിന്മേലാണ് പ്രധാനമായും വാദം നടന്നത്. ആധാറോ തെരഞ്ഞെടുപ്പ് കാർഡോ പൌരത്വത്തിന്റെ അന്തിമ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു കമ്മീഷന്റെ നിലപാട്. ബീഹാറിൽ SIR നടത്താൻ കമ്മീഷൻ തീരുമാനിച്ചതിന് പിന്നാലെ കഴിഞ്ഞ വർഷം ജൂണിലാണ് മിക്ക ഹർജികളും സമർപ്പിച്ചത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും ബോർഡ് അറിയിച്ചു. ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര നിരീക്ഷണം ശക്തമാക്കുന്നതിനായി ഇന്തോ പസഫിക് മാരിടൈം സർവൈലൻസ് കൊളാബറേഷൻ എന്ന സംയുക്ത സംരംഭത്തിന് ക്വാഡ് രാജ്യങ്ങൾ തുടക്കം കുറിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം വിദേശകാര്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി കെ നാഗരാജ് നായിഡുവാണ് ഇക്കാര്യം അറിയിച്ചത്. പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെയും ക്വാഡ് മന്ത്രിമാർ ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം കൈവരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 17th വിദേശകാര്യ മന്ത്രിതല ചട്ടക്കൂട് സംഭാഷണം ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി ബോങ്ങും സംയുക്തമായാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. നിർണായക ധാതുക്കളുടെ ലഭ്യതയും വിതരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളും സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
3: Where trade and investment is concerned, we've been holding discussions to move from the EFTA-ECTA to the CECA. On the energy side, we have energy trade. We are looking to expand that as well into the uranium supplies. Our teams have been in discussion of critical minerals as well.
0: പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ ഡിജിറ്റൈസേഷനും കാര്യക്ഷമമായ നിർവഹണവും ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ PM അജയ് പോർട്ടലും അജയ് മൊബൈൽ ആപ്പും സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. കടലാസധിഷ്ഠിത പ്രവർത്തന രീതിയിൽ നിന്ന് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്കുള്ള മാറ്റത്തിന് പോർട്ടലും ആപ്പും വഴിയൊരുക്കും. ഗ്രാമതല ആസൂത്രണം, അടിസ്ഥാനതല നിരീക്ഷണം, ജിയോ ടാഗിംഗ്, മൊബൈൽ പരിശോധനകൾ, തത്സമയ വിവര വിനിമയം എന്നിവ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് PM അജയ് മൊബൈൽ ആപ്പിന്റെ പ്രധാന ലക്ഷ്യം. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിമിലെത്തി. ഇന്ന് നാഥുല പാസ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ഇന്നലെ നാംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജിയും ഓർക്കിഡേറിയവും രാഷ്ട്രപതി സന്ദർശിച്ചു. ഈ ചെലാൻ നോട്ടീസുകൾ എന്ന് അവകാശപ്പെടുന്ന വ്യാജ വാട്സപ്പ് സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി PAB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യാജ പേയ്മെന്റ് ലിങ്കുകളിലൂടെ

0: വാഹനങ്ങൾ ഗതാഗത നിയമലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ട്രാഫിക് ചെല്ലാൻ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമാണെന്നും അത്തരം അജ്ഞാതമോ സംശയാസ്പദമോ ആയ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സർക്കാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി.
2: തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പുഴിയൂർ വരെയും കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ വരെയും ആലപ്പുഴയിൽ അഴീക്കൽ ജെട്ടി മുതൽ വടക്കോട്ടും കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും ഇന്ന് രാത്രി കടലാക്രമണത്തിന് സാധ്യത. കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. അതിനിടെ സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ വരവ് 1-2 ദിവസം കൂടി വൈകാനാണ് സാധ്യത. ആലപ്പുഴ, പത്തനംതിട്ട, നിലയ്ക്കൽ, കണ്ണൂർ, വയനാട്, ബേക്കൽ തുടങ്ങിയിടങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ 5 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നതൊഴിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് കാര്യമായ തോതിൽ മഴയില്ലാത്ത സ്ഥിതിയാണ്.
0: സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം ഇന്ന് ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. ത്യാഗസ്മരണകളോടെയാണ് എല്ലാവരും ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയേർക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. IPL 1st ക്വാളിഫയർ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. RCB ഉയർത്തിയ 255 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന് 19.3 ഓവറിൽ 162 റൺസ് എടുക്കുന്നതിനിടയിൽ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ചു കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL 1st ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
4: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.
5: ठंडे ठंडे पानी से ना

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

കാവ്യ വസന്തം ഒ എൻ വി കുറുപ്പിന്റെ ജന്മദിനം ആഘോഷിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം മെയ് 27-ന് പ്രിയ കവി ഒ എൻ വി കുറുപ്പിന്റെ ജന്മദിനത്തിൽ അനശ്വരങ്ങളായ വരികളിലൂടെ ഓർമ്മകളിലൂടെ ഒരു സഞ്ചാരം. മറക്കാതെ കേൾക്കൂ, മെയ് 27-ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്കു രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: നിങ്ങളുടെ കാവ്യവസന്തം. ഒ എൻ വി കുറുപ്പിന്റെ ജന്മദിനം ആഘോഷിക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം. May 27 പ്രിയ കവി ഒ എൻ വി കുറുപ്പിന്റെ ജന്മദിനത്തിൽ അനശ്വരങ്ങളായ വരികളിലൂടെ ഓർമ്മകളിലൂടെ ഒരു സഞ്ചാരം. മറക്കാതെ കേൾക്കൂ, May 27 ഉച്ചയ്ക്ക് 1 മണി മുതൽ. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം, സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം.
1: ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
3: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 അക്ഷരമുദ്ര എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ നിരവധി കൃതികളെ ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് അക്ഷരമുദ്ര എന്നത്. കൂടാതെ പുതിയ തലമുറയിലെ നിരവധി എഴുത്തുകാരെയും ഈ ഒരു പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്ന് അക്ഷരമുദ്രയിൽ സ്പ്രെഡിംഗ് ജോയി എന്ന ആത്മകഥാപരമായ ഒരു കൃതിയാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ ആഴ്ചയുടെ തുടർച്ചയായാണ് അക്ഷരമുദ്രയിലൂടെ ഈ ആഴ്ചയും സ്പ്രെഡിംഗ് ജോയ് എന്ന കൃതി ശ്രോതാക്കൾക്കായി ഞാൻ പങ്കുവയ്ക്കുന്നത്. ശ്രീ ജോയ് ആലുക്കാസ് എഴുതിയ ആത്മകഥാരൂപത്തിലുള്ള ഒരു കൃതിയാണ് സ്പ്രെഡിംഗ് ജോയ് എന്നത്. തൻ്റെ ജീവിതത്തിൽ, തൻ്റെ യൗവനത്തിലും ഒക്കെയും താൻ അനുഭവിച്ച നിരവധി കാര്യങ്ങളെ അദ്ദേഹം വളരെ വിശ്വസ്തയോടും ആത്മാർത്ഥതയോടുമായി നമുക്കായി പങ്കുവയ്ക്കുന്നത് സ്പ്രെഡിംഗ് ജോയ് എന്ന ഈ കൃതിയിലൂടെ വായനക്കാരായ നമുക്ക് കാണാൻ കഴിയും. ജോയ് ആലുക്കാസ് ലോകത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ജ്വല്ലറി ബ്രാൻഡായ കഥയും അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ തൻ്റെ വ്യാവസായിക പാരമ്പര്യവും തൻ്റെ കുടുംബജീവിതവും തൻ്റെ യൗവനവും ഒക്കെ പിന്നിട്ട വഴികളെക്കുറിച്ചും വളരെ രസകരമായാണ് പ്രിയങ്കരനായ ജോയ് ആലുക്കാസ് നമ്മോട് പറയുന്നത്. DC ബുക്സ് ആണ് ഇതിന്റെ പ്രസാധകർ. ഞാൻ എന്തു ചെയ്യണം എന്നു പറയാതെ ഇന്നെനിക്കറിയാവുന്നതെല്ലാം എന്നെ പഠിപ്പിച്ച അപ്പനും അമ്മയ്ക്കുമാണ് ഞാൻ ഈ കൃതി സമർപ്പിക്കുന്നത് എന്ന് അദ്ദേഹം ഈ കൃതിയുടെ തുടക്കത്തിൽ തന്നെ കുറിച്ചു വച്ചിട്ടുണ്ട്. ജോയ് ആലുക്കാസ് ഈ നാമം കേട്ടിട്ടില്ലാത്തവരായി ആരുമുണ്ടാകില്ല അല്ലേ? ജോയ് ആലുക്കാസ് എന്നത് ഒരാഗോള ബ്രാൻഡായി ഉയർന്ന കഥയും അദ്ദേഹം ഈ കൃതിയിലൂടെ പറയുന്നുണ്ട്. ശ്രീ ജോയ് ആലുക്കാസ് എഴുതിയ ആത്മകഥാരൂപത്തിലുള്ള ഈ കൃതിയുടെ നിരവധി വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി പങ്കുവയ്ക്കുന്നത്. അതിഭാവുകത്വങ്ങളൊന്നും തന്നെ ഇല്ലാതെ വാക്കുകളിലും വരികളിലുമെല്ലാം തികച്ചും സാധാരണക്കാരനെ പോലെ, അല്ലെങ്കിൽ സാധാരണത്വം നിലനിർത്തിക്കൊണ്ട് ശ്രീ ജോയ് ആലുക്കാസ് ആ വരികളിലൂടെ ഇങ്ങനെ തന്റെ അനുഭവങ്ങൾ പ്രിയപ്പെട്ട വായനക്കാർക്കായി കുറിച്ചു വയ്ക്കുകയാണ്. ഓരോ അധ്യായവും വായിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് ഒരു വ്യക്തി എന്നല്ല, ഒരു കുടുംബം മുഴുവൻ വളരെ അച്ചടക്കത്തോടെയും വാണിജ്യ പെരുമയോടും കൂടി ലോകത്തിന്റെ നിറകിലേക്ക് നടന്നു കയറിയ ഒരു കഥയാണ് ഇതെന്ന് നമുക്ക് തോന്നും. സാംസ്കാരിക പെരുമയുടെ ഈറ്റില്ലമായ തൃശൂർ നഗരത്തിലാണ് അദ്ദേഹം ജനിച്ചത്. മലയാള സാഹിത്യത്തിൽ ആത്മകഥാപരമായ നിരവധി കൃതികളുണ്ട് അല്ലേ? എന്താണ് ആത്മകഥ എന്നല്ലേ? ഒരു വ്യക്തി സ്വന്തം ജീവിതാനുഭവങ്ങളെക്കുറിച്ച് തന്റെ കാഴ്ചപ്പാടുകളിലൂടെ എഴുതുന്ന സാഹിത്യ രൂപമാണ് ആത്മകഥ എന്നത്. ഒരു വ്യക്തിയുടെ ആത്മകഥയിൽ നിന്നും നമുക്ക് ആ വ്യക്തിയുടെ വ്യക്തിപരവുമായ വീക്ഷണങ്ങളും ദർശനങ്ങളും ഓർമ്മകളും ഒക്കെ കാണാൻ കഴിയും. അങ്ങനെ നിരവധി അധ്യായങ്ങളിലൂടെ നിരവധി പേരുകളാണ് അദ്ദേഹം ഈ കൃതിക്ക് ഇട്ടിരിക്കുന്നത്. ഞാൻ ഈ കൃതി കുറേയധികം വായിച്ചു കേൾപ്പിക്കുകയാണ് കഴിഞ്ഞ 2 എപ്പിസോഡുകളിലും ചെയ്തത്. ആലുക്കാസിൽ ആനന്ദം അഥവാ ജോയ് ചേർക്കുന്നു എന്ന് പേരിട്ട് അദ്ദേഹം ഒരധ്യായം എഴുതിയിട്ടുണ്ട്. എന്റെ ഏറ്റവും വലിയ ആനന്ദങ്ങളിൽ ഒന്ന് കാറോടിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ചും ദുബായിലെ പട്ടുപോലെ മൃദുലമായ വഴികളിലൂടെ. ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ പാട്ടുവയ്ക്കാറില്ല, പകരം നഗര കാഴ്ചകൾ കാണും. അടിസ്ഥാന സൗകര്യങ്ങളിൽ വരുന്ന പുതിയ വികാസങ്ങൾ ശ്രദ്ധിക്കും, അമ്പരചുംബികളുടെ പരിണാമങ്ങൾ കാണും. അത് അനിവാര്യമായും എന്റെ ശ്രദ്ധ പരസ്യങ്ങളിലേക്ക് എത്തിക്കും. പലവിധ പരസ്യ സംവിധാനങ്ങൾ എന്നും എനിക്കൊരത്ഭുതമായിരുന്നു എന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. 2004 ഒരു സയാനത്തിൽ ഞാൻ ദേറ ഗോൾഡ് ആൻഡ് ബിൽഡിംഗിലെ ഓഫീസിൽ നിന്ന് അൽ മൻഖൂളിലുള്ള ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2001 ഞങ്ങൾ ഈ വില്ലയിലേക്ക് താമസം മാറ്റിയത്. അപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ചകളെക്കുറിച്ചാണ് അദ്ദേഹം കുറിക്കുന്നത്. ഞാൻ സിഗ്നലിലെത്തി, സിഗ്നൽ പച്ച കത്തിയെന്നും എനിക്ക് മുന്നോട്ട് നീങ്ങുകയല്ലാതെ മറ്റു മാർഗമില്ല. ബർദുബയിലെത്തിയ ഞാൻ ഒരു യൂട്ടേൺ എടുത്ത് തിരികെ വന്നു. തിരികെ വണ്ടി ഓടിച്ച് ഞാൻ വന്നപ്പോൾ ഒരു പരസ്യ ബോർഡിനരികിലാണ് ഞാൻ എത്തിയത്. അതിൽ എഴുതിയിരുന്നത് ഞാൻ കൃത്യമായി വായിച്ചെടുത്തു എന്ന് അദ്ദേഹം കുറിക്കുന്നു. അതിലെ ആദ്യ അക്ഷരം കണ്ടപ്പോൾ എന്റെ മനസ്സിലുദിച്ച ഒരാശയത്തിന്റെ പൂർണ്ണ രൂപത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ആ പരസ്യപ്പലക എന്റെ ആ യാത്രയിൽ കൂട്ടിച്ചേർത്ത 4 കിലോമീറ്റർ മൂല്യവത്തായിരുന്നു എന്നും പറയുന്നുണ്ട്. ആ പരസ്യപ്പലക എങ്ങനെയാണെന്നെ പ്രലോഭിപ്പിച്ചത്, അത് പറഞ്ഞ കഥ വളരെ പ്രസിദ്ധമാണ്. ചില്ലറ വിൽപ്പന, സേവനങ്ങൾ, ഉത്പാദനം എന്നിങ്ങനെ പല മേഖലകളിൽ സാന്നിധ്യമുള്ള അൽ ഫുത്തൈം ഗ്രൂപ്പ് 2000 വിഭജിക്കപ്പെട്ടിരുന്നു. മജീദ് തന്റെ കുടുംബ നാമം കമ്പനിയുടെ പേരിനൊപ്പം നിലനിർത്തി. അതിൽ തന്റെ പേരും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്ന് നമ്മുടെ പ്രിയങ്കരനായ ജുയ ലുക്കാസ് ഈ കൃതിയിൽ കുറിക്കുന്നുണ്ട്. എനിക്കത് തന്ന സന്ദേശം വളരെ ലളിതമായിരുന്നു. ഞാൻ എന്റേതായ ഒരു പൈതൃകം സൃഷ്ടിച്ചെടുക്കുമ്പോൾ തന്നെ അപ്പൻ എനിക്ക് തന്നതെന്തോ അതിനെ നിലനിർത്തുകയും ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ ആ പൊക്കിൽ കൂടി മുറിച്ചുകൊണ്ട് തന്നെ വിപണിയിൽ എനിക്കുള്ള സത്പേര് കൂട്ടിക്കൊണ്ട് അപ്പൻ സ്ഥാപിച്ച ബ്രാൻഡിന്റെ മികച്ച ഖ്യാതിയും വിശ്വാസ്യതയും ഒക്കെ നിലനിർത്താം എന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. അതിനാൽ ഞാൻ ആലുക്കാസിനൊപ്പം ജോയ് ചേർക്കാൻ അങ്ങനെ തീരുമാനിച്ചു. എനിക്കും എന്റെ വ്യാപാരത്തിനും ഒരു പുതിയ വ്യക്തിത്വം സൃഷ്ടിച്ചെടുക്കാൻ സമയമായിരിക്കുന്നു. 2001 കുടുംബ വ്യാപാരത്തിന്റെ ഭാഗം നടന്നതിനു ശേഷവും തുടർന്ന് ഇന്ത്യയിൽ ഞാൻ പലതും ആരംഭിച്ചതിനു ശേഷവും വർഷങ്ങളായി ഞാൻ എന്റെ പ്രസ്ഥാനത്തിന് വേറിട്ട ഒരു വ്യക്തിത്വം എങ്ങനെ സ്ഥാപിക്കണം എന്നതിനുള്ള മാർഗം ആരാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം ഈ കൃതിയിൽ കുറിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം സ്വതന്ത്രരായി പ്രവർത്തിക്കുകയായിരുന്നു. എന്നിരുന്നാലും ആലുക്കാസ് എന്ന ബ്രാൻഡിലൂടെ പരസ്പരം ഞങ്ങൾ ബന്ധത്തിലുമായിരുന്നു എന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. അക്ഷരമുദ്രയിൽ ചെറിയൊരു

Feel the music with Radio Santhvanam 90.4 FM. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അക്ഷരമുദ്രയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യത്തിൽ ആത്മകഥാംശങ്ങളുള്ള നിരവധി കൃതികളുണ്ട്. ആത്മകഥകൾ എന്നും നമ്മയൊക്കെ വളരെ സ്വാധീനിച്ചു പോകുന്ന ഒരു സാഹിത്യ രൂപം തന്നെയാണ് ശ്രീ ജോയ് ആലുക്കാസ് എഴുതിയ സ്പ്രെഡിംഗ് ജോയ് എന്ന ആത്മകഥയെക്കുറിച്ചാണ് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ആഴത്തിൽ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ജോയ് ആലുക്കാസ് ലോകത്തിന് പ്രിയപ്പെട്ട ജ്വല്ലറി ബ്രാൻഡായ കഥ, അതിന്റെ തന്നെ ഉടമയും വ്യവസായിയുമായ ജോയ് ആലുക്കാസ് ഈ ഒരു കൃതിയിലൂടെ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ആലുക്കാസ് എന്ന പേരിനോടൊപ്പം ജോയ് എന്ന പേര് കൂട്ടിച്ചേർത്തതിന്റെ വിശേഷങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 22 കാരറ്റ് സ്വർണ വ്യാപാരി എന്ന സ്ഥാപനം, ആ ബ്രാൻഡ് പുതുക്കൽ, അത് പുനഃസ്ഥാപിക്കൽ, അതിനെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം നിരവധി അധ്യായങ്ങളിലൂടെ നമ്മോട് പറയുന്നത്. പുതിയ പേരുമൊത്ത് ജനങ്ങൾ പരിചയത്തിലാകാൻ കുറച്ച് സമയമെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ശീലമെന്ന നിലയിൽ എല്ലാവരുടെയും നാക്കിൻതുമ്പിൽ ആലുക്കാസ് എന്ന നാമമേ വരുമായിരുന്നുള്ളൂ. അത് ഞങ്ങളുടെ വിതരണക്കാരാകട്ടെ, വ്യാപാര പങ്കാളികളാകട്ടെ, ജീവനക്കാരാകട്ടെ, പുതിയ പേരെന്നുപോലെ സ്വീകാര്യമാകാൻ കുറച്ച് സമയമെടുത്തു. പൊതുവെ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ അത് ജോയ് ആലുക്കാസ് എന്നാണെന്നായിരുന്നു. രണ്ട് വാക്കുകളായി അല്ലാതെ ഒന്നിച്ചല്ല എന്ന് അതൊരൊറ്റ വാക്കാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ജോയ് ആലുക്കാസ്, അതാണ് എന്റെ ബ്രാൻഡിന്റെ പേര്. ഞാൻ പലരെയും തിരുത്തുകയുണ്ടായി എന്നുകൂടി അദ്ദേഹം ഈ കൃതിയിൽ പറയുന്നുണ്ട്. ജോയ് ഇന്ത്യയിൽ എന്ന് പേരിട്ടിരിക്കുന്ന ഒരധ്യായത്തിൽ സ്വർണവും പവിഴങ്ങളും നിറഞ്ഞു കിടക്കുന്ന അലാവുദ്ദീന്റെ ഗുഹ ഓർക്കുക എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. ഉജ്ജ്വലമായ നിധികൾ, അന്തമില്ലാതെ നീളുന്ന ദൃശ്യവിരുന്നായി അത് കണ്ണുകൾ കന്ന് ആ മാന്ത്രികതയിലേക്ക് വശീകരിക്കപ്പെട്ട് അതിന്റെ തിളങ്ങുന്ന സ്വർണവർണ്ണത്തിൽ ത്രസിച്ച് അതിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് ഞാൻ കുറിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് എന്റെ ചെന്നൈയിലെ ബൃഹത് ഷോറൂമിനെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന ധാരണ. സമാനതകളില്ലാത്ത ഒരു ഷോപ്പിംഗ് അനുഭവമാണ് എന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ അതിനെ സങ്കല്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. 4 നിലകളിലായി ഏകദേശം 51,962 ചതുരശ്ര അടിയിൽ തിരഞ്ഞെടുക്കാനായി സമാനതകളില്ലാത്ത ഒരു ഷോപ്പിംഗ് അനുഭവമാണ് എന്റെ ചെന്നൈയിലെ ഷോറൂം എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. പക്ഷേ അതിന്റെ ഉദ്ഘാടന ദിവസം എന്നിലുണ്ടായിരുന്നത് ആകാംക്ഷകളല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. വർഷങ്ങളായി ഞാൻ എന്തൊക്കെ നിർമ്മിച്ചെടുത്തോ അതെല്ലാം

ുന്നവരുമുണ്ടായിരുന്നു. കുടുംബാംഗങ്ങളുണ്ട്. ചെന്നൈയിലെ ഒരു ഷോറൂമിന് ചെയ്ത നിക്ഷേപമുണ്ടെങ്കിൽ 10 പുതിയ ഷോറൂമുകൾ ആരംഭിക്കാനാകും. ഞാൻ എന്റെ കൈവശമുള്ള മുട്ടകളെല്ലാം പൊന്നുമുക്കി മിനുക്കിയെടുത്ത ഒരൊറ്റ കുട്ടയിൽ നിക്ഷേപിക്കുന്നത് എന്തുകൊണ്ട് എന്ന് അവർക്കൊന്നും അന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം വളരെ ലളിതമായി കുറിക്കുന്നുണ്ട്. അവരുടെ വീക്ഷണമൊക്കെ എനിക്ക് മനസ്സിലായി. ഒന്നിനു പകരം 10 ഷോറൂമുകൾ തുറക്കുന്നതാകുമായിരുന്നു സുരക്ഷിതത്വം. അത് വിജയസാധ്യത വർദ്ധിപ്പിക്കുകയും പരാജയ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു എന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. അതേസമയം എന്റെ സ്വപ്നത്തിലുള്ള ജ്വല്ലറി ഷോറൂം അതിബൃഹത്തായ മൂലധന നിക്ഷേപം ആവശ്യപ്പെടുന്ന ഒന്നായിരുന്നു. അതിനൊത്ത പ്രവർത്തന ചെലവുകളും വേണം. അത് നടത്തിക്കൊണ്ടുപോകാൻ ഉതകുന്ന ജീവനക്കാരുടെ സംഘത്തെ ഞാൻ തിരഞ്ഞെടുത്തു. അവർക്ക് എല്ലാവിധ പരിശീലനങ്ങളും നൽകി കടയുടെ ഇന്റീരിയർ ജോലികൾക്ക് വളരെയധികം തുക ഞാൻ ചിലവിട്ടു. അതിനകത്ത് ഏകദേശം 3 ടൺ സ്വർണത്തിന്റെ ശേഖരമുണ്ടായി. അതിലൊക്കെ തന്നെ ഇതിന്റെ അതിജീവന സാമർഥ്യം നിലനിൽപ്പ് എങ്ങനെയാകുമെന്നതിൽ എന്റെ സംഘത്തിനൊരു ചെറിയ ആശങ്കയുണ്ടായത് സ്വാഭാവികം തന്നെ എന്ന് കുറിക്കുന്നുണ്ട്. തീർത്തും സാമ്പത്തിക വശത്തു നിന്നോ നിക്ഷേപ മാതൃകയുടെ വശത്തു നിന്നോ പരിഗണിച്ചാൽ ഇത് വിവേകമാണെന്ന് പറയാനാകുമായിരുന്നില്ല. മറ്റുള്ളവർക്ക് അസാധ്യമെന്ന് തോന്നിയത് എനിക്ക് സാധ്യമെന്ന് തോന്നി എന്ന് കുറിക്കുന്നുണ്ട്. പരീക്ഷിച്ചറിഞ്ഞ കാലം അംഗീകരിച്ച മാർഗം എനിക്കുള്ളതല്ല. ഞാൻ എന്റേതായ പാത കണ്ടെത്തുന്ന വ്യക്തിയാണ് എന്ന് വ്യാപാരിയായ ജോയ ലുക്കാസ് പറയുന്നുണ്ട്. ഈ പരമ്പരയിലെ ഏറ്റവും പുതിയതായിരുന്നു ചെന്നൈയിലെ ഷോറൂം. ആരെങ്കിലും എന്നോട് എന്തിനെ എന്ന് ചോദിച്ചാൽ ഉടൻ എന്റെ മറു ചോദ്യം എന്തുകൊണ്ട് പറ്റില്ല എന്നാകും. ഒരു പദ്ധതി തീരുമാനിച്ചാൽ അത് ഞാൻ പ്രാവർത്തികമാക്കും എന്ന് തന്നെയാണ് അദ്ദേഹം കുറിക്കുന്നത്. ചെന്നൈയിലെ ഷോറൂം ഞാൻ പ്രഖ്യാപിച്ച് ഒട്ടും താമസിയാതെ എന്റെ പ്രതിയോഗികൾ അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തുടങ്ങി എന്നും കുറിച്ചിട്ടുണ്ട്. എന്റെ ആദ്യ ചുവട് എനിക്ക് ഏറ്റവും അടുത്തുള്ള എന്റെ ടീമിനെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു. അവർക്ക് എന്റെ വീക്ഷണം മനസ്സിലാകുക എന്നതായിരുന്നു എന്നും കുറിക്കുന്നുണ്ട്. അവർ എന്റെ ഒപ്പമെത്തിയാൽ പിന്നെ കടയുടെ വിജയത്തിനായി വിശ്രമമില്ലാതെ അവർ പ്രവർത്തിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവരുടെ നേതാവെന്ന നിലയിൽ എന്റെ ദൗത്യം അവരുടെ മനസ്സിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുകയായിരുന്നു. അതിന് കുറച്ച് സമയമെടുത്തു. പക്ഷേ ചില അപായ സാധ്യതകളെ നേരിടാൻ തക്ക മൂല്യം ഈ പദ്ധതിയിലുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ അന്ന് എനിക്കായി. അവസാനം അവരെല്ലാം തന്നെ എന്റെ നിരീക്ഷണങ്ങൾക്ക് ഒപ്പം ചേർന്നു നിന്നു എന്നും വളരെ ആഹ്ലാദത്തോടെ അദ്ദേഹം കുറിക്കുന്നുണ്ട്. ഈ മെഗാ ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പുള്ള 18 മാസങ്ങളിൽ ഞാൻ ചെന്നൈയിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് 30 തവണയെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. വളരെ സൂക്ഷ്മമായ നിർമ്മാണമാണ് ഈ ഒരു ഷോറൂമിന് വേണ്ടത് എന്ന് അദ്ദേഹം കുറിക്കുന്നുണ്ട്. അക്ഷരമുദ്രയിൽ ചെറിയൊരു

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. റേഡിയോ സാന്ത്വനം 90.4 പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി അക്ഷരമുദ്ര എന്ന ഈ പ്രോഗ്രാമിലൂടെ ഞാൻ വിശദീകരിക്കുന്നത് വ്യാപാരിയായ ജോയ ലുക്കാസ്, ലോകോത്തര ബ്രാൻഡായി ഉയർന്ന കഥ അദ്ദേഹം തന്നെ നമ്മോട് സ്പ്രെഡിംഗ് ജോയ് എന്ന കൃതിയിലൂടെ വിവരിക്കുന്ന കുറേയധികം വിശേഷങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ പങ്കുവയ്ക്കുന്നത്. സ്പ്രെഡിംഗ് ജോയ് എന്ന തൻ്റെ ആത്മകഥയിലൂടെയാണ് അദ്ദേഹം താൻ പിന്നിട്ട ജീവിത വഴികളിലൂടെ തൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും തൻ്റെ ജീവിതയാത്രയെക്കുറിച്ചും തൻ്റെ വ്യാപാരത്തെക്കുറിച്ചും തൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചൊക്കെ വളരെ രസകരമായാണ് ഈ കൃതിയിൽ അദ്ദേഹം നമ്മോട് കുറേയധികം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലും ഈ കൃതിയാണ് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി അക്ഷരമുദ്രയിലൂടെ പങ്കുവയ്ക്കുന്നത്. ചെന്നൈയിലെ അദ്ദേഹത്തിൻ്റെ സ്വപ്ന ഷോറൂമുണ്ടായ കഥയും അതിൻ്റെ പിന്നിലെ പ്രയത്നവുമൊക്കെയാണ് അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നത്. 2008 സാമ്പത്തിക പ്രതിസന്ധി ബ്ലാക്ക് സ്വാൻ പ്രതിഭാസം എൻ്റെ സ്വപ്ന പദ്ധതിയിൽ നിഴൽ വീഴ്ത്തി എന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. ആ വർഷം ഫെബ്രുവരി ആയപ്പോഴേക്കും മോർഗേജ് സെക്യൂരിറ്റികളിൽ വൻ തകർച്ചയുണ്ടായി. അത് US സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് വലിയ പ്രഹരമായി. ആ ഒരു ആഗോള മാന്ദ്യത്തിന്റെ സൂചനയായി അത്. ഏതൊരു ആപൽസന്ധിയിലും സംഭവിക്കുന്നത് പോലെ അപ്പോഴും സ്വർണവില കുതിച്ചുയർന്നു എന്നും ഈ കൃതിയിൽ പറയുന്നുണ്ട്. മധുരവും പുളിയുമുള്ള ഒരു ഇക്വിറ്റി കഥ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു അധ്യായമുണ്ട്. ജോയ ലുക്കാസിൽ ഒരു സ്വകാര്യ ഓഹരി പങ്കാളിത്തം എന്നത് ആദ്യമായല്ല അദ്ദേഹം പരിഗണിക്കുന്നത് എന്നാണ് പറയുന്നത്. 2007 ജോയ ലുക്കാസ് വിപുലീകരണ ഉത്സാഹത്തിലായിരുന്നപ്പോൾ സാധ്യതയുള്ള നിക്ഷേപകർക്ക് സ്വകാര്യ ഓഹരികൾ നൽകി മൂലധനം സമാഹരിക്കുക എന്നൊരു ചിന്ത അദ്ദേഹത്തിലുണ്ടായിരുന്നു എന്നും കുറിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം നമുക്കായി കുറേയധികം വിശേഷങ്ങളാണ് ഈ കൃതിയിലൂടെ പങ്കുവയ്ക്കുന്നത്. നിരവധി അധ്യായങ്ങളിലൂടെ വളരെ തന്മയത്വത്തോടും ലളിതമായും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഫെബ്രുവരി മധ്യത്തിൽ ഞാൻ സിംഗപ്പൂരിലും മലേഷ്യയിലുമുള്ള എന്റെ കടകളിലേക്കുള്ള പതിവ് സന്ദർശന യാത്രകൾ ആയിരുന്നു. യാത്രക്കിടയിൽ വിമാനങ്ങളിലൊന്നിൽ ഞാനൊഴികെ എല്ലാ യാത്രികരും മാസ്ക് ധരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരുതരം ഫ്ലൂ വ്യാപകമാകുന്നു എന്നൊരു വാർത്ത പരക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം കോവിഡ് ബാധയെക്കുറിച്ച് കുറിച്ചിരിക്കുന്നത്. ഒരു പുതിയ വൈറസ് അതിവേഗം വ്യാപകമാകുന്നതിനെ കുറിച്ച് മാധ്യമങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു എന്നത് എന്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ

0: ിലെ ഓരോ ഘട്ടത്തിലും ഞാൻ എനിക്ക് മറികടക്കാനാകാത്തതെന്ന് തോന്നിപ്പിച്ച പല വെല്ലുവിളികളെയും നേരിട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 2007 വ്യാപാരത്തിന്റെ വളർച്ചയ്ക്ക് വേഗം വർദ്ധിച്ചു എന്നും കുറിക്കുന്നുണ്ട്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 11 രാജ്യങ്ങളിലായി എനിക്ക് 160 കടകളുണ്ട്. $3 ബില്യൺ വിറ്റുവരവുണ്ട്. വർഷാവർഷം ഇരട്ട അക്കത്തിലുള്ള വളർച്ചയെയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ലളിത സന്തോഷങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു അധ്യായത്തിൽ അദ്ദേഹം, എന്റെ ജീവിതശൈലി ലളിതമാണ്, സമൂഹ മാധ്യമങ്ങൾക്ക് തീറ്റ ലഭിക്കാനായി അനാവശ്യവും അമിതവുമായ വിലക്ഷണതകളിൽ ഞാൻ ഏർപ്പെടാറില്ല എന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. ഒഴിവ് സമയങ്ങളിലെല്ലാം ഒന്നുകിൽ കുടുംബത്തിനൊപ്പമോ അടുപ്പമുള്ളവരുമൊത്തോ ഞാൻ സമയം ചിലവിടും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ അടുപ്പമുള്ളവർ ഒക്കെ തന്നെ എന്റെ ജോലിയുമായി ബന്ധപ്പെട്ടവരാകും എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ എന്തൊരു വിരസ ജീവിതം എന്ന് തോന്നുമായിരിക്കും അല്ലേ? എന്നാൽ ഞാൻ ആവേശം കാണുന്നത് എന്റെ ജോലിയിലാണ്. വീട്ടിൽ വീട്ടുകാരുമൊത്തും സുഹൃത്തുക്കളുമൊത്തും സംസാരിക്കുന്നതിലും തമാശകൾ പങ്കുവയ്ക്കുന്നതിലും ചിലപ്പോൾ പരസ്പരം കളി പറയുന്നതിലുമൊക്കെ ഞാൻ സംതൃപ്തി കണ്ടെത്തുന്നു. വിനോദത്തിനായി ഞാൻ എന്തു ചെയ്യുന്നു എന്ന് ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. എനിക്ക് പെട്ടെന്ന് ഒരു മറുപടി തോന്നാറില്ല. വിനോദം എന്നത് ആപേക്ഷികമാണ്. സ്പോർട്സ് എനിക്കൊരു ഇഷ്ട വിനോദമാണ്. അതിനാൽ ഏറ്റവും ഇഷ്ടം ഫുട്ബോളാണ്. 2022 ലോകകപ്പിലെ ഏതാനും കളികൾ കാണാൻ ഞാൻ ഖത്തറിലേക്ക് പോവുകയുണ്ടായി. എന്നാൽ എന്റെ ഏറ്റവും വലിയ വിനോദം ജോലി തന്നെയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്റെ ഏറ്റവും പ്രധാന തുണ ജോളിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ജോളി. അവൾ ഇന്നും എനിക്ക് നിരുപാധിക പിന്തുണ നൽകിയിട്ടുണ്ട്. എന്നെ നിലതെറ്റാതെ നിർത്തിയിട്ടുമുണ്ട്. അതേസമയം വ്യാപാരത്തിൽ എനിക്ക് എന്ത് ചെയ്യണമോ അതിനുള്ള ഇടം അനുവദിച്ചു തന്നിട്ടുമുണ്ട്. ഒപ്പം ജീവിക്കാൻ അത്ര എളുപ്പമുള്ള ഒരാളൊന്നുമല്ല ഞാൻ എന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. അതെനിക്കറിയാം. അതിനാൽ എന്റെ വിചിത്ര ശീലങ്ങളോട് പൊരുത്തപ്പെട്ടതിന് അവൾക്ക് എല്ലാ ബഹുമതികളും നൽകിയേ മതിയാകൂ. വളരെ ധാർമ്മികതയുള്ള ഒരു വ്യക്തിയാണവൾ. എന്റെ ധാർമ്മികതയുടെ വ്യാപ്തിക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നതും അവൾക്കും എന്റെ അപ്പനുമാണ് എന്നും അദ്ദേഹം പറയുന്നു. നിരവധി അധ്യായങ്ങളിലൂടെയാണ് അദ്ദേഹം തന്റെ ജീവിതയാത്രയെക്കുറിച്ച് കുറേയധികം കാര്യങ്ങൾ നമ്മോട് പറയുന്നത്. പാരമ്പര്യമായി തനിക്ക് ലഭിച്ച വ്യാപാര സിദ്ധിയെക്കുറിച്ചും തന്റെ സഹോദരങ്ങളെക്കുറിച്ചും തന്റെ അപ്പനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ വളരെ ആഴത്തിൽ അദ്ദേഹം ഈ കൃതിയിലൂടെ കുറേയധികം വിശേഷങ്ങളാണ് പ്രിയപ്പെട്ട വായനക്കാർക്കായി പങ്കുവയ്ക്കുന്നത്. ജോയാ ലുക്കാസ് എന്ന ലോകോത്തര നിലവാരമുള്ള ഒരു ബ്രാൻഡ് എങ്ങനെ ഉണ്ടായി എന്ന് അദ്ദേഹം വളരെ തന്മയത്വത്തോടും ലളിതമായുമാണ് നമ്മോട് പറയുന്നത്. ചിലയിടങ്ങളിലെല്ലാം ഒട്ടും അതിശയോക്തി കലരാത്ത തരത്തിലാണ് അദ്ദേഹം നമ്മോട് തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് സംവദിക്കുന്നത്. DC ബുക്സ് ആണ് ഈ കൃതിയുടെ പ്രസാധകർ. അക്ഷരമുദ്രയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികളാണ് ഞാൻ വിശദീകരിക്കുന്നത്. സമയക്കുറവ് മൂലം ഈ കൃതിയുടെ ഒരുപാട് അധ്യായങ്ങൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി വായിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഏകദേശം 3 എപ്പിസോഡുകളിലായി സ്പ്രെഡിംഗ് ജോയ് എന്ന ഈ കൃതിയുടെ പ്രധാനപ്പെട്ട കുറേ അധ്യായങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെയുണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ നിരവധി കൃതികളെ അക്ഷരമുദ്രയിലൂടെ ഞാൻ ശ്രോതാക്കൾക്കായി തുടർന്നു വരുന്ന എപ്പിസോഡുകളിൽ വിശദമാക്കാം. ഇന്നേക്ക് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: മലയാളികളുടെ കാവ്യവസന്തം കുറിപ്പിന്റെ ജന്മദിനം ആഘോഷിക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം. May 27 പ്രിയ കവി ഒ എൻ വി കുറിപ്പിന്റെ ജന്മദിനത്തിൽ അനശ്വരങ്ങളായ വരികളിലൂടെ ഓർമ്മകളിലൂടെ ഒരു സഞ്ചാരം. മറക്കാതെ കേൾക്കൂ 27 ഉച്ചയ്ക്ക് 1 മണി മുതൽ. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം, സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം.

ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ടെക് വൈസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ അനുപേട, വെൽക്കം ബാക്ക്.
1: നമസ്കാരം.
0: അപ്പൊ അനുപേട, ടെക് വൈസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് പോകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ആഴ്ചകൾ കഴിയുമോറും നമുക്കിപ്പോ ടെക് വൈസിൽ അങ്ങനെ വലിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും പുതിയ ഫോണിന്റെ ലോഞ്ചും കാര്യങ്ങളൊന്നും വരുന്നില്ല അല്ലേ?
1: ഭയങ്കര ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്.
0: അതെ അതെ.
1: പിന്നെ വരുന്ന എല്ലാം ലീക്കുകളാണ്. അതായത് ഇറങ്ങാൻ പോകുന്ന, ഇനിയിപ്പം ആക്റ്റീവ് ആകുന്ന സ്മാർട്ട് ഫോൺ ആക്റ്റീവ് ആകുന്നത്, ലോഞ്ചുകൾ ആക്റ്റീവ് ആകുന്നത് എനിക്ക് തോന്നുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ തൊട്ടാണ്.
0: ആ സമയത്ത്
1: അതായത് എപ്പോഴും ലോഞ്ചുകൾ ഹാപ്പൻ ചെയ്യുന്ന ഓഗസ്റ്റ് തൊട്ടാണ്. ജൂലൈ ലാസ്റ്റ് തൊട്ട് സാംസങ് തുടങ്ങും, പിന്നെ ജയൻസ് എല്ലാം ഇങ്ങനെ എന്റെ പുറകെ തുടങ്ങും.
0: പിന്നെ എനിക്ക് തോന്നുന്നു പണ്ടത്തെ പോലെ ആ ഒരു വൗ ഫീൽ ഇപ്പൊ സ്മാർട്ട് ഫോണിന്റെ ലോഞ്ചുകൾക്കില്ല. എനിക്ക് തോന്നുന്നു AI ഒക്കെ ഇത്രയും ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ട് സപ്രസ് ചെയ്യുന്നു തോന്നുന്നല്ലേ?
1: തീർച്ചയായിട്ടും. അല്ല, ശരിക്കും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വന്നിട്ട്
0: അതൊരു മെയിൻ റീസൺ ആണ്.
1: അതെ, ഇന്നോവേറ്റീവ് ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ആൾക്കാരുടെ ഏതെങ്കിലും ഒരു പെയിൻ പോയിന്റ് സെർവ് ചെയ്യുന്ന ഒരു ഡിവൈസ് വന്നിട്ട് ഒരുപാട് നാളെ. കാരണം ഇപ്പൊ 10-15 വർഷമായിട്ട് ആ ഫോം ഫാക്ടർ തന്നെ മാറിയിട്ടില്ല. ഐഫോൺ
0: ഏത് ബ്രാൻഡ് എടുത്താലും ഇപ്പൊ സാംസങ് ഒരു ഡിസൈൻ കീപ്പ് ചെയ്താലും അത് അവരുടെ ടോപ്പിന്റെ മുതൽ ലോ എൻഡ് വരെയും സെയിം ഡിസൈൻ. അതുപോലെ തന്നെ മറ്റു കമ്പനിക്കാരും
1: ഒരു ഐഫോൺ ലോഞ്ചിന് ശേഷം എനിക്ക് തോന്നുന്നു പ്രകടമായ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ. ഇപ്പം ChatGPT സാം ആൾട്ട്മാൻ മറ്റേ ജോണി ഐവോ ആയിട്ടൊക്കെ ചേർന്ന് പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന പറയുന്നതല്ലാതെ പുതിയ അതിനെ കുറിച്ചുള്ള അഡ്വാൻസ് ന്യൂസുകളൊന്നും കേൾക്കുന്നില്ല. പിന്നെ പുതിയ വേറെ എന്തെങ്കിലും വേറിട്ട ഒരു ഡിവൈസിനെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല, കമ്പനികളും ചിന്തിക്കുന്നില്ല. വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് അവിടെ ഇവിടെ ഒക്കെ ആഡ് ചെയ്ത് ഒരു ക്യാമറ ഒന്ന് മാറ്റി, ഫോം ഫാക്ടർ ഒന്ന് മാറ്റി, ഡിസൈൻ ചെയ്ത് ട്രാൻസ്പെറൻസി കൊണ്ടുവന്നിട്ട് നത്തിങ് പോലെ. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ഈ ആഴ്ചയും അതേപോലെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ എന്നാലും കുറച്ച് ലീക്കുകൾ വന്നിട്ടുണ്ട് വരാൻ പോകുന്ന ഫോണുകളെ കുറിച്ചുള്ള.
0: ഈ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോഡൽസ് ഏതൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് ബ്രീഫ്
1: ചെയ്യാം.
0: അപ്പോ എനിക്ക് ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഷോമി 18 പറ്റിയാണ്.
1: ഓപ്പോ ഫൈൻഡ് X9 വരുന്നുണ്ട്,
0: പിന്നെ ഒപ്പോയുടെ F33 വരുന്നുണ്ട്, അതിനുശേഷം
1: മോട്ടറോളയുടെ സ്നാപ്ഡ്രാഗൺ പുതിയ, അത് അതൊരു സംഭവമാണ് കേട്ടോ. സ്നാപ്ഡ്രാഗണിന്റെ പുതിയ
0: ചിപ്പ് വരുന്നുണ്ട്.
1: അതെ അതെ, സ്നാപ്ഡ്രാഗൺ 8 Elite Gen 6 എന്ന് പറഞ്ഞൊരു ചിപ്പ് വരുന്നുണ്ട്.
0: പിന്നെ മോട്ടറോളയുടെ പുതിയ റേസർ ഫോൾഡ് വരുന്നുണ്ട്.
1: അതെ, പിന്നെ ഇത്രയാണ് ഹാർഡ്വെയർ. പിന്നെ കുറച്ച് സോഫ്റ്റ്വെയറിന്റെ കാര്യങ്ങൾ, ഇപ്പൊ നത്തിങ് അവരുടെ ഒരു മാക്കോ ആയിട്ട് ഇപ്പൊ എയർ ഡ്രോപ്പ്, നമ്മൾ ഐഫോണിന്റെ അകത്ത് എയർ ഡ്രോപ്പ് ഉള്ളത് പോലെ അവരുടെ വാർപ്പ് ആപ്പ് എനേബിളിംഗ് ഫയൽ ഷെയറിംഗ് എന്ന് പറഞ്ഞ്, അതായത് നമുക്ക് നത്തിങ്ങിന്റെ ഫോണിൽ നിന്ന് നമുക്ക് മാക്കിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആപ്പ്.
0: അത് പ്രോപ്പറായിട്ടാണ്,
1: നത്തിങ്ങിന് വേണ്ടി മാത്രമായിട്ടുള്ള, അത് അതൊരു ഒരു കോമ്പിനേഷൻ ആണ്. ഒരു ആപ്പും ഉണ്ട്, ഒരു ബ്രൗസർ എക്സ്റ്റൻഷനും ഉണ്ട് ഡെസ്ക്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്.
0: പിന്നെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു, കമന്റ്സ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നു.
1: ഇത്രയാണ് നമ്മൾ ഈ ആഴ്ച നമ്മൾ പറയാൻ പോകുന്നത്.
0: അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഇറങ്ങാൻ പോകുന്ന ഹാർഡ്വെയർ ലീക്സിനെ പറ്റിയുള്ള ഡിസ്കഷനിലേക്ക് അടക്കാം. ആദ്യം നമുക്ക് ഷൗമിയുടെ 18 Pro പോകാം. ഷൗമി 18 Pro പോകുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഷൗമി 17 ഡീറ്റെയിൽസ് ഒന്ന് ഒന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കാം.
1: തീർച്ചയായിട്ടും.
0: കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് നാളെ ഇറങ്ങാൻ പോകുന്നു പറഞ്ഞ് ഇറങ്ങിയിട്ട് പറഞ്ഞിട്ട് ഈ വർഷം മാർച്ച് ഒക്കെ ആയപ്പോഴത്തേക്കാണ് ശരിക്കും ഷൗമി 17 സീരീസ്
1: ഇറങ്ങിയത്.
0: പക്ഷെ അത് നമ്മളെ അവര് അനൗൺസ് ചെയ്ത ടൈമിലുള്ള ആ ഒരു പുഷ് ഒന്നും ശരിക്കും ഫോൺ ഇറങ്ങിയ ടൈമിൽ കിട്ടിയില്ല.
1: കാര്യം
0: ഒന്ന്, പ്രൈസിംഗ് ഭയങ്കര പ്രൈസിംഗ് ആയി പോയി. പിന്നെ അപ്പോഴത്തേക്ക് ബാക്കി ഫോണുകള് ഫ്ലാഗ്ഷിപ്പുകളൊക്കെ ഇറങ്ങി, വിവോയുടെ ഒപ്പോടെ ഒക്കെ ഇറങ്ങിയിട്ട് ശരിക്കും ഷൗമി 17 ഉദ്ദേശിക്കുന്ന രീതിയിൽ
1: ഒരു ബാക്ക് സ്റ്റേജിലേക്ക് പോയത്.
0: അതെ അതെ.
1: പിന്നെ അതിന്റെ അകത്ത് എടുത്തു പറയത്തക്ക ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ക്യാമറയുടെ ബാക്കിൽ ഒരു ഡിസ്പ്ലേ
0: ഉണ്ടായിരുന്നു.
1: ആ ഡിസ്പ്ലേക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, ആർക്കേഡ് ഗെയിംസ് ഒക്കെ കളിക്കാം എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രം ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്.
0: ശരിക്കും അവരുടെ കൺസെപ്റ്റിലും അല്ലെങ്കിൽ അവര്

0: അനൗൺസ് ചെയ്യുന്ന ടൈമിൽ അത് ഭയങ്കര ഒരു വൗ ഫാക്ടർ ആയിരുന്നെങ്കിൽ പോലും ആ ഫോൺ ആക്ച്വലി നല്ല രീതിയിൽ എനിക്കൊന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഒന്നും ഇറങ്ങിയിട്ട് പോലും
1: വളരെ കുറച്ച് ഹാൻഡ്സെറ്റ്സ് മാത്രമേ പുറത്ത് കാണാനുള്ളൂ. അതും ആൾക്കാർക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ഇപ്പോ എന്നുവെച്ചാൽ കസ്റ്റമർ ഡിമാൻഡിങ് മാർക്കറ്റിൽ കാണുന്നില്ല. കടകളിൽ പോലും അതിന്റെ ഡെമോയോ അല്ലെങ്കിൽ അങ്ങനത്തെ അതിന്റെ വേർഷൻസ് ഒന്നും നമ്മൾ
0: കണ്ടിട്ടില്ല.
1: അപ്പൊ അതൊരു എന്താ പറയുന്ന ഒരു ഹിറ്റ് ഓർ മിസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു.
0: പിന്നെ ഈ എനിക്ക് ഹൈപ്പർ ഓഎസ് ഇറങ്ങിയിട്ടും അത് വിചാരിച്ച അത്ര ഒരു ഭയങ്കര ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റില്ല.
1: പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെ ഷൗമിയുടെ ഫോണുകളെക്കാൾ കൂടുതൽ അവരുടെ പാഡിന്റെ അകത്ത് ഭയങ്കര റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഷൗമി പാഡിന്റെ അകത്ത് ഇപ്പൊ 8 ലോഞ്ച് ആകാൻ പോവാണ്. നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ 7 അകത്ത് തന്നെ അത്യാവശ്യം നല്ല റെസ്പോൺസ് ആണ് എല്ലാരും പറയുന്നത്.
0: ഓക്കെ.
1: അപ്പൊ ഇത് 18 കാര്യം വരുമ്പോഴത്തേക്കും 18 ശരിക്കും എക്സിലാണ്, അതായത് ട്വിറ്റർ, പഴയ ട്വിറ്ററിന്റെ അകത്ത് ഒരു ലീക്ക് വന്നതാണ്. ആ ലീക്ക് ഇട്ടേക്കുന്നത് ഒരു ടെക് കമന്റേറ്റർ ആണ്, ലിയോ ഹെഫെങ് എന്ന് പറഞ്ഞിട്ടുള്ള. അദ്ദേഹം കാണിച്ചേക്കുന്ന ഒരു പടമാണ്, രണ്ട് പടങ്ങളാണ്. ഒന്ന് അതിന്റെ ബാക്ക് സൈഡ് റിയർ പാനലും പിന്നെ ഒരു സൈഡ് പാനൽ. ആ സൈഡ് പാനലിന്റെ അകത്ത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെഡിക്കേറ്റഡ് AI ബട്ടൺ വന്നിട്ടുണ്ട്.
0: ഓ ശരി.
1: അപ്പൊ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AI ആപ്സ്,
0: ഏതെങ്കിലും ഒരു AI ആപ്പ് നമുക്ക് അതിനകത്ത്
1: ആക്ടിവിറ്റി ചെയ്യാം, അത് കസ്റ്റമൈസബിൾ ബട്ടൺ ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നത് അത് പക്ഷേ നമുക്ക് പിന്നെ നമ്മുടെ കണക്ടഡ് കാറുകൾ ഇപ്പൊ നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ കണക്ട് കാർ സർവീസിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ സ്മാർട്ട് ഹോംസ് ഇപ്പൊ നമുക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനൊക്കെ വീടുകളിൽ സ്മാർട്ട് ഹോംസ് എനേബിൾ ചെയ്തിട്ടുള്ളവർക്ക് ആ ആപ്പുമായിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ക്യാമറ ബാക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ രണ്ട് ക്യാമറാസ് കാണാം, രണ്ട് ലെൻസുകൾ കാണാൻ പറ്റും. അത് 200 MP ആണെന്നുള്ളതാണ് അനുമാനം.
0: അതിന്റെ ഡിസൈൻ ഒക്കെ ഏകദേശം എങ്ങനെയാണ്?
1: ഡിസൈൻ നമ്മൾ 17 പോലെ തന്നെയാണ്. ബാക്കിൽ ഒരു പിന്നെ കസ്റ്റമൈസബിൾ ഡിസ്പ്ലേ ഉണ്ട്. അതിന്റെ അകത്ത് നമ്മളിപ്പോ 17 അകത്തുള്ളത് പോലെ തന്നെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടാകും, ചിലപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും അവർ ആഡ് ചെയ്തിട്ടുണ്ടാകും 18 ആകുമ്പോഴത്തേക്കും. പിന്നെ ഈ ക്യാമറയുടെ എനിക്ക് തോന്നുന്നു 200 MP ഒരു യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡിസൈനിൻ്റെ അകത്ത് നമുക്ക് പറയത്തക്ക വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. പക്ഷെ ഇതൊന്നും ഒഫീഷ്യലി കമ്പനി സമ്മതിച്ചിട്ടില്ല,
0: എല്ലാ റൂമേഴ്സും ലീക്സ്
1: മാത്രമാണ്.
0: ശരി.
1: അപ്പോൾ ഒരു 80% നമ്മൾ ഈ ലീക്കുകൾ വരുന്നതെല്ലാം നമുക്ക് ഒതന്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്.
0: ശരി.
1: അപ്പോൾ അതുകൊണ്ട് അത്രയും തന്നെ നമുക്ക് വിശ്വസിക്കാം.
0: എനിക്ക് എക്സിൽ വരുന്നതൊക്കെ മിക്കവാറും നമുക്ക് കുറച്ചുകൂടെ ട്രസ്വത്തി.
1: അതെ. കാരണം അവരൊക്കെ ഈ ഹാർഡ് കോർ ലീക്കിന് വേണ്ടി കാത്തിരിക്കുന്നവരും പിന്നെ ഇൻസൈഡർ നോളജ് ഉള്ളവരുമാണ്, കമ്പനിക്കകത്തുള്ള ഇൻസൈഡർ നോളജ് ഉള്ളവരുമാണ്. അതുകൊണ്ട് കുറച്ചും കൂടി ഡിപെൻഡ് ചെയ്യാൻ പറ്റും.
0: ഓക്കെ ഓക്കെ. അപ്പോ എന്താണ് ബാറ്ററി ബാക്കപ്പിനെ പറ്റിയും അതുപോലെ മറ്റ് റാം?
1: ബാറ്ററി ബാക്കപ്പ് 7000 mAh എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്, ലാർജ് ബാറ്ററി. പിന്നെ അതേപോലെ തന്നെ 100 W ഒരു വയർഡ് ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ് ഇട്ടിട്ടുണ്ട്.
0: ഓക്കെ.
1: ശരിക്കും കഴിഞ്ഞ തവണ 6000 mAh 17 അകത്ത് എനിക്ക് തോന്നുന്നു 6000 mAh ബാറ്ററി ആയിരുന്നു.
0: 6500
1: ഇപ്പൊ ഈ തവണ 7000 mAh ലാർജർ ബാറ്ററി, കാരണം കുറച്ചുകൂടെ തിക്നെസ് കൂടിയിട്ടുണ്ട്, ഫോൺ ഇച്ചും കൂടെ തിക്നെസ്
0: കൂടിയിട്ടുണ്ട്.
1: അതെ. പിന്നെ 100 W വയർഡ് ഫാസ്റ്റ് ചാർജിങ് അവർ പറയുന്നുണ്ട്.
0: ശരി ശരി.
1: ഇത്രയാണ് നമുക്ക് എടുത്ത് പറയത്തക്ക കാര്യങ്ങൾ.
0: അപ്പോൾ ചിപ്സെറ്റിന്റെ കാര്യം എങ്ങനെ? നമ്മളിപ്പോ സ്നാപ്ഡ്രാഗൺ Gen 6 പറഞ്ഞത് വരാൻ ചാൻസ് ഉണ്ടോ?
1: അത് ഒരുപക്ഷെ വരാൻ ചാൻസ് ഉണ്ട്, കാരണം ഫോൺ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പം ഈ സ്നാപ്ഡ്രാഗൺ 8 Lite Gen 6 ഓൾറെഡി മാർക്കറ്റിൽ വരാൻ പുഷ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് അവർ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും സാധ്യത വളരെ കൂടുതലാണ്.
0: ശരി ശരി. ഓക്കെ. അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് ഷൗമി 18 Pro പറ്റിയുള്ള ലീക്സ് കിട്ടുന്നത്. എത്രത്തോളം വിശ്വസിക്കാമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നിരുന്നാൽ പോലും ഏകദേശം ഈ സ്പെക്കുകളൊക്കെ വരാനാണ് ചാൻസ്.
1: പിന്നെ
0: ചിപ്സെറ്റിന്റെയും അതുപോലെ മറ്റു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അത് അതിന്റെ അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഫൈൻഡ് എക്സ് 9 അൾട്ര. നമ്മൾ പല എപ്പിസോഡിലായിട്ട് പറയുന്നുണ്ടായിരുന്നു വിവോയുടെ X300 Ultra ഫൈൻഡ് എക്സ് 9 Ultra ഉടൻ തന്നെ ലോഞ്ച് ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ ഫൈൻഡ് എക്സ് 9 Ultra അപ്ഡേറ്റ്സ് ആണ് അടുത്ത് വരാൻ പോകുന്നത്. അതിനു മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4.

0: ലോകത്തിനിത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90

0: തിരികെത്താൻ ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രൻ 90.4 FM. പല ആഴ്ചകളിലായിട്ട് നമ്മൾ പറഞ്ഞ ഫൈൻഡെക്സ് 9, അതായത് ഇപ്പോ ഫൈൻഡെക്സ് 9 അൾട്രയുടെ പ്രീ ബുക്കിംഗ് കമ്പനി ഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്നുള്ള ന്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ ഈ സമയത്ത് നമുക്ക് എങ്ങനെയായിരിക്കും അതിന്റെ പ്രൈസിങ്, ഈ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് എന്ന് തുടങ്ങും, പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താൽ എന്നത്തേക്ക് നമുക്ക് ഫോൺ കിട്ടി തുടങ്ങും, സ്പെക്കിന്റെ ഫൈനലൈസ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഇതൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും?
1: പ്രൈസിങ്ങിനെ കുറിച്ച് ഇപ്പോഴും നിലവിൽ നമ്മൾ അജ്ഞരാണ്, അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കമ്പനി പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ എങ്കിലും ചൈനയിലും ഗ്ലോബൽ മാർക്കറ്റ്സിലും 21st ലോഞ്ച് ആകും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന അറിവ്.
0: ശരി.
1: അപ്പം ഓൾറെഡി ചൈനയിലാണ് ഈ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് അറിയാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കളേഴ്സ്, എത്ര കളേഴ്സ് ഉണ്ടെന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഞാൻ പറയാം, ഇപ്പം നമുക്ക് ഇതിന്റെ കൂടെ ഈ X9 സീരീസിന്റെ അകത്ത് ഇറങ്ങുന്ന ഫൈൻഡ് X9 അൾട്ര ഇറങ്ങുന്നുണ്ട്, ഫൈൻഡ് X9S X9S Pro കൂടെ ആണ് ലോഞ്ച് ചെയ്യുന്നത്. അതെ, മൂന്ന് മോഡൽസ് ആണ് ലോഞ്ച് ചെയ്യുന്നത്. ഇതിനകത്ത് X9 അൾട്രയാണ് അവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ, എനിക്ക് തോന്നുന്നു കോൺഫിഗറേഷൻ നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, എന്നാലും നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഇതിൽ ശരിക്കും മൂന്ന് കളർ ഓപ്ഷൻസ് ആണ് ഇപ്പൊ വന്നേക്കുന്നത്. അത് നമ്മൾ ചൈനീസിൽ നിന്ന് തന്നെ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നതാണ്. ഒന്ന് പോളാർ ഗ്ലേസിയർ എന്ന് പറഞ്ഞൊരു കളറ്, പിന്നെ റോങ്ഷ കാനിയോ എന്ന് പറഞ്ഞ മറ്റൊരു കളർ, പിന്നെ ടുൺട്ര. ഈ മൂന്ന് കളേഴ്സ് ആണ്. പിന്നെ വേരിയൻസ് എന്ന് പറയുന്നത് 12GB 256GB ഒരു വേരിയന്റ്, 12GB 512GB വേറൊരു വേരിയന്റ്, 16GB 512GB ഒരു വേരിയന്റ്, 16GB 1TB ഒരു വേരിയന്റ്. അതിനകത്ത് 1TB ഓൺ ബോർഡ് സ്റ്റോറേജ് ഉള്ളതിന് മാത്രമേ ശരിക്കും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാകത്തുള്ളൂ. ആ ടോപ്പ് എൻഡിന്റെ അകത്ത് ഓപ്പോടെ അവര് ഒരു ഹാസൽബ്ലാൻഡ് മാസ്റ്റർ സെറ്റും അവര് കൊടുക്കുന്നുണ്ട് കൂടെ. അത് പക്ഷേ X9 സീരീസിന്റെ ഫോൺ അത് ശരിക്കും കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് പാക്കിനേക്കാൾ കുറച്ചുകൂടെ വില കൂടിയ സെറ്റ് ആയിരിക്കും.
0: അതായത് ക്യാമറ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത്,
1: ക്യാമറ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ അത് കോമൺ ആണല്ലോ, വിവോയുടെ കൂടെ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, X9 അൾട്രയുടെ ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ആണ്. പിന്നെ ക്യാമറയുടെ സെക്ഷൻ വരുമ്പോഴത്തേക്കും 4 ക്യാമറ സെറ്റപ്പ് ആണ്. രണ്ട് 200 MP രണ്ട് ക്യാമറയുണ്ട്, ഒരെണ്ണത്തിൽ 3X ടെലിഫോട്ടോ ക്യാമറയും ഒരെണ്ണം പെരിസ്കോപ്പ് ലെൻസും ആണ്. പിന്നെ രണ്ട് 50 MP ക്യാമറ ആണ്. അതിന്റെ ഒരു 50 MP ടെലിഫോട്ടോ ഷൂട്ടറാണ്, 10X ഒപ്റ്റിക്കൽ സൂം ഉള്ളത്. പിന്നെ 50 MP അൾട്രാ വൈഡ് ക്യാമറ. ഇങ്ങനെ ആകാനാണ് ചാൻസ്, കാരണം അതിന്റെ ഫോട്ടോ റെൻഡറിംഗ് ഒക്കെ
0: നമുക്ക് അങ്ങനെയാണ്.
1: അതെ അതെ,
0: എനിക്ക് നേരത്തെ അറിയാം ഈ പറഞ്ഞ ക്യാമറ കൂടുതൽ ഫോക്കസ്. അപ്പോൾ ഈ അറിയുന്ന സ്പെക് വെച്ചിട്ടും കംപ്ലീറ്റ്ലി നമുക്ക് ഏത് സിനാറിയോയിലും ക്യാമറ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫോക്കൽ റേഞ്ചും ഒപ്റ്റിക്കൽ സൂം ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും. പിന്നെ അതേപോലെ തന്നെ 56% ഈ അൾട്രാ വൈഡ് 50 MP അൾട്രാ വൈഡ് ക്യാമറയ്ക്ക് അകത്ത് 56% മോർ ലൈറ്റ്, കൂടുതൽ ലൈറ്റ് 56% കയറാൻ വേണ്ടിയിട്ടാണ്.
0: അപ്പോൾ ഓപ്പണിംഗ് കുറച്ചുകൂടെ വലിയ
1: വൈഡർ അപ്രോച്ചർ ആയിരിക്കും. പിന്നെ ഫ്രണ്ടിൽ X9 അൾട്രയുടെ 50 MP തന്നെ സെൽഫി ഷൂട്ടർ ആണ്, വീഡിയോ കോൾസിന് എല്ലാം വേണ്ടിയിട്ട്. ഇത്രയാണ് ശരിക്കും ഈ X9 അൾട്രയുടെ ഒരു
0: സ്പെക്. വേറൊരു നെഗറ്റീവ് ആയിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ബേട്ടാ, അതായത് ക്യാമറയിൽ ഇത്രയും സ്പെക്കുകൾ വരുന്നുണ്ടെങ്കിൽ പോലും വീഡിയോ ഷൂട്ടിങ്ങിന് അത് 4K വരെ വരുന്നുള്ളൂ എന്നാണ് ഞാൻ കേട്ടത്.
1: 8K ഷൂട്ടിംഗ് ഇല്ല,
0: 8K ഷൂട്ടിംഗ് ഇല്ല. പക്ഷെ വിവോയ്ക്കകത്ത് 8K വരുന്നുണ്ട്. ഒപ്പോടെ ഈ മോഡലിനകത്ത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ 4K വരെ ഉള്ളൂ എന്നാണ് നമുക്ക് നിലവിൽ കിട്ടുന്ന ന്യൂസ്.
1: ഒരുപക്ഷെ സോഫ്റ്റ്വെയർ അങ്ങനെ വന്നിട്ടില്ല.
0: അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള സെൻസർ ആണ് വരുന്നത്.
1: തീർച്ചയായിട്ടും സോണിയുടെ സെൻസറാണ്. അപ്പൊ എന്തുണ്ടായാലും അത് വരണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഓപ്പോ പ്രത്യേകിച്ച് BBK എല്ലാ ഫോണുകളുടെ അകത്തും, OnePlus തൊട്ടുള്ള എല്ലാ ഫോണുകളിലും അവർ പ്രത്യേകം ചിപ്പുകൾ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടൊരു ചിപ്പ്, ക്യാമറയുടെ മോഡുലേഷൻ അതായത് നമുക്ക് ഫോട്ടോ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ചിപ്പ്, പിന്നെ AI വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ഒരു ചിപ്പ്. അപ്പൊ ഇത്രയും മൂന്ന് ചിപ്പുകൾ സെപ്പറേറ്റ് വരുന്നോളം അത്രത്തോളം പവർഫുൾ ആയിരിക്കും ഹാൻഡ്സെറ്റ്. അപ്പൊ നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻസ് അതായത് ഇപ്പൊ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും റെൻഡർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ
0: മൾട്ടിടാസ്കിംഗ്
1: മാത്രമല്ല, ഇപ്പൊ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചിപ്പ് തന്നെ അത്യാവശ്യം നല്ല ചിപ്പാണ്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് ഹാർഡ് കോർ ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പ്ലസ് നമുക്ക് AI ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ റേസിംഗും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ എഡിറ്റിംഗും അവർ അത്ര അറ്റ്പാർ ആയിരിക്കും, മാർക്കറ്റിൽ അറ്റ്പാർ ആയിരിക്കും. അപ്പൊ എനിക്ക് ഒരുപക്ഷെ വന്നിട്ടില്ലെങ്കിൽ പോലും അവർ പിന്നെ എനേബിൾ ചെയ്യുമായിരിക്കാം. അതെ, ഇതാണ് X9 അൾട്രയെ കുറിച്ചുള്ള ഇത്. അപ്പം ഇത് April 21st ആണ് ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ആകുന്നത്.
0: ഈ ഗ്ലോബൽ മാർക്കറ്റ് ലോഞ്ച് എന്ന് പറയുമ്പോൾ ആ ടൈമിൽ നമുക്ക് ഇന്ത്യയിൽ കിട്ടാൻ ചാൻസ്?
1: തീർച്ചയായിട്ടും. സാധാരണഗതിയിൽ ചൈനയിൽ ലോഞ്ചായി ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആയി തുടങ്ങുന്നതാണ്. കാരണം പ്രൊഡക്ഷൻ ഓപ്പോയുടെ കുറേയൊക്കെ ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇത് എക്സ്ക്ലൂസീവ്ലി എനിക്ക് തോന്നുന്നു X9 അൾട്ര ചൈനയിൽ നിന്ന് വരുന്നതായിരിക്കാം. പക്ഷെ എങ്കിലും അവര് അതിന്റെ പിന്നെ പ്രൊഡക്ഷനെ കുറിച്ച് എങ്ങും പ്രതിപാദിച്ചിട്ടില്ല. അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലും ഉടനെ 21st അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും.

0: എന്തായാലും പ്രൈസിങ്ങും ഒരു 1.5 ലക്ഷം ആ രീതിയിൽ വരാനായിരിക്കും ചാൻസ് തോന്നുന്നത്. X9 തന്നെ പ്രോ തന്നെ ഏകദേശം 1,10,000
1: കണ്ടുണ്ടായിരുന്നു.
0: അപ്പൊ എന്തായാലും ഒരു 1.5 ഒക്കെ രീതിയിൽ നമുക്ക്
1: പ്രതീക്ഷിക്കാം.
0: പിന്നെ എന്താണ് എന്തായാലും പ്രീ ബുക്കിംഗ് ഉടനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉടനെ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും സ്പെക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ഉറപ്പായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.
1: അതെ,
0: അവനുവിട നമ്മള് ഫൈൻഡ് എക്സ്നൈൻ അൾട്രയുടെ പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ നമുക്ക് ഒപ്പോടെ തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോണിന്റെ ന്യൂസും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒപ്പോടെ F33 F33 പ്രോയുടെയും ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒന്ന് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒപ്പോടെ സീരീസിൽ കാര്യം എനിക്ക്
1: ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട 35,000 രൂപയ്ക്കാണ്
0: സ്റ്റാർട്ട്. എനിക്കൊന്ന് അതിന് താഴെ പിന്നെ വരുന്നത് K സീരീസ് എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഈ F33 F33 പ്രോയുടെയും ഡീറ്റെയിൽസ് എന്തൊക്കെയായിരിക്കും
1: വളരെ ചുരുക്കത്തിൽ പറയാം. അതിന്റെ സ്പെക് ഡീറ്റെയിൽസ് തന്നെ നമുക്ക് പറയാം. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു ധാരണ കിട്ടും. ബാറ്ററി വന്നിട്ട് 7,000 mAh ആണ്
0: വിത്ത്
1: 5-year ഡ്യൂറബിലിറ്റി. അതിന്റെ അകത്ത് അവർ സ്പെസിഫിക്കേഷൻ പറയുന്ന 1830 ചാർജിങ് സൈക്കിൾ വരെ അത് താങ്ങും എന്നുള്ളതാണ്. നോർമലി നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മൾ അത്രയും ചാർജ് ചെയ്യാറില്ല എങ്കിൽ പോലും അപ്പോൾ ധൈര്യമായിട്ട് പറയുന്നത് അത്രയും ചാർജിങ് സൈക്കിൾസ് അത് നിലനിൽക്കും എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് IP69K എന്ന് പറയുന്ന ഒരു പുതിയ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് പക്കയാണ്. പിന്നെ അൾട്രാ ലൈറ്റ് വെയിറ്റ് ആണ്.
0: ഈ F സീരീസ് ഫോണുകളാണ് എപ്പോഴും അവർ ഈ മിലിറ്ററി ഗ്രേഡ് എന്ന് പറഞ്ഞപ്പോഴും ഇതിന് മുന്നേ എനിക്ക് ഓർമ്മയുണ്ട് F23 അങ്ങനെ ഒരു മോഡൽ അങ്ങനെ ഇറങ്ങിയ ടൈമിൽ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് കഴിവാണ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. തറയിലിട്ട് എറിഞ്ഞ് നോക്കിയിട്ടുണ്ട്.
1: പക്ഷേ
0: ഡ്യൂറബിൾ ആണ്
1: കേട്ടോ.
0: കാരണം വാഷിംഗ് മെഷീനിലിട്ട് കഴിയിട്ട് ഒരു പ്രശ്നം വന്നില്ല. ഞാൻ 3-4 തവണ എറിഞ്ഞിട്ട് നോക്കി എന്നിട്ട് പ്രശ്നം വന്നില്ല. ഇനി സ്കൈസെല്ലിൽ നിന്നാണ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പോകുന്നത്.
1: പിന്നെ ഡിസൈൻ വന്നിട്ട് അൾട്രാ ലൈറ്റ് വെയിറ്റ് മിലിറ്ററി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റൻസ് പിന്നെ പ്രീമിയം സ്ലിം ഡിസൈൻ ആണ്. ഡിസ്പ്ലേ വന്നിട്ട് അമോലഡ് ആണ്, 120Hz ഡിസ്പ്ലേ ആണ്. പ്രോസസ്സർ മീഡിയ ടെക്കിന്റെ 6360 Max ആണ്. പക്ഷെ അത്യാവശ്യം നല്ല പ്രോസസ്സർ ആണ്, ഉള്ള മാർക്കറ്റിൽ ഉള്ളതിൽ അത്യാവശ്യം നല്ല പ്രോസസ്സർ ആണ്. 50MP റിയർ ക്യാമറ സിസ്റ്റം ആണ് ഉള്ളത്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിട്ട് ആൻഡ്രോയിഡ് 16 കളർ OS വേർഷൻ 16 ആണ്. ആൻഡ്രോയിഡ് 16 ബേസ് ചെയ്തിട്ടുള്ള വേരിയൻസ് ഏതൊക്കെയാണ് നോക്കിയാൽ 6GB 128GB ഉണ്ട്, 8GB 128GB ഉണ്ട്, 8GB 256GB ഉണ്ട്. പിന്നെ ഈ വേരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ ശ്രോതാക്കളുടെ അടുത്ത് ഒരു കാര്യം കൂടെ പ്രത്യേകം പറയാനുണ്ട്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ, അതായത് ഈ റാം ഷോർട്ടേജ് വരുന്നുണ്ട്, ചിപ്പിന്റെ ഷോർട്ടേജ് വരുന്നുണ്ട്, ഈ സെമി കണ്ടക്ടർ ഡിവൈസസിന്റെ ഡിമാൻഡിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട്, സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷനും കൊണ്ട് പല ഫോൺ കമ്പനികളും ഇനി, നമ്മളത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞതാണ്, ഇനി അങ്ങോട്ടുള്ള ഇതിൽ അവരൊരു 15% വരെ വില കൂട്ടാൻ ചാൻസ്. അപ്പൊ ഈ ബേസ് എൻഡ് ഫോണുകൾക്കാണ് ഏറ്റവും കൂടുതൽ വില കൂടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഈ പല വേരിയൻസ്, ഇപ്പൊ 8GB വേരിയന്റ് അവർ 6GB ആക്കി കുറയ്ക്കുക, ഫീച്ചേഴ്സ് കുറെയൊക്കെ ഇല്ലാതാക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ നമ്മളിത് പറയുന്നുണ്ടെങ്കിൽ പോലും ശ്രോതാക്കൾ മനസ്സിൽ വെക്കേണ്ടത് ഈ 6GB വേരിയന്റ് ഉണ്ട് ഇതിന്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ വേരിയന്റ് അവർ നിലനിർത്തുമായിരിക്കും. പക്ഷെ പ്രൈസിങ്ങിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതെന്തായാലും അവർ അനൗൺസ് ചെയ്യുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ വേരിയൻസ് ഇതൊക്കെയാണ്: 6GB 128GB, 8GB 128GB, 8GB 256GB. ഇത്രയാണ് നമുക്ക് ഇതിന്റെ വേരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഓപ്പോ F33 5G പ്രൈസിങ് അവർ കമ്പനി പറയുന്നത് 31,999 ആണ്, അതായത് 32,000. 6GB 128GB സ്റ്റാർട്ടിംഗ്
0: പ്രൈസ് അതായി മാറി അല്ലേ?
1: അതെ അതെ അതെ. ഇറ്റ് ക്യാൻ എക്സ്റ്റെൻഡ് അപ് ടു 38,000 രൂപ വരെ 8GB 256GB. F33 Pro-യിലേക്ക് വരുമ്പോൾ നമുക്ക് വരുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 8GB 128GB 38,000 രൂപയും 8GB 256GB 41,000 രൂപയാണ്.
0: എന്റെ ഒരു അഭിപ്രായത്തിൽ തീരെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രൈസിംഗ് ആണ്.
1: തീർച്ചയായിട്ടും ഇത് മീഡിയ സെഗ്മെന്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതൊരു ഫ്ലാഗ്ഷിപ്പിലേക്ക് പോവാണ്. അപ്പൊ ഇതാണ് ഈ ഓപ്പോ F33 കുറിച്ചുള്ള ഒരു സ്നാപ്ഷോട്ട്.
0: ഓക്കെ. എനിക്ക് തോന്നുന്നു ഈ സ്പെക്കും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഈ ഫോൺ ശരിക്കും ഒരു ഭയങ്കര റഫായിട്ടുള്ള, കെയർ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ്
1: ചെയ്യാൻ,
0: നമുക്ക് എങ്ങനെയും റഫായിട്ട് യൂസ് ചെയ്യാം. തറ വീണാലും കുഴപ്പമില്ല.
1: ഈ പെയിൻ പോയിന്റ് നമ്മൾ ശരിക്കും പിന്നെ F23 കേസ് പറഞ്ഞപ്പോ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സ്കൈസില് അവരുടെ സെയിൽസ് പേഴ്സൺസ് അവർ യൂസ് ചെയ്തോണ്ടിരുന്ന വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുള്ള മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് അമ്മമാർക്ക് ഈ ഫോൺ ആയിരുന്നു അവർ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം കുട്ടികൾ എടുത്തായാലും പൊട്ടിച്ചാലും ഒന്നും സംഭവിക്കില്ല. അതേപോലെ തന്നെയാണ് ഈ ഫോണും F33 എന്നുള്ള ഫോണും. അപ്പം നമ്മളുടെ കേസിൽ, നമ്മളുടെ കേരളത്തില് ആവശ്യകത എന്ന് പറയുന്നത് ഏറ്റവും അതാണ്. പിന്നെ ഈ വർക്ക് ജോലി ചെയ്യുന്നവർ, ഇപ്പൊ ഈ കോൺക്രീറ്റ് പണി അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത്, പക്ഷെ അവർക്കൊക്കെ ഈ പ്രൈസ് പോയിന്റ് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. പിന്നെ EMI സ്കീംസ് അവൈലബിൾ ആണ്, ബജാജ് ഫിനാൻസ് ഒക്കെ അത് കൊടുക്കുന്നുണ്ട്.
0: തീർച്ചയായിട്ടും
1: തീർച്ചയായിട്ടും ഐഫോൺ ഒക്കെ ഇനിയിപ്പോ അടുക്കാൻ പറ്റാത്ത വില, അതൊക്കെ പ്രീമിയം ലക്ഷറി ആയി മാറും, അൾട്രാ ലക്ഷറി.
0: അപ്പൊ എന്തായാലും ഒരു ക്യാമറ ഫീച്ചർ അല്ലെങ്കിൽ പെർഫോമൻസ്

0: അങ്ങനെയുള്ള യൂസിന് വേണ്ടിട്ട് ഈ ഫോൺ അങ്ങനെ ഒരുപാട് ഓപ്റ്റ് ചെയ്യേണ്ടതാണ് എന്റെ ഓപ്ഷൻ.
1: തീർച്ചയായിട്ടും
0: നിങ്ങൾക്ക് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യാനും ഈ പറഞ്ഞ പോലെ എപ്പോഴും കയ്യിൽ നിന്ന് താഴെ വരാൻ ചാൻസ് ഉള്ള അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ജോലിയിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട്
1: എടുക്കാൻ പറ്റുന്നതാണ്.
0: പക്ഷെ പ്രൈസ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് മാത്രം നോക്കുക. പക്ഷെ പ്രൈസിന്റെ കാര്യം പറയുമ്പോഴും മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യം, ഇനിയിപ്പോ നിങ്ങൾ ഏതൊരു ബ്രാൻഡിന്റെ ഫോൺ എടുത്താലും ഈ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഫോണുകൾ കിട്ടുന്നത്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പഴയ ഫോണുകൾ ഓപ്റ്റ് ചെയ്യേണ്ടി വരും.
1: അതെ അതെ അല്ലെ, അടുത്തൊരു 5 കൊല്ലത്തേക്ക് ഈ പ്രൈസ് തന്നെയായിരിക്കും.
0: അതെ,
1: 5 കൊല്ലത്തേക്കെങ്കിലും അത് കഴിഞ്ഞിട്ട് എങ്ങനെ ആവുമെന്ന് നമുക്കറിയില്ല. 5 കൊല്ലത്തേക്കെങ്കിലും ഈ പ്രൈസ് പോയിന്റിൽ തന്നെയായിരിക്കും ഫോണിന്റെ വിലകൾ നിൽക്കുക.
0: ശരി ശരി ശരി. അപ്പൊ അതാണ് നമുക്ക് ഫൈൻഡ് എക്സ് 9 അൾട്രയുടെ അപ്ഡേറ്റ്സും കിട്ടി, ഇപ്പോ F30 സീരീസിന്റെ അപ്ഡേറ്റ് കിട്ടി. അടുത്ത നമുക്ക് കിട്ടുന്നതാണ് സ്നാപ്ഡ്രാഗൺ 8 Lite Gen 6 ന്യൂസ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

ഇന്നിത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06 25 volt ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8138 8138.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
3: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. മനുവേട്ട, നമുക്ക് ചിപ്സെറ്റിന്റെ ആണ് പുതിയ ന്യൂസ്. അതായത് സ്നാപ് ഡ്രാഗൺ 8 Lite Gen 6. അപ്പോ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ഇറങ്ങാൻ പോകുന്ന, എന്താണ് അതിന്റെ ന്യൂസ്? ഏതൊക്കെ ഫോണുകളിലാണ് വരാൻ സാധ്യത ഉള്ളത്? എന്നത്തേക്കാണ് വരാൻ സാധ്യത?
4: അത് ശരിക്കും എപ്പോഴത്തേക്ക് ലോഞ്ച് ആകുന്നതിനെ കുറിച്ച് അറിയില്ല, എന്നാലും ലേറ്റർ ദിസ് ഇയർ ആണ് അവർ പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാം, ഇതും ഒരു പിന്നെ ടിപ്സ്റ്റർ ലീക്ക് വന്നതാണ്. ഇതിൽ നമുക്ക് അറിയാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പ്ലാറ്റ്ഫോം, അതായത് 8 2 സീരീസ് ആണ് വരുന്നത്, 8 Lite Gen Pro SoC. ഈ രണ്ട് ചിപ്സെറ്റുകളാണ് വരുന്നത്. ഈ രണ്ട് ചിപ്സെറ്റുകളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമായ 2 nanometer പ്രോസസ്സിലാണ്, TSMC 2 nanometer പ്രോസസ്സിലാണ്. ഈ 2 nanometer എന്ന് പറയുമ്പോഴത്തേക്ക് അത്രത്തോളം ട്രാൻസിസ്റ്റേഴ്സ് ഇതിന്റെ അകത്തുണ്ടാവും, അത്രത്തോളം കേപ്പബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിന്റെ അകത്ത് നോക്കുമ്പോഴത്തേക്ക് അൾട്രാ കേപ്പബിൾ ആയിട്ടുള്ളൊരു ചിപ്സെറ്റ് ആണ് ഇപ്പം നിലവിലുള്ളതിൽ. എനിക്ക് തോന്നുന്നു ഐഫോണിന്റെ ചിപ്സെറ്റിനേക്കാൾ A17 18 വരാൻ പോകുന്ന 8-നേക്കാളും അത്യാവശ്യം
3: അറിയാൻ സാധിക്കുന്ന 2 nanometer ആയിരിക്കും.
4: 2 nanometer അതിനേക്കാൾ പവർഫുൾ ആയിട്ടാണ് ഇവർ സ്നാപ്ഡ്രാഗൺ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഇതിന്റെ ആർക്കിടെക്ചർ 2+3+3 ഒറിയോൺ CPU കോൺഫിഗറേഷൻ ആണ്. അതാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് 16 MB L2 ക്യാഷ് ഉണ്ട്. ഗ്രാഫിക് സൈഡിൽ ശരിക്കും അഡനോ 845 GPU ആണ്, വിത്ത് 6 Slice ഡിസൈൻ ആണ് അത്. നമ്മൾ നോർമലി ഇപ്പം നമുക്ക് വന്നേക്കുന്ന പ്രോസസ്സേഴ്സ് എല്ലാം 4 nanometer ആണെങ്കിലും 4 slices ഉള്ളൂ. ഇത് 6 slices. 6 slices എന്ന് പറയുമ്പോഴത്തേക്ക് 6 different ലെയേഴ്സിൽ നിന്നിട്ടാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്ന ഗ്രാഫിക്സ്. അപ്പം അത്രത്തോളം ഗ്രാഫിക്സ് കേപ്പബിലിറ്റി ഉള്ള ഒരു ചിപ്സെറ്റ് ആണത്. അത് മാത്രമല്ല, ഗ്രാഫിക്സിന് വേണ്ടി മാത്രം 12 MB ഗ്രാഫിക്സ് മെമ്മറിയും ഉണ്ട്, സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് മെമ്മറി ഉണ്ട്. പിന്നെ ഗ്രാഫിക്സിന് വേണ്ടിയിട്ട് 6 MB ഒരു ലെവൽ സിസ്റ്റം ലെവൽ ക്യാഷും ഉണ്ട്. അപ്പൊ അത്രത്തോളം ഗ്രാഫിക്സ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രത്തോളം പിന്നെ പ്രോസസ്സറും കേപ്പബിൾ ആണ്. അതിന്റെ കൂടെ തന്നെ പ്രോസസ്സറിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള L2 ക്യാഷ് ഉണ്ട്, ഗ്രാഫിക്സ് മെമ്മറി ഉണ്ട്, പിന്നെ 6 MB ഒരു ലെവൽ ക്യാഷ് സിസ്റ്റം ലെവൽ ക്യാഷും ഉണ്ട്. അപ്പൊ ഗ്രാഫിക്സ് എന്തായാലും അൾട്രാ അടിപൊളിയായിരിക്കും. ഈ ഇത് യൂസ് ചെയ്യുന്ന ഫോണുകളിൽ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ സൂപ്പർ,
3: വീഡിയോ റെക്കോർഡിംഗും എഡിറ്റിംഗ് പോലുള്ള പരിപാടികളൊക്കെ ഭയങ്കര
4: സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കും. അതാണ് ഈ ഇത് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ അതേപോലെ തന്നെ LPDDR5X എലൈറ്റിലാണ്, 5X സോറി, ഇത് പിന്നെ എലൈറ്റിലല്ല, SoC-ക്കകത്താണ്. 5X സപ്പോർട്ട്, റാം സപ്പോർട്ടുണ്ട്, US 5 സ്റ്റോറേജ് സപ്പോർട്ടും ഉണ്ട്. പിന്നെ ഇത് ശരിക്കും അപ്പർ മിഡ് റേഞ്ചും ഈ ചിപ്പ്, അതായത് SoC ചിപ്സെറ്റ് മെയിൻ സ്ട്രീം ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലായിരിക്കും, മെയിൻ സ്ട്രീമും മിഡ് സെഗ്മെന്റും മെയിൻ സ്ട്രീമുമായിട്ടുള്ള ഫോണുകളിലായിരിക്കും വരാൻ ചാൻസ് കൂടുതൽ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എടുത്ത് പറയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പെർഫോമൻസ് പല, ഇതിപ്പം നമ്മൾ ടിപ്സ്റ്റർ പറയുന്ന അവരുടെ പല ഡിസൈൻ ഫേസസ് ആർക്കിടെക്ചർ കണ്ടിട്ട് ശരിക്കും ഈ മൾട്ടി AI ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട്, അവരുടെ പിന്നെ APU-ൻ്റെ അകത്ത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഓൺ ഇൻ ഫോണിൻ്റെ അകത്ത് തന്നെ, ഓഫ്ലൈനിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ
3: ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ
4: ചെയ്യാൻ പറ്റും. അടുത്തത് 8 Lite Gen Pro യെ കുറിച്ച്.

0: പറയുമ്പോഴത്തേക്കും അഡ്രനോ 850 GPU തന്നെയാണ്, പക്ഷെ 18 MB ഗ്രാഫിക്സ് മെമ്മറി ഉണ്ട്.
1: ശരി.
0: പിന്നെ LPDDR6 സപ്പോർട്ട് ഉണ്ട്.
1: ഓക്കെ.
0: അതേപോലെ തന്നെ ഡൗൺഗ്രേഡ് ചെയ്തിട്ട് LPDDR5X സപ്പോർട്ട് ചെയ്യും വിത്ത് 8 MB LLC ക്യാഷ്.
1: ശരി ശരി ശരി.
0: അപ്പൊ ഇത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്പാണ് ഇത് വരാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗൺ എനിക്ക് തോന്നുന്നു ഇതുവരെ ഇറക്കിയ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്പായിരിക്കും.
1: ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നപ്പോ നമ്മുടെ സാംസങ്ങിന്റെ പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണിനകത്തും ഈ പറയുന്ന പോലെ വേണമെന്നുണ്ടെങ്കിൽ ഒപ്പോടെ പുതിയ ഫൈൻഡ് എക്സ് സീരീസിലും വിവോടെ ഒക്കെ പുതിയ എക്സ് സീരീസിലും
0: വരാം. പിന്നെ ഗൂഗിളിന്റെ പുതിയ
1: പിക്സൽ ഉണ്ട്
0: കാരണം അതൊക്കെ ഇനി വരാൻ അനൗൺസ് ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേറെ പല ഫോണുകളും ഇപ്പൊ IQ അവരൊക്കെ ഫാസ്റ്റ് അഡോപ്റ്റേഴ്സ് ആണ്.
1: വൺ പ്ലസിന്റെ
0: അത് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഫോണുകൾ നമുക്ക് ഈ ചിപ്സെറ്റുകൾ
1: തന്നെ പ്രതീക്ഷിക്കില്ല. ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്ന മെയിൻ സ്ട്രീം കമ്പനികളുടെ എല്ലാം ഫ്ലാഗ്ഷിപ്പ് ഫോണിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്.
0: പക്ഷെ പ്രൈസിംഗ് അത്യാവശ്യം നല്ല പ്രൈസിംഗ് ആയിരിക്കും, കാരണം ഇപ്പൊ വില കൂടി നിൽക്കുന്നത് കാരണം. പിന്നെ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല വില
1: ഉണ്ടാവും. അപ്പോൾ അത്രയാണ് നമുക്ക് പുതിയ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഏതൊക്കെ ഫോണിലാണ് യൂസ് ചെയ്യേണ്ടത്, യൂസ് ചെയ്യാൻ സാധ്യത ഉള്ളതെന്നുള്ള നമ്മളുടെ ഇതൊക്കെ നമ്മൾ ഏകദേശം ഒരു ധാരണയാണ്. അത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് വരുന്നതിനനുസരിച്ച് നമുക്ക് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനിയുള്ളത് നമ്മുടെ ഇന്നത്തെ ഏറ്റവും ലാസ്റ്റ് ഹാർഡ്വെയർ അപ്ഡേറ്റ് ആണ്. അതായത് മോട്ടറോളയുടെ പുതിയ റേസർ ഫോൾഡ് വരുന്നു അല്ലേ ഇവിടെ. അതായത് മോട്ടറോളയുടെ അവരുടെ ഒരു ഒരു ഐക്കോണിക് ഫോണാണ് റേസർ ഫോൺ എന്ന് പറയുന്നത്. അതിന്റെ ഫോൾഡ് വേർഷൻ ഇറങ്ങുവാണ്. അപ്പോൾ എന്താണ് അതിന്റെ ന്യൂസും കാര്യങ്ങളും?
0: അതെ, തീർച്ചയായിട്ടും. അത് ശരിക്കും ലോഞ്ച് ആയി കഴിഞ്ഞു. അപ്പോൾ അവർ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ 2 weeks അകത്ത് ലോഞ്ച് ഉണ്ട്. അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ ഒരു സ്നാപ്ഷോട്ട് ഞാൻ പറയാം. ഇത് ഫോൾഡബിൾ LTPO ആണ്. രണ്ട് സൈഡിൽ നമുക്ക് ഡിസ്പ്ലേസ് ഉണ്ട്. പിന്നെ ഡോൾബി വിഷൻ ആണ്. 120 Hz ഡിസ്പ്ലേ ആണ്. HDR10+ ആണ്. 6200 nits ആണ്. സൈസ് വന്നിട്ട് 8.1 inches ആണ്. റെസൊല്യൂഷൻ 2232x2 അതായത് ഒരു ഒരു ചെറിയ ടാബിന്റെ, ഒരു മിനി ടാബിന്റെ അത്രയും ഫോം ഫാക്ടർ ഉള്ളതാണ്. പിന്നെ അകത്തെ കവർ ഡിസ്പ്ലേക്കകത്ത് പിന്നെ 165 ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേക്കകത്ത് 165 Hz ഡിസ്പ്ലേ ആണ് LTPO.
1: റിഫ്രഷ്
0: റേറ്റ് വന്നിട്ട് അതും ഡോൾബി വിഷൻ ആണ്. OS Android 16 തന്നെയാണ്. അവർ മോട്ടോറോളയുടെ OS അറിയാമല്ലോ, അൺഅഡൾട്ടേഡ് ആയിട്ടുള്ള ഒരു OS ആണ്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 5 ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇന്റേർണൽ മെമ്മറി എന്ന് പറയുന്നത്, സ്റ്റോറേജ് എന്ന് പറയുന്നത് 256 GB 12 GB റാം, 512 GB 16 GB റാം, 1 TB 16 GB റാം. ഇതാണ് അവരുടെ വേരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ സ്പീഡ്, മെമ്മറിയുടെ സ്പീഡ് വന്നിട്ട് UFS 4.1 ആണ്. ക്യാമറയിലേക്ക് വരുമ്പം 50 MP മൂന്ന് ക്യാമറാസ് ആണ് ഉള്ളത്. ഒന്ന് വൈഡ് ആംഗിള്, ഒന്ന് പെരിസ്കോപ്പ്, ഒന്ന് അൾട്രാ വൈഡ്.
1: ഓക്കെ.
0: വീഡിയോ നമുക്ക് 8K ഷൂട്ട് ചെയ്യാൻ പറ്റും. ഡോൾബി വിഷനിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും.
1: ശരി.
0: ഫ്രണ്ടിലത്തെ സെൽഫി ക്യാമറ 20 MP ആണ്. അതിൻ്റെ HDR നമുക്ക് ഫ്രണ്ടിൽ, അതായത് കവർ ഡിസ്പ്ലേക്കകത്തൊരു ക്യാമറ ഉണ്ട്, അകത്തൊരു
1: ക്യാമറ.
0: അതെ അതെ. അപ്പൊ അത് കവർ ക്യാമറ എന്ന് പറയുന്നത് 32 MP അകത്തെ ക്യാമറ 20 MP ആണ്. ഇത് രണ്ടിൽ നമുക്ക് 4K റെക്കോർഡ് ചെയ്യാൻ പറ്റും.
1: ശരി.
0: പിന്നെ ബാക്കി എല്ലാം നോർമൽ കേസ് ഉള്ള ഫീച്ചേഴ്സ് തന്നെയാണ്. USB ടൈപ്പ് സി ഉണ്ട്, ഗ്ലോണാസ്, ഗലീലിയോ, BDS, നാവിഗേഷൻ, നാവൽസി എന്ന് പറയുന്ന സാധനം, GPS എല്ലാം ഉണ്ട്. ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ബാറ്ററി ആണ്.
1: ഓക്കെ.
0: 80 Watts വയർഡും 50 Watts വയർലെസ് ചാർജിങ്ങും ഉള്ളത്. 5 Watts റിവേഴ്സ് വയർലെസ്സും ഉണ്ട്.
1: ശരി.
0: പിന്നെ കളറ് രണ്ട് കളേഴ്സ് ആണ്, ഒന്ന് ബ്ലാക്ക് ആൻഡ് ബ്ലൂവും ലിലി വൈറ്റും. ഇത്രയാണ് ഇതിന്റെ ഒരു സ്നാപ്ഷോട്ട് എന്ന്
1: പറയുന്നത്. എന്റെ എനിക്ക് എന്റെ ഒരു ഡൗട്ട് ആണ് ബേട്ടാ, ഞാൻ കുറച്ചുനാൾ മുന്നേ വരെ വിചാരിച്ചത് മോട്ടോറോളയ്ക്കകത്ത് വരുന്ന സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണെന്നുള്ളതാണ്. പക്ഷെ റീസെന്റ് ആണ് ആക്ച്വലി ഞാൻ അറിഞ്ഞത് ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
0: സംഭവമാണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് അതുപോലെ തന്നെ പിന്നെ മോട്ടോറോളയുടെ രണ്ടു മൂന്ന് പേറ്റന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത്
1: വരുന്നുണ്ട്. കാരണം എനിക്ക് ഒരു കാലഘട്ടം വരെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെയാണ്, പിന്നെ എപ്പോഴും അത് മതി. ആക്ച്വലി ഞാൻ അത് അത്രയ്ക്ക് അപ്ഡേറ്റ് ആയിട്ടില്ല. റീസെന്റ് അവരുടെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്ന മോഡൽ ഇറങ്ങിയിരുന്നല്ലോ, അത് യൂസ് ചെയ്തപ്പോഴത്തേക്കാണ് ഞാൻ ആക്ച്വലി.
0: അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു സ്നാപ്ഷോട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ വില നമുക്ക് വിലഭാഗം എന്തായാലും 1 lakh rupees 1.5 lakh rupees മുകളിലായിരുന്നു ഫോൾഡബിൾ ആയതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ ഹിഞ്ച് ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ ഐഫോണിൻ്റെ കാര്യം പറഞ്ഞ പോലെ
1: 3D printed
0: ആണ്. അപ്പോൾ അതുകൊണ്ട് ഡ്യൂറബിൾ ആണ്, ക്രീസ് വളരെ
1: കുറവായിരിക്കും.
0: ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാലും നമുക്ക് കയ്യിൽ കിട്ടുന്നവരെ നമുക്ക് ഇത് കാത്തിരിക്കാം. പക്ഷേ മോട്ടോറോളയുടെ നമ്മൾ തള്ളിക്കളയുന്ന, അതായത് അധികം ശ്രദ്ധിക്കപ്പെടാതെ ഒരു ഫോണാണ് മോട്ടോറോള. പക്ഷേ അവരുടെ ഫോൾഡ് വരുന്നു എന്ന് പറഞ്ഞ് ഇപ്പം തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക്
1: ഡിസൈനൊക്കെ ശരിക്കും ഭംഗിയായിട്ടുള്ള ഡിസൈൻ ആണ് പലപ്പോഴും.
0: അതെ, സിഗ്നേച്ചർ ഒക്കെ നല്ല ഡിസൈൻ
1: ആയിരുന്നു. പക്ഷേ ഫോൺ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്രയും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. കാര്യം എന്നെ കുറച്ച് ഹാങ്ങും കാര്യങ്ങളും.
0: അത് സ്നാപ്ഡ്രാഗൺ 7 അല്ലേ?
1: 8 ആണ്. 8 Gen ആണ്. പക്ഷെ അതാണ് ഞാൻ ആലോചിച്ചത്, അത്രയും ഹൈ എൻഡ് സ്പെക് ഉള്ള ഒരു ഫോണാണ്. പക്ഷെ എന്റെ പെർഫോമൻസ് ഭയങ്കര വീക്ക് ആയിട്ട്
0: ഫീൽ ചെയ്യുന്നു.
1: എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോ എന്റെ ഫോളോവേഴ്സ് കുറെ പേര്

ഒക്കെ പറയുന്നുണ്ടായിരുന്നു അവര് യൂസ് ചെയ്യുന്ന ഫോണിന് വലിയ കുഴപ്പമില്ല എന്നാൽ ചിലര് ഈ പറഞ്ഞാൽ അവരുടെ ഫോണുകൾക്ക് പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മിക്സഡ് അഭിപ്രായമാണ് ആ ഫോണ്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ ഹാർഡ്വെയർ ന്യൂസ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളും വരുന്നത്. അതിനകത്ത് മെയിനായിട്ട് ആദ്യം വരുന്ന സംഭവം എന്ന് വെച്ചാൽ നത്തിങ് അവരുടെ ഒരു പ്രൊപ്രൈറ്ററി ഫയൽ ഷെയറിംഗ് ആപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

ജി മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രി ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാക്കാം. കൂടാതെ സാംസങ് ഗാലക്സി A06 25 volt ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.

0: നത്തിങ് അവരുടെ പുതിയ ഒരു പ്രൊപ്രൈറ്ററി ആപ്ലിക്കേഷനായിട്ട് വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ ഈ അടുത്ത് കണ്ടായിരുന്നു, നമുക്കിപ്പോൾ ആപ്പിളിൽ നിന്ന് അതായത് iOS-ൽ നിന്ന് ആൻഡ്രോയിഡിലേക്ക് ഫയൽ ഷെയർ ചെയ്യാനുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അതുപോലെ ഇപ്പോൾ നത്തിങ് ഫയൽ ഷെയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണ് അനുഭവം? അത് നമുക്ക് ആൻഡ്രോയിഡിൽ മാത്രമാണോ അതോ ഗ്ലോബലി എല്ലാ ഡിവൈസിലേക്ക് ഫയൽ ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്?
1: അല്ല, അത് ശരിക്കും ഇപ്പൊ നത്തിങ്ങിന്റെ ഫോണുകൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതെങ്കിലും എനിക്ക് തോന്നുന്നു പക്ഷേ ആൻഡ്രോയിഡിൽ എല്ലാ ഡിവൈസിനകത്തും പറ്റത്തക്ക രീതിയിലായിരിക്കും അവർ ഇനി ഇപ്പൊ ഡിസൈൻ ചെയ്യുന്നതെന്ന് കാൽപേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പൊ ഇനിഷ്യലി ലോഞ്ച് ചെയ്തേക്കുന്നത് നത്തിങ് ഫോൺസിന് വേണ്ടിയിട്ടാണ്. അവരുടെ പ്രൊപ്രൈറ്ററി ആപ്പ് ആയിട്ടാണ് അത് ചെയ്തേക്കുന്നത്. ഇത് ശരിക്കും എയർ ഡ്രോപ്പിന്റെ അതേ ഫീച്ചർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു കോമ്പിനേഷൻ ആണ്. അതായത് നമ്മുടെ ഫോണുകളിൽ ഒരു ആപ്പായിട്ടും ഡെസ്ക്ടോപ്പിലേക്ക് വരുമ്പം അതൊരു ബ്രൗസർ എക്സ്റ്റൻഷൻ ആയിട്ടും, പക്ഷേ ഏത് ബ്രൗസറിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ബ്രൗസറിലും ഇല്ല, ക്രോമിയം ബ്രൗസേഴ്സ് മാത്രം, അതായത് ക്രോം പോലുള്ള ബ്രൗസറുകൾ, ക്രോം ഉണ്ട്, ക്രോമിയം യൂസ് ചെയ്യുന്ന ക്രോമിയം എഞ്ചിൻ യൂസ് ചെയ്യുന്ന ബ്രൗസേഴ്സ് ഉണ്ട്, അതായത് സഫാരി, പിന്നെ മാക്കിലാണെങ്കിൽ സഫാരി, മോസില ഫയർഫോക്സ്, ഒപ്പെറ, ഇങ്ങനത്തെ പിന്നെ ബ്രൗസേഴ്സിൽ നമുക്ക് എക്സ്റ്റൻഷൻ ആയിട്ട് കിട്ടും.
0: എനിക്ക് തോന്നുന്നു ഇതാണ് മെയിൻ സ്ട്രീം ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്.
1: യൂസ് ചെയ്യുന്നത് ഇപ്പൊ എഡ്ജ് ആരൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഈ ക്രോമിയം എഞ്ചിൻ യൂസ് ചെയ്യുന്ന എല്ലാ ബ്രൗസേഴ്സിൻ്റെ അത് നമുക്ക് ഇത് അവരുടെ വെബ് സ്റ്റോറിയിൽ പോയി, അവരവരുടെ വെബ് സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ഇതൊരു ആപ്ലിക്കേഷൻ, അതായത് ആപ്പായിട്ട് നമുക്ക് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും.
0: ഓക്കെ,
1: ബ്രൗസർ എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ബ്രൗസർ എക്സ്റ്റൻഷൻ ആയിട്ട് ആഡ് ചെയ്യും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഫോണിൽ നത്തിങ് ഫോണിൽ നമ്മളിപ്പം വാർപ്പ് ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, നമുക്ക് ഫോണിൻ്റെ അകത്തുള്ള ഫയൽസ് നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് ഷെയർ ചെയ്യണം. അപ്പം നമ്മുടെ ഡെസ്ക്ടോപ്പ് ഏതാണോ അതിൽ ബ്രൗസർ എടുക്കുക, ആ ബ്രൗസറിൻ്റെ അകത്ത് നമ്മൾ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുക, എന്നിട്ട് ഇവിടുന്ന് നമ്മൾ സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഈ ബ്രൗസറിൻ്റെ പേര് കാണിക്കും.
0: ഓക്കെ,
1: ഡിവൈസിൻ്റെ പേര് കാണിക്കും. അപ്പോൾ അവിടെ നമ്മൾ സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഫയൽ ഹാസ് ബീൻ സെൻഡ് എന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഡെസ്ക്ടോപ്പിലേക്ക് അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും.
0: ശരി ശരി ശരി.
1: ഇത് യൂസ് ഇത് നമുക്ക് ജിമെയിൽ അക്കൗണ്ട് വേണം, കാരണം നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ആണ് ഇവർ ബാക്ക് എൻഡിൽ യൂസ് ചെയ്യുന്നത്.
0: ഓ ശരി ശരി.
1: ഗൂഗിൾ ഡ്രൈവിൽ പാസീവ് ആയിട്ട് ഗൂഗിൾ ഡ്രൈവ് വഴിയാണ് അവർ സെൻഡ് ചെയ്യുന്നത്, ആ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്.
0: മനസ്സിലായി മനസ്സിലായി.
1: അപ്പൊ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടുമായിട്ട് ടൈ അപ്പ് ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഡ്രൈവിലായിരിക്കും ഇത് വന്ന് സേവ് ആവുന്നത്.
0: സേവ് ആവുന്നത്.
1: പക്ഷെ അവർ പറയുന്നുണ്ട് ഇവർ നത്തിങ്ങിന്റെ സെർവേഴ്സിലോ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനിലോ ഒന്നും നമ്മുടെ ഫയൽ സേവ് ആവില്ല, ആ ഗൂഗിൾ ഡ്രൈവ് വഴി തന്നെ ആയിരിക്കും ഇത് പോകുന്നത്, ആ ഡിവൈസുകളിൽ മാത്രമേ ഇത് സേവ് ആവൂ.
0: സേവ് ആവുന്നുള്ളൂ.
1: ആ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്.
0: ശരി ശരി.
1: ഇതാണ് വാർപ്പ് ആപ്പ് എന്ന് പറയുന്നത്. ഇത് ഇപ്പൊ തൽക്കാലം പിന്നെ നത്തിങ്ങിന്റെ ഫോണുകൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നെങ്കിലും ബാക്കിയുള്ള ആൻഡ്രോയിഡ് ഡിവൈസിലേക്ക് ഉടനെ വരുന്നുണ്ട്.
0: അത് മീൻസ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടോ എങ്ങനെയാണ്? അതോ
1: ഇപ്പൊ നത്തിങ്ങിന്റെ ഫോണുകളിലേക്ക് ലോഞ്ച് ആയിട്ടുണ്ട്. ബാക്കിയുള്ള ഫോണുകളിലേക്ക് അവർ പയ്യെ അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്ന അനുസരിച്ചിട്ട് അവർ ആഡ് ചെയ്യും. എല്ലാ ഫോണുകളിലും യൂസ് ചെയ്യത്തക്ക രീതിയിൽ.
0: പൊതുവേ നത്തിങ്ങിന്റെ OS എന്ന് പറയുന്നത് ആക്ച്വലി നല്ല റിഫൈൻഡ് ആയിട്ടുള്ള
1: ഒരു കാര്യം ആലോചിക്കണം, ആ സ്പെക് ഭയങ്കര താഴെയാണെങ്കിൽ പോലും അതിന്റെ അകത്ത് വളരെ ഒപ്റ്റിമൈസ്.
0: റീസെന്റ് ഇറങ്ങിയ 4A ഒക്കെ സ്പെക് ഭയങ്കര മോശമാണ്, എന്നാൽ പോലും OS ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ്. എനിക്ക് iOS-ന്റെ കാര്യം പറഞ്ഞാൽ അത്ര റിഫൈൻഡ് ആണ്.
1: അത് മാത്രമല്ല സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ബാക്കി എന്റെ OS അപ്ഡേറ്റ്സും അവർ കൃത്യമായിട്ട് പഴയ ഫോണുകൾ ഉൾപ്പെടെ
0: ചെയ്യും. അത് മാത്രമല്ല അവരുടെ ലോ എൻഡ് ഫോണിൽ പോകണം ബ്ലോട്ട്വെയർസ് ഒക്കെ ഭയങ്കര
1: കുറവാണ്. അതെ അതെ.
0: അപ്പോൾ അതാണ് നത്തിങ്ങിന്റെ ഫയൽ ഷെയറിംഗ് ആപ്പിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്ത വരുന്ന ഒരു സോഫ്റ്റ്വെയറിനകത്തുള്ള ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ആപ്പിനകത്തുള്ള അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം അടിമുടി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇൻസ്റ്റാഗ്രാം പ്ലസിന്റെ കാര്യം പറഞ്ഞു, അത് ഇനി ഒരു വലിയ താമസമില്ലാതെ അത് മൊത്തത്തിൽ കൊണ്ടുവന്നുകഴിഞ്ഞാൽ പതുക്കെ അവർ ഫേസ്ബുക്കിലേക്കും കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ്, ഇനി മുതൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ കമന്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും. പണ്ടത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ, ഞാൻ അങ്ങനെ എനിക്കൊന്ന് ശ്രദ്ധിച്ചിട്ടില്ല ശ്രമിച്ചിട്ടില്ല അറിഞ്ഞുകൂടാ. ഇപ്പൊ ഈ അപ്ഡേറ്റ് വന്നപ്പോഴാണ് അറിയുന്നത് നമ്മളിടുന്ന കമന്റ് നമുക്ക് ഇനി എന്തെങ്കിലും കാരണവശാൽ ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും.
1: അതെ അതെ.
0: അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ്?
1: തീർച്ചയായിട്ടും. ഞാൻ ഒരുപാട് തവണ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്, നമ്മളിപ്പോ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കമന്റിന്റെ അത് ടിപ്പോസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യമായിരിക്കത്തില്ല ചിലപ്പോൾ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത്. അപ്പൊ അത് പക്ഷേ നമ്മൾ പോസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ അത് വായിക്കുന്നത്, അപ്പൊ എഡിറ്റ് ചെയ്യാൻ നോക്കിയാൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അത് വലിയൊരു പ്രശ്നമായിരുന്നു. പക്ഷേ ഇൻസ്റ്റാഗ്രാം അത് യൂസേഴ്സിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് തന്നെ അവർ മാറ്റങ്ങൾ വരുത്തതാണ്. അപ്പൊ ഇപ്പം പുതിയ അപ്ഡേറ്റ്, ഇൻസ്റ്റാഗ്രാമിന്റെ പുതിയ അപ്ഡേറ്റ്സിന്റെ അകത്ത് പുതിയ അപ്ഡേറ്റ് വന്നതിന്റെ അകത്ത് നമുക്ക് കമന്റുകൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും,
0: അപ്ഡേറ്റ് ചെയ്യാൻ
1: പറ്റും. അത് പക്ഷേ ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 15 മിനിറ്റ് നമ്മൾ കമന്റ് ഇട്ട് 15 മിനിറ്റ് അകത്തേ നമുക്ക് അത് ചെയ്യാൻ പറ്റും.
0: ഓ ശരി.
1: ആ 15 മിനിറ്റ്സിന്റെ വിൻഡോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല.
0: അപ്പൊ തീർച്ചയായിട്ടും 15 മിനിറ്റ് അല്ലേ.
1: അതെ, നമ്മൾ കമന്റ് ഇട്ട് വായിച്ച് നോക്കി അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം അത് എഡിറ്റ് ചെയ്യാൻ ക്ലിക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ഓപ്ഷൻ വരും. ആ എഡിറ്റ് ഓപ്ഷൻ്റെ അകത്ത് നിന്ന് നമുക്ക് കമന്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് പക്ഷേ വലിയ ഒരുപാട് പേർക്ക് ഭയങ്കരമായ സാധ്യതകൾ കൊടുക്കുന്നത്, കാരണം നമ്മൾ പല കമന്റ്സും വായിക്കുമ്പോൾ അതിനകത്തുള്ള എറേഴ്സ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും.
0: മാത്രമല്ല എല്ലാവരും ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് റിപ്ലൈ കൊടുക്കുന്നത്. അപ്പൊ ചിലപ്പോ തെറ്റുകൾ
1: വരാം, ഒരു സ്മൈലിക്ക് പകരം മറ്റൊരു സ്മൈലി ആയിരിക്കും അവിടെ ഇടുന്നത്.
0: അപ്പോഴത്തേക്കാണ് ആ സെന്റൻസിന്റെ
1: മീനിങ് തന്നെ മാറിപ്പോകും. അപ്പൊ അത് അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ഉപയോഗപ്രദമായ ഒരു സംഭവമാണ് അത്.
0: ശരി ശരി.
1: അപ്പൊ ഇത് തീർച്ചയായിട്ടും പുതിയ ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റ് ഫോണുകളിലെ ആപ്പ് അപ്ഡേറ്റ് ചെയ്യാം. അതിന്റെ

0: നമുക്ക് കിട്ടുന്നതായിരിക്കും. വെബ് ആപ്പിന്റെ അത് ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. അപ്പൊ അത് നമ്മള് വെബ് വഴിയാണ് എല്ലാരും ചെയ്യുന്നതെങ്കിൽ പലരും നമ്മൾ വെബ് യൂസ്, ഞാനിപ്പോ ഞാൻ പല കാര്യങ്ങളും വെബ് വഴിയായി യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഓൾറെഡി നമുക്ക് കമന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ പറ്റും.
1: ശരി ശരി ശരി,
0: അത് ശ്രദ്ധിക്കാം.
1: ഓക്കെ, അപ്പോ അതോടുകൂടി നമ്മൾ ഈ ആഴ്ചത്തെ ടെക് ബൈറ്റ്സിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും, കുറച്ച് ഹാർഡ്വെയറിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു, കുറച്ച് വളരെ കുറച്ച് സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസും പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയൊക്കെ നമുക്ക് അപ്ഡേറ്റ്സ് വരുന്നുള്ളൂ, വലിയ ന്യൂസുകൾ ഇപ്പോൾ അങ്ങനെ വരുന്നില്ല, അല്ലെങ്കിൽ അത്ര വലിയ ഇന്നോവേഷൻസ് ആയിട്ട് വരുന്നില്ല. എല്ലാം AI ആയിട്ടൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാരണം ഇത്രയൊക്കെയാണ് അപ്ഡേറ്റ്സ് നമുക്ക് നിലവിൽ കിട്ടുന്നത്. അതുപോലെ ശ്രോതാക്കൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വിഷയങ്ങളെ പറ്റി അറിയുകയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ അറിയിക്കുക. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ അഖിൽ അനുവേട്ട,
0: സൈനിങ് ഓഫ്.
1: സൈനിങ് ഓഫ്. ബൈ ബൈ.

നാവ് പൂട്ടി പുക വെന്തുപൊങ്ങി ആ കേറ്റം കേറിയത് തട്ടിക്കൂട്ടി ഒരു കൂട് കെട്ടി പിന്നെ കാവലായി ഞാൻ വേട്ടയാടി പടുകോലം കെട്ടിച്ചുടു നാവ് പൂട്ടി പുക വെന്തുപൊങ്ങി ആ കേറ്റം കേറിയത് തട്ടിക്കൂട്ടി ഒരു കൂട് കെട്ടി പിന്നെ കാവലായി ഞാൻ കൂട്ടിലെ കിളികൾ പറക്കണം കൂട്ടിനെ വരുന്നവർ ഓർക്കണം മറക്കണം മരിപ്പിന് മരുന്നില നിറയണം മുട്ടുപിന്നെ പറയണം ഞാനൊരു ഭയങ്കരം പാതകൾ അടയണം പാതിയിൽ കത്തണം ചുണ്ടിലോ കനലിൽ വലിച്ചൊരു

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

Dragon Ball. Radio Santhanam 90.4 FM. Stay tuned. മലയാളികളുടെ കാവ്യവസന്തം ഒ എൻ വി കുറുപ്പിന്റെ ജന്മദിനം ആഘോഷിക്കാം റേഡിയോ സാന്ത്വനം 90.4 FM നൊപ്പം. മെയ് 27 പ്രിയ കവി ഒ എൻ വി കുറുപ്പിന്റെ ജന്മദിനത്തിൽ

അനശ്വരങ്ങളായ വരികളിലൂടെ ഓർമ്മകളിലൂടെ ഒരു സഞ്ചാരം. മറക്കാതെ കേൾക്കൂ, മെയ് 27 ഉച്ചയ്ക്ക് 1 മണി മുതൽ. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം, സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കൈക്കൂട്ട് വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. എന്നോടൊപ്പം നമ്മുടെ പ്രീത ടീച്ചറാണ്. നമ്മളോടൊപ്പം നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഇന്ന് നമ്മുടെ ടെക്കായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു ഹരിപ്രസാദ് അല്ലേ. അപ്പോൾ ഇന്നൊരു നല്ലൊരു ദിവസമാണ്, റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ടീച്ചറും വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 10:05 ആയിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ റേഡിയോ ആയിട്ട് പങ്കുവയ്ക്കാനുണ്ടെന്നറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8885 8785.
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു വോം ഗുഡ് മോർണിംഗ്. അപ്പോൾ ശ്രീലക്ഷ്മി, നമ്മളിന്ന് വീണ്ടും പുതിയൊരു ദിവസം അങ്ങോട്ട് ആരംഭിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്ന് 27 അല്ലേ, May 27, 2026. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ദിവസങ്ങളും കൂടി ഉള്ളൂ സ്കൂളൊക്കെ തുറക്കാനായിട്ട് അല്ലേ. അപ്പോഴത്തേക്കിനും നമ്മുടെ റിസൾട്ടുകളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 10th റിസൾട്ട് വന്നു കഴിഞ്ഞു, ഹയർ സെക്കൻഡറിയുടെ റിസൾട്ടൊക്കെ വന്നു. അപ്പോൾ നമുക്ക് ആ റിസൾട്ടിൻ്റെ ചില രസകരമായ കാര്യങ്ങളും സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കിന്നൊരു പോസിറ്റീവ് തോട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് എന്ന് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ. ഇന്നത്തെ ദിവസത്തെ ഒരു ചിന്താ വിഷയം, അപ്പോൾ അവരതിനെപ്പറ്റി ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ചല്ലേ. ചിലപ്പോൾ നമ്മൾ ഒരാൾ പറയുന്ന ഒരു കാര്യം, ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈവിലും അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമുകളിൽ, എനിക്ക് നമ്മുടെ രജിസ്റ്ററിൻ്റെ ചില പ്രോഗ്രാംസ്, അതായത് കിഞ്ചന വർത്തമാനത്തിൽ സാറ് തരുന്ന ചില തോട്ട്സ് ഉണ്ട് അല്ലേ, നമ്മളുടെ ഈ മനസ്സിലെ നെഗറ്റീവ്സ് ഒക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ വളരെ പോസിറ്റീവായിട്ടൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടക്കാൻ. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നൊരു മാറ്റം വരുത്തണം തോന്നും അല്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ ഒരു ചെറിയ മാറ്റം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ പോസിറ്റീവ് തോട്ട്സ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് വളരെ രസകരമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ചെറിയൊരു പോസിറ്റീവ് തോട്ടാണ് ഇന്ന് ഞാൻ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്.
0: നമ്മളെ കേൾക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്
1: അല്ലേ. അപ്പോൾ ഹൊറഗെല്ലു എന്ന് കേട്ടിട്ടില്ലേ, ഹൊറഗെല്ലു. എനിക്ക് തോന്നുന്നു നമ്മൾ ഹയർ സെക്കൻഡറിയിൽ പ്ലസ് ടു കുട്ടികൾക്ക് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ പണ്ട് പഠിക്കാനുണ്ടായിരുന്ന സുധാമൂർത്തിയുടെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, ഹൊറഗെല്ലു. അപ്പോൾ ഈ ഹൊറഗെല്ലു എന്ന് പറയുന്നത് കന്നഡ ഭാഷയിലെ ഒരു വാക്കാണ്. അപ്പം ഈ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഹോർ എന്നാൽ ഭാരമെന്നും കല്ല് എന്നാൽ കല്ല് എന്നുള്ള അർത്ഥം തന്നെയാണ്. അപ്പോൾ അതായത് ഭാരം ഇറക്കി വെക്കാനുള്ള കല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് പണ്ടത്തെ കാലത്ത് ഈ നമ്മുടെ നാട്ടുംപുറങ്ങളിലൊക്കെ ഇങ്ങനെ ചുമട് താങ്ങി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരുപാട് പ്രായമുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ഇപ്പോഴത്തെ ജെൻസി കുട്ടികൾക്കൊക്കെ അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
0: എനിക്ക് തോന്നുന്നു ചില സിനിമ പാട്ടുകളിൽ ഈ

0: അതിന്റെ മുകളിൽ നിന്നും ഡാൻസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്.
1: ആ ഇപ്പോഴത്തെ ആൾക്കാർ അതേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു. അതായത് രണ്ട് കല്ലുകൾ മുകളിൽ ഇങ്ങനെ കുത്തനെ നിർത്തും, എന്നിട്ട് മുകളിൽ ഒരു കല്ല് വെക്കും. അതായത് പണ്ടത്തെ ആൾക്കാർ ഈ യാത്ര ചെയ്യുന്നത് കൂടുതലും കാൽനട യാത്രയായിരുന്നു. അപ്പോൾ അവർ ഭാരമൊക്കെ ചുമന്നാണ് നടക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് അവർക്കൊന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭാരം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈ പൊക്കമുള്ള ഒരു കല്ല് വെച്ചിരിക്കുന്നത്. അതിനകത്തോട്ട് അവരുടെ ആ തലയിലിരിക്കുന്ന ചുമടൊന്ന് ഇറക്കി വെച്ചിട്ട് അവർ കുറച്ച് നേരം അതിൻ്റെ താഴെ ഇരുന്ന് വിശ്രമിക്കും. എന്നിട്ടാണ് വീണ്ടും അവർ നടക്കുന്നത്. അപ്പം ഇത് വളരെ സിംബോളിക്കായിട്ടുള്ള ഒരു വാക്കുകൂടിയാണ്. അതായത് ഈ നമ്മൾ ഈ തലയിൽ ചുമന്നിരുന്ന ഭാരം ഇറക്കി വെക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ, കുറച്ച് നേരം ഒരു വിശ്രമം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതിന് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജീവിത സന്ദേശം, ഒരു നല്ലൊരു മെസ്സേജ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലെ ഹൊറകെല്ലുമാണ് അല്ലേ. നമുക്ക് അവരുടെ അടുത്ത് പോയിരുന്ന് നമ്മുടെ വിഷമങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ആശങ്കകളോ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളോ പ്രതീക്ഷകളോ ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ അവർ നമുക്ക് തരുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട് അല്ലേ. അപ്പം ചിലപ്പോൾ അവരൊരു ആശ്വാസ വാക്കിലൂടെ ആവാം, അല്ലെങ്കിൽ വെറുതെ ഒരു പുഞ്ചിരിയിലൂടെ ആകാം, അല്ലെങ്കിൽ ഒരു കേൾവിയിലൂടെ ആവാം. അതൊക്കെ അവരിങ്ങനെ ഭയങ്കര ഇങ്ങനെ ലൈറ്റാക്കും, ലഘൂകരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ഭാഗ്യമാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാരൊക്കെ കുറവാണ് ഇപ്പോഴത്തെ കാലത്ത്. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കൊരാളിൻ്റെ ഹൊറകെല്ലു ആകാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. നമ്മളെ ഒരാൾ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ വിഷമം വരുമ്പോഴെല്ലാം നമ്മളെ ഒന്നിലൊരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ നേരിട്ട് വന്ന് നമ്മളോട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് ആശ്വാസവുമായി തിരിച്ചു പോകുന്ന ഒരു വ്യക്തി. അപ്പം നമ്മൾ അയാളുടെ ഹൊറകെല്ലു ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്കൊരാളിൻ്റെ ഹൊറകെല്ലു ആവാൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടോ എന്ന് നമ്മളെല്ലാവരും ആലോചിക്കുക. ഇല്ലെങ്കിൽ അങ്ങനെ ഒരാളിനെ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ നമ്മൾ സമ്പാദിക്കണം. അത് അത്ര ഈസി അല്ല, എന്നാലും നമുക്ക് ശ്രമിക്കാം.
2: അവിടെ ഒരു ട്രസ്റ്റിന്റെ ഒരു വിഷയമുണ്ട്.
1: അതെ അതെ.
2: അപ്പോൾ നമ്മളെടുത്ത് ഒരാൾ വന്ന ഒരു വിഷമം പറയുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നമ്മളെ അത്രത്തോളം വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. ഈ ഒരു ഞാൻ ഈ പറയുന്ന കാര്യം ഇദ്ദേഹം അല്ലാണ്ട് പുറത്ത് ചിലപ്പോൾ ഒരു നിമിഷമായിരിക്കും ഒരിക്കലും ഈ ഒരു ഭാരം കൊണ്ട് നടക്കാൻ ഒരു പോയിന്റിൽ ചിലർക്ക് പറ്റിയെന്ന് വരില്ല. ആ ഒരു സമയത്താണ് നമുക്ക് ആ ഒരു വ്യക്തിയുടെ ആ ഒരു ഭാരം നമ്മളിലേക്ക് ഒന്ന് തരുന്നത്. പക്ഷെ നമ്മൾ അത് കൊണ്ട് അതെല്ലായിടവും ഇങ്ങനെ അങ്ങനെ ഒരാളടുത്താണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടാവും, ആ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവും. ആ ട്രസ്റ്റ് ഇഷ്യൂ ഒരുപാട് പിന്നെ മറ്റൊരാളിനെ വിശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും അത് ആ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കും. അപ്പൊ അത് പിന്നീട് ആ ഒരു വ്യക്തിക്കും വളരെയധികം ബുദ്ധിമുട്ടാകും. കാരണം ഞാൻ ആരോട് പറയൂ ഇത് അല്ലേ. ഇപ്പം അതേപോലെ തന്നെ ടീച്ചർ പറഞ്ഞ ഹൊറകെല്ലു എന്ന് പറയുന്നത് നമ്മളവിടെ ഭാരം കൊണ്ട് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വെച്ചാലും അവർക്ക് പ്രശ്നമില്ല. ഇപ്പൊ ചിലയിടത്ത് നമ്മൾ കാണാറുണ്ട്, ചില ബന്ധങ്ങളിൽ കാണാറുണ്ട്. ഇപ്പോൾ എ ടു ഇസഡ് നമ്മൾ ഒരു കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു വിഷമം കൊണ്ട് പല കാര്യങ്ങളും നമ്മളൊരു വ്യക്തിയോട് പോയി പറയായിരിക്കും. പക്ഷേ വീണ്ടും ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല എന്ന് കരുതി പിണങ്ങി പോകുന്നവരുണ്ട്. അപ്പോൾ ഒരു വിഷമം വരുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതൊക്കെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു വൈരാഗ്യത്തിൻ്റെ പേരിൽ നമ്മളുടെ പല സീക്രട്സുകൾ പുറത്തു പോകാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓക്കെ ഒരു മറ്റ മുൻപിൽ നിൽക്കുന്ന വ്യക്തിയെ നല്ലതുപോലെ മനസ്സിലാക്കും. ഇപ്പോൾ എന്തെങ്കിലും തിരക്ക് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു ഒരു കാര്യം എന്നോട് പറയാൻ പറ്റാത്തത്. അവിടെ ഒരു ഫ്ലെക്സിബിൾ ഉണ്ട് അല്ലേ. നമുക്ക് ഇങ്ങനെ പിടിച്ചു കിട്ടുന്നതല്ല ഒരു ഏതൊരു സൗഹൃദമാണെങ്കിലും എന്താണെങ്കിലും നമ്മളെ നമ്മളായിട്ട് വിടാൻ നിൽക്കാൻ സമ്മതിക്കുന്നതും ഒരു എന്താ നല്ലൊരു ബന്ധത്തിന്റെ ഒരു അടയാളം.
1: നമുക്ക് ഈ ഒരു വ്യക്തിയുടെ ഒരു ഹൊറകെല്ലു ആവാൻ സാധിക്കുക എന്ന് പറയുന്നത് നമ്മളിൽ അയാൾ നമ്മളെ വിശ്വസിക്കുക അല്ലെങ്കിൽ നമ്മളിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് എപ്പോഴും അങ്ങനെ തന്നെ നിലനിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയാളോട് പിണങ്ങിക്കഴിയുമ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കാൻ പാടില്ല. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് വിശ്വാസമുള്ള ഒരാൾ മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു സമാധാനവും സന്തോഷമൊക്കെ തരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഒരാളിൻ്റെ ഹൊറകെല്ലു ആവാനായിട്ട് സാധിക്കും. നമ്മളെ വിശ്വസിച്ച് ഒരാളൊരു ആശ്വാസത്തിനായി നമ്മളുടെ അടുത്തേക്ക് വരിക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ് അല്ലേ.
2: അപ്പോൾ അങ്ങനെ പോസിറ്റീവ്
1: ആയതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ആകാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പം നമ്മൾ ഇതിൽ കൂടെ കൊടുക്കുന്ന ഒരു മെസ്സേജ് മറ്റൊന്നുമല്ല, മറ്റൊരാളിന് നമ്മുടെ ഒരു ജീവിതയാത്രയിൽ നമ്മളൊരു ഹൊറകെല്ലു ആവാൻ കഴിയുന്നത് ഏറ്റവും ഏറ്റവും വലിയ ഒരു ഒരു ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂ ആണ്. അപ്പം നമ്മൾ ക്ഷീണിച്ച ഒരു മനസ്സുകൾക്ക് ഒരു നിമിഷം ഒരു ആശ്വാസം നൽകുക, അല്ലെ? നമുക്ക് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മളുടെ വിഷമമൊക്കെ നമ്മൾ ആരോടെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ, വിശ്വാസമുള്ള ആരോടെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഭാരം കുറച്ച് നേരം ഒന്ന് ഇറക്കി വെച്ചതുപോലെ നമുക്ക് തോന്നും, അല്ലെ? അപ്പൊ അങ്ങനെ ഉള്ള വ്യക്തികളായിട്ട് നമുക്ക് മാറാൻ സാധിക്കട്ടെ എന്നാണ് ഇന്നത്തെ നമ്മളുടെ മെസ്സേജ്, അല്ലെ?
2: നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാം അത് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ ആരുടെങ്കിലും ഒരു ഹുറുകല്ലു ആണോ, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ.
1: അതെ അതെ
2: അതെ, അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8885585.
1: അപ്പോൾ ശ്രീലക്ഷ്മി, നമുക്ക് 10th റിസൾട്ട് വന്നു, ഓൾറെഡി പ്ലസ് വൺ അഡ്മിഷൻസ് ഒക്കെ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 25th കുട്ടികളൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് നമുക്ക് ഹയർ സെക്കൻഡറി VHSE റിസൾട്ട് വന്നിട്ടുണ്ട്. ഹയർ സെക്കൻഡറിക്ക് 77.97% അതുപോലെ VHSEക്ക് 72.49% വിജയവുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം കുട്ടികളെല്ലാവരും ഇനിയിപ്പോൾ അടുത്ത കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളിലായിരിക്കും, അല്ലേ? അപ്പോ നമുക്ക് ഈ ഒരു എക്സാമിനേഷന് ഫുൾ മാർക്ക് മേടിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നും അല്ല, അല്ലേ? അപ്പൊ അങ്ങനെ ഫുൾ മാർക്ക് മേടിച്ച കുട്ടികളുണ്ട്. അപ്പൊ അതിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ പ്ലസ് ടു പരീക്ഷയിൽ 1200 മാർക്കും നേടിയ നല്ല മിഡ് മിടുക്കികളായിട്ടുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ട്, അല്ലെ? അപ്പൊ അവരെയൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. ഒരു മാർക്ക് പോലും അവർ കൊണ്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷവും അഭിമാനവും തോന്നുന്ന കാര്യം. അപ്പോൾ കൊട്ടാരക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമാനിറ്റീസിൽ മുഴുവൻ മാർക്കും നേടിയ അളകനന്ദ അനിൽകുമാർ, അതുപോലെ തന്നെ ബയോളജി സയൻസിൽ മുഴുവൻ മാർക്കും നേടിയ കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SR നിവേദിത, അതുപോലെ തന്നെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പരീക്ഷയിൽ 1200 മാർക്കും നേടി ദേവനന്ദ, അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അഭിമാനമാണ്, അല്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ കുട്ടികളൊക്കെ എത്ര ആത്മാർത്ഥമായിട്ടും എത്ര സിൻസിയർ ആയിട്ടും പഠിച്ചതുകൊണ്ടാണ്. ഈവൻ ഒരു എന്താ ലാംഗ്വേജിന് പോലും അവർക്ക്, സാധാരണ ഇംഗ്ലീഷ് മലയാളം എക്സാമിനേഷനൊക്കെ അവർക്ക് ഒരു ഒന്നോ രണ്ടോ മാർക്ക് കുറയുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പോലും മാർക്ക് അവർ കൊണ്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 1200 മാർക്ക് ഫുൾ മാർക്ക് മേടിച്ചു, അല്ലേ? അപ്പോൾ ഈ മിടുക്കികൾക്കൊക്കെ നമ്മൾ എന്താണ് വെറും ഒരു അഭിനന്ദനം പറഞ്ഞാലൊക്കെ അതൊക്കെ വളരെ കുറഞ്ഞു പോകും, അല്ലേ? അപ്പോൾ അവർക്ക് എന്താ നമ്മൾ എന്താ അവർ നമുക്ക് കൊടുക്കുന്നത്, അല്ലേ? അവർക്ക് നമ്മുടെ സ്നേഹവും സന്തോഷവും അഭിമാനവും പ്രാർത്ഥനയും, അല്ലേ? ഇനിയും കൂടുതൽ ഹൈറ്റ്സിലേക്കൊക്കെ എത്താനായിട്ട് അവർക്ക് സാധിക്കട്ടെ. തീർച്ചയായിട്ടും ഇവരൊക്കെ ഇവരുടെയൊക്കെ നമ്മൾ പിന്നീട് അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും വലിയ വലിയ നേട്ടങ്ങളിലേക്ക് ഇവർ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മിടുമിടുക്കികളായിട്ടുള്ള പെൺകുട്ടികൾക്കെല്ലാം നമ്മൾ വളരെ നമ്മളുടെ റേഡിയോ സാന്ത്വനത്തിൻ്റെ, അല്ലേ, അഭിനന്ദനം അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിലുടനീളം ഇവർ വളരെ ഹാപ്പി ആയിട്ടും വളരെ വലിയ നേട്ടങ്ങളുടെയൊക്കെ ഉടമകളാവട്ടെ എന്ന് നമുക്ക്
2: നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ട് തന്നെ പ്രതീക്ഷയായിട്ട് തന്നെ മാറുവാണ് അവർ. അപ്പോൾ എന്തായാലും ഒരുപാട് നല്ല നല്ല ആശംസകൾ നമ്മളും ആശംസിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള അവരുടെ ആ ഒരു ജീവിതം, പഠനത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും മികച്ച ഉയരം കൈവരുത്താൻ സാധിക്കട്ടെ. അപ്പോൾ ചില സബ്ജക്റ്റുകളൊക്കെ പോയ വിദ്യാർത്ഥികളും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അവരാരും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്.
1: അല്ല, സേ എക്സാമിനേഷൻ May 29 തൊട്ട് തുടങ്ങും എന്ന് പറഞ്ഞ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇന്ന് തന്നെ അറിയിപ്പ് പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഒരു വർഷം നഷ്ടപ്പെടാതെ തന്നെ അവർക്ക് പിന്നെ പുതിയ കോഴ്സിനൊക്കെ ചേരാനായിട്ട് സാധിക്കും.
2: അതെ, അവസരങ്ങൾ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് എഴുതിയതിനെക്കാട്ടിലും കൂടുതൽ നല്ല മാർക്ക് ഈ ഒരു സബ്ജക്ട് മാത്രം പഠിച്ച് എടുക്കാൻ സാധിക്കും.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇപ്പം എല്ലാവർക്കും ദൈവം ഒരുപോലെ ബുദ്ധിയും കഴിവൊന്നും കൊടുത്തിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പം നമുക്ക് എന്താണോ പറ്റുന്നത് അതിൻ്റെ മാക്സിമം നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാം. അല്ലാതെ ഒരു കുട്ടിയെ നമ്മൾ മറ്റൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. ഇപ്പം 1200 മാർക്കും മേടിക്കാൻ എല്ലാവരെ കൊണ്ടൊന്നും പറ്റത്തില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്, അല്ലേ? അപ്പം നമുക്ക് എന്താണോ പറ്റുന്നത് അതിൻ്റെ മാക്സിമം കിട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ശ്രീലക്ഷ്മി, ഇന്ന് വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസവും കൂടിയാണ്. നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ONV സാറിൻ്റെ ജന്മദിനമാണ്, അല്ലെ? ജന്മവാർഷികമാണ് May 27. അപ്പോൾ 1931 May 27 കൊല്ലം ജില്ലയിലെ ചവറയിലാണ് അദ്ദേഹം ജനിച്ചത്, അല്ലെ?
2: കൊല്ലം എന്ന് കേൾക്കുമ്പോൾ ഒരുപാട്, അല്ലെങ്കിൽ ONV എന്നുള്ള ഒരു 3 അക്ഷരം നമുക്ക് തരുന്ന അഭിമാനവും സന്തോഷവും, അദ്ദേഹത്തിന്റെ ഈ എന്താ കവിതകൾ ഇങ്ങനെ ഒഴുകി വരിക സാഹിത്യത്തിൽ, അത് ഓരോ പാട്ടൊക്കെ എടുത്ത് നമ്മൾ അതിന്റെ വരികളൊക്കെ നോക്കുന്ന സമയത്ത് എത്ര മാത്രമാണ് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ കോരിത്തരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ ഒന്ന് പ്രണയിക്കാൻ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വാത്സല്യം, ഇതൊക്കെ നമ്മളിലേക്ക് ഒഴുകി എത്തുന്ന എത്രയെത്ര വരികൾ നമ്മൾ നമുക്ക് സമ്മാനിച്ച ഒരു കവിയാണ്.
1: അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മലയാള കവിതയ്ക്ക് തന്നെ ഒരു പുതിയ ഒരു ഭാവവും അതുപോലെ ഒരു സാമൂഹിക പ്രതിബദ്ധതയും ഒക്കെ നൽകിയ മഹാകവികളിൽ ഒരാളാണ് ONV കുറുപ്പ്. അപ്പൊ അതുപോലെ തന്നെ ഗാനരചനയിലും അതുല്യമായ സംഭാവനകൾ നൽകി ജ്ഞാനപീഠം ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട് അല്ലെ. അപ്പോ ഈ മലയാളത്തിന്റെ കവിതാ സൗന്ദര്യത്തിന്

0: മനുഷ്യ സ്നേഹത്തിൻ്റെ സംഗീതം പകർന്ന മഹാകവി ഒ എൻ വി കുറുപ്പിൻ്റെ ജന്മവാർഷികമാണ്. അപ്പോൾ അദ്ദേഹം വെറുമൊരു കവി മാത്രമായിരുന്നില്ല അല്ലേ, വാക്കുകൾ കൊണ്ട് ഹൃദയങ്ങളെ സ്പർശിച്ച ആ മഹാപ്രതിഭയെ നമുക്ക് ആദരവോടെ ഓർക്കാം. അപ്പോൾ ശ്രീലക്ഷ്മി, ഇന്ന് നമുക്ക് ഈ ഒ എൻ വി സാറിൻ്റെ ജന്മവാർഷികമായതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഗാനം, അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഡിഫിക്കൽട്ട് ആണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഏത് പാട്ട് കൊണ്ടുവരും എന്നുള്ളത് തന്നെ നമുക്ക് പാടാണ്. എന്നാലും നമ്മൾ അതിൽ നിന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗാനം നമുക്ക് ഇന്ന് കേൾക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് ഒ എൻ വി സാറിനെ പറ്റി.
1: നമ്മള് ഈ ഒ എൻ വി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈവ് നമുക്ക് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വലുതായിട്ടൊന്നും ഈ ഒരു ലൈവില് പറയുന്നില്ല. കാരണം എന്ന് വെച്ചാല് ഒരു മണിക്ക് നമ്മുടെ ആതിരയും പാർവതിയും കൂടി ഒ എൻ വി സ്പെഷ്യൽ ലൈവ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അത് കേൾക്കാവുന്നതാണ്. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം എന്നാണ് ആ ഒരു പ്രോഗ്രാമിന്റെ പേര്. അപ്പൊ ലൈവ് ആണ്, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും ആ ലൈവില് പങ്കെടുക്കണം തന്നെ നമ്മൾ പറയുകയാണ്. ഒ എൻ വി സാറിന്റെ പാട്ടുകളിലൂടെയും ഒക്കെ ഒരു യാത്ര തന്നെയാണത്. അപ്പോൾ എല്ലാവരും ആ ഒരു മണി സമയത്ത് ഒന്ന് റേഡിയോ ട്യൂൺ ചെയ്യുക, ആസ്വദിക്കുക. ഒ എൻ വി സാറിന്റെ പാട്ടുകളിലൂടെ നമുക്കൊരു യാത്ര പോകാം.
0: അതെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പോൾ നമുക്ക് ഒ എൻ വി സാറിന്റെ ഏറ്റവും മനോഹരമായ, എല്ലാവരും മൂളി നടക്കുന്ന ഒരു മനോഹരമായ ഗാനം ഈ ഒരു ബ്രേക്കിൽ നമുക്ക് കേൾക്കാം. അപ്പോൾ ആ ഗാനം ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

കേട്ട കാവ്യവസന്തം. ഒ എൻ വി കുറുപ്പിന്റെ ജന്മദിനം ആഘോഷിക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം. May 27 പ്രിയ കവി ഒ എൻ വി കുറുപ്പിന്റെ ജന്മദിനത്തിൽ അനശ്വരങ്ങളായ വരികളിലൂടെ ഓർമ്മകളിലൂടെ ഒരു സഞ്ചാരം. മറക്കാതെ കേൾക്കൂ, May 27 ഉച്ചയ്ക്ക് 1 മണി മുതൽ. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം, സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ശ്രീലക്ഷ്മി, ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഹരിയുമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അല്ലേ ശ്രീലക്ഷ്മി? അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ ഇന്ന് വേറെ ഒരു നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലേ ഏറ്റവും മഹാനായ ഒരു വ്യക്തിയുടെ കൂടി ജന്മവാർഷികമാണ്.
2: ജന്മവാർഷികമല്ല, ചരമവാർഷികം. അതായത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ 62 ചരമവാർഷികമാണ് ഇന്ന്. അപ്പോൾ അദ്ദേഹത്തിലൂടെയും നമുക്ക് ഇന്ന് എന്താ ഒരു യാത്ര പോയേ പറ്റുള്ളൂ അല്ലേ. കാരണം നമ്മളുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പല കോട്ട്സും അല്ലെ, പല ആശയങ്ങളും തീർച്ചയായിട്ടും നമുക്ക് ചില വാക്കുകളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും എന്താ ഓർമ്മയിലുള്ളതാണ്. പിന്നെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന വെച്ചാൽ PSC വെച്ചിട്ടും നമ്മൾ ഒരുപാട് ഫോക്കസ് ചെയ്യാറുണ്ട് അദ്ദേഹത്തെ. അപ്പോൾ അദ്ദേഹം നമ്മുടെ നാടിന് വേണ്ടി ചെയ്ത ഒട്ടേറെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ നമുക്കറിയാം സ്വാതന്ത്ര്യ സമര കാലം തൊട്ടേ നമ്മളിങ്ങനെ കേൾക്കുന്ന പേരാണ് ശ്രീ ജവഹർലാൽ നെഹ്റു എന്നുള്ളതല്ലേ. അപ്പോൾ അതേപോലെ അദ്ദേഹം ഇന്ത്യൻ ജനതയിൽ ചെലുത്തിയ സ്വാധീനവും തീർച്ചയായിട്ടും വളരെ വലുതാണ്. അപ്പോൾ നമുക്കെപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ് ആയിട്ട് തന്നെയാണ് അദ്ദേഹം എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്.
1: അപ്പോൾ നെഹ്റുവിനെ അറിയപ്പെടുന്നത് തന്നെ ദ ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള ആ പുസ്തകത്തിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, അതായത് സ്വതന്ത്ര ഇന്ത്യയുടെ രൂപീകരണത്തിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിരുന്നു. അപ്പം അത് മാത്രമല്ല, കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ ചാച്ചാ നെഹ്റു എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പം ചിൽഡ്രൻസ് ഡേ ഇന്ത്യയിൽ നവംബർ 14 ആചരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ്. അപ്പോൾ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതായത് ഒരു പ്രധാനമന്ത്രി ആയതിന് ശേഷം അദ്ദേഹം നടത്തിയ കോൺട്രിബ്യൂഷൻസ് അല്ലേ. ഇപ്പം ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടി, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഇനി ഇന്ത്യയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണം എത്തിച്ചേരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ വളരെ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭാവിയിൽ അല്ലെങ്കിൽ വളരെയധികം ദൂരക്കാഴ്ചയോടുകൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് നെഹ്റുവിൻ്റെ

0: ഏറ്റവും വലിയ കാര്യം. അപ്പം നമ്മളിപ്പോഴും അദ്ദേഹത്തിനെ ഓർമ്മിക്കപ്പെടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ്. എഡ്യൂക്കേഷനിലായാലും അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തിക കാര്യങ്ങളിലായാലും അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ഇന്ത്യയെ വളരെ മുൻപന്തിയിലേക്ക് മറ്റുള്ള രാജ്യങ്ങളോടൊപ്പം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ പുരോഗതിക്കും ജനാധിപത്യ മൂല്യങ്ങൾക്കും ഒക്കെ വഴികാട്ടിയായ ഒരു മഹാ നേതാവ് തന്നെയാണ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് നമ്മൾ വളരെ ആദരവോടുകൂടി ഓർക്കുകയാണ് അല്ലേ.
1: അതെ, 1947 മുതൽ 64 വരെ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ചു. അപ്പം നമ്മൾ അങ്ങനെ അദ്ദേഹത്തെ പ്രധാനമന്ത്രി എന്ന് മാത്രം നമുക്കത് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് മേഖലകളിൽ, ഇപ്പോൾ രാഷ്ട്രീയ തത്വചിന്തകൻ എന്ന നിലയിലും ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ, അങ്ങനെ കുറെ, ഇപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ള നിലയിലും ഒക്കെ നമ്മൾ അദ്ദേഹത്തെ ഓർക്കുകയാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് റേഡിയോ സാന്ത്വന 90.4 FM ഓർമ്മ പൂക്കൾ അർപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ്, നമ്മളിങ്ങനെ ജന്മവാർഷികവും ഒക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മളുടെ ഒരു പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ഒരുപാട് മെസ്സേജുകൾ ഒരു സ്ഥലത്തു നിന്ന് വരുമ്പോഴേ അറിയാം അവിടെ എന്തോ ഒരു വിശേഷമുണ്ട്.
0: അപ്പം
1: നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, അവർക്കൊരു വിശേഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ
0: അടിമാലിന്നായിരിക്കും അല്ലേ.
1: റേഡിയോയിൽ നിന്ന് നമുക്ക് എപ്പോഴും ഇങ്ങനെ എന്താ റേഡിയോയിലോട്ട് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ ഒരു അത്ര എല്ലാവരും ഒരുമിച്ച് ഒരു എന്താ ഒരു ബർത്ത്ഡേ ആണെങ്കിലും ഒരു വിവാഹ വാർഷികമാണെങ്കിലും വിവാഹമാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ചേർന്ന ആ ഒരു ബോണ്ടാണ് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നത്. അവർ ആ ഒരു ബോണ്ട് അത് എപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു ഐക്യം അതാണ് ഒരു നാടിന്റെ ശക്തി, ഐശ്വര്യം എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇണക്കവും പിണക്കവും ഒക്കെ ആയിട്ട് ഒരു വർഷമായിട്ടുള്ള സാന്ത്വനമായിട്ടുള്ള ഒരു ബന്ധം, അത് നമ്മുടെ ബിനീഷ് അടിമാലി ചേട്ടൻ പറയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളുടെ ചെറിയ ചെറിയ പിണക്കങ്ങളും പിന്നെ നല്ല നല്ല ഇണക്കങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം എപ്പോഴും മെസ്സേജുകളൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അടിമാലിയിലെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുണ്ട്. ഇപ്പം നമ്മളെ അടിമാലിയിൽ നിന്നൊക്കെ നമ്മളുടെ സുഭാഷ് ഒരു ദിവസം നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ്സ് ഒക്കെ ആയിട്ട് അല്ല ഒരുപാട് തേയിലകളൊക്കെ ആയിട്ട് നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമാണ്, കാരണം നമ്മളെ ഇത്ര ദൂരത്തിരുന്ന് നമ്മളെ സ്നേഹിക്കുന്നു.
0: ശ്രീലക്ഷ്മി, ബിനീഷ് അടിമാലി എന്ന് പറയുന്നത് വളരെ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നാളായിട്ട് ബിനീഷ് അടിമാലിയായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് നമുക്കുണ്ട് അല്ലേ. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് നമ്മളുടെ റേഡിയോ പ്രോഗ്രാം എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചില ദിവസങ്ങളിൽ ഒന്നും മിണ്ടാറില്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമുക്കൊരു ചെറിയ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജിലൂടെ നമുക്ക് മനസ്സിലാവും. ആർക്കെങ്കിലും ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമോ ആരെങ്കിലും ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ വിഷ് ചെയ്തിരിക്കും അല്ലേ. പിന്നെ ഈ പറഞ്ഞതുപോലെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇച്ചിരി പിണങ്ങുന്ന ആളാണ്, പക്ഷെ എന്നാലും അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹം നമ്മളോടുകൂടി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ആ അങ്ങനത്തെ ഈ പിണക്കം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ പിണക്കത്തിൻ്റെ ഒരു ഒരു സൈക്കോളജി എന്താണെന്ന് ശ്രീലക്ഷ്മിക്ക് അറിയാവോ? അതായത് നമുക്ക് നമ്മളടുത്ത് ഇങ്ങനെ എല്ലാ നമ്മൾ ആ സ്നേഹം മൊത്തം നമുക്ക് വേണം എന്നുള്ളപ്പോഴാണ് നമുക്ക് ആ ഒരു പിണക്കം തോന്നുന്നത് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ബിനീഷ് അടിമാലിക്കും ഉള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൻ്റെ മൊത്തം സ്നേഹവും എനിക്ക് തരണം എന്നുള്ളതാണ് ബിനീഷ് അടിമാലി ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടിമാലി, ശരിക്കും ആ അടിമാലിയിലുള്ള എല്ലാവരും നമ്മളെ ഇങ്ങനെ നമ്മളുടെ പ്രോഗ്രാം കേൾക്കാനും നമുക്ക് മെസ്സേജ് അയക്കാനും നമ്മളെ ഒരു കുടുംബമായിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കാനും ഒക്കെ സാധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ബിനീഷ് അടിമാലി തന്നെയാണ്. അദ്ദേഹമാണ് റേഡിയോ ഒക്കെ എല്ലാവരോടും ഡൗൺലോഡ് ചെയ്യാനും കേൾക്കാനും ഒക്കെ അദ്ദേഹം പ്രേരിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിനോടുണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകാം, രസമല്ലേ അല്ലേ.
1: അപ്പോൾ
0: അത് മാത്രമല്ല ശ്രീലക്ഷ്മി, നമ്മളൊന്നും ചെറുതായിട്ട് പിണങ്ങിയിട്ടൊന്ന് കൂട്ടുകൂടുമ്പോൾ ഇച്ചിരി സ്നേഹം കൂടുതലാണ്.
1: അപ്പോൾ എന്താണ് വിശേഷം എന്നറിയണ്ടേ? അപ്പോൾ നമ്മളുടെ ബിനീഷ് ചേട്ടന്റെ ഇളയ മകൾ ദേവനന്ദയുടെ ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ അതേപോലെ പാട്ട് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അഭിയും ഞാനും എന്ന തമിഴ് ചിത്രത്തിലെ വാവാ എൻ ദേവത എന്ന ഒരു ഗാനം സ്പെഷ്യലായിട്ട് മകൾക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓൾറെഡി ഒരു പാട്ട് സെറ്റ് ചെയ്തത്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ബിനീഷ് ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഈ പാട്ട് തന്നെയാണ് മകൾക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ
0: ദേവനന്ദ. അപ്പൊ ദേവനന്ദ കുട്ടി ഇന്ന്, അപ്പൊ ദേവനന്ദ എന്ത് ചെയ്യാണ്, പഠിക്കുന്ന കുട്ടിയാണോ എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതും കൂടി പറഞ്ഞാല് ഒരു സന്തോഷം അല്ലേ, നമുക്ക് നമ്മൾ ഹാപ്പി ആവും ദേവനന്ദ കുട്ടി ഇപ്പൊ എന്താണ് ചെയ്യുന്നത് എന്ന്. അപ്പൊ ആ ദേവനന്ദ കുട്ടിക്ക്, ആ മാലാഖ കുട്ടിക്ക് അല്ലെ, നമ്മളുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന ഇന്ന് മകളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ മകൾക്ക് ഇന്ന് നല്ലൊരു ബർത്ത്ഡേ നമ്മൾ വിഷയാണ്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ദേവനന്ദ. ദേവനന്ദ കേൾക്കുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു.
1: അല്ല,
0: ബിനീഷ് അടിമാലിയാണ് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ ഇങ്ങനെ വളരെ ചൂടോടെ തന്നെ ദേവനന്ദ കുട്ടിക്ക് കൊടുക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അല്ലേ.
1: അതെ, തീർച്ചയായിട്ടും നമ്മളത് ഇങ്ങനെ കേൾക്കുക ആഗ്രഹിക്കുകയാണ്. ദേവനന്ദ കുട്ടിയുടെ ഒരു വോയിസ്

0: ഒക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, അത് എന്താ ഒരു സന്തോഷം പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് ഇട്ടാലും നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പൊ ദേവനന്ദ കുട്ടി പഠിക്കുകയാണോ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അപ്പൊ സ്കൂളൊക്കെ തുറക്കുകയാണ്, കൊച്ചുകുട്ടിയാണെങ്കിൽ സ്കൂളൊക്കെ തുറക്കുന്ന ഒരു സമയമാണ്, അപ്പൊ അതിന്റെ ഒരു ത്രില്ലിലൊക്കെയാണ്. പക്ഷെ സ്കൂൾ തുറന്നിരുന്നെങ്കിൽ നമുക്ക് സ്കൂളിലൊക്കെ കൊണ്ടൊരു മുട്ടായൊക്കെ നമുക്ക് കൊടുക്കാമായിരുന്നല്ലേ. അപ്പൊ ഏറ്റവും എനിക്ക് തോന്നുന്നു ഈ കൊച്ചുകുട്ടികൾക്ക് ഈ വെക്കേഷൻ ടൈമിൽ ബർത്ത്ഡേ വരുന്നത് കുറച്ച് വിഷമമുള്ള കാര്യം തന്നെയാണ്. പലപ്പോഴും ഈ വെക്കേഷൻ ടൈമിലൊക്കെ ഇങ്ങനെ ബർത്ത്ഡേ വരുന്ന സമയത്ത് നമുക്ക് കൂട്ടുകാർക്ക് മുട്ടായി കൊടുക്കാൻ പറ്റില്ല, ചിലപ്പോൾ ആ ഒരു ദിവസമായിരിക്കും നമുക്ക് കളർ ഡ്രസ് ഇട്ടുകൊണ്ടൊന്ന് സ്കൂളിലൊന്നും പോകാനൊക്കെ പറ്റുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ചിലൊരു വിഷമമാണെങ്കിലും നമ്മുടെ ദേവനന്ദ കുട്ടി ഹാപ്പി ആണെന്ന് തന്നെ.
1: പക്ഷെ അങ്ങ് എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മി അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പം 1 June സ്കൂൾ തുറന്ന് ചെല്ലുമ്പോൾ എന്റെ ബർത്ത്ഡേ കഴിഞ്ഞു, അപ്പൊ അന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ 2 കഴിഞ്ഞാലും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം, അല്ലെ 1 കഴിഞ്ഞാലും. അതൊക്കെ നമ്മളുടെ തീരുമാനങ്ങളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ 1 തന്നെ സ്കൂളിലെ കളർ ഡ്രസ് ഒക്കെ ഇട്ട് പോയി ബർത്ത്ഡേ ആഘോഷിക്കാം.
0: ദേവനന്ദ കുട്ടി SSLC പാസ്സായിരിക്കുന്നു എന്ന് ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അഡ്മിഷന്റെ ഒക്കെ ഒരു തിരക്ക്, +1 അഡ്മിഷൻ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കുന്ന ഒരു സമയമാണിപ്പോ. അപ്പൊ അതിന്റെയൊക്കെ തിരക്കായിരിക്കും. അപ്പോ ഒരുപാട് ഇതിന്റെ ഒക്കെ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ തിരക്കിൽ നടക്കുകയാണ് എങ്കിലും ബർത്ത്ഡേ ദിവസം നല്ലതുപോലെ ആഘോഷിക്കൂ എന്ന് തന്നെ പറയുകയാണ്. അപ്പൊ നല്ലൊരു പാട്ട് നമ്മൾക്ക് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ അജിത് അടിമാലി വിഷ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരു മിഖിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഒരു ബർത്ത്ഡേ വിഷ് പറയാനുണ്ട് അടിമാലി റേഡിയോ കൂട്ടായ്മയുടെ എല്ലാമായ ബിനീഷ് ആശാന്റെ മകളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ ദേവനന്ദ. ദേവനന്ദയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് പാട്ടുകളുടെ സജഷൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് ഇന്നത്തെ ലൈവില് പരമാവധി നമുക്ക് എത്ര പാട്ട് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും എന്ന് നമുക്കറിയില്ല. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലൈവ് ഒക്കെ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് 3 ഇഷ്ട ഗാനങ്ങളിലൂടെ എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാവുന്നതാണ്. ഒരു 3 to 4 വരെ ഉള്ളത് ഒരു മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമാണ്. ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങളാണ് നമ്മൾ അതിലൂടെ പ്ലേ ചെയ്യുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 3 അപ്പോൾ 2 1 ലൈവ് ഉണ്ട്, 3 ലൈവ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക എന്ന് തന്നെ പറയുന്നു. അതേപോലെ നമ്മുടെ സുഭാഷ് അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ്, ക്യാപ്റ്റൻ ബിനീഷ് KP ഇളയ കുട്ടി. ദേവനന്ദയുടെ പിറന്നാളാണ് ഇന്ന്. ഒരുപാട് ബർത്ത്ഡേ വിഷസ് ഒക്കെ എന്താ നേരുന്നു, ഒപ്പം ഒരു നല്ല പാട്ടും കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിമാലിയിൽ നിന്നിങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇൻ കേസ് ഞാൻ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹായോ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് അയക്കണേ, അപ്പോൾ നമുക്കത് വായിക്കാൻ സാധിക്കും. അപ്പോൾ അതേപോലെ നമ്മളുടെ ബിജു അടിമാലിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശുഭദിന സ്നേഹാശംസകൾ സാന്ത്വനം FM. എൻ്റെ പ്രിയ ചങ്ങാതിയുടെ മകൾ കുഞ്ഞാമണി, കുഞ്ഞുമണി എന്നായിരിക്കും, കുഞ്ഞുമണിയുടെ ജന്മദിനമാണിന്ന്. ആശംസകളൊക്കെ അറിയിക്കണം, നല്ലൊരു പാട്ടും വേണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു വിഷ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ദേവനന്ദ കുട്ടിക്ക് എത്ര വിഷസാണ് വരുന്നത്.
1: അതുമല്ല, ദേവനന്ദ കുട്ടിയുടെ വീട്ടിൽ വിളിക്കുന്ന പെറ്റ് നെയിം ആയിരിക്കും അല്ലേ കുഞ്ഞുമണി എന്നുള്ളത്. അതും ഒരു നല്ല പേരാണ് അല്ലേ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതല്ല, എത്ര വലുതായാലും ദേവനന്ദ, ഇനി എത്ര വലുതായാലും ഈ കുഞ്ഞുമണി എന്ന് വിളിക്കുമ്പോഴത്തേക്കിന് ആ ഒരു വാത്സല്യം അല്ലെ, ആ ഒരു വിളിയിൽ നമുക്കിങ്ങനെ നിറച്ചു വെക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു പേരാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ശ്രോതാക്കൾ ആർക്കെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുഞ്ഞുമണി എന്നുള്ള പേര് വേണമെങ്കിൽ, കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പേരൊക്കെ തിരക്കി നടക്കുന്നവർക്ക് വേണമെങ്കിൽ വീട്ടിലൊക്കെ വിളിക്കാനായിട്ട് ഇടാം അല്ലെ. സ്കൂളിൽ പോകുമ്പോൾ വേണ്ട, പിന്നെ കുട്ടികളൊക്കെ കളിയാക്കും. അപ്പം വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് വിളിക്കാനായിട്ടുള്ള നല്ലൊരു പേരാണ് അല്ലെ കുഞ്ഞുമണി എന്നുള്ളത്.
0: ഇങ്ങനെ ജസ്റ്റിൻ അടിമാലി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ, ടുഡേ ഈസ് അവർ ഹീറോ സെക്കൻഡ് ഡാറ്റർ ബർത്ത്ഡേ, വിഷ് ഹർ എ ഗ്രേറ്റ് ബർത്ത്ഡേ ആൻഡ് പ്ലേ സോങ് ഫോർ ഹർ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഹീറോ ബിനീഷേട്ടനെയാണ് ഹീറോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദേവനന്ദയ്ക്ക് വേണ്ടിയിട്ടുള്ള വിഷസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ചെറിയ നമുക്ക് കുഞ്ഞു ആഘോഷങ്ങളാണെങ്കിൽ ഇതിപ്പോൾ അവർക്ക് വളരെ വലിയൊരു ആഘോഷമായിരിക്കാം, എങ്കിലും നമുക്ക് ഇതെല്ലാം നമ്മളിങ്ങനെ ഓർത്തു വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളല്ലേ, നമ്മളെല്ലാവരും വിഷ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് റേഡിയോയിലൂടെ ഒക്കെ കേൾക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം ഈ ഒരു ബർത്ത്ഡേ ഇത്ര മനോഹരമായിട്ടൊക്കെ ആഘോഷിക്കുന്നു എന്നൊക്കെ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു നമ്മുടെ ദേവനന്ദ കുട്ടിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട്, നമ്മളുടെ ബിനീഷ് ചേട്ടൻ പറഞ്ഞ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. നമ്മുടെ ദേവനന്ദ കുട്ടിക്ക് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്. നല്ലൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരം ഒക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: എത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്, ഞങ്ങളോടൊപ്പം ഹരിപ്രസാദാണ്. നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നല്ലൊരു പാട്ടാണ് കേട്ടത്. ബിനീഷ് ചേട്ടൻ്റെ ഇളയ മകളായ ദേവനന്ദയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ദേവനന്ദ ഈ പാട്ടൊക്കെ കേട്ടു സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ്.
3: അപ്പോൾ ഇന്ന് അവിടെ എനിക്കൊന്ന് വലിയ പാത്രത്തിൽ, നമ്മുടെ വലിയ എന്താ ഉരുളിയിൽ എന്തോ നമ്മളതിന് പറയുന്ന വലിയ പാത്രം, പായസമൊക്കെ ഉണ്ടാക്കുന്ന, ഇപ്പം മറന്നു
2: പോയല്ലോ,
3: വലിയ അപ്പോൾ എന്തായാലും വലിയ പാത്രത്തിലെ പായസമൊക്കെ അവിടെ റെഡി ആവുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ കേക്ക് കട്ടിങ്ങും അതുപോലെ തന്നെ ദേവനന്ദ കുട്ടിക്കുന്ന പുതിയ ഡ്രസ്സൊക്കെ എന്തായാലും അച്ഛൻ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ദേവനന്ദയ്ക്ക് പുതിയ ഡ്രസ്സൊക്കെ തയ്ച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന ദേവനന്ദയുടെ പിക്കൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരണം. ഞങ്ങളൊന്ന് കണ്ടിരിക്കട്ടെ അല്ലേ, എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നമുക്ക് തിരിച്ചറിയണ്ടേ ഇത് ദേവനന്ദയാണെന്ന്. അപ്പോൾ അങ്ങനെ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ അടിമാലിയിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മളും ആ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു എന്ന് തന്നെ പറയുന്നു. അപ്പോൾ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അല്ലേ.
2: അതെ അതെ, തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് മെസ്സേജ് ആയിട്ട് അയക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848787 85. അപ്പോൾ ടീച്ചർ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും കുസൃതി ചോദ്യമോ കടങ്കഥയോ ഒക്കെ ഇങ്ങനെ പ്രതീക്ഷിക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ ബാബുരാജൻ സാറ് പ്രീത ടീച്ചറിനോട് ഒരു കടങ്കഥ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രീത ടീച്ചറിനോട് കടങ്കഥ ചോദിച്ചിട്ടുണ്ടെങ്കിലും പ്രീത ടീച്ചറിൻ്റെ ഒരു കുസൃതി ചോദ്യം നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കടങ്കഥ ഇതാണ് ബാബുരാജൻ സാറ് ചോദിച്ചിരിക്കുന്നത്. 3 പേർ രാത്രിയാകാൻ പ്രാർത്ഥിക്കുന്നു, 4 പേർ നേരം വിളിക്കാൻ പ്രാർത്ഥിക്കുന്നു. പ്രീത ടീച്ചർക്ക് ഉത്തരം പറയാമോ എന്നാണ് ബാബുരാജൻ സാറ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എനിക്ക് പെട്ടെന്ന് കിട്ടി, പക്ഷേ ഞാൻ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും എനിക്ക് കിട്ടി. അപ്പോൾ ടീച്ചറിന് ഇത് എന്തെങ്കിലും ഒന്ന്,
3: എനിക്ക് കുറച്ച് സമയം വേണം, പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. ഒന്ന് ആലോചിച്ചിട്ട് കിട്ടുന്നെങ്കിൽ പറയാം അല്ലേ.
2: അപ്പോൾ എനിക്ക് തോന്നുന്നു

0: ഈ നമ്മളിങ്ങനെ ഈ മൂന്ന് പേർ രാത്രിയാകാൻ പ്രാർത്ഥിക്കുന്നു, ചിലപ്പോൾ അവർ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ടായിരിക്കും, അതായിരിക്കും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്. നാല് പേർ നേരം വിളിക്കാൻ പ്രാർത്ഥിക്കുന്നു, അവർക്ക് എന്തോ അവർക്ക് നേരം വിളിക്കണം എന്നായിരിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ആൻസർ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848 double 5 8 7 8 5.
1: അതെ അതെ. അപ്പൊ അതുപോലെ ശ്രീലക്ഷ്മി, നമുക്ക് കൊല്ലം ജില്ലക്ക് പുതിയ ഡിസ്ട്രിക്ട് കളക്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജില്ലാ കളക്ടറായിരുന്ന, അത് വളരെ നല്ലൊരു സേവനം കാഴ്ചവെച്ച വ്യക്തിയായിരുന്നു ശ്രീ എൻ ദേവിദാസ്. അപ്പോൾ അദ്ദേഹം ചുമതല കൈമാറി പുതിയ ജില്ലാ കളക്ടറായിട്ട് ആനി ജൂല തോമസ് ആണ് ചാർജ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി ചാർജ് എടുത്ത് കഴിഞ്ഞു. 2018 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥയാണ് ഇപ്പോഴത്തെ ജില്ലാ കളക്ടർ. വ്യവസായ വകുപ്പിൽ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയിലിരിക്കെയാണ് കൊല്ലത്തേക്ക് നിയമനം കിട്ടിയിരിക്കുന്നത്. കയർ വികസന വകുപ്പ് ഡയറക്ടർ, അതുപോലെ തന്നെ ദേശീയ കയർ ഗവേഷണ പഠന കേന്ദ്രം ഡയറക്ടർ, KTDFC മാനേജിംഗ് ഡയറക്ടർ എന്നീ അധിക ചുമതലയും വഹിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പം തിരുവല്ല സ്വദേശിയാണ്. അപ്പോൾ നമുക്ക് പുതിയ ഒരു വനിതയാണ് നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് കളക്ടറായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരുപാട് വെല്ലുവിളികളൊക്കെ നിറഞ്ഞ സമയം തന്നെയാണ്, പ്രത്യേകിച്ച് ഈ മഴയൊക്കെ വന്നു കഴിയുമ്പം സ്കൂൾ തുറക്കുന്ന സമയം ഒക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് അല്ലേ. അപ്പം അതിനെയൊക്കെ വളരെ നല്ല രീതിയിൽ പരിഹരിക്കും, അതിനൊക്കെ വ്യക്തമായ പരിഹാരങ്ങളുമായിട്ട് ജനങ്ങളോടൊപ്പം നിൽക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഒരു വനിതയാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ വനിതകളായിട്ടുള്ള അല്ലേ നമ്മൾ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു അല്ലേ. വനിതകൾ അതുപോലെയുള്ള വലിയ പൊസിഷൻസിലേക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ സാധാരണ സ്ത്രീകൾ ഞങ്ങൾക്ക് ഒന്നിന് സമയം കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പരാതി പറയുന്നവരാണ് അല്ലേ. അപ്പോൾ ഒരു ജില്ലാ കളക്ടറായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു തിരക്കും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അവർക്കും കുടുംബമൊക്കെ ഉണ്ട്, ഭർത്താവും കുട്ടികളും ഒക്കെ ഉള്ളവരാണ്, വീടുള്ളവരാണ് അല്ലേ. എന്നിട്ടും അതിനിടയിലൂടെ അവരിതുപോലെയുള്ള വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ നോക്കുന്നു എന്നുള്ളത്, ഏറ്റെടുക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനമുള്ള കാര്യം തന്നെയാണ്. അപ്പം നമ്മുടെ പുതിയ ജില്ലാ കളക്ടർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അല്ലേ.
0: അതെ, തീർച്ചയായും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ദേവിദാസ് സാർ ഒരുപാട് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളൊരു കളക്ടർ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമാണെങ്കിലും ഒക്കെ നമുക്കത് അടുത്ത് ഇവിടെ നമ്മൾ റേഡിയോയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം
1: എന്താ ജനങ്ങളുമായിട്ട് ചേർന്ന്,
0: തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹം ചെയ്ത ഒരുപാട് പ്രവർത്തനങ്ങളും ഉണ്ട് പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നത്, അതൊക്കെ നമ്മളിങ്ങനെ വാർത്തകൾ വായിക്കുന്നതിലൂടെയൊക്കെ നമുക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള കളക്ടറും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും.
1: തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രീലക്ഷ്മി ഇപ്പോഴത്തെ ഒരു ഒരു ട്രെൻഡ് തന്നെ ഓഫീസേഴ്സ്, ഇപ്പം നമുക്ക് നമ്മുടെ പുതിയ ചീഫ് മിനിസ്റ്റർ തന്നെ അല്ലേ, ഒരു പുതിയ ട്രെൻഡാണ് നമുക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കാരണം അവരെ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നത് നമ്മളോട് ചേർന്ന് നിന്ന് നമുക്കൊരു അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറാനാണ്, അല്ലാതെ അവരെ ഒരു വലിയ അധികാര കസേരയിൽ ഇരുത്തി നമ്മളെല്ലാവരും ഭയന്ന് ദൂരെ മാറി നിൽക്കാനല്ല. എന്ത് കാര്യത്തിനും വളരെ എന്താണ് സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് ഓടി ചെല്ലാവുന്ന ഒരു വ്യക്തിയായിരിക്കണം നമ്മുടെ അധികാരികളെന്ന് പറയുന്നത് അല്ലേ. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഇതുപോലെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമുള്ള ഒരു സ്ഥലത്ത്, അപ്പം അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ നമ്മളുടെ ചീഫ് മിനിസ്റ്ററിനെ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു തുടക്കമാണ്, നമുക്കൊരു ഇവാലുവേഷൻ്റെ ഒരു സമയത്തിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. എന്നാൽ പോലും ഇപ്പോൾ ഒരു പത്രസമ്മേളനത്തിലായാലും അല്ലെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലായാലും എല്ലാത്തിലും വരുത്തുന്ന ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. ഇനിയും അങ്ങനെ ആവട്ടെ അല്ലേ.
0: അപ്പൊ
1: തീർച്ചയായിട്ടും നമ്മുടെ ജില്ലാ കളക്ടറും അങ്ങനെ തന്നെയാവും. നമുക്ക് ഏത് സമയവും നമ്മുടെ ഒരു ആവശ്യവുമായിട്ട് കളക്ടറേറ്റിലെ ഓഫീസിലേക്ക് ചെന്ന് നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് മാറട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം.
0: അതുപോലെ
1: അതെ അതെ. അപ്പോൾ ശ്രീലക്ഷ്മി, നമുക്ക് ഒരു പേര് ഞാൻ പറഞ്ഞാൽ ശ്രീലക്ഷ്മിക്ക് പെട്ടെന്ന് ഓർമ്മ വരും ഇത് ആരാണ് എന്ന്. ആലിൻ ഷെറിൻ എബ്രഹാം അല്ലേ.
0: നമുക്കൊരിക്കലും മറക്കാൻ
1: പറ്റാത്ത കുട്ടിയാണ് അല്ലേ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാവാണ് ആലിൻ. അപ്പം ആലിൻ്റെ ചിരി ഇനി ആയിരങ്ങളിലേക്ക് അങ്ങോട്ട് എത്തുകയാണ്. അപ്പം ആലിൻ സീരീസ് എന്ന് പറയുന്ന നോട്ട്ബുക്കുകളാണ് സപ്ലൈകോ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ട്ബുക്ക് കുട്ടികളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ഈ കുട്ടിയുടെ ആലിൻ്റെ നല്ല ചിരിച്ച ഒരു മുഖവും അതിലുണ്ട്. അപ്പം ആ കുഞ്ഞിൻ്റെ ആ ഒരു മുഖം കണ്ടുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അല്ലേ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് അവർക്ക് ആ ഒരു ആലിൻ്റെ ആ ഒരു ജീവിത കഥ അവരുടെ ജീവിതത്തിലേക്കും പകർത്താനായിട്ട് അവർക്ക് സാധിക്കും അല്ലേ. അപ്പോൾ ആലിൻ്റെ മാതാപിതാക്കൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ബ്ലെസ്ഡ് ആണ് അല്ലേ. ആ കുട്ടിയെ നഷ്ടപ്പെട്ടുവെങ്കിലും അവളുടെ ആ ഒരു അവയവ ദാനത്തിലൂടെ ഒരുപാട് പേരെയാണ്, 10 മാസം പ്രായമായിരിക്കെയാണ് അവയവങ്ങൾ 4 പേർക്ക് പുതിയ ജീവൻ നൽകിയത്. അപ്പം അത് ഏറ്റവും എന്താണ് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പേരൻസിനെ തീർച്ചയായിട്ടും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ആലിൻ കുട്ടിയുടെ ചിരി ഇനി എല്ലാവരുടെയും കൈകളിൽ അല്ലേ, കുട്ടികളുടെ കൈകളിലേക്ക് എത്തും.
0: അത് വളരെ
1: നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ സപ്ലൈകോ ചെയ്തത്.

0: ആ കുട്ടിയുടെ എന്താണ് അത് ചെയ്തത് അല്ലെ, ഈ ലോകത്തിന് വേണ്ടി എന്താണ് ചെയ്തതെന്ന് അറിഞ്ഞൂടാ, അത് ചെറിയ കുട്ടിയാണ്. അപ്പൊ പക്ഷേ ഈ ഒരു നോട്ട്ബുക്കില് ഈ ഒരു മുഖം കാണുമ്പോൾ കുട്ടികൾ അതിനെ തിരിച്ചറിയുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ സപ്ലൈകോയെയും നമ്മൾ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു അല്ലെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു തോട്ട് കൊണ്ടുവന്ന് ആ ഒരു പുസ്തകത്തിന്റെ, സാധാരണ നമ്മൾ ഈ ഒരു നോട്ട്ബുക്കിന്റെ ഒക്കെ പുറം ചട്ടയിൽ കാണുന്നത് വലിയ സെലിബ്രിറ്റീസിന്റെ ഒക്കെ ഫോട്ടോസും അല്ലെ, അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ സിനിമ നടന്മാരും നടികളുടെ ഒക്കെ ആണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ അങ്ങനെയല്ലാതെ ഇതുപോലെ നമുക്ക് നല്ല ജീവിതത്തിൽ നല്ല നല്ല മെസ്സേജ് തന്ന വ്യക്തികളെയും കൂടി ഇതുപോലെ ഉൾപ്പെടുത്താനായിട്ടുള്ള ഒരു തോട്ട് വന്നത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ് അല്ലെ.
1: അതെ, തീർച്ചയായും. അപ്പൊ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുകയാണ്. ബേസിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്റെ പ്രിയ സുഹൃത്ത് ആശാൻ ചേട്ടന്റെ ഇളയ മകൾ ദേവനന്ദയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്, എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേരുന്നു പറഞ്ഞ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. നമ്മുടെ നെൽസൺ ചേട്ടൻ ഈദ് മുബാറക്ക് നമുക്ക് നേരത്തെ അയച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് അഡ്വാൻസ് ആയിട്ട് നമ്മൾ നേരാണ്. ഇന്ന് അറഫയിലൊക്കെ ഇന്ന് അല്ലെ ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
0: നാളെയാണ് നമുക്ക്,
1: നമുക്ക് നാളെയാണ്. അപ്പോൾ അതേപോലെ നമ്മളുടെ ശിവഗാമി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ടീച്ചർ ശ്രീഹരി, ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അവസാനം അതായത് നമ്മളുടെ ആ ഒരു നമ്മൾ രാവിലെ ഒരു കോട്ട് നമ്മൾ പറയുകയുണ്ടായി അല്ലെ, അപ്പോൾ ആ ഒരു കാര്യം ചേച്ചി ഇങ്ങനെ പറയുകയാണ്. അവസാനം എൻ്റെ അവസ്ഥ മോശമായപ്പോൾ എല്ലാവരും എന്നെ അവോയ്ഡ് ചെയ്തു. സമ്പത്തും ആരോഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ടാകും എന്നാണ് ചേച്ചിക്ക് തോന്നുന്നു എന്ന് ചേച്ചിക്ക് തോന്നുന്നത് എന്ന് പറയുന്നു പറയുന്നുണ്ട്. അപ്പൊ എനിക്കറിയാം അതൊരു വിഷമമാണ്
0: കേട്ടോ. അത് ശിവഗാമി പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഒരു വിഷമ ഘട്ടത്തിലാണ് ശരിക്കും നമ്മുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അല്ലെ. ചിലപ്പോൾ ആ സമയത്ത് നമ്മളൊരു ഫോൺ വിളിച്ചാൽ പോലും ആരും എടുക്കത്തില്ല. അവരുടെയൊക്കെ വിചാരം നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി, പ്രത്യേകിച്ച് പൈസ കടം ചോദിക്കാനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇവർ വിളിക്കുന്നത്, അപ്പൊ ഇവരെ അങ്ങ് അവോയ്ഡ് ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്.
1: പക്ഷെ ഒരിക്കൽ അവരൊക്കെ നമുക്ക് ആരായിരുന്നു എന്ന് കൂടി നമ്മളൊന്ന് ചിന്തിക്കണം അല്ലെ. അപ്പൊ ഈ ഒരു ആരും എന്താ സന്തോഷത്തോടല്ല കടം ചോദിക്കുന്നത്, മറിച്ചത് ഒരുപാട് ആശങ്കകളോടായിരുന്നു എന്ന് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉള്ള ഒരു, അല്ലെങ്കിൽ ആ ഒരു സമയത്തെ ഒരു ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് തത്രപ്പാടിലൊക്കെ ആയിരിക്കാം ആ ഒരു സമയത്ത് കടം ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും ഒന്ന് കടം മേടിക്കുന്ന സമയത്ത് പരമാവധി നേരത്തെ തിരിച്ചു കൊടുക്കാനും കൂടി ശ്രമിക്കുക എന്നുള്ളതും കൂടി
0: വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ വന്ന കാലത്ത് അല്ലേ. നമുക്ക് ഒരാളിനെ ഒരാളുമായിട്ട് ഒന്ന് പിണങ്ങണമെങ്കിൽ അയാൾക്ക് കുറച്ച് പൈസ കടം കൊടുത്താൽ മതി എന്ന് ഇപ്പോൾ പൊതുവെ ഒരു പറച്ചിലുണ്ട് എന്ന് പറഞ്ഞല്ലേ. അപ്പം പൈസയുടെ മാത്രം കാര്യമല്ല, നമുക്കൊരു ആശ്വാസ വാക്കായിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒത്തിരി വിഷമം തോന്നുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ആശ്വാസ വാക്കിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മളൊരു സുഹൃത്തിനെ വിളിക്കുന്നത് അല്ലേ. അപ്പം നമ്മളുടെ ഒരു വിഷമമുള്ള ഒരു നമ്മൾ വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ആകപ്പാടെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു സഹായം, ഒരു ആശ്വാസ വാക്ക്, ഒരു പുഞ്ചിരി അല്ലേ, അല്ലെങ്കിൽ നമ്മളോടൊന്ന് ചേർന്നിരിക്കുക, നമ്മളെ ഒന്ന് കാണാൻ വരിക, അതുപോലെ നമുക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളത്, അങ്ങനെയൊക്കെ ആകാൻ നമുക്ക് പറ്റുക എന്ന് പറയുന്നത് ഒരു മനുഷ്യത്വത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ, എപ്പോഴെങ്കിലുമൊക്കെ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലേ.
1: അതെ, തീർച്ചയായിട്ടും നമുക്ക് ഓരോന്നും ഓരോ അവസരമാണെന്ന് പറയല്ലേ. അപ്പോൾ നമുക്ക് ഒരു മോശം അവസ്ഥ വരുമ്പോൾ മാത്രമാണ് ആരൊക്കെയാണ് കൂടെ നിൽക്കുക, ആരൊക്കെയാണ് വിട്ടുപോവുക എന്നൊക്കെ മനസ്സിലാകുന്നത്. നാളെയും വീണ്ടും നമ്മളുടെ സമയം മാറും, നമുക്ക് ഈ നമ്മളെ വിട്ടുപോയതൊക്കെ ചിലപ്പോൾ നമുക്ക് തിരിച്ചു വരും. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ളതും അതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഷീജ ചേച്ചിയുടെ മോൾ മഞ്ജരിയുടെ പ്ലസ് ടു കഴിഞ്ഞു, അപ്പോൾ റിസൾട്ടൊക്കെ വന്നു. അപ്പോൾ മോൾക്ക് ഇനി ഉന്നത വിദ്യാഭ്യാസത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നതായിട്ട് ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ ദേവനന്ദ മോൾക്കും ആശംസകൾ, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചേച്ചി, ഓൾ ദ ബെസ്റ്റ് മോൾ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി സ്മൈലി ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിനീഷ് ചേട്ടൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ടും ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ട്. നമ്മളുടെ ആശ ചേച്ചിയും ഹാപ്പി ബർത്ത്ഡേ ദേവനന്ദ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആശ ചേച്ചി ജർമ്മനിയിൽ നിന്നാണ് കേട്ടോ മെസ്സേജ് അയക്കുന്നത്. പിന്നെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചിലർ അങ്ങനെയാണ്, അവരോട് സംസാരിക്കാൻ വാക്കുകൾ തിരയേണ്ടതില്ല, നമ്മുടെ നിശബ്ദത പോലും അവർക്ക് മനസ്സിലാകും. ലോകം മുഴുവൻ നമ്മെ കുറ്റപ്പെടുത്തുമ്പോഴും എന്താണെങ്കിലും നീ എന്നോട് പറ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ജീവിതം എത്ര ലളിതമാണെന്ന്
0: ചോദിച്ചു.
1: ശരി, ഒരുപാട് പേരൊന്നും വേണ്ട, ഒരാള് മതി,
0: ഒരാള് മതി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെ ഒരാളിനെ നമ്മൾ സമ്പാദിച്ചു വെക്കണം നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ചിലപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരാളേ ഇല്ല. ഇപ്പൊ ചില ദിവസം നമ്മളിങ്ങനെ രാത്രിയിലൊക്കെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് രാത്രിയിൽ സംഭവിച്ചാൽ നമ്മുടെ ഫോണിലെ കോണ്ടാക്ട് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ 500-1000 പേര് കിടപ്പുണ്ട്. പക്ഷെ ഇതിൽ ആരെയും നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇവരാരും വിളിച്ചാൽ വരുന്നവരല്ല, കൂട്ടുകാരാണ് എല്ലാം. പക്ഷെ രാത്രിയിൽ നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയി, വീട്ടിൽ ആർക്കെങ്കിലും ഒന്ന് സുഖമില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ

0: ഇവരിൽ ആരെ നമ്മൾ വിളിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയല്ലാതെ നമ്മൾ നമ്മളുടെ പ്രവൃത്തികളും അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ആശ്രയിച്ച് വിളിക്കാവുന്ന, വിശ്വസ്തതയോടുകൂടി നമുക്ക് ഏത് പാതിരാത്രിക്കും വിളിക്കാവുന്ന ഇതുപോലെയുള്ള വ്യക്തികളെ സമ്പാദിച്ച് വെക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം അല്ലേ. നമ്മളും അത്രയും വിശ്വസ്തനായിട്ടുള്ളൊരു വ്യക്തിയായി മാറണമെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള ഒരാളിനെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടൂ.
1: അതെ അതെ. അപ്പൊ നമ്മുടെ രമേശ് ചേട്ടൻ, രമേശ് കെ ജി തേവള്ളി, നമസ്തേ റേഡിയോ ജോക്കീസ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ ബിനീഷ് ചേട്ടൻ പറയാണ് കുഞ്ഞുമണി അല്ല കുഞ്ഞാമണി എന്ന, കുഞ്ഞാമണി എന്ന് തന്നെയാണ് പേര്. അപ്പൊ കൊള്ളാല്ലേ, വെറൈറ്റി പേര്. അപ്പോ നമുക്കത് സ്നേഹത്തോടെ വിളിക്കാം
0: അല്ലേ.
1: നമ്മുടെ രാജൻ ചേട്ടൻ വയനാട്, അദ്ദേഹം മെസ്സേജ്.
0: ബിനീഷിന് എനിക്ക് തോന്നുന്നു രണ്ട് മക്കളുണ്ടെന്ന് തോന്നുന്നു അല്ലെ, രണ്ട് കുട്ടികളാണുള്ളത്. അപ്പൊ മറ്റേ കുട്ടിയുടെ പേരും കൂടി പറയും. ഇതുപോലെ രസകരമായ പേരാണെങ്കിൽ നമുക്കൊന്ന് പഠിച്ചു വെക്കുക, ആർക്കെങ്കിലും ചോദിക്കുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. അല്ലെ, ഈ പേര് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ കുഞ്ഞാമണി എന്നുള്ള പേരല്ലേ, നല്ല വാത്സല്യത്തോടെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് അല്ലെ.
1: അപ്പൊ കുഞ്ഞാമണി അവിടെ എന്ത് ചെയ്യാം? അപ്പൊ രാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ദേവാനന്ദ മോൾക്ക് സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അക്ഷരമുദ്ര ചേട്ടൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുകയാണ്, ഗിരീഷ് മാം സ്പ്രെഡിങ് ജോയ്, വായിച്ച ഫീൽ തോന്നി, നന്നായി അവതരിപ്പിച്ചു, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, എനിക്ക് വായിക്കാൻ ഭയങ്കര മടിയാട്ടോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മടിയൊക്കെ മാറ്റി വെച്ച് വായിക്കാനൊക്കെ കുറച്ചൊന്ന് നമുക്ക് സമയം കണ്ടെത്താം അല്ലേ.
0: അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ രജനി ഗിരീഷിനെ ഈ ഒരു സന്തോഷം നമ്മൾ അറിയിക്കുന്നതായിരിക്കും അല്ലേ.
1: അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മളിത് പറയുന്നതായിരിക്കും. നമ്മുടെ രമാവതി ചേച്ചി അയച്ചിട്ടുണ്ട്, ശുഭദിനം നേരുന്നു, കുഞ്ഞുമണിക്ക് ജന്മദിനാശംസകൾ. നമ്മുടെ ദേവനന്ദക്കാട്ടോ ഈ ഒരു ആശംസ
0: വന്നിരിക്കുന്നത്. അല്ല കുഞ്ഞാമണി,
1: അത് നമ്മൾ നേരത്തെ കുഞ്ഞുമണി എന്ന് പറഞ്ഞിരുന്നു. അപ്പോ കുഞ്ഞാമണിക്ക് ജന്മദിനാശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ട് രമാവതി ചേച്ചി മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ലീലാമണി ചേച്ചി, അപ്പോ ഹായ് ശ്രീകുട്ടി, ശ്രീകുട്ടി മോളെ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. താങ്ക് യു. പ്രീത ടീച്ചർ, ഹരി, മൂന്ന് പേർക്കും നല്ലൊരു ദിവസം നേരുന്നു. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ്, അടിമാലി ഫ്രണ്ട്സിന് ഒരു ഹായ് പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ കൊച്ചുമോളുടെ വീട്ടിൽ വിളിക്കുന്ന പേര് കുഞ്ഞുമണി എന്നാണ്. അപ്പൊ അതൊരു നല്ല പേരല്ലേ കുഞ്ഞുമണി. അപ്പൊ ചെല്ലം കൂടി വിളിക്കുന്നതാണ്. ബിനീഷിന്റെ കുഞ്ഞാമണിക്കായി ഒരു പാട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും മോൾക്ക് 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. ആ ഒരു ബർത്ത്ഡേ എത്ര മനോഹരമാക്കി നമ്മുടെ ശ്രോതാക്കൾ മാറ്റി എന്നുള്ളതാണ്. അപ്പൊ അതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പൊ ശിവകാമി ചേച്ചി പറയാണ്, വളരെ കറക്റ്റായി ടീച്ചർ അത് പറഞ്ഞു, എല്ലാവരെയും സഹായിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഹെൽപ്പ് തീർച്ചയായിട്ടും എവിടെയെങ്കിലും നമുക്കത് വരും.
0: അവര് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യണം എന്നൊന്നുമില്ല. നമ്മള് മനസ്സറിഞ്ഞ ഒരാളിനെ സഹായിക്കുക, ഇപ്പം ഏത് രീതിയിൽ. ഇപ്പൊ അത് ചിലപ്പോൾ പൈസ കൊടുത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രസൻസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ വേറെ എന്തെങ്കിലും ഒരു സ്വാധീനമോ എന്തെങ്കിലും ഒക്കെ കൊണ്ടായിരിക്കും ഒരു സഹായം. എന്നിട്ട് നമ്മൾ അയാൾ തന്നെ നമ്മളെ തിരിച്ച് സഹായിക്കണം എന്നൊരിക്കലും നമ്മൾ പ്രതീക്ഷിക്കരുത്. അപ്പോഴാണ് നമുക്ക് വിഷമം ഉണ്ടാവുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരാളിനെ സഹായിച്ചിട്ടുണ്ട്, ഒരാളിൻ്റെ ബുദ്ധിമുട്ടിലും വിഷമത്തിലും ആ ഒരു ഘട്ടത്തിൽ നമ്മൾ കൂടെ നിന്നിട്ടുണ്ട് എങ്കിൽ കർമ്മ എന്ന ഒരു കാര്യമുണ്ട് അല്ലേ. തീർച്ചയായിട്ടും എവിടെന്നെങ്കിലും ഒരു സഹായം നമുക്ക് കിട്ടിയിരിക്കും. നമുക്ക് അത് മാത്രം വിശ്വസിച്ച് അങ്ങ് മുന്നോട്ട് പോകാം അല്ലേ.
1: അത് നമ്മുടെ ശിവകാമി ചേച്ചി ആരോഗ്യവതി ആയിട്ട് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അസുഖങ്ങളെല്ലാം മാറി പൂർണ്ണ ആരോഗ്യവതിയായിട്ട് വീണ്ടും ജോയിൻ ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെയും പ്രാർത്ഥന ചേച്ചിയോടൊപ്പം ഉണ്ട്. അപ്പോൾ വിഷമിക്കേണ്ട അല്ലേ, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കൂ, സന്തോഷത്തോടെ ഇരിക്കൂ. ഹാപ്പി ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. നല്ല നല്ല ബുക്കുകളൊക്കെ വായിക്കുക, നല്ല ആഹാരങ്ങളൊക്കെ കഴിക്കുക അല്ലേ. അങ്ങനെ എപ്പോഴും ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കാൻ തന്നെ നമ്മളും പ്രാർത്ഥിക്കുക.
0: എനിക്ക് തോന്നുന്നു നമ്മളൊന്ന് ബാബുരാജൻ സാറിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ, സാർ ഇങ്ങനെ ചോദിച്ചെങ്കിലും എനിക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അപ്പൊ നമുക്ക് ശ്രോതാക്കൾക്കായിട്ട് അത് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക. ആർക്കെങ്കിലും ഉത്തരം കിട്ടുന്നെങ്കിൽ ആയിക്കട്ടെ അല്ലേ. ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ട് ഇന്ന് ഇനി കുസൃതി ചോദ്യം നമുക്ക് കൊടുക്കണ്ട, അവരിന്ന് അത് കണ്ടുപിടിക്കട്ടെ അല്ലേ.
1: അതെ, കുസൃതി ചോദ്യം ഇൻ കേസ് എല്ലാവരും പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ടൈം ഉണ്ടെങ്കിൽ മാത്രം കുസൃതി ചോദ്യം ചോദിക്കാം. ഒരു അടിപൊളി കുസൃതി ചോദ്യം ടീച്ചർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ശ്രോതാക്കൾ ആൻസർ പറയണം എങ്കിൽ മാത്രമേ നമ്മൾ അത്, കാരണം ഇപ്പൊ തന്നെ 10:58 11 മണിയാവാൻ പോവുകയാണ്, ഇനി നമുക്ക് 1.5 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചാൽ നമുക്കത് ചോദിക്കാൻ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുന്നതാണ്. ചോദ്യം ഇതാണ്, 3 പേർ രാത്രിയാകാൻ പ്രാർത്ഥിക്കുന്നു, 4 പേർ നേരം വെളുക്കാൻ പ്രാർത്ഥിക്കുന്നു, എന്താണ് ഇതിന്റെ ആൻസർ? അപ്പൊ അയക്കേണ്ട വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും അയക്കാം. നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ഒരു ചെറിയ ബ്രേക്കിനുള്ളൊരു

0: ബാബൂസ് ജസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ജസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ശ്രീലക്ഷ്മി, ഞങ്ങളുടെ ടെക്കായിട്ട് ഇന്ന് ഹരിയാണുള്ളത്. അപ്പോൾ നമ്മൾ നല്ലൊരു ഗാനമൊക്കെ ആസ്വദിച്ചിട്ട് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മളുടെ വിശേഷങ്ങളിലേക്കൊക്കെ പോകും.

0: ശ്രീലക്ഷ്മി, നമ്മൾ ഈ സിനിമ നടന്മാരെന്നൊക്കെ പറയുമ്പം നമ്മളുടെ മനസ്സിൽ നിന്ന് മായാത്ത ഒരുപാട് പേരുണ്ടല്ലേ. മരിച്ചു പോയാലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വളരെ അല്ലേ നർമ്മം, അതുപോലെ തന്നെ വളരെ അഭിനയ സാധ്യതയുള്ള ചില റോളുകളിലൂടെയൊക്കെ നമ്മളുടെ മനസ്സിൽ എന്നും ഒരു പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്
1: അല്ലേ. ഇപ്പൊ ഒരു അമ്മ എന്ന് പറയുമ്പോൾ ഒരു മുഖം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കാരണവർ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യസ്ഥൻ എന്നൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മുഖം വന്നു കഴിഞ്ഞു അല്ലെ നമ്മുടെ മനസ്സിൽ. പെട്ടെന്ന് ഒരു കോമഡി എന്ന് പറയുമ്പോൾ, മുതലാളി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മുഖം വന്നു കഴിഞ്ഞു
0: അല്ലെ.
1: അങ്ങനെയൊക്കെ ഓരോരോ സ്ഥാനങ്ങളില് ഇങ്ങനെ ഒരു ഓരോ മുഖങ്ങള് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ
0: ഉണ്ട്.
1: ഒരു വല്യേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ വേറൊരു മുഖമാണ് വരുന്നത്
0: അല്ലെ. ഇന്ന് നമ്മൾ ഈ വലിയ കഥയൊക്കെ പറഞ്ഞത് മറ്റൊന്നുമല്ല, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ചരമ വാർഷികമാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, എനിക്ക് തോന്നുന്നു ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അഭിനയ ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ അല്ലെ. കൊടുക്കുന്ന റോളുകളെല്ലാം, അതിപ്പോൾ ഒരു സീരിയസ് ആണെങ്കിലും കുറച്ച് ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു റോളാണെങ്കിലും, ഒരു ഒരു കാരണവരുടേതായിട്ടുള്ള അല്ലെ വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു റോളാണെങ്കിലും ഒക്കെ തന്നെ അത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കാനും, എനിക്ക് തോന്നുന്നു ആ ദേവാസുരത്തിലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് അല്ലെ. അതുപോലെ തന്നെ ഒരുപാട് സിനിമകളുണ്ട്,
1: ഗ്രാമഫോണിലും നല്ലൊരു ക്യാരക്ടറാണ്. അതൊക്കെ നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. മീശമാധവൻ മറക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെ മലയാളി മാമന് വണക്കം, അങ്ങനെയുള്ള കുറേ ചിത്രങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ആറാം തമ്പുരാൻ, നമ്മുടെ എന്താ മഞ്ജു വാര്യരുടെ അച്ഛനായിട്ടൊക്കെ വരുന്ന, അതൊന്നും നമുക്ക് ഇങ്ങനെ മറക്കാനായിട്ട് സാധിക്കില്ല. ഒരുപാട് ഒരുപാട് ഒരുപാട് റോളുകളുണ്ട്.
0: അതൊരു സ്വാഭാവികമായിട്ടുള്ള അഭിനയത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പം ഒരു സ്വാഭാവിക അഭിനയത്തിന്റെ പാഠപുസ്തകമായിട്ട് മാറിയ മലയാളത്തിന്റെ പ്രിയ നടനായിരുന്നു ശ്രീ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അപ്പൊ അദ്ദേഹത്തിന്റെ നർമ്മത്തിന്റെയും അദ്ദേഹത്തിന്റെ എന്താണ് അതിലൂടെ നിരവധി കഥാപാത്രങ്ങളിലൂടെ ഇന്നും മലയാളികളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന കലാകാരനാണ്.
1: അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ, പണ്ട് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടൊരു പാഠഭാഗമുണ്ട്, അത് പറഞ്ഞു തരുന്ന ഒരു കഥയുണ്ട്. പണ്ട് സ്കൂളിൽ മലയാളം സെക്കൻഡിലാണ് ഞാൻ ഈ ഒരു കഥ പഠിച്ചത്. ആ പിന്നീട് നമ്മൾ ആ ഒരു ചിത്രം കാണുകയുണ്ടായി. ആ ഒരു കഥ നാടകം പോലെയാണ് നമ്മൾ നമുക്ക് അവതരിപ്പിക്കാനൊക്കെ ഉള്ളൊരു അവസരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സിനിമയിൽ അഭിനയിച്ച് വെച്ചിരിക്കുന്നത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറും, അതേപോലെ അദ്ദേഹത്തിൻ്റെ കോമ്പായിട്ട് കോമ്പോയും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു കഥ പറഞ്ഞു തരുന്നത് വളരെയധികം ഒരു ഭാര്യാഭർതൃ സ്നേഹം, അത് എത്ര വർഷം നീണ്ടു നിന്ന ഒരു സ്നേഹം, ഒരു ചെറു പുഞ്ചിരി എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആരെങ്കിലും ഒക്കെ അത് കണ്ടിട്ടുണ്ടായിരിക്കാം. അത് കണ്ടിട്ടുള്ളവർ തന്നെയാണ്, പാഠപുസ്തകങ്ങളിൽ പഠിച്ചവർ തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിനയം ഒക്കെ വളരെയധികം നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കും പ്രണയം ഇങ്ങനെയുമാണ് എന്നുള്ളത്. കാരണം വയസ്സായിട്ട് പോലും അവർ തമ്മിലുള്ള ആ ഒരു മനപ്പൊരുത്തം, പല കാര്യങ്ങളും എന്താ മനസ്സിലാക്കുന്നതും, അവർ പരസ്പരം ഈ എണ്ണ തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പരസ്പരം അവർ കെയറിംഗ് ആണ്, സ്നേഹമുണ്ട്, അതൊന്നും നമ്മൾ ഇന്ന് കാണുന്നില്ല. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. അതൊരു ആ ഒരു അഭിനയത്തിൽ ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ മറക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒരു ഈ ചെറിയ കുട്ടികളിൽ ഈ സ്നേഹം ഇങ്ങനെയുമാണ് എന്ന് പറഞ്ഞു തരുന്ന ഒരു ചിത്രം കൂടിയാണ് ഒരു ചെറു പുഞ്ചിരി എന്ന് പറഞ്ഞു.
0: അപ്പോൾ ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു എന്താണ് അഭിനേതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ നമുക്ക് സമ്മാനിച്ചിട്ട് അദ്ദേഹം കടന്നുപോയ റോളുകളെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഓരോന്നും എടുത്ത് നോക്കിയാൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്വാഭാവികതയുണ്ട് അല്ലേ. ഇപ്പം നമുക്കറിയാം ഒരു സിനിമാ നടൻ ആവുക എന്നുള്ളത് പലരുടെയും സ്വപ്നമായിട്ട് പണ്ടത്തെ കാലത്ത് പ്രത്യേകിച്ച്, ഇപ്പം എനിക്ക് തോന്നുന്നു അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പം ഒരു നല്ല കാഴ്ചയിൽ നല്ലൊരു ഭംഗിയും നമ്മൾ പണ്ട് പറയാറുണ്ട് പ്രേം നസീറിനെ പോലെ ഇരിക്കണം എന്നൊക്കെ പറയും ഒരു വ്യക്തി, എന്നാലേ നമുക്ക് സിനിമാ നടനാകാൻ പറ്റുമെന്ന്. അപ്പം അതിനെയൊക്കെ മാറ്റിമറിച്ച കുറേ വ്യക്തികളുണ്ട് നമ്മളുടെ സിനിമയിൽ അല്ലേ. ഇപ്പം അടൂർ ഭാസി, അതുപോലെ തന്നെ കുതിരവട്ടം പപ്പു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഇങ്ങനെ കുറേ ഒരു നീണ്ട നിര തന്നെയുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ ആകാര വടിവോ അല്ലെങ്കിൽ സൗന്ദര്യമോ ഒന്നും ആയിരുന്നില്ല അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അവരുടെ സ്വാഭാവികമായിട്ടുള്ള അഭിനയം തന്നെയായിരുന്നു. ശരിക്കും അഭിനയമൊന്നും ആയിരുന്നില്ല, അവർ സിനിമയിലൊക്കെ ജീവിക്കുകയായിരുന്നു അല്ലേ. നമ്മുടെ അപ്പുറം അപ്പുറമൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർ പലപ്പോഴും സിനിമകളിലൂടെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരനെ അല്ലേ, നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ഒടുവിൽ ഉണ്ണികൃഷ്ണനെ നമ്മൾ ഇന്ന് വളരെ ആദരപൂർവ്വം അദ്ദേഹത്തിനെ ഓർക്കുകയാണ്.
1: അതെ. അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടം, അദ്ദേഹത്തിന്റെ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കുണ്ടായിരിക്കാം. അപ്പൊ അതൊക്കെ നമുക്ക് മെസ്സേജ് ആയിട്ട് വരട്ടെ എന്ന് തന്നെ പറയാണ്. ഇപ്പോൾ സമയം 11:08 ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബേസിൽ മെസ്സേജ് അയച്ചിരിക്കുന്നു, ഇന്ന് ഞങ്ങളുടെ സ്നേഹിതനായ ബിനീഷ് അടിമാലിയുടെ മകൾ ദേവനന്ദയുടെ ജന്മദിനമാണ്, പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞ് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. ഈ മെസ്സേജുകൾ ഇത്തരത്തിലുള്ള വിഷസ് ഒന്നും ഇങ്ങനെ വന്നു

0: ഇരിക്കുകയാണ്. അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ അജേഷ് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഞങ്ങളുടെ പൊന്നോമന പുത്രനായ വിനീഷ് ചേട്ടന്റെ മോളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ദേവനന്ദ, എല്ലാവിധ ജന്മദിന ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. അങ്ങനെ ഈ ഒരു ബർത്ത്ഡേ ഇത്ര മനോഹരമാക്കി,
1: നമ്മുടെ കുഞ്ഞാമണി ഇങ്ങനെ ബർത്ത്ഡേ വിഷസൊക്കെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് അല്ലെ. ഇന്ന് ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുകയാണ്, ഇത്രയും ബർത്ത്ഡേ വിഷസൊക്കെ ഇങ്ങനെ വന്നു. ഇപ്പൊ നമ്മുടെ റേഡിയോയിൽ മാത്രം ഇത്രയും കേട്ടു എങ്കിൽ തീർച്ചയായിട്ടും നേരിട്ട് എന്തുമാത്രം വിഷസ് അങ്ങോട്ട് എത്തിക്കാണും എന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ അല്ലെ.
0: നമ്മുടെ ശ്രീജി ചേച്ചി ചോദിക്കുകയാണ്, ഹായ്, എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം നല്ല സുഖമായിട്ടിരിക്കുകയാണ്,
1: അടിപൊളിയായിട്ടിരിക്കുന്നു.
0: അപ്പൊ എങ്ങനെയാണ്, മഴയൊക്കെ ഉണ്ടോ? അപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് ഓണയറിനകത്തായതുകൊണ്ട് നമുക്കൊരു മഴ ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പുറത്ത് മഴയാണോ വെയിലാണോ, ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ഞാൻ ഇറങ്ങുന്ന സമയത്ത്. ഇപ്പൊ അതെന്തായി എന്നൊന്നും അറിയാൻ വയ്യ. അപ്പൊ എങ്ങനെയാണ് അവിടുത്തെ കാലാവസ്ഥയൊക്കെ നമുക്ക് മെസ്സേജ് ആയിട്ട് പറയാവുന്നതാണ്. നമ്മളുടെ സനോജ് പറയാണ് നമുക്ക് മൂന്ന് റോസാപ്പൂവും ഹാർട്ടും ഒക്കെ തന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, മഴ മഴ മഴ എന്ന് പറഞ്ഞ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ നല്ല മഴയാണെന്നുണ്ടെങ്കിൽ സനോജ് പറയാറുണ്ട് അവിടെ ചൂടാണ് വെയിലാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമുക്ക് എനിക്കൊന്ന് വെയിലാകാൻ ചാൻസ് ഉണ്ട്, അവിടെ നല്ല മഴയാണെന്നൊക്കെ പറയുന്നു. അപ്പൊ സനോജിന്റെ ഒരു പ്രാർത്ഥനയും ആയിരിക്കും. കാർമേഘമൊക്കെ ഉടുണ്ടു കൂടുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, മഴ പെയ്യുന്നു ഇപ്പോഴാണ് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നല്ലൊരു മഴയൊക്കെ ആയിരിക്കാം അവിടെ. അപ്പൊ നമ്മുടെ ബിനീഷ് ചേട്ടൻ അയച്ചിട്ടുണ്ട്, ആശംസകൾ അറിയിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്കൊക്കെ ആ കുട്ടി എത്തട്ടെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എനിക്ക് ഈ ഒരു ദിവസം വളരെ മനോഹരമായിട്ട് തോന്നി അല്ലെ. ഒരു ഒരു കുട്ടിയുടെ ബർത്ത്ഡേക്ക് എതിരെ ഒരു നാട് മുഴുവൻ ആഘോഷിക്കുന്നു. മാത്രമല്ല നമുക്ക് എത്രയോ പേര് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേര് നമുക്ക് വേണ്ടി മെസ്സേജ് അയക്കുന്നു. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരു ബർത്ത്ഡേ കിട്ടുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ.
1: അപ്പൊ നമ്മുടെ കുഞ്ഞാമണി ഇന്ന് അടിച്ചു വിളിക്കട്ടെ അല്ലെ. അപ്പോ ശ്രീലക്ഷ്മി, നമ്മളിപ്പോ ഈ പിന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴും ഹയർ സെക്കൻഡറി റിസൾട്ട് വന്ന കാര്യം പറഞ്ഞപ്പോഴും ഇനിയിപ്പോ പുതിയ കോഴ്സിന് പോകാനായിട്ട് എല്ലാവരും ഇങ്ങനത്തെ ഭയങ്കര കൺഫ്യൂഷനിലിരിക്കുന്ന ഒരു സമയമാണ്. എന്തിനു പോകണം അല്ലെ, ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത്. അപ്പം ഈ സമയത്താണ് നമ്മൾക്ക് ഒരുപാട് ഉപദേശകരൊക്കെ ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വന്ന് നമുക്കിങ്ങനെ ഉപദേശമൊക്കെ തന്ന് നമ്മളെ കൊന്നു കളയുന്നത് അല്ലെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, എല്ലാവരുടെ ഉപദേശങ്ങൾ നമ്മൾ കേൾക്കണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആരുടെ അടുത്തു നിന്നാണ് നമുക്ക് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു സജഷനൊക്കെ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ ഒരു ഇഷ്ടം, അതുപോലെ ഭാവിയിൽ അത് പഠിച്ചാൽ അവർക്കൊരു ജോലിയിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു കോഴ്സൊക്കെ ചൂസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ലൈവിലും ഈ കാര്യം പ്രത്യേകം പറഞ്ഞു. കാരണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കുട്ടികൾ ഇഷ്ടമില്ലാത്ത ഒരു സബ്ജക്റ്റ് എടുത്തു വെച്ചിട്ട് ക്ലാസ്സിലിരുന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ വളരെ കുട്ടികൾക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വിഷയം പേരൻസിൻ്റെ ഒരു ചോയ്സായിട്ട് അവരെടുത്തു കൊടുക്കാൻ പാടില്ല. കുട്ടികളുടെ ഇഷ്ടം തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കണം. എന്ന് വെച്ചാൽ കുട്ടികളുടെ ഇഷ്ടത്തിന് മാത്രം വിട്ടുകൊടുക്കണം എന്ന് നമ്മൾ പറയുന്നില്ല, അവർക്ക് പറ്റുന്ന ഒരു ഒരു കോഴ്സായിരിക്കണം നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം കുട്ടികളൊക്കെ വിദേശത്തേക്ക് പോകാനായിട്ട്, പ്ലസ് ടു ഒക്കെ കഴിയുമ്പോൾ നമുക്കെന്നാൽ വിദേശത്തേക്ക് പോകാം എന്ന് തീരുമാനിക്കുന്ന അല്ലേ കുട്ടികളൊക്കെ ഒരുപാടുണ്ട്.
0: ഇപ്പോൾ ഒരു ട്രെൻഡും
1: ഒക്കെ ആയിട്ടുണ്ട്. ചിലരൊക്കെ പോയി രക്ഷപ്പെടുന്നവരുണ്ട്, പക്ഷെ ഒരുപാട് പേരും ഇപ്പം പോയി കഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ പോകുന്നതിന് വേണ്ടി വലിയ ഒരു തുകയൊക്കെ നമുക്ക് ചിലവാകും. അപ്പം അങ്ങനെയല്ലാതെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പുതിയ പുതിയ കോഴ്സുകൾ വന്നിട്ടുണ്ട് അല്ലേ. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ വന്നിട്ടുണ്ട്, വിദേശ യൂണിവേഴ്സിറ്റികൾ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരുപാട് സാധ്യതകൾ കേരളത്തിൽ തന്നെ ഉള്ളപ്പോൾ ഈ വിദേശത്തൊക്കെ പോകുന്നത് എന്തിനാണ്? പിന്നെ ഒരാൾക്കത് അത്രയും താല്പര്യമാണെങ്കിൽ നമുക്കതിനെപ്പറ്റി ആലോചിക്കാമെന്നുള്ളതല്ലാതെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ നാട് വിട്ട് വേറൊരു സ്ഥലത്ത് പോയി കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. അപ്പം അതിനോട് യോജിക്കുന്നവരുണ്ടാകാം, ഇല്ലാത്തവരുണ്ടാകാം. പക്ഷേ എന്തായാലും നമ്മുടെ നാട് പോലെ എന്തായാലും നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി നമ്മൾ അവിടെ പോയി ഒന്ന് സെറ്റിൽഡ് ആവുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ അതിന് തയ്യാറുള്ളവർ മാത്രം അതിനെപ്പറ്റി ആലോചിക്കുക, അല്ലാത്തവർക്ക് വളരെ വളരെ പുതിയ പുതിയ കോഴ്സസ് നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പം നമ്മളൊരു കോളേജിൽ തന്നെ അന്വേഷിച്ചാൽ ഒരുപാട് ഇപ്പം പുതിയ ഒരു സിസ്റ്റമൊക്കെ വന്നതിന് ശേഷം ഒരുപാട് സബ്ജക്ട് കോമ്പിനേഷൻസ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഇൻ്റലിജൻ്റായിട്ട് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്ത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള കോഴ്സസിനൊക്കെ ചേർന്ന് നമ്മുടെ ഭാവിയിൽ നമുക്ക് നല്ലൊരു ജോലിയിലേക്ക് എത്തിച്ചേരാനുള്ളൊരു തയ്യാറെടുപ്പായിരിക്കണം പ്രത്യേകിച്ചും പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ അല്ലെ. അപ്പൊ പേരൻസ് ആ കാര്യത്തിൽ അവരെ നന്നായിട്ട് ഗൈഡ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പേരൻസിനോടും പറയാനുള്ളത്.
0: അതെ. അപ്പൊ നമുക്കൊരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഒരു ലക്ഷ്യം ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അതിന്റെ ഒരു പാത്ത് തന്നെ

നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. കാരണം ചില സമയത്ത് പലപ്പോഴും നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു കോഴ്സ് എടുത്ത് പഠിക്കും, പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് യാതൊരു ബന്ധവും കാണത്തില്ല. അത് ഞാൻ ആലോചിക്കാതെ എന്തിനാണ് ഞാൻ പഠിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കും അല്ലെ. അപ്പൊ അത് അങ്ങനെ നമുക്ക്, പക്ഷെ നമ്മൾ പഠിച്ചതും നമ്മൾ ചെയ്യുന്നതും നമുക്കതൊരു പാഷനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, നമ്മളവിടെ സക്സസ് ആവും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് കാര്യമില്ല, നമുക്ക് മുന്നോട്ടുള്ളൊരു പാത്ത് അതായിരിക്കും ചിലപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റിൽ എടുക്കുന്നൊരു ചുവട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതും കൂടെ ഒക്കെ ഒന്ന് നോക്കുവാണെങ്കിൽ കുറച്ച് നമുക്ക് ഒരു ഗൈഡൻസ് കിട്ടും, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് കൂടി ഞാനൊന്ന് പറയുകയാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമുക്കൊരു പാട്ട് കേൾക്കാനുള്ളൊരു സമയമായി. അതിനു മുൻപ് നമുക്കൊരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്, 3 പേർ രാത്രിയാകാൻ പ്രാർത്ഥിക്കുന്നു, 4 പേർ നേരം വിളിക്കാൻ പ്രാർത്ഥിക്കുന്നു. അത് കടങ്കഥയാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് നമുക്കൊന്ന് ആലോചിച്ച് ചിലപ്പോൾ നമുക്ക് നല്ലപോലെ പെട്ടെന്ന് ആൻസറൊക്കെ കിട്ടും. അപ്പോൾ കിട്ടുന്നവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ, അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സമയം ഭയങ്കര കുറവായതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ആ കുസൃതി ചോദ്യം പോസ്റ്റ്പോൺ ചെയ്യണം. നമുക്ക് പിന്നൊരു ദിവസം ആ ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ കുസൃതി ചോദ്യത്തിന് കാത്തിരുന്നവർ വിഷമിക്കേണ്ട, നമുക്ക് ഈ തൽക്കാലം ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് ഈ ഒരു ചോദ്യം കറക്റ്റ് ആയിട്ട് ആൻസർ ഒന്ന് ചെയ്യാൻ നോക്കാം. അപ്പൊ ഈ വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ കുസൃതി ചോദ്യം ഒക്കെ നമ്മുടെ പ്രീതി ടീച്ചറും മാത്രമല്ല എല്ലാവരും അല്ലേ ഒരു ഇങ്ങനെ കുസൃതി ചോദ്യം ഒക്കെ നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ട് ചോദിക്കുന്നതാണ്. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിമുടിയല്ലേ.
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673. മലയാളികളുടെ കാവ്യവസന്തം ഒ എൻ വിക്കുറുപ്പിന്റെ ജന്മദിനം ആഘോഷിക്കാം റേഡിയോ സാന്ത്വനം 90.4 FM. May 27 പ്രിയ കവി ഒ എൻ വിക്കുറുപ്പിന്റെ ജന്മദിനത്തിൽ അനശ്വരങ്ങളായ വരികളിലൂടെ ഓർമ്മകളിലൂടെ ഒരു സഞ്ചാരം. മറക്കാതെ കേൾക്കൂ, May 27 ഉച്ചയ്ക്ക് 1 മണി മുതൽ. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം, സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം.

0: നേരം ഒത്തിരി കാര്യം. ലൈവ് പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ശ്രീലക്ഷ്മി, ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഹരിയും. അപ്പോൾ ശ്രീലക്ഷ്മി, നമ്മൾ നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇന്ന് ഷെയർ ചെയ്തു. അപ്പം അവർ ഓർത്ത് വെക്കേണ്ട ഒരു ദിവസം, അതായത് നമ്മൾ ഹയർ സെക്കൻഡറിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ ഓർത്ത് വെക്കേണ്ട ഒരു ദിവസമാണ് ഇനിയും June 29, അതായത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉപരിപഠന യോഗ്യത നേടാനാകാത്ത വിദ്യാർത്ഥികൾക്കുള്ള സേഫ് പരീക്ഷയും ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയും. അപ്പോൾ അത് പിന്നെ ഇന്ന് പത്രത്തിൽ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിനുള്ള തയ്യാറെടുപ്പുകളിലേക്കൊക്കെ പോകണം. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു റീവാലുവേഷന് വേണ്ടിയിട്ടും സൂക്ഷ്മ പരിശോധനയ്ക്കൊക്കെ ഉത്തര പേപ്പറിൻ്റെ പകർപ്പിനും ഒക്കെ ഉള്ള അപേക്ഷകൾ ഫീസ് സഹിതം June 3 പരീക്ഷ എഴുതിയ സ്കൂളുകളിൽ കുട്ടികൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണം. അപ്പോൾ മാർക്ക് കുറഞ്ഞു പോയി ഒന്ന് റീവാലുവേഷന് കൊടുക്കണം എന്നുള്ളവർക്ക് June 3 അതിനുള്ള അവസരമുണ്ട്. അപ്പോൾ അതിനും ഒക്കെ കുട്ടികൾ പോകണം എന്നുള്ളവർ അതും ആ ഡേറ്റുകളും ഒക്കെ പ്രത്യേകിച്ച് ഓർമ്മിക്കുക അല്ലേ.
1: അതെ, തീർച്ചയായും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസവും ആശംസിക്കുന്നു. അതേപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ മുൻപോട്ടുള്ള യാത്രകളിലെല്ലാം നല്ലതായിട്ട് സംഭവിക്കട്ടെ എന്നും കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കും അല്ലേ. പക്ഷെ ചിലതൊക്കെ നമ്മളിങ്ങനെ മനഃപൂർവ്വം വിട്ട് കളയുന്നതാണോ, അതോ എന്തിൻ്റെയെങ്കിലൊക്കെ പേരിൽ പല എന്താ ഈ ഭാരം അല്ലേ, അതൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ അതിൻ്റെ ഓരോന്നും ചൂണ്ടിക്കാണിച്ച് നമ്മളിങ്ങനെ മാറി നിൽക്കുകയാണോ എന്നൊന്നും അറിയില്ല. പലർക്കും ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരുപാട് പേരുണ്ട്, പക്ഷേ അവർക്കതൊന്നും നടത്തിയെടുക്കാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ നമ്മളൊരു ചെറിയൊരു സ്റ്റെപ്പ് വെച്ചാൽ മതി, ചിലപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ കൂടെ ഇങ്ങ് വരും അല്ലേ. മുന്നോട്ട് അത് നമുക്ക് ചെയ്യാം, ഇപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ അതിന് എന്തോ ഒരു മടി കാരണം നമുക്ക്, പക്ഷെ നമുക്ക് നല്ല കഴിവുണ്ട്, അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എബിലിറ്റി ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് എന്തോ ഒരു മടി കാരണം നമുക്കത് മുന്നോട്ട് പോകാൻ നമ്മളിത് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു അതൊന്നും ഒന്നുമല്ല, ഈ മടിയെല്ലാം മാറ്റി വെച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാം എന്ന് കാണിച്ചു തരികയാണ് നമ്മുടെ മലപ്പുറത്തുകാരി സുഹ്ര സിറാജ്. സുഹ്ര സിറാജിനെ പറ്റി പറയുമ്പോൾ എവറസ്റ്റ് കീഴടക്കിയ ഒരു വനിതയാണ്, മലയാളി വനിത, അത് മൂന്നാമതായിട്ട് എവറസ്റ്റ് കീഴടക്കുന്ന മലയാളി വനിതയാണ്. അപ്പോൾ നമുക്ക് എന്താണ് പ്രത്യേകത വെച്ചാൽ ഒരമ്മ കൂടിയാണ്, രണ്ട് കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ എന്നിട്ട് പോലും ആ ഒരു അല്ലേ, നമുക്കൊരു അമ്മ എന്ന് പറയുമ്പോൾ അത്രയേറെ
0: ചെറിയൊരു ആഗ്രഹമൊന്നും അല്ല ഇത് അല്ലേ.
1: എവറസ്റ്റ് കീഴടക്കുക എന്ന് പറയുമ്പോൾ ഈ എവറസ്റ്റിലൊക്കെ പോകാൻ ഒരുപാട് ആഗ്രഹമുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബേസ് ക്യാമ്പിൽ വരെങ്കിലും ഒന്ന് പോയി ഒന്ന് നിൽക്കുക എന്നുള്ളതൊക്കെ ഒരു വളരെ ഒരു ഡ്രീമാണ്. അപ്പോൾ അവിടേക്കൊന്ന് പോകാൻ പറ്റുക എന്നൊക്കെയുള്ളത് വളരെയധികം എന്താ ഒരു കുറച്ച് എന്താ നമുക്ക് കുറച്ച് ഡേഞ്ചറും കൂടെ ഒക്കെയാണ്. കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം നമ്മൾ അതിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഒന്ന് അവിടെ നിന്ന് പോകാനും ഒക്കെ ഒന്ന് നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ഇതേപോലെ പെൻഡിങ് ആണ്. ഇനിയും ഓരോ വർഷം തുടങ്ങുന്ന സമയത്ത് ഇതെല്ലാം ഈ ഒരു വർഷം നമുക്ക് ചെയ്ത് തീർക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് ഒരു ഓരോ വർഷത്തിലേക്ക് കടന്നു ചെല്ലുന്നവരുണ്ട്. പക്ഷേ ചിലതൊക്കെ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് മാറ്റി വെക്കപ്പെടുന്നു. അപ്പോൾ അതങ്ങനെ ഒന്നുമല്ല, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് നേടാൻ സാധിക്കും എന്ന് കാണിച്ചു തരികയാണ് നമ്മുടെ സുഹ്ര സിറാജ്. മലപ്പുറം മഞ്ചേരി സ്വദേശിയാണ്. ഈ നമുക്കറിയാം ഏറ്റവും ഉയരം കൂടിയ ഒരു കൊടുമുടിയാണ് എവറസ്റ്റ് എന്നുള്ളത് അല്ലേ. അതങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും പോയി ചെയ്യാനോ എടുക്കാനോ ഒന്നും പറ്റില്ല, അതിന് നല്ല പരിശ്രമം വേണം. ഒരു മാസത്തിലധികം നീണ്ടു നിന്ന കഠിനമായിട്ടുള്ളൊരു ഈ ഒരു പ്രക്രിയയുടെ ഭാഗമാണ് ഈ ദൗത്യത്തിനൊടുവിൽ ഈ ഒരു അപൂർവ നേട്ടത്തിൽ എത്തിച്ചത്. അപ്പോൾ എവറസ്റ്റ് എന്ന് പറയുന്ന സാധാ നമുക്കറിയാം, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ ഭയം തോന്നും മുന്നോട്ട് പോകുന്ന സമയത്ത്. കാരണം നമുക്ക് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് പല ശവശരീരങ്ങളും മനുഷ്യൻ്റെ നമുക്ക് അതൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റാതെ അങ്ങനെ നിൽക്കുകയാണ്, കിടക്കുകയാണ്, അത് അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ എന്താ നമുക്ക് ചിലതൊക്കെ നമ്മൾ പറയില്ലേ, നമുക്ക് മനസ്സിലാവും മനുഷ്യനൊന്നും ഒന്നുമല്ല. പലരും എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി പോകുന്നു, പക്ഷേ പലരെയും എവറസ്റ്റ് കീഴടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വളരെയധികം അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ ചെയ്യാൻ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ പല കാരണങ്ങളും കൊണ്ടും മാറ്റി വെക്കുന്നു എന്നുള്ള കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു മാതൃകയാണ് നമ്മുടെ സുഹൃ ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇതേ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്.
0: അപ്പോൾ നമുക്ക് ഇപ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ നമുക്ക് ആദ്യമൊക്കെ ഒരുപാട് ചിലപ്പോൾ തിരിച്ചടികളൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരുപാട് പരാജയങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോഴൊക്കെ നമ്മൾ പിന്മാറാതെ വീണ്ടും നമുക്കൊരു ലക്ഷ്യമുണ്ട് എങ്കിൽ, നമുക്ക് അവിടേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ അല്ലേ ഈ പ്രകൃതിയും ഈ ലോകവും ഒക്കെ നമ്മളെ കൂടെ നിൽക്കും എന്ന് പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ കേട്ട ഈ ഒരു ഇൻസ്പയറിങ് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനത്തെ ഒരു സ്റ്റോറി നമുക്ക് പറയാവുന്നത് മറ്റാരുമല്ല, നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട മന്ത്രിയായിട്ട് മാറിയ ശ്രീമതി ബിന്ദു കൃഷ്ണയുടെ ഒരു ജീവിതം തന്നെയാണ്. അപ്പോൾ ഒരുപാട് 2-3 പ്രാവശ്യം ഇലക്ഷനിൽ നിന്ന് പരാജയപ്പെട്ടു. ഒരു ഒരു ഭാഗ്യമില്ലാത്ത ഒരു കാൻഡിഡേറ്റ് ഗ്രേറ്റ് എന്നുള്ള ഒരു പേരും ഒരു മുദ്ര കുത്തപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് നമുക്കറിയാം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ പ്രത്യേകിച്ച് ഒരു പുരുഷ ആധിപത്യമുള്ള ഒരു സ്ഥലമാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പിടിച്ചു പറ്റുക, അത് മാത്രമല്ല കൊല്ലം DCC ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ കരുത്തന്മാരായിട്ടുള്ള ശക്തന്മാരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുള്ള ഒരു സ്ഥലമാണ് കൊല്ലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ DCC പ്രസിഡന്റ് ആവുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. കൊല്ലം DCC ഒരു വനിതാ പ്രസിഡന്റ് ആയിട്ട് വരിക. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്കൊക്കെ എത്തി അതുപോലെ തന്നെ കഠിന പരിശ്രമത്തിലൂടെയാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഒരു പദവി എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചു ഇനിയും ഇവർ ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ കുറച്ച് ഇന്ന് വിട്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ടെന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. കൂടുതൽ കരുത്തോടുകൂടി ആ ഒരു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ജയിച്ച MLA നമ്മൾ ആരും കണ്ടിട്ടില്ല, പക്ഷെ തോറ്റ MLA നമ്മൾ കൊല്ലം മൊത്തം കണ്ടത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം വിജയിച്ചപ്പോൾ തന്നെ മന്ത്രിയായി, അത് മാത്രമല്ല പ്രധാനപ്പെട്ട ഒരുപാട് വകുപ്പുകൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഭാഗ്യവും കൂടി കിട്ടിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അത് നമുക്കൊരു ഇൻസ്പയറിംഗ് സ്റ്റോറി തന്നെയാണ്. ചെറിയ ചെറിയ ഇതുപോലെയുള്ള പരാജയങ്ങൾ, ചെറുതല്ല ബിന്ദുകൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പരാജയങ്ങളായിരുന്നു. അപ്പോൾ അതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോയി. അപ്പോൾ അവരുടെ ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ്, അവരുടെ ആ ഒരു ദൃഢനിശ്ചയവും ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷൻ്റെ ഒക്കെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ അവരിരിക്കുന്ന ഒരു കസേര എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം അല്ലേ. അപ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് എത്തിച്ചേരാനായിട്ട് ആദ്യം കുറച്ച് എനിക്ക് തോന്നുന്നു നമ്മളെ ദൈവം ഒന്ന് പരീക്ഷിക്കുന്നതായിരിക്കും അല്ലേ. ഇവർക്ക് എന്തുമാത്രം ആത്മവിശ്വാസമുണ്ട് എന്ന് പരീക്ഷിക്കുന്നതായിരിക്കാം. അതൊക്കെ മറികടന്ന് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇന്ന് രണ്ട് വനിതകളുടെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് നമ്മൾ നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്തത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ ഇനി പുതിയ കോഴ്സിന് 10th കഴിഞ്ഞവർ പ്ലസ് ടുവിലേക്ക് വരുന്നു അല്ലേ, പ്ലസ് വൺ ക്ലാസ്സിലേക്ക് വരുന്നു, പ്ലസ് ടു കഴിഞ്ഞവർ പുതിയ കോഴ്സിന് പോകുന്നു. അപ്പോൾ അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇതുപോലെയുള്ള ഓരോ കഥകളും നിങ്ങൾക്ക് ഇൻസ്പയറിംഗ് ആയിരിക്കണം. നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കുറച്ച് കടമ്പകളൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് അവിടെ എത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷത്തിനെ പറ്റി മാത്രം ആലോചിക്കുക അല്ലേ.
1: ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ ആവുന്നത് നമ്മുടെ സുജി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം, ശ്രീ ആൻഡ് ടീച്ചർ, സുഖമല്ലേ എല്ലാവർക്കും എന്ന് ചോദിച്ചു.
0: അടിപൊളി,
1: സുഖമായിട്ടിരിക്കുന്നു. കുഞ്ഞാമണി മോൾക്ക് ജന്മദിന ആശംസകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതേപോലെ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ആ പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ബാബുരാജൻ സാറ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 3 പേർ രാത്രിയാകാൻ പ്രാർത്ഥിക്കുന്നു, 4 പേർ നേരം വെളുക്കാൻ പ്രാർത്ഥിക്കുന്നു, ഉത്തരം പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കുറേ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷേ കുറേ ആൻസറൊക്കെ തെറ്റാണ്. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ അയച്ച കുറച്ച്

0: പേരുണ്ട് നമ്മുടെ എൻ്റെ ഞാൻ കറക്റ്റായിട്ട് ആൻസറാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ രാജൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അടുപ്പും കട്ടിലും ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്. ട്രോളരുത് ട്രോളൊന്നില്ല. അപ്പോൾ എന്തായാലും അതാണ് ആൻസർ. അടുപ്പും കട്ടിലും ആണ് കറക്റ്റ് ആൻസർ. രമ്യ അയച്ചിട്ടുണ്ട്, ഗായത്രി അയച്ചിട്ടുണ്ട്, കറക്റ്റായിട്ട് ആൻസറൊക്കെ അയച്ചിട്ടുണ്ട്. അതേപോലെ വീണ്ടും നമുക്ക് മെസ്സേജൊക്കെ വരുന്നുണ്ട്. നമ്മളുടെ ബേബി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ബേബി അടിമാലി, ഞങ്ങൾ അടിമാലിക്കാരെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്ന ബിനീഷ് അടിമാലിയുടെ ഇളയ മകൾ. കുഞ്ഞുവിൻ്റെ പിറന്നാളാണ്. കുഞ്ഞുവിന് 1000 പിറന്നാൾ ആശംസകൾ. നല്ലൊരു പാട്ട് കുട്ടിക്ക് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ആ ഒരു ബർത്ത്ഡേ ഇത്ര കളർഫുള്ളാക്കി മാറ്റിയതിന്. അപ്പോൾ ലീലാമൺ ചേച്ചി പറയുകയാണ്, ഇവിടെ ഇപ്പം നല്ല വെയിലാണെന്ന് പറഞ്ഞിട്ട് ഈ ചിരിക്കുന്ന ഒരു സ്മൈലൊക്കെ ഇട്ടിട്ടുണ്ട്.
1: അപ്പൊ നമുക്ക് ഈ വെയിൽ വരുമ്പോഴേ, മഴയുള്ള സമയത്ത് വെയിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അറിയാമോ, നമ്മളുടെ തുണികളൊക്കെ ഉണക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പൊ പെട്ടെന്ന് അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കാതെ പെട്ടെന്ന് പോയി തുണികളൊക്കെ ഉണക്കും.
0: അതെ, അതുപോലെ നമുക്കൊരു ശ്രോതാവ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ശ്രീ, ഹായ് പ്രിയ ടീച്ചർ. പ്രിയത ടീച്ചറാട്ടോ, സുഖമാണോ എല്ലാവർക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം നല്ല സുഖമായിട്ടിരിക്കുന്നു. പക്ഷേ നമുക്ക് ഈ ഒരു നമുക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മുടെ പേരും സ്ഥലവും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം എന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ചിലർ അങ്ങനെ അയക്കുമ്പോൾ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാറില്ല. അപ്പോൾ എന്തായാലും ഇത് ആരാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എപ്പോഴും നല്ല നല്ല മെസ്സേജുകളൊക്കെ നമുക്ക് അയക്കാറുണ്ട്. അപ്പോൾ പേരും സ്ഥലവും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്ന് പറയായിരുന്നു അല്ലേ, ആരാണ് മെസ്സേജ് അയച്ചത് എന്നൊക്കെ നമുക്കൊന്ന് പറയായിരുന്നു. അപ്പോൾ പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഷീജ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പ്രീത ടീച്ചർ. ശ്രീ, എൻ്റെ മകൾ മഞ്ജരി പ്ലസ് ടുവിൽ നല്ല മാർക്കോടുകൂടി പാസ്സായി. അതോടൊപ്പം ഒക്കെ ഒരു മെസ്സേജ് ദേവനന്ദയ്ക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ പ്രീത ടീച്ചർ അവതരിപ്പിച്ച അറിയാം അറിവ് നേടാം റീഡിംഗ് റൂം, അതിലെ വില്യം ഷേക്സ്പിയറിന്റെ കൃതികളെ കുറിച്ചുള്ള പ്രോഗ്രാം മനോഹരമായിട്ടുണ്ടായിരുന്നു. ചിലത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ കൃതികൾ കൂടുതൽ ആസ്വദിച്ചത് ഒക്കെ വി സാംബശിവന്റെ കഥാ പ്രസംഗത്തിലൂടെ ആണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രോഗ്രാം വളരെയധികം ഭംഗിയായിട്ട് ചേച്ചി അത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക്
1: ഷേക്സ്പിയറിന്റെ ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ നമ്മളുടെ പ്രത്യേകിച്ച് മലയാളികൾക്ക്, കേരളത്തിലുള്ളവർക്ക്, അത് പ്രത്യേകിച്ച് നമ്മുടെ കൊല്ലത്തുകാർക്ക് ഈ ഷേക്സ്പിയർ എന്ന് പറയുന്ന ഒരു നാടക രചയിതാവിനെ കൂടുതൽ നമ്മൾ പരിചയപ്പെട്ടത് സാംബശിവന്റെ കഥാപ്രസംഗത്തിലൂടെയായിരുന്നു. അല്ലാതെ ഷേക്സ്പിയറിന്റെ ഒരു നാടകം എടുത്തു വെച്ച് വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭാഷയൊക്കെ വളരെ കടുകട്ടിയുള്ള ഭാഷയാണ് ഷേക്സ്പിയറിന്റെ. പ്രത്യേകിച്ച് ഓൾഡ് ഇംഗ്ലീഷ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്തിരിക്കുന്ന വലിയ വളരെ ലോങ് ആയിട്ടുള്ള ഡയലോഗുകളും ഒക്കെ ഉള്ള വളരെ പോയറ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസും ഒക്കെ ഉള്ള നാടകങ്ങളാണ്. അപ്പോൾ അതൊരു സാധാരണ വ്യക്തിക്ക് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് വളരെ ലളിതമായിട്ട് കഥാപ്രസംഗ രൂപേണ നമ്മളിലേക്ക് എത്തിച്ചു തന്നത് വി സാംബശിവൻ സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യവും ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം നമുക്ക് ചെയ്ത ആ ഒരു വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ വലിയ കലാകാരൻ, അതായത് ആ ഷേക്സ്പിയർ എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരനിലേക്കുള്ള ഒരു വഴിയായിരുന്നു അദ്ദേഹം നമുക്ക് തുറന്നു തന്നത്. അപ്പോൾ അത് കേട്ടതിന് ശേഷം പലരും ആ നാടകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകാം, അത് ഒറിജിനലായിട്ടുള്ള പ്ലേ ഒക്കെ വായിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്, കേട്ടതിലും അഭിപ്രായം അറിയിച്ചതിലും ഒക്കെ ഒത്തിരി സന്തോഷം.
0: മഞ്ജരിക്കുട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ നല്ല കോഴ്സൊക്കെ എടുത്ത് പഠിച്ച് നല്ലൊരു അല്ലേ ലൈഫ് കിട്ടട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളുടെ സമയം 11:32 ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് ആൻസറൊക്കെ അയച്ചവർക്കൊക്കെ കൺഗ്രാറ്റ്സ്. പക്ഷെ തെറ്റിപ്പോയവരൊന്നും വിഷമിക്കേണ്ട, നമുക്ക് ഇനിയും
1: ചോദ്യങ്ങൾ നമ്മളിതെല്ലാ ദിവസവും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഉത്തരങ്ങൾ തരാം അല്ലേ.
0: അപ്പോൾ നമ്മളൊരു ശ്രോതാവിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല നമ്മളോട്. അപ്പോൾ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ദൃഷ്ടദ്യുമ്നം എന്ന് പറഞ്ഞിട്ട് പേര് അയച്ചിട്ടുണ്ട്. അതാണ് അങ്ങനെ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല,
1: എന്തായാലും നല്ല പേരാണ് കേട്ടോ, വിളിക്കാനൊക്കെ നല്ല എളുപ്പമാണ്.
0: അതെ അതെ. അപ്പൊ എന്തായാലും നമ്മുടെ സമയം ഇങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്ക് ഒരു ONV സ്പെഷ്യൽ ലൈവ് ഉണ്ടായിരിക്കും. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 3 മണിക്കും ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ളൊരു സ്പെഷ്യൽ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾക്ക് വേണ്ടിയുള്ള ലൈവും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ആ ലൈവിലൊക്കെ മെസ്സേജ് അയക്കുക, പാട്ടുകളൊക്കെ ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.
1: അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ആ കുഞ്ഞാമണിക്ക് ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ.
0: അതെ അതെ അതെ. അപ്പോൾ ഇത്രയും നേരം നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നു ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം പ്രീതി ടീച്ചർ, നമ്മളോടൊപ്പം ഹരിപ്പ.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: മലയാളികളുടെ കാവ്യവസന്തം ഒ.എൻ.വി.കുറുപ്പിന്റെ ജന്മദിനം ആഘോഷിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം May 27 പ്രിയ കവി ഒ.എൻ.വി.കുറുപ്പിന്റെ ജന്മദിനത്തിൽ അനുസ്വരങ്ങളായ വരികളിലൂടെ, ഓർമ്മകളിലൂടെ ഒരു സഞ്ചാരം. മറക്കാതെ കേൾക്കൂ, May 27 ഉച്ചയ്ക്ക് 1 മണി മുതൽ. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം, സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ടത്

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: പണ്ടെന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM

0: മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. പി എം സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളുടെ ഭരണഘടനാപരമായ അനിവാര്യതയാണ് SIR ഉയർത്തിപ്പിടിക്കുന്നതെന്ന് സുപ്രീംകോടതി. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. CMRL കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതി ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം. കേരള തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് വിധി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളുടെ ഭരണഘടനാപരമായ അനിവാര്യതയാണ് SIR ഉയർത്തിപ്പിടിക്കുന്നതെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം മറ്റന്നാൾ നടക്കും. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിണറായിയിലെ വീട്ടിലുൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. CMRL എക്സാലോജി സാമ്പത്തിക ഇടപാട് കേസിലാണ് റെയ്ഡ്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും CMRL ഓഫീസിലും അടക്കമാണ് ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. കേസിൽ ED അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി. മുൻ മന്ത്രിയും ബേപ്പൂർ MLA യുമായ PA മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും ED പരിശോധന നടക്കുകയാണ്. ED റെയ്ഡിൽ CPIM പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെയുള്ള ED റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ലഭിച്ചിട്ടില്ലെന്നും ED പോലീസ് സഹായം തേടിയിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ അറിയില്ല. നമ്മളെ ആരും അറിയിച്ചിട്ടുമില്ല, പോലീസ് സഹായം തേടിയിട്ടുമില്ല. അപ്പൊ നമുക്കതിനെപ്പറ്റിയുള്ള ഒരു വിവരങ്ങളും അറിയാത്ത കാര്യമാണ്. കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ഇത് സംബന്ധിച്ച ഒരു വിവരങ്ങളും കൈമാറിയിട്ട് ഞങ്ങൾക്ക് അറിയത്തുമില്ല എന്താ സംഭവം എന്നുള്ളത്.
0: അതേസമയം ED റെയ്ഡ് CPIM ഇടതുപക്ഷത്തെയും തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഇത് സമൂഹം തിരിച്ചറിയുമെന്നും CPIM നേതാക്കൾ പ്രതികരിച്ചു. റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢലക്ഷ്യമെന്ന് CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു.
2: കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായിക്കും എതിരായിട്ടുള്ള വളരെ ഹീനമായ ഒരു ആക്രമണമായി

0: ആയിട്ടാണ് ഈ ED റെയ്ഡിനെ കാണേണ്ടത്. അന്വേഷണത്തിനോട് സഹകരിക്കുന്ന വീണ വിജയന്റെ നിലപാട് തള്ളിക്കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ നിഗൂഢ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഈ ED റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ നിയമപരമായി ഇതിൽ സ്വീകരിക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകും.
1: ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തു. ഇതോടെ കേസിലെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 13. ലാത്തൂരിലെ ഡോക്ടർ മനോജ് ഷിരൂരെ, പൂനെയിലെ അഭാങ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകൻ തേജസ് ഹർഷദ് കുമാർ ഷാ എന്നിവരാണ് പുതിയതായി അറസ്റ്റിലായത്. ഈ ചെലാൻ നോട്ടീസുകൾ എന്ന് അവകാശപ്പെടുന്ന വ്യാജ വാട്സാപ്പ് സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യാജ പേയ്മെന്റ് ലിങ്കുകളിലൂടെ വാഹനങ്ങൾ ഗതാഗത നിയമലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ട്രാഫിക് ചെലാൻ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമാണെന്നും അത്തരം അജ്ഞാതമോ സംശയാസ്പദമോ ആയ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സർക്കാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62 ചരമവാർഷികം ഇന്ന്. 1964 May 27 പണ്ഡിറ്റ് നെഹ്റു അന്തരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ പണ്ഡിറ്റ് നെഹ്റുവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഡൽഹിയിലെ ശാന്തിവനിലെത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ അദ്ദേഹത്തിന്റെ സ്മൃതിമണ്ഡലത്തിൽ പുഷ്പാർച്ചന നടത്തി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മത വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ത്യാഗസ്മരണകളുമായാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകൾ പുതുക്കി നാളെ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. രാവിലെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളും ഈദ്ഗാഹുകളും ഒത്തുകൂടും. പ്രതികൂല കാലാവസ്ഥ കാരണം കോഴിക്കോട് ബീച്ചിലെ സംയുക്ത ഈദ്ഗാഹ് ഇത്തവണയില്ല. പാളയം മൊഹീദ്ദീൻ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരത്തിന് ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകും. നഗരഹൃദയമായ മിഠായി തെരുവിലും പെരുന്നാളിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ചെരുപ്പുകൾ എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായി നിരവധി പേരാണ് നഗരത്തിലെത്തുന്നത്.
1: ഗൾഫിൽ ഇന്ന് ബലിപെരുന്നാൾ. ഹജ്ജ് കർമ്മത്തിന്റെ 3 ദിനമായ ഇന്ന് ഹാജിമാർ മിനായിലെ സാത്താന്റെ പ്രതീകമായ ജമ്രകൾക്ക് നേരെയുള്ള ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചു. ഏറ്റവും വലിയ ജമ്രയായ ജമ്രത്തുൽ അക്ബയിലാണ് ആദ്യ കല്ലേറ് കർമ്മം. ബലിയർപ്പണം നടത്തിയ ശേഷം മക്കയിലെത്തി കഅബ പ്രദക്ഷിണവും മുടിമുറിക്കലും നിർവഹിച്ച ശേഷം ഹിറാം വേഷം മാറി തീർത്ഥാടകർ പുതുവസ്ത്രമണിയും. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും കേന്ദ്ര സർക്കാർ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്ഥിതിഗതികൾ ആരോഗ്യ മന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ഒരു റിപ്പോർട്ട്.
4: ബംഗളൂരുവിലെ എപ്പിഡമിക് ഡിസീസസ് ആശുപത്രിയിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതായി അധികൃതർ അറിയിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ആവശ്യമായ എല്ലാ പൊതുജനാരോഗ്യ നടപടികളും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നുണ്ടെന്നും രാജ്യത്ത് കർശനമായ പരിശോധനയും നിരീക്ഷണവും തുടരുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ജനങ്ങൾ പരിഭ്രാന്തരാക്കേണ്ടതില്ലെന്നും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും കൃത്യമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ന്യൂ ചണ്ഡീഗഡിൽ വൈകിട്ട് 7:30 മത്സരം. ജയിക്കുന്നവർ

0: രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഐ പി എൽ ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചിരുന്നു. വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുഖ്യ വിനോദസഞ്ചാര കേന്ദ്രമാക്കി കൊല്ലത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് ടൂറിസം മന്ത്രി പി സി വിഷ്ണുനാഥ് കൊല്ലത്ത് ദൂരദർശൻ വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളുടെ ഭരണഘടനാപരമായ അനിവാര്യതയാണ് എസ് ഐ ആർ ഉയർത്തിപ്പിടിക്കുന്നതെന്ന് സുപ്രീംകോടതി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സി എം ആർ എൽ കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതി ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ഇ ഡി റെയ്ഡ് പുരോഗമിക്കുന്നു. മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് സി ബി എസ് ഇ. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം. കേരള തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: പങ്കുവയ്ക്കാം.
1: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848585785.
2: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
3: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അഞ്ചംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിലെയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം 2 ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു സിക്കിമിലെത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് രാഷ്ട്രപതിയുടെ നാഥുല പാസ് സന്ദർശനം റദ്ദാക്കി. സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ശ്രീമതി ദ്രൗപദി മുർമു പങ്കെടുക്കും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കറാണ് അഞ്ചംഗ സമിതിയുടെ അധ്യക്ഷൻ. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. സ്ഥിതിഗതികൾ ആരോഗ്യ മന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ബംഗളൂരുവിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതിനാൽ രാജ്യം എബോളയെ നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ആഗോളതലത്തിൽ ഇന്ത്യൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും മികച്ച സംഭാവനകൾ നൽകുന്നതിലും പ്രവാസികൾക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കാനഡയിലെ ടൊറന്റോയിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലൂടെ വ്യാപാരം, നിക്ഷേപം, നവീകരണം തുടങ്ങിയവയിലെ അവസരങ്ങൾ വർദ്ധിക്കുന്നതായും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Our effort at the government level is to make it easier to work with each other. Free trade agreement, of course, will help with reducing barriers to trade, tariff and non-tariff. We will achieve a very good, fair, equitable and balanced agreement, which will define the roadmap as the two economies power on.
0: ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. ലാത്തൂർ സ്വദേശിയായ ഡോക്ടർ മനോജ് ഷിരൂരെയും പൂനെ ആസ്ഥാനമായുള്ള ഡോക്ടർ അഫാങ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകനായ തേജസ് ഹർഷത് കുമാർ ഷായുമാണ് അറസ്റ്റിലായത്. 13 പേരാണ് ഇതുവരെ പിടിയിലായത്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. നോർത്തേൺ റെയിൽവേക്ക് കീഴിലുള്ള സോനിപത് ജിൻ പാതയിലാണ് പരമാവധി 75 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന

0: 10 കോച്ചുകളുള്ള ഡെമു ട്രെയിൻ സർവീസ് നടത്തുക. ഗേറ്റ് സ്കോറുകൾ അടിസ്ഥാനമാക്കി ഇന്ത്യൻ എയർഫോഴ്സിലെ ഓഫീസർ കേഡറിലുള്ള ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് പദ്ധതി പ്രഖ്യാപിച്ചു. ഗേറ്റ് സ്കോറുള്ള ഉദ്യോഗാർത്ഥികളെ നേരിട്ട് എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് പരിശോധനയ്ക്ക് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ പദ്ധതി പ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രാഥമിക എഴുത്തു പരീക്ഷ എഴുതേണ്ടതില്ല. മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 18001178 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് തുടരുന്നു. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും CMRL ഓഫീസിലുമടക്കം 10 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഇന്ന് രാവിലെ 6 മണിയോടെ ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10 കേന്ദ്രങ്ങളിൽ ഒരേ സമയത്താണ് പരിശോധന നടക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു കേസ് ഇന്നലെ തള്ളിയിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അതിനിടെ CPM പ്രവർത്തകർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.
0: ED നീക്കത്തിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സന്ദർശിച്ചത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
3: അല്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല, കേരള പോലീസിന്റെ സഹായം തേടിയിട്ടില്ല, അവർ കേന്ദ്ര സേനകളുടെ സഹായമാണ് തേടിയിട്ടുള്ളത്. ഞാൻ DGP ആയിട്ട് സംസാരിച്ചു, ഹോം സെക്രട്ടറി ആയിട്ട് സംസാരിച്ചു, അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്താണ് ഇപ്പൊ CMN പിന്നെ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത ശേഷം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുന്നത് ആവശ്യമായ കാര്യമല്ല, കേരളത്തിന്റെ ആവശ്യമല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എത്രയോ തവണ പോയി കണ്ടു. അതൊക്കെ റൊട്ടീനായിട്ടുള്ള ഗവൺമെന്റിന്റെ ഭാഗമല്ലേ? അത് ഇതുമായിട്ട് എന്തിനാ കൂട്ടിക്കുഴയ്ക്കുന്നത്?
0: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആവശ്യത്തിന് വെള്ളം കുടിക്കണമെന്നും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കൈവശം കരുതണമെന്നും കഠിനമായ വെയിലത്ത് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാമത വിശ്വാസികൾ നാളെ ബലിപ്പെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപ്പെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഹജ്ജ് കർമ്മത്തിന്റെ 3-ാം ദിനമായ ഇന്ന് ഹാജിമാർ മിനായിൽ പിശാചിന്റെ പ്രതീകമായ ജംറകൾക്ക് നേരെയുള്ള ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചു. ഏറ്റവും വലിയ ജംറയായ ജംറത്തുൽ അക്ബയിലാണ് ആദ്യ കല്ലേറ് കർമ്മം. ബലിയർപ്പണം നടത്തിയ ശേഷം മക്കയിലെത്തി കഅബ പ്രദക്ഷിണവും മുടിമുറിക്കലും നിർവഹിച്ച ശേഷം ഇഹ്റാം വേഷം മാറി തീർത്ഥാടകർ പുതുവസ്ത്രം അണിയും. പ്രധാന വാർത്തകൾ വീണ്ടും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നാലേക്കർ 5-അംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമ

0: അതിനാൽ സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം രണ്ട് ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഒ എൻ വി ഗ്രൂപ്പിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം.

മലയാളത്തിൻ്റെ കാവ്യസൂര്യൻ, കവിതയിൽ സംഗീതവും സംഗീതത്തിൽ കവിതയും ലയിപ്പിച്ചെടുത്ത മാന്ത്രികൻ, മലയാളത്തിൻ്റെ പ്രിയ കവി ഒ എൻ വി കുറുപ്പ്.

0: ഓർമ്മകൾക്ക് എന്ത് സുഗന്ധമാണെന്ന് അല്ലേ. അതെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മഹാകവി നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരുപാട് എഴുത്തുകളിലൂടെ ഒരുപാട് കവിതകളിലൂടെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മവാർഷിക ദിനമാണല്ലേ. ഒ എൻ വി കുറുപ്പിൻ്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഓർമ്മകൾക്ക് എന്ത് സുഗന്ധമെന്ന സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പം നിങ്ങളോടൊപ്പം ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയും അദ്ദേഹത്തിൻ്റെ നല്ല നല്ല പാട്ടുകളിലൂടെയും കവിതകളിലൂടെയും ഉള്ളൊരു മനോഹരമായൊരു യാത്രയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പം നിങ്ങളോടൊപ്പം ഇന്ന് ഓണേ സീറ്റിലിരിക്കുന്നത് ഞാൻ ആതിരയാണ്.
1: ഞാൻ പാർവതിയാണ്.
0: അതെ, അപ്പം അദ്ദേഹത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇത്ര ഇത്ര പാട്ടുകളാണ്, ഇത്ര ഇത്ര കവിതകളാണ്, അതിലുപരി അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഒരു സന്ദേശം എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പല വാക്കുകളിൽ നമ്മൾ ജീവിക്കുകയാണ് അല്ലേ.
1: അതെ അതെ, ഈ സമയത്ത് നമുക്ക് ഓ എൻ വിയെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം അല്ലേ. പ്രണയമായും വിരഹമായും ഗ്രഹാതുര നൊമ്പരമായും നാം മൂളാൻ കൊതിക്കുന്ന എത്ര എത്ര ഗാനങ്ങളാണ്, സിനിമാ ഗാനങ്ങളാണ് അല്ലേ, നാടക ഗാനങ്ങൾ, അങ്ങനെ എന്തൊക്കെയാണ് അദ്ദേഹം നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത്. മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് വയലാർ രാമവർമ്മയ്ക്കും പി ഭാസ്കറിനുമൊപ്പം തന്നെ ജനപ്രീതി നേടിയ ഒ എൻ വി കുറുപ്പ്, അതായത് ഒറ്റപ്ലാക്കിൽ നീലകണ്ഠൻ വേലുക്കുറുപ്പിനെ വായിക്കാതെ മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ മലയാള കവിതയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തേയില്ല. കൊല്ലം ജില്ലയിലെ ചവറയിൽ ഒറ്റപ്ലാക്കിൽ കുടുംബത്തിൽ ഒ എൻ കൃഷ്ണകുമാറിൻ്റെയും ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും മകനായി 1931 May 27 അദ്ദേഹം ജനിച്ചത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഇന്റർമീഡിയറ്റ് പാസ്സായി കൊല്ലം എസ് എൻ കോളേജിൽ ബിരുദ പഠനത്തിന് അദ്ദേഹം ചേർന്നു. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമെടുത്തു. മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും അദ്ദേഹം കരസ്ഥമാക്കി. മഹാരാജാസിലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്

0: കോളേജിലും അദ്ദേഹം അധ്യാപകനായി ജോലി അനുഷ്ഠിച്ചിട്ടുണ്ട്.
1: അതെ, അപ്പോ ഒരു വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് തന്നെ കവിതകളിലൂടെ നമ്മളെ അതിശയിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്.
0: അതെ, അദ്ദേഹം അദ്ദേഹത്തിന്റെ 15-ാമത്തെ വയസ്സിലാണ് കവിത എഴുതി തുടങ്ങിയത്.
1: അതെ, ആ കവിതയുടെ പേരെന്തായിരുന്നു?
0: അത് മുന്നോട്ട്.
1: അതെ, അപ്പൊ ആ മുന്നോട്ട് എന്ന ആ ഒരു കവിതയിലൂടെ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. അത്ര മനോഹരമായിട്ടുള്ള കവിതകളിലൂടെയും പിന്നീട് ഗാനരചന എന്ന മേഖലയിലേക്ക് വരികയും ഏറ്റവും കൂടുതൽ സംഗീത സംവിധായകരുടെ കൂടെ പങ്കുചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ളൊരു മഹാകവിയാണ് ഒ എൻ വി കുറുപ്പ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ജന്മവാർഷിക ദിനത്തിൽ എത്രയെത്ര പാട്ടുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ദൈനംദിന ജീവിതത്തിൽ എന്നും നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ ഏത് നിമിഷവും കേൾക്കുന്ന പാട്ടുകളിൽ കൂടുതലും ഒ എൻ വി സാറിൻ്റെ വരികളിലൂടെയാണ് കടന്നു പോകുന്നത്.
0: അതെ, നമുക്ക് തന്നെ പാട്ട് സെലക്ട് ചെയ്തിട്ട് തീരുന്നില്ല, ഇനിയും ഒരു മണിക്കൂർ എന്നുള്ള പരിപാടി രണ്ടോ മൂന്നോ മണിക്കൂറിലേക്ക് ആക്കാമെന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന തരം പാട്ടുകളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി
1: സമ്മാനിച്ചിട്ടുള്ളത്. ഏതൊരു ഇമോഷനൊപ്പവും സഞ്ചരിക്കാൻ അദ്ദേഹത്തിൻ്റെ വരികൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും ഓർമ്മകൾക്ക് എന്ത് സുഗന്ധമാണ് എന്ന് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് ചീക്കേറുന്ന വരികളാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, പ്രണയത്തെ പറ്റിയാണെങ്കിലും വിരഹത്തെ പറ്റിയാണെങ്കിലും പല ചിന്തകളിലൂടെയാണെങ്കിലും എല്ലാം കടന്നുപോയിട്ടുണ്ട് അദ്ദേഹം.
0: അദ്ദേഹത്തിൻ്റെ 15-ാമത്തെ വയസ്സിലാണ് കവിത രചിച്ച് തുടങ്ങിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വിയോഗത്തെ തുടർന്ന് ഉണ്ടായ ഒരു ഏകാന്തതയിൽ നിന്നാണ് അദ്ദേഹം കവിത രചിക്കാൻ ആരംഭിച്ചത്. അതായത് അദ്ദേഹത്തിന് ആ സമയത്ത് കൂട്ടുകാരില്ലായിരുന്നു. ഒരു കവിയുടെ ഉത്ഭവമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് അന്നേരം കൂട്ടുകാരില്ലായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ഏകാന്തത അനുഭവപ്പെട്ടപ്പോൾ പൂക്കളോടാണ് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയത്. ആ പൂക്കളോട് സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അദ്ദേഹം കവിതകൾ രചിക്കാൻ തുടങ്ങിയത്. 4 മണിപ്പൂവൊക്കെ അതിന് ഉദാഹരണമാണ്. നമ്മളുടെ മലയാള സിനിമയിലും ഉണ്ട് എന്ത് പുഷ്പം ചൂടി വന്ന, അങ്ങനെ പുഷ്പത്തെ കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ
1: എഴുതി തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ വീട് അങ്ങനെ തന്നെ ഒരു വീടിന്റെ ഒരു ഘടന കാണുമ്പോൾ തന്നെ നമുക്കൊരു അതിശയമാണ്. ആ ഒരു എഴുത്തിന് വേണ്ടിയിട്ടുള്ളൊരു ശൈലിയിലാണ് വീടും പരിസരം ആണെങ്കിലൊക്കെ നമുക്ക് ചെന്ന് കാണുമ്പോൾ കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ഒരു കൊല്ലം സ്വദേശി ആയതുകൊണ്ട് തന്നെ പലർക്കും വളരെ സുപരിചിത മായിട്ടുള്ള വീടും ആ പ്രദേശവും വീട്ടുകാരുമാണ് എന്നുള്ളത് തന്നെയാണ്.
0: അതെ അതെ, കൊല്ലം ജില്ലയിൽ കൊല്ലം സിറ്റിയിലാണ് അദ്ദേഹം. അദ്ദേഹം ജനിച്ചത് ചവറയിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ബാല്യം കൊല്ലം സിറ്റിയിലായിരുന്നു. അച്ഛന്റെ വിയോഗത്തിന് ശേഷം തിരിച്ച് അദ്ദേഹം ചവറയിലേക്ക് പോയപ്പോൾ അദ്ദേഹം എടുത്തതിൽ പറയുന്നുണ്ട്, പിൽക്കാലത്ത് ഇന്റർവ്യൂസിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, അവിടുത്തെ ആ ഒരു അന്തരീക്ഷം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പോലും പറ്റിയില്ല. കാരണം കറണ്ടില്ല, പിന്നെന്താണ്, കായലും കടലും ചേർന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ചവറ. അപ്പോൾ അവിടെ കറണ്ടില്ല, പിന്നെ കയർ വ്യവസായം, പഠിക്കാൻ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം കർഷകരുടെ മക്കൾ. അപ്പം അതിൽ നിന്നൊക്കെ അദ്ദേഹം ഏകാന്തത ഒരുപാട് അനുഭവപ്പെട്ടു. അതിൽ നിന്നാണ് അദ്ദേഹം കവിത രചിക്കാൻ തുടങ്ങിയത്.
1: തുടക്ക കാലഘട്ടത്തിൽ ഒരു ഏകാന്തത അനുഭവിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടെങ്കിലും, പക്ഷെ അതൊരു കാവ്യ ലോകത്തിന് മനോഹരമായിട്ടാണ് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം അതിന് തീർച്ചയായും ആ ഒരു മേഖല അദ്ദേഹം തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെയാണ്.
0: അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രകൃതിയും പ്രണയവും അല്ലേ, പ്രണയം എന്ന് പറഞ്ഞപ്പോഴേ ആതിരയ്ക്ക് ഇവിടെ ഒരു ചെറിയ ചിരിയൊക്കെ വന്നിട്ടുണ്ട്.
1: അത് ആർക്കാണ് പ്രണയം എന്ന് കേൾക്കുമ്പോൾ ആർക്കാണ് ചിരി വരാത്തത്? നമുക്കൊരു സന്തോഷമാണ്. ഏറ്റവും നമ്മുടെ ലൈഫിൽ തന്നെ ആണെങ്കിലും ഈ ലോകത്ത് തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വികാരമാണ് പ്രണയം എന്നുള്ളത്. നമുക്കിപ്പോൾ ഒരു വ്യക്തി എന്നതിലുപരിയായിട്ട് പ്രകൃതിയോടാണെങ്കിലും നമ്മളോട് തന്നെ ഒരു പ്രണയമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രണയ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തികളിൽ പ്രധാനിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒ എൻ വി സാർ.
0: അപ്പം ഞാൻ ഈ സമയത്ത് ആതിരയോട് ചോദിക്കട്ടെ, ഐ മിസ് യു എന്നതിൻ്റെ മലയാള അർത്ഥം എന്തായിരിക്കും ആതിര?
1: ഐ മിസ് യു എന്ന ആ ഒരു വാക്കിന് അതിമനോഹരമായിട്ട് നമുക്കൊരു വർണ്ണന തന്നിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ഒ എൻ വി സാർ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ.

0: ഇത്ര മനോഹരമായിരിക്കുന്നു അല്ലേ.
1: ഐ മിസ് യു എന്നുള്ളത് നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ ഐ മിസ് യു ഇപ്പോൾ ഈ ഇന്നത്തെ ഒരു രീതിയിലൊക്കെ നമ്മൾ പറയുമ്പോഴൊക്കെ ഐ മിസ് യു എന്ന വാക്ക് പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. പക്ഷേ ഈ ഒരു അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാത്രം വെറുതെ നനച്ചു പോയി അല്ലേ. അത്ര തീവ്രമായിട്ടാണ് ആ ഒരു പ്രണയ വർണ്ണന
0: കുട്ടികൾ പോലും ഈ വരികളാണ് ഇത് ഉപയോഗിക്കുന്നത്.
1: അതെ, അപ്പൊ നമ്മളും എല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരമായിട്ട് പ്രണയ വർണ്ണനകൾ നൽകിയിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒ എൻ വി സർ. അപ്പൊ അദ്ദേഹം നമ്മളിൽ ഇങ്ങനെ പാട്ടുകളിലൂടെയാണ് െല്ലാം ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം എന്ന ഈ ഒരു സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാമിൽ ആദ്യ ഗാനത്തിലേക്ക് നമുക്ക് പോവാം അല്ലേ. മനോഹരമായി

0: ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രണയ തീവ്രതയിൽ എന്നും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ മനോഹരമായിട്ടുള്ള ഗാനം തന്നെ നമുക്ക് കേൾക്കാം. ആ ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഓർമ്മകൾക്കിന്ത് സുഗന്ധം.

0: நினைச்சுபோய்
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
2: സ്നേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം, നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്ന അറിവാണ്. അപ്പോൾ ആ അറിവിന് നിദാനമായിരിക്കുന്നത് എന്താണോ അതാണ് സ്നേഹം. ഏറ്റവും വലിയ ദുഃഖം മനസ്സിലാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. എന്റെ സത്യം മനസ്സിലാക്കുന്നില്ല എന്നാണ്. ആ അറിവാണ് ഏറ്റവും വലിയ ദുഃഖം.
1: തിരികെ വരാം. റേഡിയോ സാന്ത്വനം 90.4 FM ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് നിങ്ങളോടൊപ്പം അദ്ദേഹത്തിൻ്റെ ONV കുറുപ്പിൻ്റെ വിശേഷങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണല്ലേ. പാട്ടുകളിലൂടെയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കവിതകളിലൂടെയും എല്ലാം കടന്നു പോകാനായിട്ട് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. ആദ്യത്തെ ഒരു പാട്ടിൽ ഇങ്ങനെ കൊളുത്തി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതലും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രണയ എഴുത്തുകളെ പറ്റിയായിരുന്നു.
3: അതെ അതെ, പ്രണയം. അദ്ദേഹം എഴുതിയിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാൻ തോന്നുന്നു. നമുക്ക് അത്രയ്ക്ക് മനോഹരമായിട്ടാണ് പ്രണയത്തെ അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്.
1: പ്രത്യേകിച്ചും ഇപ്പൊ നേരത്തെ നമ്മൾ അദ്ദേഹത്തെ പറ്റി ഒരു കോട്ട് കേട്ടിരുന്നു അല്ലെ, ജീവിതത്തിലെ ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ ഒരു സുഖം എന്ന് പറയുന്നത് നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഏറ്റവും വലിയ ദുഃഖം എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെ. അപ്പൊ സ്നേഹത്തെ പറ്റി അതിമനോഹരമായിട്ട് ഒരുപാട് എഴുത്തുകൾ അദ്ദേഹം നമുക്ക് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഗാനരചനയിലൂടെ ആണെങ്കിലും ഒരുപാട് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
3: അതെ, എനിക്ക് ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് പ്രണയം എഴുതാൻ പ്രായപരിധിയില്ല എന്ന് അല്ലേ.
1: അതെ, തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു ഏജില് ഒരുപാട് ഇപ്പോൾ ഒരു 60-കളിലും 70-കളിലും എല്ലാം അദ്ദേഹം എഴുതിയ വാക്കുകളൊക്കെ പ്രണയത്തിന്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള ഒരു രേഖയാണ്. ഇപ്പോഴും ഏത് ഏജിലാണെങ്കിലും നമുക്ക് പ്രണയിക്കാൻ സാധിക്കുമെന്നുള്ളത് കാട്ടി തന്നിട്ടുള്ളത് ഇപ്പൊ അദ്ദേഹം ആണെങ്കിലും ഒരുപാട് ഗാനരചയിതാക്കളിലൂടെ നമ്മളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്.
3: ആദ്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രണയ ഗാനം ഇതാണ് ONV സാറിന്റെ.
1: ഏറ്റവും അദ്ദേഹത്തിന്റെ ഏറ്റവും ഒന്ന് എന്ന് പറയാനൊന്നും പറ്റില്ല, പക്ഷെ എങ്കിലും കാതിൽ തേൻമഴയായ ഗാനം ഇഷ്ടമാണ്
3: എനിക്ക്. പവിഴം പോലാണ് ഏറ്റവും ഇഷ്ടം,
1: ഇഷ്ടമുള്ള പാട്ട് അല്ലേ. അപ്പൊ അങ്ങനെ തീർച്ചയായും നമുക്ക് അടുത്തതായിട്ട് ആ പാട്ട് തന്നെ ഇടാം. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് അതിമനോഹരമായിട്ട് അദ്ദേഹത്തിനെ പറ്റിയൊക്കെ എഴുതി നമുക്ക് വേണ്ടി തയ്യാറാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കേൾക്കുക അല്ലേ അദ്ദേഹത്തിന്റെ ഒരു ഈ ഒരു മണിക്കൂർ എന്നുള്ളത്. അദ്ദേഹത്തിലൂടെ കടന്നു പോകാൻ ഈ ഒരു മണിക്കൂർ പോരാ എങ്കിലും ഈ ഒരു മണിക്കൂറിൽ നമ്മൾ അദ്ദേഹത്തിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ. ഒരുപാട് ഒരു അധ്യാപകൻ എന്ന രീതിയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കേട്ടിരിക്കാൻ നമുക്കൊരു പ്രത്യേക രസമാണ്. അതിൽ ആ ഒരു പറയുന്ന ഓരോ വാക്കുകളിലും എത്ര ഷാർപ്പായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഇടർച്ചയുള്ളൊരു സൗണ്ടാണ് അദ്ദേഹത്തിൻ്റെ, പക്ഷേ ആ ഓരോ വാക്കുകളും അത്രയും ശ്രദ്ധയോട് കൂടി കേട്ടിരിക്കാൻ നമുക്കൊരു സന്തോഷമാണ്. അദ്ദേഹം പറയുന്ന എന്താണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ എന്താണ് വരുന്നത്.
3: അദ്ദേഹം പഠിപ്പിച്ച ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖം. അത്രയും മനോഹരമായിട്ട് കവിത ചൊല്ലുന്നത് നമ്മൾ പഠിച്ചപ്പോൾ പോലും നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ.
1: തീർച്ചയായും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു കോട്ടുകളിലൊന്നാണ്, വേദനിക്കലും വേദനിപ്പിക്കലും വേണം ഈ സ്നേഹബന്ധങ്ങൾ ഒഴിയിൽ. അതായത് നമ്മളെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ വേദനിക്കുകയും നമ്മൾ വേദനിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് സ്നേഹബന്ധങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യന്മാരെന്നാണ് പറയുന്നത്. എത്രയൊക്കെ ഒരു വൈരുദ്ധ്യങ്ങളിലൂടെ ആണെങ്കിലും എത്രയൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിലും അതൊക്കെ ഒരു നിമിഷത്തിൽ മാറ്റി വെച്ചിട്ട് നമ്മൾ സ്നേഹിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്ന് അതിമനോഹരമായിട്ടുള്ള വരികളിലാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്.
3: അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകൾ ശ്രദ്ധിച്ചാൽ മതി, അതിന് ഏറ്റവും ലളിതമായ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് പാടാം, ഏത് കൊച്ചു കുഞ്ഞിന് വേണമെങ്കിലും പാടാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ കവിതകൾ രചിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ തുമ്പീവാ തുമ്പക്കുടത്തിൻ അല്ലേ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം തന്നെ പറയാം. കാരണം അച്ഛൻ അമ്മ എന്ന് പറഞ്ഞു തുടങ്ങുന്ന കുഞ്ഞു മക്കള് ആദ്യം പാടി പഠിക്കുന്നത് തന്നെ തുമ്പീവാ കേട്ടിട്ടായിരിക്കും. കാക്കയെ കാക്കയെ കഴിഞ്ഞതിന് ശേഷം ഒരു മലയാള സിനിമ പാട്ടെന്നുള്ളതില് തുമ്പീവാ തുമ്പക്കുടത്തിൽ എന്നായിരിക്കും.
1: തീർച്ചയായും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് നമ്മളിങ്ങനെ യാത്ര തുടരുമ്പോൾ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകാനുണ്ട്. എങ്കിലും പ്രണയത്തിലൂടെ ഇങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ തീർച്ചയായും നമുക്കൊരു പാട്ടിലേക്ക് പോകാം അല്ലേ. ഒരുപാട് പാട്ടുകളുണ്ട് നിങ്ങളുടെ മനസ്സിലിപ്പോൾ, ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ വന്നു നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് മനോഹരമായൊരു ഗാനം എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും കൊടുത്താലോ. പവിഴം പോൽ പവിഴാധരം പോലെന്ന മനോഹരമായ ഗാനം, ആ ഒരു മനോഹര ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: വീണ്ടും തിരികെ വരാം. റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടുകൊണ്ടിരിക്കുന്നത് ONV കുറുപ്പിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയിലാണ് അല്ലേ. ലൈവ് പ്രോഗ്രാമാണ് ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം. ആ ഓർമ്മകളിലൂടെ, പാട്ടുകളിലൂടെ ഇന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അതിമനോഹരമായ ഗാനങ്ങളിലൂടെ ഇങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മൾ നേരത്തെ തന്നെ പറയുണ്ടായി, പ്രണയത്തെപ്പറ്റി ഇത്ര അതിമനോഹരമായിട്ട് എഴുതിയിട്ടുള്ള മറ്റൊരു കവി ഉണ്ടായിരിക്കില്ല എന്ന് തന്നെ നമ്മൾ എടുത്തു പറയാണ്. അതുപോലെ മനോഹരമായിട്ടുള്ള പവിഴം പോലുള്ള ഗാനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: അതെ, അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ അല്ലെങ്കിൽ കവിതകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ പ്രകൃതിയും പ്രണയത്തെയും അതേപോലെ സാമൂഹിക പ്രശ്നങ്ങളെയും അദ്ദേഹം പ്രമേയമാക്കി കവിതകളും സിനിമാ ഗാനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
1: അതെ അതെ, തീർച്ചയായും അതിമനോഹരമായിട്ടുള്ള എഴുത്തുകളിലൂടെ, എഴുത്തിന് അതായത് ആ ഒരു പേനയെ ഒരു എന്താ പറയുക പടവാളാക്കുക എന്ന് പറയുന്നത് തീർച്ചയായും ഒരു കലാകാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും വാക്കുകളൊക്കെ അത്രമാത്രം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. ഓരോ എത്ര തലമുറകൾ കടന്നു പോയാലും അതിനൊരു ഒരു താഴ്ച ഉണ്ടാവാത്ത രീതിയിൽ ഉയർന്നുകൊണ്ടേയിരിക്കുന്ന അത്ര ശക്തമായിട്ടുള്ള ഒരു ആയുധമായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ നമ്മൾ കണ്ടുവരുന്നത്.
2: കവിത മാത്രമല്ല, സിനിമാ ഗാനങ്ങളും കവിതയും മാത്രമല്ല, അദ്ദേഹം നാടക ഗാനങ്ങൾ, നമുക്ക് അറിയാവുന്ന ഒരുപാട് നാടക ഗാനങ്ങൾ അദ്ദേഹമാണ് എഴുതിയത്.
1: അതെ അതെ, തീർച്ചയായും ഈ വിപ്ലവ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു പാട്ടാണ് ഏതായിരിക്കും.
2: പൊന്നരി
1: വാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ, ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നു. ആ ഒരു പാട്ട് ഏറ്റവും നാടക ഗാനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി എത്തുന്നതാണ്. അത് നമ്മുടെ ONV സാറാണ്
2: എഴുതിയിരിക്കുന്നത്.
1: അതെ അതെ, അത് കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും നമ്മളിപ്പോൾ രാവിലെ, അതായത് മിക്ക സമയത്തും അമ്മമാരൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ പാടി ഉറക്കുന്നതും അല്ലെങ്കിൽ അമ്പിളിയമ്മാവനെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ നമ്മൾ കേൾക്കാറുണ്ട്. അടുത്ത പിന്നീട് വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു നാടക ഗാനമാണ് ഇല്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തിന്നലേ തിന്നലേ. അത് വളരെ ഫേമസ് ആയിട്ടുള്ള അങ്ങനെ ഒരുപാട്
2: നാടക ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
1: തുടക്ക കാലഘട്ടത്തിൽ നാടക ഗാനങ്ങളിലൂടെയാണ് അദ്ദേഹം ഒരു പ്രശസ്തനായിക്കൊണ്ടേയിരുന്നത്. പിന്നീട് ഗാനരചനയിലൂടെയൊക്കെ വരികയും ഈ അദ്ദേഹം ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ദേവരാജൻ മാഷുമായിട്ടുള്ളൊരു കൂട്ടുകെട്ടാണ് അല്ലേ. ദേവരാജൻ മാഷ് ONV കുറിപ്പ് കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ തന്നെയും അതൊരു സുവർണ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ഒരു മുഖമുദ്ര തന്നെയായിരുന്നു ഈ രണ്ട് പേരുകളും. എപ്പോഴും നമ്മൾ പല പാട്ടുകൾ ഇന്നും ആ ഒരു കാലഘട്ടത്തിലെ പല എടുത്തു പറയാൻ സാധിക്കുന്ന പല പാട്ടുകളുടെയും ഒരു മെയിൻ പേരുകളിൽ കാണപ്പെടുന്ന ദേവരാജൻ മാഷ് ONV കുറിപ്പ് കൂട്ടുകെട്ട് തന്നെയായിരിക്കും.
2: അതേ നാടകം പോലെ തന്നെയാണ് അദ്ദേഹം ബന്ധങ്ങളെ കുറിച്ച് കവിതകൾ എഴുതിയിട്ടുണ്ട്. അച്ഛൻ, അമ്മ, മുത്തച്ഛൻ, അങ്ങനെ എല്ലാവരെയും കുറിച്ച്, ബന്ധങ്ങളെ കുറിച്ച്, ഭാര്യ, എല്ലാവരെയും കുറിച്ച് അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുണ്ട്.
1: ഏറ്റവും കൂടുതൽ പ്രണയഗാനങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞ സമയത്ത് അദ്ദേഹം പ്രണയം എഴുത്തുകൾ ചെയ്യുന്ന ടൈമിൽ അദ്ദേഹത്തിൻ്റെ വൈഫിനെ നോക്കിയിട്ടാണ് എഴുതുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് പലപ്പോഴും പല അഭിമുഖങ്ങളിലും അദ്ദേഹം പറയുമ്പോൾ തൊട്ടടുത്തിരുന്ന ആ ഒരു പത്നി എന്ന് പറഞ്ഞ ആ മാം ഇപ്പം എപ്പോഴും ഇങ്ങനെ ഒരു സന്തോഷത്തോടു കൂടി അല്ല അത് എടുത്തു പറയാറുണ്ട്. ആ ഒരു പ്രണയത്തിൻ്റെ പ്രണയ വിവാഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്ന് ചോദിച്ച സമയത്ത് അതെ പ്രണയ വിവാഹമായിരുന്നു, പക്ഷേ മരം ചുറ്റി പ്രേമമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഒരു പ്രണയ വിവാഹമായിരുന്നു എന്ന് മരണം വരെയും ആ ഒരു പ്രണയത്തെ ഏറ്റവും മനോഹരമായി പുതുക്കി എന്നുള്ളത് തന്നെയാണ് ആ ഒരു പ്രണയ എഴുത്തുകാരനെ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം.
2: ആ ഇന്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പോഴും
1: പ്രണയിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത്. അപ്പം അത് നമുക്ക് ഒരു പഠനം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അദ്ദേഹം ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമുക്കൊരു പഠനം തന്നെയാണ്. സ്നേഹമെന്നുള്ളത് തുടക്ക കാലഘട്ടത്തിൽ ആ ഒരു ഇന്റർവ്യൂവിൽ ഞാനും ശ്രദ്ധിച്ചിരുന്നു. ആ ഒരു അവതാരകം ചോദിക്കുകയാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം പ്രണയിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. തീർച്ചയായും സാധിക്കും, അതിന് ഉദാഹരണം തന്നെയാണ് ഞങ്ങൾ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിന് നൽകുന്നൊരു മെസ്സേജായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള മാത്രം ഒരു സ്നേഹം, ആത്മബന്ധം മാത്രമാവാതെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ അവസാനം വരെയും ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു പരിപൂർണത നിലനിർത്താൻ സാധിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള വ്യക്തിയാണ് ONV സാർ എന്നുള്ളത്. അതിലും അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ്.
2: അതെ, അദ്ദേഹത്തിന്റെ പാട്ടുകൾ തന്നെ എടുത്തു നോക്കൂ. സാഗരമീ ശാന്തമാകൂ നീ, കാതിൽ തേൻമഴയായി, ഓർമ്മകളെ കൈവള ചാർത്തി, വാതിൽ പഴുതിലോടെ മുന്നിൽ ആടിവാ കാറ്റേ.
1: അങ്ങനെ ഏറ്റവും പ്രണയത്തിൽ തന്നെ ശ്രീരാഗമോ എന്ന ഗാനം അല്ലേ, ഒരു വർണ്ണനയാണെങ്കിലും ഒരു പ്രണയിനിയോടുള്ള ഏറ്റവും മനോഹരമായിട്ട് പ്രണയത്തെ എക്സ്പ്രസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള മഹാനായി

0: ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഒ എൻ വി സാർ എന്നുള്ളത്.
1: മലയാളികളുള്ള കാലത്തോളം മരിക്കാൻ ഓർക്കുന്ന കണക്ക്, മരിക്കാതെ ഓർക്കാൻ പറ്റുന്ന കണക്കുള്ള ഗാനങ്ങളാണ് അദ്ദേഹം
0: സമ്മാനിച്ചിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രണയ ഗാനങ്ങളിലൂടെയും മനോഹരമായിട്ടുള്ള പല വികാരങ്ങളിലൂടെ കടന്നു പോകുന്ന ഗാനങ്ങൾക്കിടയിൽ നാടക ഗാനങ്ങൾക്കും വളരെ പ്രധാനമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ള ഒ എൻ വി സാറിൻ്റെ രചനയിൽ പിറന്ന് അതിമനോഹരമായിട്ടുള്ള ഒരു നാടക ഗാനം നമുക്ക് കേൾക്കാം അല്ലേ? അതിനുശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം.

0: music with Radio Santhvanam 90.4 FM. തിരിച്ചു വരാം റേഡിയോ സാന്ത്വനം 90.4 ഓർമ്മകൾക്കിന്ത് സുഗന്ധം. നിങ്ങളോടൊപ്പം ഞാൻ പാർവതി.
1: പാർവതിയോടൊപ്പം ഞാൻ ആതിരയാണ്. മനോഹരമായ ഗാനങ്ങളിലൂടെ, പ്രത്യേകിച്ചും നാടക ഗാനങ്ങളെന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മൾ കേട്ട മുടിയനായ പുത്രൻ എന്ന ഒരു നാടകത്തിലെ ഗാനമാണല്ലേ. അപ്പോൾ അത് ദേവരാജൻ മാഷിൻ്റെ സംഗീതത്തിൽ, ഒ എൻ വി സാറിൻ്റെ രചനയിൽ പിറന്ന അതിമനോഹരമായിട്ടുള്ളൊരു ഗാനമാണ്. 1957 റിലീസായിട്ടുള്ളൊരു പാട്ടാണ്. അത് ഇന്നും നമ്മുടെ മനസ്സിലല്ലേ വീണ്ടും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത്രമാത്രം നമ്മൾ സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ തലമുറയും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നാടകം എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ പോയി മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്ക് പോകണം. പക്ഷേ എങ്കിലും കുറച്ച് പേരത് ചേർത്ത് നിർത്തുന്നു എന്നുള്ളതിനൊരു ഉദാഹരണം തന്നെയാണ്. കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ അല്ലേ.
0: നമ്മുടെയൊക്കെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാര് എന്താണ് ഇങ്ങനെ ഈ അമ്പിളിയമ്മാവിനെ കാണിച്ച് ഈ പാട്ടൊക്കെ പാടിയിട്ടാണ് നമുക്കൊക്കെ ഭക്ഷണം തരാറുള്ളത് അല്ലേ.
1: തീർച്ചയായും അങ്ങനെ നല്ല നല്ല പാട്ടുകളിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര

0: തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവർ ഇങ്ങനെ കേൾക്കുകയാണ് ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം എന്ന രീതിയിലുള്ള ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം. അപ്പൊ ആ ഒരു പ്രോഗ്രാം കേൾക്കുന്നതിനിടയ്ക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് അല്ലെ, എല്ലാവരും കേൾക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കൊരു സന്തോഷം. ഒരുപാട് സോങ് സജഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഒ എൻ വി സാറിൻ്റെത്. അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെയും അദ്ദേഹത്തിന്റെ പഴയ കഥകളിലൂടെയും ഒരു വിദ്യാർത്ഥി ആയിരുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിലും അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയിൽ വളരെ തീക്ഷ്ണമായിട്ട് നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ പിന്നീട് ഗാനരചനയിലേക്ക് ചേക്കേറുമ്പോൾ കാവ്യലോകത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു അർപ്പണമായിട്ട് തന്നെയാണ് അദ്ദേഹം മാറിയിരിക്കുന്നത് എന്ന് തന്നെയാണ്. വിപ്ലവ ഗാനങ്ങളിലൂടെ ശക്തമായിട്ടുള്ള വരികളിലൂടെ നമ്മൾ നിലനിൽക്കുന്നു, അതോടൊപ്പം തന്നെ പ്രണയമായിട്ട്. ഇപ്പോൾ ഈ രണ്ട് വൈവിധ്യങ്ങളാണല്ലേ, ഈ വൈവിധ്യങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ വൈവിധ്യങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് കടന്നു പോകാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്ര മനോഹരമായിട്ടാണ് ഓരോ വരികളും നമുക്ക്
1: സമ്മാനിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു, നമ്മൾ ഈ പരിപാടിക്ക് കയറുമ്പോൾ ഒരു പാട്ടൊക്കെ പാടാം എന്ന്.
0: പാട്ടൊക്കെ പാടാൻ ശ്രമിക്കാം, കാര്യം ഒ എൻ വി സാറിന്റെ ഒക്കെ വരികൾ എന്ന് പറയുമ്പോൾ അത്ര തീക്ഷ്ണമാണ്. അതിനോടൊപ്പം ചേർന്ന സംഗീതവും അത്ര മനോഹരമാണ്. അപ്പോൾ അത് തീർച്ചയായും ഈ ഒരു ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം എന്നുള്ളത് സുഗന്ധമായിട്ട് തന്നെ നിലനിർത്തണം അല്ലെ. അതെ. അപ്പൊ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുകളുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും കേൾക്കാത്ത കുറച്ച് കുറച്ച് പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹിക്കാറുണ്ടല്ലോ. ചിലപ്പോൾ ചില സമയങ്ങളിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളിൽ ഒന്നാണ് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നത്.

0: വളരെ മനോഹരമായിരിക്കുന്നു.
1: ഒരു എന്താ പറയുക, ഒരു പ്രണയം ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു വിരഹവും ഒരു ഒരു ഏകാഗ്നി എന്ന രീതിയിലൊക്കെ ഇങ്ങനെ കടന്നു പോകുന്ന മനോഹരമായിട്ടുള്ളൊരു ഗാനം തന്നെയാണ്. അപ്പോൾ അത് എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ എഴുത്തിൻ്റെ ഒരു രാജാവ് എന്ന് തന്നെ, പ്രണയ എഴുത്തിൻ്റെ ആണെങ്കിലും പ്രണയത്തിൻ്റെയും എല്ലാ തീവ്രതയും നമ്മളിൽ സമ്മാനിച്ചിട്ടുള്ള ഒ എൻ വി സാറിൻ്റെ ഒരു അർപ്പണം തന്നെയാണ് ഈ ഒരു പാട്ട് എന്ന് എനിക്ക് തോന്നുകയാണ് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ ഈ ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം എന്നുള്ള പ്രോഗ്രാമിൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനെ പറ്റി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു.
0: അതെ അതെ, നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു, പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളെ കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞില്ല അല്ലേ. അതെ, അദ്ദേഹത്തിന് 1971 അഗ്നിശലഭങ്ങൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും 1972 അക്ഷരം എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും നേടിയിട്ടുണ്ട്. 1982 വയലാർ പുരസ്കാരം. സാഹിത്യരംഗത്തിൻ്റെ സംഭാവനകൾ പരിഗണിച്ച് 1998 പത്മശ്രീ, 2007 ജ്ഞാനപീഠം, 2011 പത്മഭൂഷണും രാജ്യം നൽകി അദ്ദേഹത്തെ ആദരിച്ചു.
1: അതെ തീർച്ചയായും. അപ്പം അങ്ങനെ അവാർഡുകളെന്ന് പറയുന്ന സമയത്ത് എപ്പോഴും അദ്ദേഹം പറയുന്ന മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു പുരസ്കാരങ്ങളെക്കാൾ കൂടുതൽ ഈ എഴുത്തിലൂടെ കാലാകാലങ്ങളിൽ ജീവിക്കാൻ സാധിക്കുക, അതാണ് എൻ്റെ ഒരു അനുഗ്രഹം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്.
0: അതുപോലെ തന്നെ കൂടാതെ അദ്ദേഹത്തിന് മലയാള സിനിമ മികച്ച ഗാനരചയിതാവിന് 13 തവണയാണ് അദ്ദേഹം നമ്മുടെ സർക്കാർ അവാർഡ് ലഭിച്ചത്.
1: അതെ,
0: സംസ്ഥാന സർക്കാർ
1: അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അവാർഡുകളെക്കാൾ കൂടുതലായിട്ട് എടുത്തു പറയേണ്ടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എപ്പോഴും പറയുന്നത്. നമ്മൾ പാട്ടുകളിലൂടെ അദ്ദേഹം പറയുന്നത് പോലെ സാഗരങ്ങളെ പോലും പാടി ഉണർത്തുന്ന അല്ലേ, അത്രമാത്രം തീവ്രമായിട്ടാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് പല പാട്ടുകളും എന്നുള്ളത്. പിന്നീട് പറയും, എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരെയും ഭാവഗായകനാക്കുന്ന ആത്മസൗന്ദര്യമാണ് ഒരു ഒരു ഒരു സ്ത്രീയെ പറ്റി, അല്ലെങ്കിൽ ആ ഒരു പ്രണയത്തെ പറ്റിയാണെങ്കിൽ ഒരു പ്രണയിനിയെ പറ്റി അദ്ദേഹം പറയുകയാണ് ഇത്രമാത്രം ഭാവഗായകനാക്കാൻ സാധിക്കുമെന്നുള്ളത് അല്ലേ. അങ്ങനെ മനോഹരമായ വരികളാണ് ഓരോ വരികളും എടുത്തു പറയുന്ന ടൈമിൽ നമുക്കിങ്ങനെ പറഞ്ഞു തീർക്കാൻ സാധിക്കാത്ത അത്ര മനോഹാരിത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ഗാനത്തിലേക്ക് പോകാം. ഒരു എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ അതിമനോഹരമായ ഗാനം തന്നെ ആവട്ടെ ഒരു ദലം മാത്രം എന്ന ഗാനം നമ്മൾ പ്ലേ ചെയ്യാൻ പോവാണ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഓർമ്മകൾക്കെന്ത് സുഗന്ധം.

0: ബൈ ബൈ കേൾക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം. റേഡിയോ സാന്ത്വനം 90.4. ഓർമ്മകൾക്കെന്തു സുഗന്ധം.
2: അതെ, ഓർമ്മകൾക്കെന്ത് സുഗന്ധം പ്രത്യേക പരിപാടി, ലൈവ് പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള മഹാകവി, ഗാനരചനയിലൂടെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇടം പിടിച്ചു നിൽക്കുന്ന ONV സാറിൻ്റെ ജന്മവാർഷിക ദിനമാണ്. അതോടനുബന്ധിച്ച് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് നല്ല നല്ല പാട്ടുകളിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്കൂൾ ലൈഫും ബാല്യകാലവും, ബാല്യകാലത്തൊക്കെ ഒരുപാട് വേദനകൾ അല്ലേ, ആ ഒരു വളരെ തീക്ഷ്ണമായിട്ടുള്ള വരികൾ വരാനുള്ള കാരണം തന്നെ കുറച്ച് കയ്പേറിയ ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്ന് അദ്ദേഹം പല ഇടത്തും പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീടൊരു സുവർണ രീതിയിൽ തന്നെ ഒരു ലിപികളിൽ തന്നെ ആകപ്പെട്ടു എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു.
1: ബാല്യത്തിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഏകാന്തത അനുഭവപ്പെട്ടത് അദ്ദേഹത്തിന്.
2: അതെ, അപ്പോൾ ONV സാറിൻ്റെ കവിതകളുടെ കാര്യം എടുത്തു പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ടൈറ്റിലുകൾക്കും വളരെ ഷാർപ്നെസ് ഉണ്ടെന്ന് എപ്പോഴും ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. അത്ര തീക്ഷ്ണമായിട്ടാണ് അദ്ദേഹം ആ ഒരു ടൈറ്റിൽ തന്നെ കണ്ടുപിടിക്കുന്നത്. അത്രയും സമയമെടുത്ത് ഒരു കവിത കഴിയുന്ന ഒരു ടൈമിൽ, കവിത കഴിയുന്ന ടൈമിലാണ്

0: അതിനൊരു പേര് അദ്ദേഹം തയ്യാറാക്കുന്നത്. അതിൽ എല്ലാം ഉണ്ട്. ആ കവിതയോ അല്ലെങ്കിൽ ആ ഒരു കഥയിലോ എന്താണോ ഉള്ളത് അത് ആ ഒരു ടൈറ്റിലിൽ കാണപ്പെടുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അത്രമാത്രം ഒരു കലാ വൈഭവമുള്ള അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ളൊരു പ്രതിഭ തന്നെയാണ് ഒ എൻ വി സർ.
1: ഭൂമിയുടെ ചരമഗീതങ്ങളൊക്കെ വായിക്കാത്ത ഒരു ബാല്യമോ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഘട്ടം നമുക്ക് കടന്നു പോകാൻ
0: സാധിക്കില്ല എന്ന് തന്നെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ അദ്ദേഹത്തിന് ഒ എൻ വി കുറുപ്പ് എന്ന സ്നേഹത്തോടുകൂടി വിളിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തെ പേരെന്തായിരുന്നു
1: എനിക്കറിയില്ല,
0: പരമേശ്വരൻ എന്നായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് വീട്ടിൽ അപ്പു എന്നൊക്കെ വിളിക്കും. പക്ഷെ അത്രയും ക്യൂട്ടായിട്ട് പിന്നീടാണ് മറ്റ് രചനകളൊക്കെ രചന കലാവൈഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പുസ്തകങ്ങളിലും അല്ലെങ്കിൽ മാസികകളിലും പേര് വരുന്ന സമയത്താണ് പേരൊന്ന് മാറ്റി ചെയ്യാമെന്ന് തോന്നുന്നത്. അങ്ങനെയാണ് പിന്നീട് ഒ എൻ വി കുറുപ്പ് എന്ന പേരിലേക്ക് മാറ്റപ്പെടുന്നത് എന്നാണ് ഒരു കേട്ടറിവുള്ളത്. അപ്പോൾ അത്രയും മനോഹരമായിട്ട് നമുക്ക് ഒരു പാട്ടിനെ ഒരു കഥ പറയുന്നത് പോലെ അല്ലെങ്കിൽ ആ ആശയത്തെ അത്ര മനോഹരമായിട്ട് നമ്മളിലേക്ക് അലിയിച്ചു തന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഗാനത്തിലേക്ക് നമുക്ക് പോകാം അല്ലേ. അപ്പോൾ അങ്ങനെ അതിമനോഹരമായ ഗാനങ്ങൾ ഇങ്ങനെ എത്ര കേട്ടാലും മതിയാവാത്ത ഗാനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സൂപ്പർ ഒരു സോങ് കേട്ടെടുത്തിരിക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി തിരികെ എത്താം. റേഡിയോ സാന്ത്വനം 90.4 FM. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം. പ്രത്യേക പരിപാടിയിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോവാണല്ലേ. എത്ര കേട്ടാലും മതിയാവാത്ത പാട്ടുകളിലൂടെയും ONV സാറിൻ്റെ ഏറ്റവും മനോഹാരിതയിലൂടെയും നമ്മൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതിമനോഹരമായൊരു ഗാനം അല്ലേ. അപ്പോൾ പ്രിയപ്പെട്ടവരോടൊപ്പം ഈ ഒരു നേരത്തിൽ ഇങ്ങനെ അദ്ദേഹത്തിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ആതിരയാണ്, എന്നോടൊപ്പം പാർവതിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം പ്രത്യേക പരിപാടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗാനരചന എന്ന മേഖലയിലേക്ക് അദ്ദേഹം എത്തുന്നത് 1955 കാലം മാറുന്നു എന്ന ചിത്രത്തിൽ ആ മലർ പൊയ്കയിൽ എന്ന ഗാനത്തിലൂടെയാണ്. ആ ഒരു ഗാനത്തിലൂടെ തുടങ്ങിയ ആ ഒരു യാത്ര കാംബോജി എന്ന ചിത്രത്തിലൂടെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു നല്ല മനോഹരമായൊരു യാത്ര തന്നെയായിരുന്നു വരികളിലൂടെയുള്ളത്.
2: ഇപ്പൊ തന്നെ നമ്മൾ കേട്ട പാട്ട് ഇപ്പോഴത്തെ ജെൻസി കുട്ടികളാണെങ്കിൽ കളിക്കാനായിട്ട് എടുക്കുന്ന ഒരു പാട്ടാണ് അല്ലേ.
1: പിന്നീട് അത് പാട്ടുകളെല്ലാം റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു ടൈമിൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഉണ്ട് എന്നുള്ളത് തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം. അത്രമാത്രം ആഴത്തിൽ ആ പാട്ടുകൾ നമ്മൾ എത്തുകയാണല്ലേ. ഒരു തരത്തില് റീമേക്കുകളും റീമിക്സുകളും ഒക്കെ പല പാട്ടുകളെയും നല്ല രീതിയിൽ അല്ലാതെ വരുമ്പോഴും നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട് ഇന്ന പാട്ടുകൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അതൊരു സത്യം പറഞ്ഞാൽ ഈ റീക്രിയേഷൻസ് ഒക്കെ നല്ലൊരു കാര്യമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ ഗാനശാഖയെ അല്ലെങ്കിൽ അതിൻ്റെ മാധുര്യത്തെയും വരികളെ നശിപ്പിക്കാതുള്ള റീക്രിയേഷൻസ് ഒക്കെ നല്ലതാണ് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്.
2: ചില മനുഷ്യർ മരിക്കുമ്പോൾ അവരെഴുതിയതെല്ലാം അവിടെ അവസാനിക്കും. പക്ഷെ ചിലരും പോകുമ്പോൾ അവരെഴുതിയ വാക്കുകൾ ഇവിടെ ഇങ്ങനെ ജീവിക്കും. ONV സാറിൻ്റെ വരികളൊക്കെ അങ്ങനെയാണ്, ഇപ്പോഴും നമുക്കിടയിലൊക്കെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
1: ഗാനങ്ങളിലൂടെയാണെങ്കിലും കവിതകളിലൂടെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പല കൊട്ടേഷൻസിലൂടെയാണെങ്കിലും സന്ദേശം എന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അതിനൊരിക്കലും മരണമില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 2016 February 13 അദ്ദേഹം മരണപ്പെടുന്നത് അല്ലേ. മരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ കാവ്യ ലോകത്തിൽ നിന്നൊന്ന് വിടവാങ്ങുകയാണ്. പക്ഷേ എങ്കിലും നേരത്തെ പറഞ്ഞ പോലെ മരിക്കുന്നില്ല. കവിതകളിലൂടെയും ഗാനരചനകൾ ആ രചനാ വൈഭവങ്ങളിലൂടെയും ഇന്നും ജീവിക്കുക തന്നെയാണ് ചെയ്യുന്നത്.
2: അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരത്തെക്കാൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയ പുരസ്കാരം മലയാളികളുടെ സ്നേഹമായിരുന്നു.
1: തീർച്ചയായും തീർച്ചയായും. അങ്ങനെ ഈ ഒരു ആ ഒരു മരണ ആനന്തര ചടങ്ങുകളിൽ 84 ഗായകരാണ്. KG യേശുദാസ് ഉൾപ്പെടെ 84 ഗായകർ ചേർന്നാണ് ONV കവിതകളിലൂടെയും ഗാനങ്ങളിലൂടെയും ഒരു ഗാനാലാപനമാണ് ഒരു അർപ്പണം എന്ന രീതിയിൽ അന്ന് സമ്മാനിക്കുകയുണ്ടായത്. അത് ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നമുക്ക് മറക്കാനാവാത്ത രീതിയിൽ വർണ്ണിച്ചു. ആ വർണ്ണനയ്ക്ക് ഏറ്റവും ഒരു മറുപേരില്ല എന്ന് തന്നെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അത് ONV സാർ തന്നെയാണ് അവിടെ പൂർണ്ണമാകുകയാണ്. ആ ഒരു പേരിനൊപ്പം മലയാള കാവ്യ ലോകം എപ്പോഴും പൂർണ്ണത കൈവരിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഈ ഒരു ONV സാറിൻ്റെ ജന്മ വാർഷിക ദിനം അല്ലെ, ഈ ഒരു ദിനത്തിൽ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങിയും പാട്ടുകളിലൂടെ ഒരു യാത്ര തുടരുമ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ അതിൽ കൂടുതലോ ദിവസങ്ങളോ പോരാ എന്ന് തന്നെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അത്രമാത്രം ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്.
2: അതെ അതെ, അദ്ദേഹം സമരത്തിലൂടെയും സംഗീതത്തിലൂടെയും ഒന്നും നമുക്കൊരു വിപ്ലവത്തെ സൃഷ്ടിക്കാന്ന് സംഗീതത്തിലൂടെ തെളിയിച്ച ഒരു മഹാനാണ് അദ്ദേഹം.
1: ഏറ്റവും എടുത്ത് പറയേണ്ടിയിരിക്കുന്ന പ്രമേയങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതി സ്നേഹവും പരിസ്ഥിതി ബോധവുമാണ്. പിന്നെ വിപ്ലവ ഗാനങ്ങളിലൂടെയും വലിയൊരു നില തന്നെ അല്ലെങ്കിൽ വലിയൊരു കാവ്യ ലോകം തന്നെ അദ്ദേഹം സൃഷ്ടിക്കുന്നുണ്ട്. എങ്കിലും പരിസ്ഥിതി ബോധവും സ്നേഹബന്ധങ്ങളും പ്രകൃതിയുമാണ് ഏറ്റവും മെയിൻ ആയിട്ട് നിലനിന്നിരുന്നൊരു തീം എന്ന് തന്നെ പറയാൻ സാധിക്കുന്നു. പിന്നെ മാനവികതയിലൂടെ അദ്ദേഹം ഒരു യാത്ര നടത്തിയിരുന്നു. സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധി വിഷയങ്ങളാണ് അദ്ദേഹം കവിതകളിലൂടെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. കവിതകളിലൂടെ എന്ന് മാത്രം നമുക്ക് എടുത്തു പറയാൻ സാധിക്കില്ല. ഗാനരചനയിൽ ചലച്ചിത്ര ഗാനങ്ങളിലും ആവശ്യമെങ്കിൽ ഒരു പൊടിക്കൊക്കെ അദ്ദേഹം അത് ചേർക്കാൻ ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണ്. അതിലൂടെയെങ്കിലും മാനവികതയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഏറ്റവും മനോഹരമായിട്ടും ഏറ്റവും തീവ്രമായിട്ടും ആശയങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തി തന്നെയാണ്, മഹാപ്രതിഭ തന്നെയാണ്.

0: സർ. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു അർപ്പണം തന്നെ ആയിരിക്കുന്നു ഈ ഒരു ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം എന്ന ഈ ഒരു പ്രത്യേക പരിപാടി അല്ലേ?
1: അതെ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ ജന്മവാർഷികത്തിൽ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ പറ്റിയത് തന്നെ ഞങ്ങളും ഞങ്ങളെ റേഡിയോ കുടുംബങ്ങളും ഒരുപാട് അതിൽ അനുഗ്രഹീതരായിരിക്കുന്നു.
0: അതെ, തീർച്ചയായും ഈ ഒരു മണിക്കൂറിലൂടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിലൂടെ കടന്നു പോകാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും വളരെ വിരളമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജേണി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പാട്ടിലോട് കൂടി നമ്മുടെ ഈ ഒരു ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നും ആ ഒരു സുഗന്ധം നിലനിർത്തിയിട്ടുള്ള ഒ എൻ വി സാറിൻ്റെ ആ ഒരു പേരിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ എന്നും നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ട ഗാനങ്ങളിലൂടെ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അപ്പോൾ ഈ ബുധനാഴ്ച, May 27 എന്ന് പറയുന്നത് മെയ് മാസത്തിലെ ലാസ്റ്റ് ബുധനാഴ്ച ഇങ്ങനെ എത്തിയിരിക്കുകയാണല്ലേ. അപ്പോൾ ഈ ബുധനാഴ്ചയിലെ 3 മണി മുതലുള്ള ഈ ഒരു സമയം തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ 3 മണി എന്ന് പറഞ്ഞത് ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉച്ചമയക്കത്തിലോട്ടൊക്കെ പോകുന്നൊരു സമയമാണെങ്കിലും നമുക്ക് ഈ ഒരു സമയം നമ്മളെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഞാനും കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പ്ലേ ചെയ്ത് തരാൻ. അപ്പോൾ പാട്ടുകളൊക്കെ പെട്ടെന്ന് പോരട്ടെ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്. വാട്സപ്പ് മാത്രമല്ല, ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ നമ്മളോട് ആവശ്യപ്പെടാവുന്നതാണ്. അയക്കേണ്ട നമ്പർ ഇതാണ്, 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. നമുക്കൊരുപാട് പാട്ടുകൾ ഇങ്ങനെ ഇഷ്ടമുണ്ടായിരിക്കും അല്ലേ ഒന്ന് കേൾക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ പല ശ്രോതാക്കളും മെസ്സേജ് അയക്കുന്ന സമയത്ത് കുറേ ലേറ്റായിട്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ 4 മണിയോടൊക്കെ അടുക്കുന്ന സമയത്ത് മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒന്ന് പറയുകയാണ്, പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ചില പാട്ടുകളൊക്കെ കയറുന്നതിനിടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ മെസ്സേജ് വരുന്ന സമയത്ത് ലാസ്റ്റ് വൈൻഡപ്പൊക്കെ ആകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ പാട്ട് ആ സമയത്ത് പ്ലേ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 മണി മുതൽ 4 മണി വരെയാണ് നമ്മളുടെ ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള ഈ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിൻ്റെ സമയം. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം നമ്മൾ ആസ്വദിക്കാൻ പോകുന്ന പാട്ട് നമ്മുടെ എലീന കുട്ടി ആവശ്യപ്പെട്ട ഒരു പാട്ടാണ് കേട്ടോ. അരികിൽ പതിയെ ഇടനെഞ്ചിൽ എന്ന് തുടങ്ങുന്ന ഒരു മനോഹര ഗാനമാണ്. നമുക്കറിയാം, ഒരു മുറൈ വന്ന് പാർത്തായ എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണിത്. ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് അഭിലാഷ് ശ്രീധരനാണ് വരികൾ എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ സംഗീതം നൽകിയിരിക്കുന്നത് വിനു തോമസ് ആണ്. നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ, ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഗായകനാണ് നജീം അർഷാദ്. അദ്ദേഹവും സംഗീത ശ്രീകാന്തും ചേർന്ന് ആലപിച്ച ഈ മനോഹര ഗാനം നമ്മുടെ എലീന കുട്ടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എലീന കുട്ടിക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് തന്നെ ഈ ഒരു പാട്ട് നമുക്ക് കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. അപ്പൊ നമ്മുടെ എലീനക്കുട്ടി ചോദിച്ച ഒരു മനോഹരമായ ഒരു പാട്ടാണ്, ഒരു മെൽറ്റിംഗ് സോങ് അല്ലെ. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ നമുക്ക് വീണ്ടും മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മിഖിൽ അടിമാലി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ദേവനന്ദയ്ക്ക് വേണ്ടിയുള്ളൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവനന്ദയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്നേഹം നിറഞ്ഞ ഒരുപാട് പേരെ വിശ്വസിക്കുക അയക്കുകയുണ്ടായി. ഒരു ബ്ലെസ്ഡ് കുട്ടിയാണ്, ഒരുപാട് അനുഗ്രഹങ്ങളുള്ളൊരു കുട്ടിയാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒരുപാട് പേര് നല്ല നല്ല ആശംസകളൊക്കെ ദേവനന്ദയ്ക്ക് വേണ്ടിയിട്ട് അറിയിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ മിഖിൽ അടിമാലി നല്ലൊരു പാട്ട് ദേവനന്ദയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ബിഗ് മൈ ബിഗ് ഫാദർ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ ശരചന്ദ്ര വർമ്മ വരികൾ എഴുതി, അലക്സ് പോൾ സംഗീതം നൽകി, KJ യേശുദാസ് നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ ആലപിച്ചിട്ടുള്ള നിറതിങ്കളേ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു പാട്ട്. അപ്പോൾ എന്തായാലും മിഖില ചോദിച്ചൊരു പാട്ടാണ് ദേവനന്ദയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. അപ്പോൾ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ സമയം 3:15 ആയിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ പോരട്ടെ അയക്കേണ്ട. വാട്സപ്പ് നമ്പർ അല്ല, ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിലും അയക്കാവുന്നതാണ്. നമ്പർ ഇതാണ്, 8848585. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848585785. അപ്പോൾ നമ്മുടെ സുജി ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു ഹിന്ദി പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഗാങ്സ്റ്റർ ലവ് സ്റ്റോറി എന്ന ചിത്രത്തിൽ സയ്യിദ് ഖ്വാദ്രിയുടെ വരികൾക്ക് പ്രീതം സംഗീതം നൽകി കെ കൃഷ്ണകുമാർ കുന്നത്ത് ആലപിച്ച മനോഹരമായൊരു ഗാനമാണ് ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഗാനം തന്നെ കേൾക്കാം. നമ്മുടെ ശ്രോതാക്കൾ ഒരുപാട് മെസ്സേജുകളൊക്കെ പാട്ടുകൾ ചോദിച്ചിട്ടൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പാട്ടുകളെല്ലാം ഈ ഒരു ലൈവിൽ തന്നെ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആ പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. അപ്പോൾ മനോഹരമായൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇപ്പോൾ സമയം 3:23 ആയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8855857785. അപ്പോൾ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ആസ്റ്റിച്ച് ജർമ്മനിയിൽ നിന്നൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. മിഥുനം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് നമ്മുടെ MG രാധാകൃഷ്ണൻ സാറിൻ്റെ സംഗീതത്തിൽ OMV കുറിപ്പിൻ്റെ വരികളിൽ MG ശ്രീകുമാർ ആലപിച്ച മനോഹരമായൊരു പാട്ടാണത്. ആ ഒരു കോംബോ തന്നെ എന്ത് രസമാണല്ലേ. അപ്പം നമ്മുടെ ആ ഒരു സ്ക്രീനിൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും. അപ്പോൾ അല്ലിമലർക്കാവിൽ, ഈ ചിത്രത്തിൽ അല്ലിമലർക്കാവിൽ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു പാട്ടാണ് ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ചേച്ചി ആവശ്യപ്പെട്ട ഗാനം ദാ ഇതാ കേൾക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇപ്പോൾ സമയം 3:29 ആയിരിക്കുകയാണ്. നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ ഒരു സ്ഥിരം ശ്രോതാവാണ്, ഇഷ്ടഗാനത്തിൻ്റെ ഒരു സ്ഥിരം ശ്രോതാവാണ്. അദ്ദേഹം ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. 1981 പ്രേം നസീർ അഭിനയിച്ച തേനും വയമ്പും എന്ന ചിത്രത്തിലെ ബിച്ചു തിരുമല വരികളെഴുതി രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതത്തിൽ KJ യേശുദാസ് ആലപിച്ച ഒറ്റക്കമ്പി നാദം എന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഗാനം നമുക്ക് കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനം.

0: ഈ വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
2: ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് ചന്ദ്രബാലൻ ആശ്രാമം, അദ്ദേഹം ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി എത്ര സന്ധ്യകൾ എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പാലരുവി നടുവിൽ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനമാണിത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ രചനയിൽ ദേവരാജൻ മാസ്റ്ററിന്റെ സംഗീതത്തിൽ ദാസേട്ടൻ ആലപിച്ച മനോഹരമായൊരു ഗാനമാണിത്. ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, അങ്ങനെ നമ്മുടെ സമയം 3:40 ആയിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് പ്രമോദ് ചേട്ടൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ആട്ടകലാശം എന്ന ചിത്രത്തിലെ പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്ററിൻ്റെ സംഗീതത്തിൽ ദാസേട്ടനും വാണിയമ്മയും ചേർന്ന് ആലപിച്ച മനോഹരമായൊരു ഗാനം. നമുക്ക് ആ ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സന്ധുനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇപ്പോൾ സമയം 3:45. അപ്പോൾ നമ്മളുടെ ഒരുപാട് ശ്രോതാക്കൾ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാധുരി ചേച്ചി സ്ഥിരം ശ്രോതാവാണ്. ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ, നമസ്കാരം ശ്രീലക്ഷ്മി, ഞാൻ മാധുരിയാണ്. ശ്രീലക്ഷ്മിക്ക് സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു, ചേച്ചിയും അവിടെ ഇവിടെ ഞങ്ങൾക്കും സുഖം തന്നെ എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുഖമായിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു. എനിക്കൊരു പഴയ പാട്ടാണ് വേണ്ടത്. 1977 ഇറങ്ങിയ ശ്രീദേവി എന്ന സിനിമയിലെ വിവാഹം സ്വർഗത്തിൽ നടന്നാലും എന്ന സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ പാട്ട് എല്ലാ വിവാഹം കഴിഞ്ഞ് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പാട്ട് തന്നെയാണത്. അപ്പോൾ ആ പാട്ട് എഴുതിയിരിക്കുന്നത് യൂസഫ് അലി കേച്ചേരിയാണ്. അതേപോലെ തന്നെ ദേവരാജൻ മാസ്റ്ററിൻ്റെ സംഗീതത്തിൽ ദാസേട്ടൻ ആലപിച്ച മനോഹരമായൊരു പാട്ടാണത്. ആ ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. നമ്മുടെ സമയം അങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ശ്രോതാക്കൾ മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട്. നമുക്ക് വേറൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഷെൽവി മങ്ങാട് നിന്നാണ് ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഓമനക്കയ്യിൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 1962 പുറത്തിറങ്ങിയ ഭാര്യ എന്ന ചിത്രത്തിലേതാണ് ഈ ഒരു സോങ്. ഈ പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് വയലാറാണ്. അതേപോലെ തന്നെ സംഗീതം നൽകിയിരിക്കുന്നത് ദേവരാജൻ മാസ്റ്ററാണ്. പി സുശീലാമ്മ ആലപിച്ച

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. നമ്മുടെ സമയം 3:55 ആയിരിക്കുകയാണ്. ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാനുള്ളൊരു സമയമായി. ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആരും വിഷമിക്കേണ്ട, വീണ്ടുമുള്ള ബുധനാഴ്ചകളിൽ ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള പ്രോഗ്രാമിൽ എന്തായാലും നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് നമുക്കൊരു 1 മണിക്കൂറാണ് സമയമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സമയപരിധിക്കുള്ളിൽ പരമാവധി എല്ലാ പാട്ടുകളും പ്ലേ ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതിൽ നിന്നും നമുക്കൊരു ഓരോ പ്രിഫറൻസ് അനുസരിച്ച് ഫസ്റ്റ് ആരോ അയക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ മെസ്സേജുകളൊക്കെ വായിക്കുന്നത്. അപ്പോൾ അത് അടുത്തതായിട്ട് വന്നൊരു മെസ്സേജ് നമ്മുടെ ജോബി ചേട്ടൻ അയച്ചിട്ടുള്ളൊരു മെസ്സേജാണ്. ജർമ്മനിയിൽ നിന്നാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ ആവശ്യപ്പെട്ടൊരു പാട്ട് എൻ്റെ നന്ദിനി കുട്ടിക്ക് എന്ന ചിത്രത്തിലെ പുഴയോരഴകുള്ള പെണ്ണ് എന്നൊരു പാട്ടാണ്. നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ മനോഹരമായ ശബ്ദത്തിൽ ആ ഒരു പാട്ട് കേൾക്കാൻ തന്നെ നല്ല രസമാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കവി ONV കുറുപ്പാണ്. അതേപോലെ സംഗീതം നൽകിയിരിക്കുന്നത് രവീന്ദ്രൻ മാസ്റ്ററാണ്. അപ്പോൾ ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ അടുത്തയാഴ്ച വീണ്ടും കാണാം. ഇതേ ദിവസം ഇതേ സമയം തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാദത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാദം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിൻ്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 മെയ് മാസം 1 മുതൽ 31 വരെ ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യന്റ് കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാന്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക്, അതായത് BCAN നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ: വാക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 2026 മെയ് 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 May 1 to 31 നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. സംസ്ഥാനത്തെ തൊഴിലാളികളുടെ ക്ഷേമം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി വിവിധ ക്ഷേമ ബോർഡുകളെ ശാസ്ത്രീയമായ പഠനത്തിലൂടെ ശാക്തീകരിക്കുമെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ 1 to 7 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള സൗജന്യ പഠനോപകരണ കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കടപ്പാക്കട സ്പോർട്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജസ്റ്റിസ് ഗോപാലഗൌഡ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് ട്രേഡ് യൂണിയനുകളുടെ അഭിപ്രായം തേടുമെന്നും മന്ത്രി വ്യക്തമാക്കി. 2nd year ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലത്തിൽ ജില്ലയിൽ 78.79 വിജയശതമാനം. ജില്ലയിൽ 133 സ്കൂളുകളിൽ നിന്നായി 25,137 പേർ പരീക്ഷ എഴുതി. 19,805 വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് അർഹരായി. 2,506 പേർ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ 47% വിജയശതമാനം. 683 പേർ പരീക്ഷ എഴുതി. 321 പേർ ഉന്നത പഠനത്തിന് അർഹരായി. 11 കുട്ടികൾ എല്ലാ വിഷയത്തിലും A+ നേടി. VHSE വിഭാഗത്തിൽ 77.76% വിജയം. 3,454 പേർ പരീക്ഷ എഴുതിയതിൽ 2,686 പേർ ഉന്നത പഠനത്തിന് അർഹരായി. കരുനാഗപ്പള്ളി JF Kennedy മെമ്മോറിയൽ VHSS 100% വിജയം നേടി. ESI കോർപ്പറേഷൻ, EPFO എന്നിവയുടെ ആഭിമുഖ്യത്തിലുള്ള പരാതി പരിഹാര മേള 29 രാവിലെ 10 കൊട്ടിയം ന്യൂ രാജസ്ഥാൻ മാർബിൾസിൽ നടത്തും. ജവഹർ ബാലഭവനിലെ അവധിക്കാല ക്ലാസുകൾക്ക് സമാപനം. മേയർ AK ഹഫീസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വയലിൻ, ഗിറ്റാർ, മൃദംഗം, ശാസ്ത്രീയ സംഗീതം, ചിത്രരചന, ലളിത സംഗീതം തുടങ്ങി 14 വിഷയങ്ങളിലായി 300 കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത്. കലാപരിശീലന തുടർ ക്ലാസുകൾ June 4 ആരംഭിക്കും. ക്ലാസുകൾ പൂർത്തിയാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ആമസോൺ വെബ് സർവീസ് നടത്തിയ രാജ്യാന്തര AI മത്സരത്തിൽ വിജയിയായ ബാലഭവൻ പൂർവ്വ വിദ്യാർത്ഥി RB അഭിമന്യുവിനെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ചെയർമാൻ S. നാസർ അധ്യക്ഷത വഹിച്ചു. May 30 ആരംഭിക്കുന്ന കണ്ണൂർ കൊട്ടിയൂർ ആറാട്ടുത്സവത്തിന് KSRTC ജില്ലാ ബജറ്റ് ടൂറിസം സെല്ലിന്റെ

0: നേതൃത്വത്തിൽ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നു. ആര്യങ്കാവ് ഒഴികെ ജില്ലയിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും കൊട്ടിയൂരിലേക്ക് പ്രത്യേക സർവീസുകൾ ഉണ്ടായിരിക്കും. മെയ് 31 മുതൽ ജൂൺ 19 വരെയാണ് യാത്രകൾ. കൂടുതൽ വിവരങ്ങൾക്ക് 9495444044 എന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9495444044. താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിൽ എത്തുന്ന രോഗികളുടെ സൗകര്യത്തിനായി ലിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. ആശുപത്രിയിലേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി വാങ്ങിയ വാഹനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കുണ്ടറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. രാജീവ് ഗാന്ധി സാംസ്കാരിക സമിതിയുടെ രജത ജൂബിലിയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ രാജീവ് ഗാന്ധി പ്രതിഭ പുരസ്കാരത്തിന് എ കെ ഹഫീസ് അർഹനായി. ജൂൺ 9 വൈകിട്ട് 3 കൊല്ലം ബിഷപ്പ് ജെറോം നഗർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. എൻ കെ പ്രേമചന്ദ്രൻ MP മുഖ്യ അതിഥിയാകും. രജത ജൂബിലിയുടെ ഭാഗമായി വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 25 പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കും. കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്ത് നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരിൽ അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളാകാത്ത തൊഴിലാളികൾ അവരുടെ പോസ്റ്റ് ഓഫീസ് IPPB അക്കൌണ്ട് വിവരങ്ങൾ, മൊബൈൽ നമ്പർ എന്നിവ ജൂൺ 20 ഓഫീസിൽ അറിയിക്കണമെന്ന് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0474279985 എന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0474279985. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
3: അടിപൊളിയല്ലേ?
2: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീശത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീശം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
4: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
5: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ തൂവാനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
6: സ്വാഗതം തൂവാനം.

56-ാം ദളത്തിലേക്ക്. മുൻദളത്തിൽ ഫട്കെയും ഗോപാലും കർണാടകത്തിലേക്ക് സന്യാസവേഷത്തിൽ ഒളിച്ചു കിടക്കുന്നു. മഴയിലൂടെയുള്ള യാത്രയിൽ പനി ബാധിച്ച് ഫട്കെ അവശനായിരുന്നു. ദക്ഷവൈദ്യാലയത്തിലെ വൈദ്യർ നൽകിയ മരുന്നുമായി അവർ കൽദഗി ക്ഷേത്രത്തിലെത്തുന്നു. അവരെ പിന്തുടർന്നെത്തിയ മേജർ ഡാനിയലും സംഘവും ആ രാത്രിയിൽ ഫട്കെയും ഗോപാലിനെയും പിടികൂടുന്നു. ഫട്കെ ലോക്കപ്പ് ചെയ്ത് വിചാരണയ്ക്കായി കോടതിയിലേക്ക് കൊണ്ടുവരുന്നു. തൂവാനം തുടരുന്നു. മാ തുചേ സലാം 17-ാം ഭാഗം.

കോടതിയുടെ വലതുഭാഗത്ത് ഒരു വാഗമരമുണ്ടായിരുന്നു. അതിന് താഴെയാണ് അവൾ നിന്നത്. രുക്സാന, നീല കണ്ണുള്ളവൾ, നിറം മറന്നു തുടങ്ങിയ തുണികൊണ്ട് തട്ടമിട്ടവൾ. അവളുടെ വെളുത്ത കാലടികൾക്ക് ചുറ്റും പൂക്കൾ ചുവന്നു കിടന്നു. ആഘോഷത്തോടെ, ആർപ്പുവിളികളോടെ കോടതി വളപ്പിലേക്ക് നീണ്ട അഴികൾ പിടിപ്പിച്ച കൂടും വഹിച്ച് ഒരു വാഹനം പ്രവേശിച്ചു. സർക്കസ് കൂടാരങ്ങളിലേക്ക് കാട്ടുമൃഗങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ ഒരെണ്ണം മുറിവേറ്റ കൈകൊണ്ട് അതിൻ്റെ അഴികളിൽ പിടിച്ച് ഫട്കെ നിസ്സംഗനായി നിന്നു. രുസ്തം പക്ഷേ അതിൽ തളർന്ന് തലയും കുനിച്ചിരിപ്പായിരുന്നു. രുസ്തത്തിനറിയാം തൻ്റെ പ്രിയപ്പെട്ടവൾ രുക്സാന അന്നും അവൾ ആ കോടതിയിൽ വരുമെന്ന്.

കമ്പിയഴികൾക്കിടയിലൂടെ ഒരു മൃഗത്തിനോടെന്നപോലെ ബയണറ്റുകൊണ്ട് കുത്തിയും ലാത്തി കൊണ്ടടിച്ചും പട്ടാളക്കാർ രസിക്കുമ്പോൾ അവൾക്ക് എന്താവും തോന്നുക? രുസ്തം മുഖം കൊടുക്കാതെ കൂടിനുള്ളിലെ തറയിലേക്ക് തന്നെ നോക്കിയിരുന്നു. കലാപകാരി നാട്ടുകാരുടെ പണം ട്രഷറിയിൽ നിന്ന് കൊള്ളയടിച്ചവൻ, ഓഫീസുകൾക്ക് തീവച്ചവൻ, അങ്ങനെ ഫട്കയ്ക്ക് പേരുകൾ പലതായിരുന്നു. പക്ഷേ ആരെങ്കിലും കനിവുള്ള കണ്ണുകളോടെ തന്നെ കാണാനെത്തുമെന്ന് ഫട്കെ പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് അയാൾ കമ്പിയഴികളിൽ മുഖം ചേർത്ത് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നത്. ഒരുപക്ഷേ അമ്മ, എൻ്റെ അമ്മ ഇപ്പോൾ ഈ നീണ്ട വരാന്തിയുടെ അങ്ങേയറ്റത്ത് വന്നു ചേർന്നെങ്കിൽ പാഠമായ പാഠത്തെ ഇരുട്ട് വീണ കുട്ടിക്കാലത്തെ സന്ധ്യയിൽ തുറുവിൻ്റെ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുമ്പോൾ കേട്ട വിറയാർന്ന അമ്മയുടെ സ്വരം. കമ്പിയടിയിൽ നെറ്റി ചേർത്ത് ഫട്കെ പ്രതീക്ഷയോടെ നോക്കി. അമ്മയെ ആൾക്കൂട്ടത്തിൽ എങ്ങും കണ്ടില്ല. കോടതിയുടെ നീണ്ട വരാന്തിയുടെ അങ്ങേത്തലയ്ക്കിലും അമ്മ നിൽപ്പുണ്ടായിരുന്നില്ല. ഗംഗയുടെ ആഴങ്ങളിൽ തൻ്റെ കൈക്കുമ്പിളിൽ നിന്ന് ഒരു പൊടിയായി അലിഞ്ഞലിഞ്ഞു പോയ അമ്മ ഇനി ഒരിക്കലും എത്തില്ല. സ്മൃതിയുടെ പൊക്കിൽ കുടി മുറിഞ്ഞപ്പോൾ താൻ തീർത്തും ഒറ്റയ്ക്കാണെന്ന് ഫട്കേക്ക് തോന്നി. കമ്പിയിൽ കണ്ണീരിൻ്റെ നനവ് പടർന്നു.

0: Vamos embora, galera.
1: ഇരുമ്പു തൊപ്പിവെച്ച പട്ടാളക്കാരൻ അലറി. മുൻഭാഗത്തെ വാതിൽ തുറക്കപ്പെട്ടു. നിവർന്ന ശരീരമായി ഉറച്ച കാലടികളോടെ ഫക്കേ കോടതിയിലേക്ക് നടന്നു. പക്ഷേ രുസ്തം പൊട്ടിത്തകർന്നു പോയിരുന്നു. ചിതറിപ്പോയ ആ കഷണങ്ങൾ കൂട്ടിയൊട്ടിക്കുവാൻ കഴിയാത്ത ശിഥിലമായ ഏതോ രൂപത്തിൽ അവൻ ഫഡ്കേക്ക് പിറകേ പോയി. പൂനാക്കോട്ട ജയിലിൽ വെച്ചാണ് ഫഡ്കിയും രുസ്തവും കൂട്ടായത്. കൂച്ചു ചങ്ങലയിട്ട ഫഡ്കിക്ക് തടവറയിൽ നിന്ന് പുറത്ത് കിടക്കാൻ അനുവാദമില്ലായിരുന്നു. മുകളിലെ കൊളുത്തുകളിലേക്ക് ചങ്ങല കൊണ്ട് ബന്ധിച്ച ഫഡ്കി വായുവിൽ വിലങ്ങനെ നിർത്തും. ചുരൽ കൊണ്ട് ഇരുഭാഗത്തു നിന്നുമാണ് അടി. മുഖത്തും പാദത്തിലും മാംസം കരിഞ്ഞ് പുകവരുവോളം ചുട്ടുപഴുപ്പിച്ച കമ്പി ദേഹത്ത് ചേർത്ത് വെച്ചാണ് ചോദ്യം ചെയ്യുന്നത്. എല്ലാം ഏറ്റുപറഞ്ഞ് കോടതിയിൽ കീഴടങ്ങണം. ഫഡ്കെ തയ്യാറായില്ല. ആ തടവറയിൽ പലവട്ടം മരിച്ചുപോയെങ്കിലും കീഴടങ്ങാതിരിക്കാനായി ഫഡ്കെ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടേയിരുന്നു.

0: പുകയുന്ന മുറിവിലെ വേദന മറക്കാനായി തണുത്തുറഞ്ഞ തറയിൽ കണ്ണും പൂട്ടിക്കിടക്കുമ്പോഴാണ് ഒരിക്കൽ രുസ്തം കമ്പി അഴികളിൽ തട്ടിയത്. സെല്ലിൽ നിന്ന് പുറത്തിറക്കിയ നേരം അവൻ ഒളിച്ചൊളിച്ച് ഫക്കിയുടെ തടവറയ്ക്കടുത്തെത്തിയതാണ്.
1: വേദനയുണ്ടോ?
0: ഫക്കിക്ക് അവൻ്റെ ചോദ്യത്തിന് മുൻപിൽ മിണ്ടാനുള്ള ത്രാണി പോലുമില്ലായിരുന്നു. രുസ്തം ഒരു ഇലപ്പൊതി മുന്നോട്ട് നീട്ടി, ഇതും മുറിവി വെച്ചോ, പുറത്തോളൂ. കരിങ്കൽ കോട്ടയുടെ പിന്നിൽ കുരുത്ത കാട്ടിൽ നിന്നവൻ കണ്ടെത്തിയ പച്ചിലകൾ അരഞ്ഞ് സ്നേഹം പോലെ തണുപ്പുള്ളതാക്കിയതായിരുന്നു അത്. കൊച്ചുനാളിൽ ഉമ്മ എനിക്ക് കെട്ടിവെച്ചിരുന്നതായത്. എന്തു മുറിവുണ്ടെങ്കിലും പെട്ടെന്ന് ഉണങ്ങിക്കോളൂ. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ രുസ്തത്തിന്റെ കഴുത്തിൽ പുറകിൽ നിന്ന് ഗാർഡ് പിടികൂടി. പരുപരുത്ത സിമിന്റ് തറയിൽ അവന്റെ മുഖം ചേർത്തുരച്ചുകൊണ്ട് അയാൾ വരാന്തയിലൂടെ രുസ്തത്തിനെ വലിച്ചു കച്ചു.

0: സംസാരിച്ചതിനുള്ള ശിക്ഷ. പക്ഷേ അവൻ പിന്നെയും വന്നു, ചുണ്ടും നെറ്റിയും മുറിഞ്ഞ് രക്തം പൊറ്റകെട്ടിയിരുന്നു. പലപ്പോഴും കണ്ണുവെട്ടിച്ചു വന്ന രുസ്തം ഫട്കയോട് അവൻ്റെ ജീവിതം പറഞ്ഞു. രുസ്തത്തിൻ്റെ ആ ജീവിതത്തിൽ അന്ധയായ ഒരു ഉമ്മയുണ്ടായിരുന്നു. ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ലഘുലേഖകൾ വിതരണം ചെയ്തു എന്ന കുറ്റത്തിന് പട്ടാളം പിടികൂടിക്കൊണ്ടുപോകുമ്പോൾ പടിക്കലോളം തപ്പിത്തടഞ്ഞു വന്ന് അവിടെ പിടഞ്ഞു വീണു പോയൊരുമ്മ. മറ്റാരുമില്ലാത്ത ആ വീട്ടിൽ ഉമ്മ എന്ത് ചെയ്യുമെന്നോർത്ത് അവൻ വേവലാതിപ്പെട്ടു. കാത്തിരിക്കുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് വേദനയില്ലേ? ഈ കൂലിപ്പട്ടാളം എത്ര വേദനിപ്പിച്ചിട്ടും നിങ്ങളൊന്ന് കരയുന്നത് പോലും ഞങ്ങൾ കേട്ടില്ലല്ലോ. രുഷ്ടത്തിൻ്റെ ചോദ്യത്തിൻ്റെ മുന്നിൽ ഫട്കെ വളരെ ശാന്തനായി പറഞ്ഞു,
1: നീ താഴേക്ക് നോക്ക്, ഈ ഉറുമ്പുകളെ കണ്ടില്ലേ?
0: ഇറ്റുവീണ രക്തത്തുള്ളികളിൽ മണം പിടിച്ചു നടക്കുന്ന ഉറുമ്പുകൾ, തലേന്ന് കൊണ്ടുവന്നു വെച്ച ഉപ്പുകൂടിയ കഞ്ഞിപ്പാത്രത്തിനടുത്ത് തെറിച്ചു വീണ വറ്റുകളിലേക്ക് മത്സരിച്ചോടുന്ന എറുമ്പുകൾ, ആരുടെയെങ്കിലും ചവിട്ടടിയിൽ പെടുമോ എന്ന ഉത്കണ്ഠ തലയിൽ പെരുകുമ്പോഴും തനിക്ക് വേണ്ടി മാത്രം തീർക്കുന്ന കുഞ്ഞു ജീവിതങ്ങൾ.
1: ഇനി നീ മുകളിലേക്ക് നോക്ക്.
0: ദുസ്തത്തിൻ്റെ കണ്ണുകൾ ജയിലഴികളിലൂടെ കറുത്ത ചുവരിലൂടെ കോട്ടയ്ക്ക് മുകളിലെ നീലാകാശത്തേക്ക് ഉയർന്നു.
1: അലസമായി ഒഴുകുന്ന പഞ്ഞിമേഘങ്ങളെ കണ്ടില്ലേ? മറ്റുള്ളവർക്കായി പെയ്തു തീരുന്ന മേഘങ്ങൾ, അതിനായി കരുതി വെച്ചതൊന്നും അവർക്ക് ഭാരമേയല്ല.
0: നീലാകാശത്തിൽ മേഘശാന്തത,
1: മനസ്സുകൊണ്ട് ആകാശമാകാൻ കഴിഞ്ഞാൽ കുഞ്ഞു ദുഃഖങ്ങളൊക്കെ മാഞ്ഞു തുടങ്ങും. രുസ്തം, മനസ്സ് ചിട്ടപ്പെടുത്തിയ ശീലത്തിൽ ഒത്തുചേരാത്തതാണ് നമുക്ക് വേദനകളായി തോന്നുന്നത്.
0: അഴികളിൽ തളയ്ക്കാൻ കഴിയാത്ത സ്വാതന്ത്ര്യത്തെ അന്ന് രുസ്തം ആദ്യമായി അറിഞ്ഞു.
1: ഞൊടിയിട കൊണ്ട് രൂപം മാറുന്ന മേഘങ്ങളെ ഉൾക്കൊള്ളുന്ന മാനത്തെ പോലെ മനസ്സ് വിശാലമാക്കും. വേദന തരുമെന്ന് കരുതുന്ന അനുഭവങ്ങൾ പുതിയ പാഠങ്ങളാകും.
0: രുസ്തം ഉമ്മ പറയുന്നതോർത്തു.
2: ഈ കറികൾക്കൊക്കെ എന്ത് രുചിയാ മോനെ! നീ അടുക്കള പണിയൊക്കെ നന്നായി പഠിച്ചിരിക്കുന്നു.
0: ഉമ്മായിക്ക് തിമിരം ബാധിച്ചതിന് ശേഷമാണ് അവൻ ആഹാരം വെക്കാൻ പഠിച്ചത്. ലയത്തിലെ ജോലിക്ക് പോകും മുമ്പ് കാട്ടിക്കൂട്ടുന്നതിൽ ഒരു രുചിയും ഉണ്ടാവില്ല എന്നവൻ അറിയാമായിരുന്നു. പക്ഷേ കാഴ്ചയില്ലായ്മ കറികൾക്ക് കൂടുതൽ രുചി കൊണ്ടുവരുമെന്ന് അവൻ കരുതിയില്ല. സ്നേഹത്തിൻ്റെ അരികുപൂക്കൾ തുന്നിയ ഒരു കറുത്ത തൂവാലയായിരുന്നു ഉമ്മായിക്ക് അന്ധത. അത് അനുഗ്രഹങ്ങൾ കൊണ്ടുവന്നു. വഴിയിലൊരിടത്ത് വച്ച് മരിച്ച അവരുടെ ഭർത്താവിനെ തിരികെ കൊടുത്തു. അതുവരെ കേൾക്കാത്ത ശബ്ദങ്ങളുടെ കടൽ തീരത്തേക്ക് കൊണ്ടുപോയി. ഭക്ഷണത്തിന് അതുവരെ ഇല്ലാത്ത രുചികൾ കിട്ടി തുടങ്ങി. ഒന്നു മാത്രമായിരുന്നു അവർക്ക് സങ്കടം, രുക്സാനെ അവൻ്റെ പെണ്ണിനെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്.
2: എൻ്റെ കാഴ്ച വന്നതിന് മുമ്പ് അവളെ എൻ്റെ അടുത്ത് നിനക്ക് കൊണ്ടുവന്നുകൂടായിരുന്നു.
0: എങ്കിലും രുസ്തം പറഞ്ഞു കൊടുത്തതനുസരിച്ച് അവർ നീല കണ്ണുള്ള ആ പെണ്ണിനെ ഇരുട്ടിൻ്റെ വിരിപ്പിൽ വരച്ചും മായിച്ചും വരച്ചും മായിച്ചും വരച്ചുകൊണ്ടേയിരുന്നു.

കാത്തിരിപ്പിൻ്റെ ആ കറുത്ത വിരിപ്പ് മെല്ലെ മെല്ലെ ഇളകാൻ തുടങ്ങിയപ്പോൾ അകാരണമായി ഉമ്മ ഭയക്കാൻ തുടങ്ങി. പൂനെയിലെ ഇടുങ്ങിയ മുറികളിലിരുന്ന് വലിയൊരു ഇന്ത്യ സ്വപ്നം കാണുന്ന ചെറുപ്പക്കാർക്കൊപ്പം രുസ്തം കൂടിയ കാലമായിരുന്നു അത്. ആ രാത്രിയിൽ എന്തോ ബഹളം കേട്ടെന്ന് പറഞ്ഞെഴുന്നേറ്റ ഉമ്മ പിന്നെ ഉറങ്ങിയില്ല. ഒടുവിൽ അത് യാഥാർത്ഥ്യമായപ്പോൾ ഇരുളിൽ ഊളിയിട്ട് വന്ന പട്ടാള ട്രക്കിൻ്റെ ഒച്ച അവരുടെ എല്ലാ ശബ്ദങ്ങളെയും കൊണ്ട് ഒലിച്ചുപോയി.

0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരം.

ഷോറൂമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൻ. മെയ് മാസം 1 മുതൽ 31 വരെ മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്തായി ആചരിക്കുന്നു. മാനസികാരോഗ്യ അവബോധ മാസം മലയാളത്തിൽ ആചരിക്കുന്നത് അപമാനം കുറയ്ക്കുന്നതിനും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ പരിഹരിക്കുന്നതിനുമാണ്. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ നിർണായകമാണെന്നും വൈകാരിക ക്ഷേമത്തിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുവെന്നും വിഷാദത്തിനോ സമ്മർദ്ദത്തിനോ പിന്തുണ തേടുന്നുവെന്നതും ഇത് ഊന്നി പറയുന്നു. ഇനി പറയുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികളാണ്. 1. വ്യായാമം. 2. ശരിയായ ഭക്ഷണക്രമം. 3. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. 4. തുറന്ന് സംസാരിക്കുക, അതായത് സ്പീക്ക് ഓപ്പൺലി. അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നത് ഭയക്കേണ്ടതില്ല. മാനസികാരോഗ്യം ഒരു മനുഷ്യാവകാശമാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

0: പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താവിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മി ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
4: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ചരിത്രത്തിൽ ഇന്ന് May 27. ലോകത്തിലെ ആദ്യ ചെസ് ടൂർണമെന്റ് നടന്നതും അഫ്ഗാനിസ്ഥാന് സ്വാതന്ത്ര്യം ലഭിച്ചതും കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം ആരംഭിച്ചതുമൊക്കെ ഒരു May 27. May 27 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് May 27. ഹേബസ് കോർപ്പസ് ആക്ട് ഇംഗ്ലണ്ടിൽ പാസാക്കിയത്

29 മെയ് 27-നായിരുന്നു. പീറ്റർ ദ ഗ്രേറ്റ് സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരം സ്ഥാപിച്ചത് 1703 മെയ് 27-നായിരുന്നു. ലോകത്തിലെ ആദ്യ ചെസ് ടൂർണമെന്റ് ലണ്ടനിൽ നടന്നത് 1851 മെയ് 27-നായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ ആദ്യമായി വിമാനം പറന്നത് 1919 മെയ് 27-നായിരുന്നു. എൺപത്തിനാല് വർഷത്തെ അധിനിവേശത്തിന് ശേഷം അഫ്ഗാനിസ്ഥാന് സ്വാതന്ത്ര്യം ലഭിച്ചത് 1924 മെയ് ഇന്നേ ദിവസമായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1947 മെയ് 27-നായിരുന്നു പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം ആരംഭിച്ചത് 1981 മെയ് 27-നായിരുന്നു. തളിരു മാസിക ആയിരുന്നു മുഖപത്രം. കാരോലിൻ ഹാമിൽട്ടന്റെ നേതൃത്വത്തിൽ ആദ്യമായി ഒരു വനിതാ സംഘം ഉത്തരധ്രുവത്തിൽ എത്തിയത് 1997 മെയ് 27-നായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ റൊമാനിയൻ പതാക ക്ലിൻസെനിയയിൽ ഉയർത്തപ്പെട്ടത് 2013 മെയ് 27-നായിരുന്നു.

0: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേയന്ന ത്വാകൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണി.

ആനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. യസ്മിൻ സർവം യതഃ സർവം യസ് സർവം സർവദൃക് തഥാ സർവഭാവപദാതീതം ബോധാനന്ദം സ്മരാമ്യഹം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോ

0: നമ
1: ഹരി ഓം.
0: ഇപ്പൊ മരണഭയം അതിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് നമ്മൾ കാട്ടിക്കൂട്ടുന്ന പല തിരക്കുകളും. അതുകൊണ്ട് തിരക്ക് കൂട്ടുമ്പോ ഇടയിടയിടേ ഇത് ഒളിച്ചോട്ടാണ് കേട്ടോ എന്ന് സ്വയം ഒന്ന് പറഞ്ഞോളൂ. Let us have the guts. Let us have the courage to question the feeling or the fear of death. Okay? മരണത്തെ ചൊല്ലിയുള്ള ഭയത്തെ, മരണത്തെ ചൊല്ലിയുള്ള തോന്നലിനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവട്ടെ എന്ന് പറയാം. തിരക്കുകളൊക്കെ ഒളിച്ചോട്ടാണ്. Once in a while, stop, think, go beyond. എല്ലാവർക്കും സാധിക്കട്ടെ. നിങ്ങൾ സാധിപ്പിച്ചാലും സാധിപ്പിച്ചില്ലെങ്കിലും അധ്യാത്മവും അധിയജ്ഞവും മറ്റൊന്നാവില്ല. കേട്ടില്ലേ, ഞാൻ ഇതിനു വേണ്ടി ഉദ്യമിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വരൂപം മാറി മറഞ്ഞു പോകുന്നില്ല. പക്ഷേ ഇത് ചെയ്താൽ നിത്യ ഉപകാരം, ഇല്ലെങ്കിലോ വെറുതെ ജീവിതം ചിന്തിച്ച് ചിന്തിച്ച് സങ്കീർണമാക്കും, സങ്കട കടലില് അലയാൻ ഇടവരും. അഗൈൻ ഷാൽ ഐ റിപ്പീറ്റ്, ചോയ്സ് ഈസ് യുവേഴ്സ്. പ്ലീസ് ടേക്ക് ചാർജ്. ഇപ്പൊ ജീവിതം ആസ്വദിക്കാൻ മരണമീമാംസ. ഈ മരണത്തിന്റെ ഫയൽസ് ഉണ്ടല്ലോ, അതൊക്കെ കൂടി ഒന്നിച്ചൊരു ഫയലിലാക്കി വെച്ചാൽ പിന്നെ ഡിസ്മിസ് ചെയ്യാൻ എളുപ്പമാണ്. കേട്ടില്ലേ, ഇപ്പൊ മരണ സംബന്ധിയായിട്ടുള്ള ഓർമ്മകളൊക്കെ അവിടെ അവിടെ ചെതറിക്കിടക്കുകയാണ്. അതൊക്കെ ഓരോന്നും ഫയലാണ്. ഇത് പലതും നമ്മളോട് ചോദിക്കാതെ തന്നെ ഊർജം ചോർത്തിക്കൊണ്ടേയിരിക്കും. ഈ മൊബൈൽ ഫോണിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ സോഫ്റ്റ്വെയർ ഇങ്ങനെ ഫങ്ഷൻ ചെയ്യുന്ന സമയത്ത്

ഇങ്ങനെ ചോർന്നു പോകും. അപ്പൊ അതിന്റെ സാങ്കേതിക വിദഗ്ധന്മാര് നമുക്ക് പറഞ്ഞുതരും, അതെ എല്ലാറ്റിനും ഇങ്ങനെ പെർമിഷൻ കൊടുക്കണ്ട. ഓരോ ആപ്ലിക്കേഷൻ, ഓരോ ആപ്പ്, ആപ്പ് എന്നുള്ള പ്രയോഗം അല്ലെ, ഓരോ ആപ്പും വേണ്ട സമയത്ത് ഫംഗ്ഷൻ ചെയ്താൽ മതി, അല്ലാത്ത സമയത്ത് അവൻ ജോലി എടുക്കണ്ട എന്ന് അത് ഇനാക്റ്റീവ് ആക്കിയിടാൻ പറയും. കേട്ടില്ലേ, ഈ ഒരു കരുതല് നമ്മൾ നമ്മുടെ ഓർമ്മകളുടെ ലോകത്തിൽ ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മൾ പറയും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഒന്നിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. വാട്ട് ഈസ് ഹാപ്പനിങ്? കുറെ ഫയൽ അവിടെ ഇവിടെ കിടന്ന് ബാറ്ററി ചോർത്തി കളഞ്ഞുകൊണ്ടിരിക്കുക, മനസ്സിലാവണില്ലേ? So let us be focused. അതിനു വേണ്ടി മരണത്തെ കുറിച്ച് കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക. ആദ്യമായിട്ട് നിങ്ങൾ കണ്ട മരണം ചുമ്മാ അതൊരു ഫയലായിട്ട് അവിടെ കിടക്കണ്ടാവേ, നിങ്ങൾ അറിയാതെ ഊർജം ചോർത്തികളെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അതിനെ കുറിച്ച് അവെയർ ആയി കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഒരു ഫോൾഡറിൽ കൊണ്ടുപോയിടും. കേട്ടില്ലേ, എന്നിട്ട് ഒക്കെ കൂടി ഒന്നിച്ച് കൈകാര്യം ചെയ്യാന്ന് പറയുക. പിന്നത്തെ ചോദ്യം എന്താണ്, ഏത് മരണമാണ് നിങ്ങൾ ഏറ്റവും അധികം സ്വാധീനിച്ചത്? ചിലപ്പോ അത് ആലോചന തുടങ്ങുമ്പോഴേക്ക്, ഇന്നലെ രാജീവ്ജി കാണിച്ചതുപോലെ ആ കുട്ടിക്കരച്ചല് കാണിച്ചില്ലേ, അതുപോലെ നമ്മള് സ്വാമി ഇത് ഒരുപാട് പേരുടെ കാര്യത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഷെയറിംഗ് സെഷനിൽ അവരോട് മരണത്തെ കുറിച്ച് ചോദിക്കുമ്പോ ചിലപ്പോ പറയില്ല, മറിച്ച് ഈ ചുണ്ടൊക്കെ എങ്ങനെയാക്കിയാണ്, അതിങ്ങനെ പെരുവരൽ നിന്ന് തുടങ്ങും കരച്ചൽ വരെ ആ ഫയലും എടുത്ത് ഡ്രാഗ് ചെയ്ത് ഈ ഫോൾഡറിൽ കൊണ്ടിടും. ഓക്കെ, ഏറ്റവും ദുഃഖിപ്പിച്ച മരണം. ചില മരണങ്ങളൊക്കെ നമുക്ക് ആശ്വാസമാണ്. പ്രാർത്ഥിക്കുകയായിരുന്നു, സ്വാമി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടേ കൂടെ ഉണ്ടാവില്ല എന്നുള്ളൊരു സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും ശരി സഫറിങ് എന്ന് അതും ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക, ഒരു ക്ലീനിങ് വർക്ക് നോ പ്രായോഗികമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ മരണസംബന്ധിയായ വിവിധ വ്യാകുലതകളും സങ്കടങ്ങളും ഭയങ്ങളും ആശങ്കകളും പരിഭ്രമങ്ങളും നിരാശയും വിഷാദവും എല്ലാം ഒരു ഫയലിലാക്കുക. എല്ലാറ്റിനെയും ഒന്ന് ചിന്തിച്ച് അങ്ങനെ ഒരു കാലം അതൊക്കെ കഴിഞ്ഞു എന്ന് അതിന്ന് പുറത്തു കിടന്നാലും മതി. അതാണ് ഈ ഫയല് കൊണ്ടിടുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ ചോദിക്കണം, മരണം തരുന്ന രണ്ട് മുഖ്യ വികാരങ്ങൾ നിങ്ങൾ എല്ലാവരും സമ്മതിക്കുന്നു വിചാരിക്കട്ടെ, അത് സങ്കടമാണ് ഭയമാണ്. മറ്റുള്ളവരുടെ മരണത്തെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ പല പ്രകാരത്തിൽ സങ്കടങ്ങൾ ഉണരും, മരിച്ചവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലേ. സ്വന്തം മരണത്തെ സംബന്ധിച്ച് ഭയമാണ് മുന്നിട്ട് നിൽക്കുന്ന വികാരം, സങ്കടത്തെക്കാൾ ഭയം മുന്നിട്ട് നിൽക്കും. വൈ എന്ന് നമ്മൾ മരണ മുഖത്ത് തുറിച്ചു നോക്കി ചോദിക്കുന്നു. വൈ ചിലരുടെ മരണം സന്തോഷം പോലും നൽകും. ഉദാഹരണമായിട്ട് യുധിഷ്ഠിരാദികൾക്ക് കർണന്റെ മരണ വാർത്ത എത്രമേൽ സന്തോഷമാണ്, എത്രമേൽ സമാശ്വാസമാണ് നൽകിയത്. എഗെയിൻ അതെത്ര കണ്ടീഷൻഡ് ആയിരുന്നു. അതേ കർണന്റെ മരണ വാർത്തയെ കുറിച്ച് പിന്നീട് യുധിഷ്ഠിരൻ ഏറ്റവും അധികം വേദനിച്ചു. ശരിയല്ലേ, മരണം എന്നത് ഒരേ സംഭവമാണ്. കർണൻ മരിച്ചു എന്ന വസ്തുത ഇവരെ സന്തോഷിപ്പിച്ചപ്പോഴും അതേ വസ്തുത തന്നെയാണ്, സങ്കടപ്പെടുത്തിയപ്പോഴും വസ്തുത അത് തന്നെയാണ്. വാട്ട് മേക്സ് ദി ഡിഫറൻസ്, എന്താണ് അതില് വ്യത്യസ്തത ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ താതാത്മ്യമാണ്, അഭിമാനമാണ്. മനസ്സിലാവുന്നില്ലേ, അഭിനിവേശമാണ്. ആദ്യം ശത്രു നമ്പർ വൺ എന്ന് ലേബൽ ചെയ്തപ്പോൾ ആശ്വാസം സന്തോഷം, പിന്നീട് ജ്യേഷ്ഠനാണ് എന്നറിഞ്ഞതോടെ സങ്കടം. ക്ലിയർ? ഇങ്ങനെ നാം പലവിധം പരിഗണിക്കുമ്പോൾ വസ്തുതയല്ല നമ്മളെ വേദനിപ്പിക്കുന്നത്, വേട്ടയാടുന്നത്, ഭയപ്പെടുത്തുന്നത്.

സങ്കടപ്പെടുത്തുന്നത്. പിന്നെയോ, താതാത്മ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അറിവുകളുമൊക്കെയാണ്. സംഭവങ്ങൾ ഉണ്ടാവുന്നതേ അല്ല, ശ്രദ്ധിക്കണം. വാർത്ത നമ്മെ തേടി എത്തുമ്പോഴാണ്, അറിയുമ്പോഴാണ് സങ്കടം വരുന്നത്. അപ്പൊ സംഭവമല്ല തീരുമാനിക്കുന്നത്, മനസ്സിലാവുന്നില്ലേ? സംഭവമല്ല തീരുമാനിക്കുന്നത്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആള് വിദേശത്ത് മരിച്ചു, പക്ഷെ അവര് ബന്ധപ്പെട്ടവരാരും ഇല്ലായിരുന്നു അവിടുന്ന് വിവരം അറിയിക്കാൻ. അത് കഴിഞ്ഞ് പിന്നീട് 6 മാസം കഴിഞ്ഞിട്ടാണ്, അല്ല നമ്മള് വിവരം അറിയിച്ചില്ലല്ലോ എന്ന് ആരൊക്കെയോ അന്വേഷിച്ച് പിടിച്ച് വിവരം അറിയിച്ചു. അതിനിടയ്ക്ക് ഇവിടുന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തോ തിരക്കിലായിരിക്കും, പിന്നെ തിരിച്ചു വിളിക്കുന്ന പതിവൊന്നുമില്ല, അങ്ങനെയൊക്കെ വിട്ടതാ. 6 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ആ സങ്കടമായിട്ട് നമ്മളെ അത് വസ്തുത നടന്നിട്ട് എന്ന് കഴിഞ്ഞു ചോദിക്കുക, മനസ്സിലാവണില്ലേ? വൈ എന്ന് ചോദിക്കണം. എന്തുകൊണ്ട് ഭയം, എന്തുകൊണ്ട് സങ്കടം? വസ്തുത സംഭവിക്കുന്നത് കൊണ്ട് അല്ലേ അല്ല. ഇനി തെറ്റായ ഒരു അറിവ് വന്നാലും സെയിം എമൗണ്ട് ഓഫ് ഗ്രീവൻസസ് അല്ലേ? പിന്നെയാണ് തിരിച്ചറിഞ്ഞത്, അല്ലല്ല കേട്ടോ മരിച്ചിട്ടില്ല. ഓ എന്തൊരു എന്താണ് റിലീവ്ഡ്. ഇവിടെയൊക്കെ അറിവാണ് വിഷയമാവുന്നത്. ഈ പറഞ്ഞതിന്റെ പ്രായോഗികത മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. നമ്മുടെ ഓർമ്മകളിലെ പല മരണങ്ങളും അതിനെ ചൊല്ലിയുള്ള ഭയങ്ങളും അതിനെക്കുറിച്ചുള്ള സങ്കടങ്ങളും എല്ലാം ഒന്ന് ആലോചിക്കും. അങ്ങനെ ആലോചിക്കുന്നതോടെ അതൊക്കെ ഒരിടത്ത് നമ്മൾ സ്വരൂപിച്ചു എന്ന് ചിന്തിക്കാം. എന്നിട്ട് അടിസ്ഥാനപരമായി അതിനെ ചോദ്യം ചെയ്യുന്നതോടെ നിങ്ങൾ എല്ലാ മരണ ചിന്താ സ്വാധീനങ്ങളിൽ നിന്നും മുക്തരാവും. ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത്, കേട്ടില്ലേ? ഒന്ന് ചെയ്തു നോക്കൂ. ഈ സാധന ചെയ്യുമ്പോൾ സത്സംഗാവസരം ഉറപ്പാക്കിയിരിക്കണം, ഇല്ലെങ്കിൽ അതോടുകൂടി കുറെ ഓർമ്മകളിൽ പെട്ടെന്ന് നമ്മളാകെ തകർന്നു പോകാനിടയുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാം, നാളെയും യജ്ഞത്തിന് വരുന്ന ഉറപ്പിച്ചിട്ടേ. ഇതിങ്ങനെ കേൾക്കും തോറും കൂടുതൽ കരുത്താർജിക്കാൻ നടത്തം. അപ്പൊ എവിടെയൊക്കെയോ ഇരുന്ന് നമ്മുടെ ഊർജത്തെ ചോർത്തിക്കളയുന്ന മരണ ഫയലുകളെയൊക്കെ ഒരു ഫോൾഡറിലാക്കി, എന്നിട്ട് നമ്മൾ അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഭഗവാൻ രമണ മഹർഷി ചോദിച്ച ചോദ്യം എന്താണ്? ആ അനുഭവ തീവ്രതയിൽ ആരെ ഇപ്പൊ മരിച്ചത്? ശരീരം മരവിച്ചു, പക്ഷേ സ്റ്റിൽ ഐ ആം ദേർ ആസ് എ വിറ്റ്നസ്. ഈ മരണാനുഭവത്തെയും അറിഞ്ഞുകൊണ്ട് ഞാനുണ്ടല്ലോ, ഞാൻ എപ്പോഴാ മരിക്കുക? ഞാൻ മരിക്കില്ല. മൃത്യും ജയം മൃത്യുഭിയാശ്രിതാനാം അഹം മതിർമൃത്യുമുപൈതി പൂർവം അധ സ്വഭാവാദമൃതേഷു തേഷു കഥം പുനർമൃത്യുധിയോവകാശ. ഈ അനുഭവത്തിന്റെ നിർവൃതിയിൽ നിന്നുകൊണ്ട് ഭഗവാൻ രമണ മഹർഷി സദ്ദർശനത്തിൽ കുറിച്ചു വെച്ചിരിക്കുന്നു, മൃത്യും ജയം മൃത്യുഭിയാശ്രിതാനാം. മൃത്യുഭിയ മരണഭയം കൊണ്ട് മൃത്യുഞ്ജയം ആശ്രിതാനാം, മൃത്യുഞ്ജയനെ മരണത്തെ ജയിച്ച പരമശിവനെ ഉപാസിക്കുന്നവർക്ക് കഥം പുനർമൃത്യുധിയോവകാശ. പിന്നെ മരണഭയത്തിന്റെ അവകാശം എന്താണ്? എന്ത് സംഭവിക്കുന്നു? മൃത്യുഞ്ജയം മൃത്യുഭിയാശ്രിതാനാം, മരണജയം സാധിച്ച പരമേശ്വരനെ മരണഭയത്തോടുകൂടി ഒരാൾ ആശ്രയിക്കുമ്പോൾ അഹം മതിർ മൃത്യുമുപൈതി പൂർവം, അഹം മതി മരണത്തെ പ്രാപിക്കും. ഏതാ അഹം മതി? ശരീരാദികളിലുള്ള താതാത്മ്യ ബുദ്ധി, അഭിനിവേശം, രാഗദ്വേഷാദികൾ ഇതൊക്കെ അസ്തമിക്കും. അപ്പൊ അവിടെ പറയുന്ന ശിവനാരാ? മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്ര ജിഹ്വേ ന ച ഘ്രാണ നേത്രേ ന ച വ്യോമ ഭൂമിർന തേജോ ന വായുഃ ചിതാനന്ദ രൂപ ശിവോഹം ശിവോഹം. ആ ശിവനെയാണ് ധ്യാനിച്ചത്. അപ്പൊ അഹം മതി അപ്രസക്തമായി പോയി. അഹം മതി മൃത്യു ഉപൈതി പൂർവം.

0: ജാതമൃതേഷു തേഷു കഥം പുനർമൃത്യുധിയോവകാശ. അതിനുശേഷം അമരണത അഥവാ അമൃതത്വം സ്വരൂപമായ ഈ തത്വത്തിന്, ആത്മതത്വത്തിന്, അധ്യാത്മന്, അധിയജ്ഞന്, കോസ്മിക് ലെവൽ ഇറ്റ് ഈസ് അധിദൈവം, അതിന് പിന്നെ എന്ത് മരണ ചിന്തയ്ക്ക് അവകാശം? ഇങ്ങനെ മരണത്തെ ഡിസ്മിസ് ചെയ്യുമെന്ന് പറയും. തപോവൻ മഹാരാജന് അസുഖമൊക്കെ വർദ്ധിച്ചു. ഗുരുദേവ് ചിന്മയാൻ സ്വാമിജി ചെന്നിട്ട്, ചിന്മയാൻ സ്വാമിജിയുടെ ഗുരുവര്യനാണ് തപോവൻ മഹാരാജ് ഉത്തരകാശിയിൽ ഗുരു സവിധത്തിൽ ചെന്നിട്ട് ഗുരു മഹാരാജനോട് ചിന്മയാൻ സ്വാമിജി പ്രാർത്ഥിച്ചു, ഗുരു ഡൽഹിയിലേക്ക് ഞാൻ കൊണ്ടുപോയിട്ട് ചികിത്സിപ്പിച്ചോട്ടെ. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തപോവൻ മഹാരാജ് ചോദിച്ചു, ചിന്മയ അവിടെ ആരും മരിക്കില്ലേ? ഞാനേ ഈ ഗംഗയുടെ പ്രവാഹ ശബ്ദവും കേട്ട് അങ്ങനെ. എന്നിട്ട് തപോവൻ മഹാരാജ് ഒരു ഗംഭീര കാര്യം പറഞ്ഞു, അത് നമുക്ക് നാളെ കേൾക്കാം. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്. ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട

0: സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 ഡൌൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈ സെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: देश की समग्र विकास के लिए अनिवार्य है। पूर्वोत्तर क्षेत्र का विकास और राष्ट्रीय विकास के लक्ष्य आपस में जुड़े हुए हैं। यहाँ के युवाओं में असीम प्रतिभा है। सिक्किम सहित अन्य राज्यों से आए हुए विद्यार्थियों से मैं आग्रह करना चाहूंगी कि आप सब एक दूसरे के संपर्क में रहे और मिलजुल कर राष्ट्रीय विकास में योगदान देने का भावना में आगे बढ़े।
1: कनाडा यात्रायाः द्वितीय दिवसे भारतस्य वाणिज्योद्योग मंत्री पीयूष गोयलः कनाडा देशस्य टोरंटो नगरे वरिष्ठ व्यापारिक नेतृभिः संस्थागत निवेशकैः च सह उच्चस्तरीयोपवेशनं विहितवान्। यात्रा प्रसंगे श्री गोयलः कनाडा देशस्य अंतरराष्ट्रीय व्यापार मंत्रिणा मनिंदर सिद्धू इत्यमुना सह साक्षात्कृत्य भारत कनाडा देशयोः वर्धमान पूरकताम् अधिकृत्य चर्चां कृतवान् तथा च सुदृढ सर्वकारोद्योग सहयोगेन चालितस्य अधिक सशक्तस्य पूर्वानुमान योग्यस्य च व्यापार पारिस्थितिकी तंत्रस्य आवश्यकतायामपि बलं प्रदत्तवान्। आईपीएल क्रिकेट प्रतिस्पर्धायां अद्य सायं मोहाली नगरस्य न्यू चंडीगढ़ क्रीडांगणे सनराइजर्स हैदराबाद दलं राजस्थान रॉयल्स दलेन सह प्रतिस्पर्धिष्यति। एषा स्पर्धा सायं सार्धसप्तवादने समारप्स्यते। इतः पूर्वं गतरात्रौ धर्मशाला नगरे आयोजिते द्वंद्वे रॉयल चैलेंजर्स बेंगलुरु दलेन गुजरात टाइटन्स दलं 92 धावनांकैः पराजितम्। इति वार्ताः।
2: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
4: സ്കൂള് തുറക്കാറായി.
5: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
4: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
5: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
6: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പി ഡി എസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ഇ ഡി റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് സിപിഐഎം. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് ബിജെപി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും. കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പി ഡി എസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. ഇതിനായി 25,530 കോടി രൂപയുടെ കേന്ദ്ര വിഹിതം അനുവദിക്കും. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യങ്ങളുടെ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിർമ്മൽ, ആശ, സാക്ഷം എന്നീ 3 പ്രധാന AI അധിഷ്ഠിത സംവിധാനങ്ങളിൽ ാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. മുൻമുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും കണ്ണൂരിലെ വസതിയിലും മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും സി എം ആർ എൽ ഓഫീസിലുമാണ് പരിശോധന നടന്നത്. എന്നാൽ റെയ്ഡിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് ഇ ഡിയുടെ രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം റെയ്ഡിന് പിന്നാലെ വിവിധയിടങ്ങളിൽ സി പി ഐ എം പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. ഇ ഡി റെയ്ഡിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇ ഡി റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് സി പി ഐ എം സെക്രട്ടറിയേറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള നടപടിയാണ് ഇന്ന് നടന്നതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം നടപടികളിലൂടെ തളർത്തിക്കളയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ലജ്ജാകരമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അറസ്റ്റുമായി ബന്ധപ്പെട്ട് സി പി ഐ എം നേതാക്കൾ പോലീസുമായി സമവായ ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 മെയ് 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6000 രൂപ നേരിട്ട് നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. കർഷകർക്ക് മികച്ച പിന്തുണയാണ് പദ്ധതിയിലൂടെ ലഭ്യമാകുന്നതെന്ന് വയനാട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ കർഷകനായ മുരളീധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
7: പദ്ധതി വളരെ ഗുണകരമാണ്. തുടങ്ങിയതിന് ശേഷം ഇതിപ്പം 6 വർഷമായിട്ട് എല്ലാ ഗഡുക്കളും കിട്ടുന്നുണ്ട്. കാർഷിക മേഖലയിലേക്ക് വളമെടുക്കുന്ന സമയത്തും അതിൻ്റെ പണികൾ എടുക്കുന്ന സമയത്തും വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സമ്മാൻ നിധി. ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പദ്ധതികൾ കൃഷിക്കാർക്ക് ഏറ്റവും യോജിച്ച ഒരു പദ്ധതിയായിട്ടാണ് എനിക്കിതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്.
2: ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ കോളേജുകളിലും. ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഏജൻസിയും നോർക്ക റൂട്ട്സും ഇതിനുള്ള കരാർ കൈമാറി. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള കരാർ ഒപ്പിടുന്നത്. ജർമ്മൻ ഭാഷാ പരിശീലനവും ഉൾപ്പെടുന്നതിനാൽ കോഴ്സ് പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യുന്നതിനുള്ള അംഗീകാരം കൂടി പദ്ധതി വഴി ലഭിക്കും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
8: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: സിവിൽ സർവീസിലെ വനിതാ പ്രാതിനിധ്യം 41% ഉയർന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2024 സിവിൽ സർവീസ് ബാച്ചിൽ രേഖപ്പെടുത്തിയ ഈ നേട്ടം സമകാലീന ഇന്ത്യയിലെ അവസരങ്ങളുടെ ജനാധിപത്യവൽക്കരണത്തിന്റെ പ്രതിഫലനമാണ് സൂചിപ്പിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ സിവിൽ സർവീസസ് ട്രെയിനികളുമായി സംവദിക്കവേ അദ്ദേഹം അറിയിച്ചു. അതേസമയം സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക യു പി എസ് സി പുറത്തിറക്കി. ഈ മാസം 31 വൈകുന്നേരം 6 മണിവരെ ഓൺലൈനിൽ പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴയാണ് ഇന്ന് ലഭിച്ചത്.

0: കടലോരങ്ങളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രാവിലെയും വൈകിട്ടുമായി ഇടിമിന്നലോട് കൂടിയുള്ള മഴയാണ് ഉണ്ടായത്. കുട്ടനാട്ടിലൂടെയും അപ്പർ കുട്ടനാട്ടിലൂടെയും ഒഴുകുന്ന നദികളിൽ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കായലോരത്തും കടലോരത്തുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ നേരിയ കടൽക്ഷോഭവും ഉണ്ട്. ഇടിമിന്നലിൽ ജില്ലയിൽ 50 വീടുകളിലെ ഗൃഹോപകരണങ്ങൾക്ക് നാശം വന്നു. ദേശീയപാത അടക്കമുള്ള റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുരിതപൂർണമാക്കി.
0: പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ പ്രകൃതി ഒരുക്കിയ അത്ഭുതമാണ് ഇടുക്കിയിലെ കാന്തല്ലൂർ വെളുത്തുള്ളി. ഔഷധ ഗുണവും തീക്ഷണമായ രുചിയും കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച ഈ വെളുത്തുള്ളി ഇന്ന് കേരളത്തിന്റെ അഭിമാനമായ ഭൗമസൂചിക പദവി നേടിയ ഉൽപ്പന്നം കൂടിയാണ്. കാന്തല്ലൂർ വെളുത്തുള്ളിയുടെ സവിശേഷതകളെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: മാസം വന്ന്
1: അറിയാം അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

8 4 3 8 5 6 6 നമ്പർ ഒരിക്കൽ കൂടി 0 4 8 7 2 4 3 8 5 6 6 പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ BV380 ഇനത്തിൽപ്പെട്ട 45 ദിവസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കർഷകരുടെ ആവശ്യാനുസരണം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ വിപണന കേന്ദ്രത്തിൽ നിന്നും മേൽപ്പറഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാവുന്നതാണ്. ഫോൺ നമ്പർ 8078 57 2094. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡിക്കെതിരായ CPM പ്രതിഷേധത്തിൽ സംഘർഷം. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കൃത്യമായ ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗാങ്ടോക്കിൽ സിക്കിം സർവകലാശാലയുടെ 7th ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. യുവജനങ്ങളും വിദ്യാർത്ഥികളും കൃത്യമായ തയ്യാറെടുപ്പിലൂടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
2: आप सब तो इतने अच्छे संस्थान से शिक्षा लेकर जा रहे हैं. मैं ये कहना चाहूंगी कि अपने लक्ष्यों को प्रायोरिटाइज करें, शॉर्ट टर्म और लॉन्ग टर्म गोल्स तय करें और उन्हें अचीव करने की स्ट्रेटेजी भी बनाएं. शॉर्ट टर्म गोल्स आपको हर दिन मोटिवेटेड रखेंगे और इनसे आपको लॉन्ग टर्म गोल्स को अचीव करने में मदद भी मिलेगी.
1: രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം പദ്ധതിക്കായി അനുവദിക്കും. നിർമ്മൽ, ആശ, സാക്ഷ്യം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർത്ഥക് PDSൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
3: इस प्रोग्राम में 3 बड़े सुधार आज अप्रूव हुए हैं. सबसे पहला, राज्य में एक जो FCI का बड़ा गोडाउन होता है वहां से डिफरेंट डिस्ट्रिक्ट्स में डिविजन्स में फेयर प्राइस शॉप तक पहुंचाने का जो कॉस्ट होती है, फैसला लिया है कि उस कॉस्ट को सपोर्ट करेंगे इस प्रोग्राम के तहत. दूसरा, जो फेयर प्राइस शॉप्स है उन फेयर प्राइस शॉप्स में जो डीलर्स का रिम्यूनरेशन रखा गया था एक लंबे टाइम से वो स्टैटिक था, तो वो भी इसमें आज फैसला लिया गया. और तीसरा फैसला लिया गया टेक्नोलॉजी का यूज करके पब्लिक डिस्ट्रीब्यूशन सिस्टम को हम कैसे मॉडर्नाइज कर सकते हैं.
1: സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യം കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് കേന്ദ്രസഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താനും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി തീരുമാനിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോടുള്ള വീട്ടിലും CMRL ഓഫീസിലും പരിശോധന നടന്നു. ED നടപടിയിൽ CPIM നേതാക്കളും പ്രവർത്തകരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. 12 പേരെ തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. CPM നേതൃത്വവുമായി പോലീസ് നടത്തിയ സമവായ ചർച്ചയ്ക്കൊടുവിലാണ് അറസ്റ്റ് നടപടികൾ. ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ED റെയ്ഡിനെക്കുറിച്ച് ആഭ്യന്തര വകുപ്പിന് മുൻകൂർ അറിവുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് എതിരായ കരുതിക്കൂട്ടിയുള്ള നടപടിയുടെ ഭാഗമാണിതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPIM സംഭവം ലജ്ജാകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും MLA യുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. സിബിഎസ്ഇ ത്രിഭാഷാ നയത്തെ ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച് സുപ്രീംകോടതി. രണ്ടാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാരിനും സിബിഎസ്ഇക്കും എൻസിആർടിക്കും കോടതി നോട്ടീസ് അയച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ചി, വിപുൽ എം പഞ്ചോളി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. വിവിപാറ്റ് സ്ലിപ്പുകളിൽ സമയം രേഖപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സുപ്രീംകോടതി. വിഷയം സാങ്കേതിക സ്വഭാവമുള്ളതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും ഇതു സംബന്ധിച്ച ഹർജി പരിഗണിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: വീടുകളിൽ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ സാമ്പത്തിക സഹായം ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് PM സൂര്യഘര യോജന. സുതാര്യവും വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതുമായ സേവനമാണിതെന്നും പദ്ധതിയിലൂടെ വൈദ്യുതി ബിൽ പൂജ്യത്തിലെത്തിക്കാൻ സാധിച്ചതായും ഇടുക്കി മുക്കുടം സ്വദേശി ഗോപി ആകാശവാണിയോട് പറഞ്ഞു.
5: പ്രധാനമന്ത്രിയുടെ സൂര്യഘര യോജന പദ്ധതി പ്രകാരം സോളാർ വെച്ചത്, ഇത് വെച്ചതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള കറണ്ട് കിട്ടുന്നുണ്ട്. കറണ്ട് ബില്ല് മൈനസാണ്. 2 ലക്ഷം രൂപയുടെ ലോണായിരുന്നു. ലോണ് SBI ബാങ്ക് തന്നിട്ടുണ്ട്. അതിൽ 71,000 രൂപ സബ്സിഡി ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വൈദ്യുതി ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. മിച്ചമുള്ളത് ഒരു ബോർഡിലേക്ക് എടുക്കും.
1: സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ നാളെ ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി ആദിപുത്രനായ ഇസ്മയേലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. മസ്ജിദുകളിൽ നാളെ രാവിലെ പെരുന്നാൾ നമസ്കാരവും വിവിധ ജമാഅത്തുകളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകളും നടക്കും. ഉഷ്ണതരംഗം മൂലം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശക്തമായ വെയിലിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാനും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കയ്യിൽ കരുതാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗം രൂക്ഷമായി അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഡൽഹിയിൽ താപനില 43 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, UP എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്താൻ 2 ദിവസം കൂടി വൈകിയേക്കും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരമേഖലയിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. 13 പേരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഹൈദരാബാദ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ന് നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിലെ വിജയി 29-ന് നടക്കുന്ന 2ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന 1ാം ക്വാളിഫയറിൽ ഗുജറാത്തിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. ഈ മാസം 31-നാണ് ഫൈനൽ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി അപകടകരമായ രാസവസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവയുടെ അനധികൃത ഓൺലൈൻ വിൽപ്പനയ്ക്കും പരസ്യത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. അമോണിയം

0: വേപ്പ് ഗൺ പൗഡർ തുടങ്ങിയ നിയന്ത്രിത വസ്തുക്കളുടെ വിൽപ്പന സംബന്ധിച്ച് പ്രധാന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മണിപ്പൂരിൽ 2023 നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട വിചാരണ വേഗത്തിലാക്കണമെന്ന് സുപ്രീംകോടതി. വിഷയത്തിൽ സുപ്രീംകോടതി അധികൃതരിൽ നിന്നും തൽസ്ഥിതി റിപ്പോർട്ട് തേടി. സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക പുറത്തിറക്കി UPSC. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 31 വൈകുന്നേരം 6 മണിവരെ ഓൺലൈൻ ചോദ്യപേപ്പർ റെപ്രസെന്റേഷൻ പോർട്ടൽ വഴി പരാതികൾ
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാതത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാതം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിന്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. വേണുനാഗവള്ളി ധാരാളം സിനിമകളിലൊക്കെ അഭിനയിച്ച് തിരക്കായി നിൽക്കുന്ന സമയം. അപ്പോൾ ഒരാഗ്രഹം, ഒരു സിനിമ സംവിധാനം ചെയ്താലെന്താ. തിരക്കഥ സ്വന്തമായി തയ്യാറാക്കുന്നു. ഗാനങ്ങളുടെ ഈരടികളിൽ രചിക്കാൻ വിശ്വകവി ONV കുറുപ്പിനെയും സംഗീത സംവിധായകനായി രവീന്ദ്രൻ മാസ്റ്ററേയും തീരുമാനിക്കുന്നു. തിരുവനന്തപുരത്തെ വേണുവിൻ്റെ വീട്ടിൽ വച്ച് പടത്തിൻ്റെ പേര് ആദ്യം പറയുന്നു, സുഖമോ ദേവി. എന്നിട്ട് ഗാനസന്ദർഭം പറഞ്ഞു കൊടുക്കുന്നു വേണു. മോഹൻലാലും ശങ്കറും ജഗതിയും ഉർവശിയും ഗീതയുമൊക്കെയുള്ള ഒരു കൊച്ചു ചിത്രം. സ്നേഹ സൗഹൃദങ്ങളുടെ പറുദീസ. പ്രധാന കഥാപാത്രങ്ങൾ ശങ്കറിൻ്റെ നന്ദനും മോഹൻലാലിൻ്റെ സണ്ണിയും. ശങ്കറിൻ്റെ നന്ദൻ പാട്ടിൻ്റെ ശബ്ദമാണെങ്കിൽ മോഹൻലാലിൻ്റെ സണ്ണി അതിൻ്റെ സംഗീതവും വരികളുമാണ്. നന്ദൻ ശാന്തമായ ഒരു തടാകമെങ്കിൽ സണ്ണി ആർത്തലകച്ചൊഴുകുന്ന ഒരു കാട്ടാറാണ്. നന്ദേട്ടൻ ഒരു ഭീരുവാണല്ലോ എന്ന് തൻ്റെ പ്രണയം വെളിപ്പെടുത്താൻ ഭയക്കുന്ന നന്ദനോട് ഉർവശിയുടെ ദേവി ചോദിക്കുന്നുണ്ട്. അതേസമയം ആരെയും ഭയക്കാതെ ഗീതയെന്ന തൻ്റെ താരയെ ബൈക്കിന് പിറകിലിരുത്തി ഒരു കാറ്റുപോലെ പറന്നലഞ്ഞ് പ്രണയിക്കുന്ന ധീരനാണ് സണ്ണി എന്ന മോഹൻലാൽ. താരയെ ഒരു ബാറിൽ കൊണ്ടുപോയി ഇരുത്തിക്കൊണ്ടു പോലും സണ്ണി സംസാരിക്കുന്നുണ്ട്. ONV പാട്ടിൻ്റെ പല്ലവി എഴുതി കൊടുക്കുന്നു. പല്ലവി വായിച്ച വേണുനാഗവള്ളിയും രവീന്ദ്രൻ മാസ്റ്ററും മുഖത്തോടു മുഖം നോക്കുന്നു. ONV എഴുതിയത് ഇത്രമാത്രം, സുഖമോ ദേവി. വേണുനാഗവള്ളിക്ക് ദേഷ്യം തോന്നിയെങ്കിലും അത് പുറത്ത് കാട്ടാതെ പറഞ്ഞു, ഇത് സിനിമയുടെ പേരല്ലേ, പല്ലവി എഴുതു സാറേ. ഇത് കേട്ട് ONV പേപ്പർ തിരിച്ചു വാങ്ങി പല്ലവി എഴുതി കൊടുക്കുന്നു. പേപ്പർ വാങ്ങി നോക്കിയ വേണുനാഗവള്ളിയും രവീന്ദ്രൻ മാസ്റ്ററും കണ്ടത് സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ ദേവി എന്ന് മാത്രം നിരനിരയായി എഴുതി വച്ചിരിക്കുന്ന ONV-യെയാണ്. അതെ, പല്ലവിയിൽ ഒരേ ഒരു വാക്കുള്ള മലയാള സിനിമാ ഗാനം. ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ മാന്ത്രിക ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം ആ സൂപ്പർ ഹിറ്റ് ഗാനം, സുഖമോ ദേവി, സുഖമോ ദേവി എന്ന് തുടങ്ങുന്ന ഗാനം.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമുക്ക് തിരിച്ചു വരാം ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഇന്ദ്രനീലിമയോലും ഈമിഴി പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. മലയാള സാഹിത്യകാരനവർ എം ഡി വാസുദേവൻ നായർ തിരക്കഥ എഴുതി, ഹരിഹരൻ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം വൈശാലിയിൽ കെ എസ് ചിത്ര പാടിയ അതിപ്രശസ്തമായ ഗാനം. വൈശാലിയുടെ കഥ പുരാണങ്ങളിൽ നിന്നെടുത്തിട്ടുള്ളതിനാലും പുരാണങ്ങൾ വടക്കു നിന്നും വന്നിട്ടുള്ളതിനാലും ഇന്ദ്രനീലിമയോലും എന്ന ഗാനത്തിൽ ദ്രാവിഡ മലയാള വാക്കുകളല്ല, മറിച്ച് സംസ്കൃതജന്യ വാക്കുകളാണ് ഗാനരചയിതാവായ വിശ്വകവി ONV കുറുപ്പ് നിർലോഭം ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ദ്രനീലം, ഹൃദയം, കുന്തലത, വർഷം, മയൂരം, ഹർഷാശ്രു, മധുകരം, കോകിലം, ഹംസം, വാഹിനി, ജ്യോത്സ്ന, അങ്ങനെ നിരവധി വാക്കുകൾ. പാട്ടിൻ്റെ ചരിത്രം

ഭരണത്തിൽ ആദ്യ വരികൾ ഇങ്ങനെ: ചിത്രാനക്ഷത്രമിന്നു രാവിൽ സീതാംശുവിനോടൊത്തു ചേരുവാനോടി അണഞ്ഞതെന്തേ? എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരിക്കൽ ഒരു ഗാനാസ്വാദകൻ ഈ പാട്ടെഴുതിയ ഒ എൻ വിയോട് തന്നെ നേരിട്ട് ചോദിച്ചു, ഈ വരികളുടെ അർത്ഥം എന്താണ്? ഒ എൻ വി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, സീതാംശു എന്നറിയപ്പെടുന്നത് ചന്ദ്രനാണ്. ശീതം, തണുപ്പ്, കർപ്പൂരം എന്നൊക്കെ അർത്ഥം. അംശു എന്ന് പറഞ്ഞാൽ പ്രകാശകിരണം. ശീതാംശുവിനപ്പോൾ കുളിർമയുള്ള പ്രകാശം പകരുന്നവൻ എന്നോ കർപ്പൂര വെണ്മയോടെ പ്രകാശിക്കുന്നവനെന്നോ അർത്ഥം പറയാം. ചിത്രാനക്ഷത്രം ചന്ദ്രനോടൊത്ത് ചേരുന്നതാണ് ചൈത്ര പൗർണമി. ചിത്രാനക്ഷത്രം ചന്ദ്രനോട് ഇണചേരാൻ ഓടിയണയുന്നു. ചിത്രയുടെ മുഴുവൻ പേര് ചിത്രാചന്ദ്രൻ എന്നാണ്. അതായത് ചിത്തിര നക്ഷത്രം ചന്ദ്രൻ്റെ ഭാര്യയാണ്. സിനിമയിൽ ഈ പാട്ടിലൂടെ വൈശാലി ഋഷ്യശൃംഖനെ തന്നിലേക്ക് ആകർഷിക്കപ്പെടണം, കാമപൂരിതനാക്കണം. അതാണ് സന്ദർഭം. തമാശ രൂപേണ ഒ എൻ വി ചന്ദ്രൻ്റെ മറ്റൊരു കഥയും പങ്കുവയ്ക്കുന്നു. ചിത്രയുടെ 26 സഹോദരിമാരും ചന്ദ്രൻ്റെ ഭാര്യമാരാണ്. ഈ 27 പേരും ദക്ഷമുനിയുടെ മക്കൾ. ഇത്രയധികം ഭാര്യമാരുണ്ടെങ്കിലും ചന്ദ്രൻ അവരിൽ സന്തതികളില്ല. തൻ്റെ 27 ഭാര്യമാരെയും ഒരുപോലെ കണക്കാക്കാം എന്ന് അമ്മാവിയപ്പനായ ദക്ഷന് ചന്ദ്രൻ വാക്കുകൊടുത്തിരുന്നു. എന്നാൽ രോഹിണി നക്ഷത്രത്തോട് കൂടുതൽ സ്നേഹം കാണിക്കുക വഴി ചന്ദ്രൻ ഈ വാക്ക് തെറ്റിച്ചു. അമ്മാവിയപ്പൻ ഒരു ശാപം വെച്ചു കൊടുത്തു. അതുകൊണ്ടാണ് തൻ്റെ 27 ഭാര്യമാരിൽ ചന്ദ്രന് മക്കളില്ലാതെ പോയത്. ബഹുഭാര്യാത്വത്തിൽ മാത്രമല്ല, വിവാഹേതര ബന്ധത്തിലും വിശ്വസിച്ചിരുന്ന അത്രേ ചന്ദ്രൻ. ദേവഗുരുവായ ബൃഹസ്പതിയുടെ ഭാര്യയായ താരയുമായിട്ടായിരുന്നു ചന്ദ്രൻ്റെ ഉളിസേവ. ആ ബന്ധത്തിൽ പിറന്ന കുഞ്ഞാണ് ബുധൻ. നമുക്ക് ഗാനം ആസ്വദിക്കാം. ബോംബെ രവിയുടെ സംഗീതത്തിൽ പിറന്ന അനശ്വര ഗാനം, ഇന്ദ്രനീലിമയോലും ഈ മെഴിപ്പൊയ്കകളിൽ എന്ന് തുടങ്ങുന്ന ആ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: നമ്മൾ മടങ്ങിയെത്തുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ മേഖലകളിൽ തിളങ്ങിയ ശേഷമാണ് അദ്ദേഹം സിനിമയിലെത്തുന്നത്. ആദ്യം തിരക്കഥയിൽ തുടങ്ങി, പിന്നീട് സംവിധാന മേഖലയിൽ കൈവയ്ക്കുന്നു. അവിടെയും വിജയക്കൊടി പറപ്പിക്കുന്നു അദ്ദേഹം. പറയുന്നത് മറ്റാരെയും കുറിച്ചല്ല, അകാലത്തിൽ അന്തരിച്ചുപോയ അതുല്യ പ്രതിഭ പി പത്മരാജനെ കുറിച്ചാണ്. സാഹിത്യ ലോകത്ത് നിന്ന് സിനിമാ രംഗത്തേക്ക് കയറി, തിരക്കഥ ഒരുക്കുന്നതും സംവിധാനം ചെയ്യുന്നതുമായ എല്ലാ സിനിമകളും സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. അടുത്ത ഒരു ചിത്രം ഒരുക്കുന്നതിനെ കുറിച്ച് പത്മരാജൻ ചിന്തിക്കുന്നു. 1992 ഒരു റൊമാൻറിക് ഫാൻറ്റസി ചിത്രം. സിനിമയുടെ പേര് ഞാൻ ഗന്ധർവൻ. കഥയും തിരക്കഥയും റെഡിയാക്കിയ ശേഷം തൻ്റെ സിനിമയുടെ വിശേഷങ്ങൾ പറയാനായി സംവിധായകൻ ഐ വി ശശിയെ വിളിക്കുന്നു പത്മരാജൻ. പടത്തിൻ്റെ തീമും സന്ദർഭവും പറഞ്ഞു കേൾപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരു ഗന്ധർവൻ ഭൂമിയിലെ ഒരു പെൺകുട്ടിയുമായി പ്രേമത്തിലാവുന്നതും അതറിഞ്ഞ ദേവലോകം തങ്ങളുടെ ആചാരരീതികൾ തെറ്റിച്ച ഗന്ധർവനെ പുറത്താക്കുന്നതുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം. തീമറിഞ്ഞ ഐ വി ശശി പത്മരാജനെ വിലക്കുന്നു. വേണ്ട, ഒരിക്കലും ഇത്തരം ഒരു പ്രമേയം സിനിമയിൽ എടുക്കരുത്, അത് സംവിധായകൻ്റെ ജീവൻ ആപത്താണ്. ഈ സിനിമ സംവിധാനം ചെയ്യരുത്. ഇത് കേട്ടപ്പോൾ പത്മരാജൻ ചിരിച്ചു തള്ളി. തൻ്റെ ചിത്രത്തിൻ്റെ കഥാതന്തു വീട്ടിൽ തൻ്റെ സഹധർമ്മിണി രാധാലക്ഷ്മിയോട് പറയുന്നു പത്മരാജൻ. കഥ കേട്ട രാധാലക്ഷ്മിയും പറയുന്നു, ഈ ചിത്രം നമുക്ക് വേണ്ട, ഗന്ധർവൻ്റെ കഥ സിനിമയാക്കണ്ട, നമുക്ക് ദോഷം വരുത്തി വയ്ക്കും. സാധാരണ ഗന്ധർവൻ്റെ കഥ ആരും സിനിമയാക്കാറില്ല. അങ്ങനെ സിനിമയെടുക്കുന്നവർക്കെല്ലാം അനിഷ്ടമേ സംഭവിച്ചിട്ടുള്ളൂ. ഏതു കാര്യത്തിലും ദൃഢനിശ്ചയക്കാരനായ പത്മരാജനാണോ ഭാര്യയുടെ വാക്കുകൾ കേട്ട് കുലുങ്ങുന്നത്? ചിത്രത്തിന് ഗാനങ്ങൾക്ക് കൈതപ്പുറം ഈരടികൾ ഒരുക്കുന്നു. ജോൺസൺ അതിമനോഹരമായി ഈണമിടുന്നു. മഹാഭാരതം ഫെയിം നിതീഷ് ഭരദ്വാജ് ഗന്ധർവനായും വൈശാലി ഫെയിം സുവർണ നായികയുമായ ചിത്രം പുറത്തിറങ്ങുന്നു. പടവും അതിലെ ഗാനങ്ങളും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. അന്ധവിശ്വാസമെന്നോ വിധിയെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പേരിട്ട് വിളിക്കാം. ഞാൻ ഗന്ധർവൻ എന്ന സിനിമ റിലീസായി 2 ദിവസം കഴിഞ്ഞപ്പോൾ ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനുമായ പത്മരാജൻ നമ്മോട് എന്നേക്കുമായി വിട പറയുന്നു. നമുക്ക് കേൾക്കാം ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ ആലാമിന വിഗമയിൽ ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്ന് തുടങ്ങുന്ന ഗാനം.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമ്മൾ വീണ്ടും വരുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരു സംഗീത സംവിധായകനാകാനല്ല അദ്ദേഹം മോഹിച്ചത്, ഒരു ഗായകനാവാനായിരുന്നു സ്വപ്നം. അങ്ങനെ ഗായകനാകാൻ വേണ്ടി മദ്രാസിൽ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു നടന്നു. അന്നത്തെ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പടിവാതിൽക്കൽ പോയി ഒരു ചാൻസിന് വേണ്ടി നടന്ന ആളായിരുന്നു രവീന്ദ്രൻ. അങ്ങനെ കുറേ പാട്ടുകളൊക്കെ പാടി, ആടിക്കളിയടാ കൊച്ചുരാമ എന്നൊക്കെയുള്ള ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. പക്ഷേ അതിലൊന്നും ശോഭിക്കാൻ രവീന്ദ്രന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് വിവാഹം നടന്നു. ശേഷം ആ സമയത്തൊരു വരുമാനമാർഗമായി ഡബ്ബിങ്ങിലേക്ക് ഇറങ്ങി. അങ്ങനെ ആ കാലത്ത് ഒരു ഫേമസ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി. 1970s അന്നത്തെ മെയിൻ ഹീറോ ആയ രവികുമാറിന് ധാരാളം ചിത്രങ്ങളുള്ള സമയം. ഡബ്ബിംഗ് ടെസ്റ്റ് ചെയ്തപ്പോൾ പക്കാ മാച്ച്. അങ്ങനെ രവികുമാർ നിറഞ്ഞാടിയ സിനിമകളിൽ രവീന്ദ്രൻ ശബ്ദമായിരുന്നു നൽകിയത്. അങ്ങാടി എന്ന ജയൻ സിനിമയിൽ രവീന്ദ്രന്റെ ശബ്ദം രവികുമാറിന് തിളക്കമേ.

പിന്നീട് നടൻ ശങ്കർ അഭിനയിച്ച പല സിനിമകളിലും ശങ്കറിനും ശബ്ദം കൊടുത്തത് രവീന്ദ്രനായിരുന്നു. തെലുങ്കിൽ കമലഹാസൻ അഭിനയിച്ച സിനിമ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയപ്പോൾ രവീന്ദ്രനായിരുന്നു ശബ്ദം കൊടുത്തത്. 1979 സൂപ്പർ ഹിറ്റ് സംവിധായകൻ ശശികുമാർ ചൂള എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നു. പാട്ടുകൾ എഴുതാൻ അന്നത്തെ പുതുമുഖ കവി സത്യനന്ദിക്കാടിനെ ശശികുമാർ ഏൽപ്പിക്കുന്നു. അന്ന് സത്യനന്ദിക്കാട് സിനിമാ സംവിധാനം ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇനി ഒരു സംഗീത സംവിധായകനെ വേണം. ആരുടെയോ ശുപാർശയിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഗായകനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമൊക്കെയായ രവീന്ദ്രനെ ഈണമൊരുക്കാൻ ഏർപ്പാടാക്കുന്നു. രവീന്ദ്രന്റെ സംഗീതത്തിൽ ആദ്യ ഗാനം പുറത്തിറങ്ങുന്നു, താരകയെ മിഴിയിതളിൽ എന്ന് തുടങ്ങുന്ന ഗാനം. അതോടെ രവീന്ദ്രൻ മലയാള സിനിമയുടെ അഭിവാജ്യമായ സംഗീത സംവിധായകനാവുന്നു. അദ്ദേഹത്തിന്റെ ചുണ്ടിൽ നിന്ന് നിരവധി ഹിറ്റ് ഗാനങ്ങൾ. ഇന്നും അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടാത്ത ഒരു മലയാളിയുമില്ല. ആളിന് മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ പ്രിയങ്കരനായ രവീന്ദ്രൻ മാഷ്. നമുക്ക് ആസ്വദിക്കാം താരകയെ നിൻ മിഴിയിതളിൽ എന്ന് തുടങ്ങുന്ന ആ അതിമനോഹരമായ ഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹരവേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM.

ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ആതിര.

കൊണ്ട് ബാങ്കിലോട്ട് ബാങ്കിലോട്ട് വലിക്കുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കുള്ളൂ. അങ്ങനെ കളിച്ചിട്ട് കുറെ കഴിയുമ്പോഴൊന്നും ആ സ്ഥലത്തിലോട്ട് എത്തുള്ളൂ. ഒന്നും അറിയാത്ത ആൾക്കാരൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നു. സത്യമായിട്ടും ഭയങ്കര സന്തോഷമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഫൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ഫൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക്.

കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30-നും

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര

ജ്യോതിഷ പങ്ക്തിയിലൂടെ ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സാന്ത്വനം 90.4

0: പറഞ്ഞ കഥയാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. കരടി പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. രണ്ട് ചങ്ങാതിമാർ, അതായത് രണ്ട് ഫ്രണ്ട്സ്, ഒരുമിച്ച് അങ്ങനെ കാട്ടിലൂടെ ഓരോന്നും പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞങ്ങനെ സംസാരിച്ചു ഇങ്ങനെ പോവുകയായിരുന്നു. ഒരാൾക്ക് മറ്റേയാൾ കൂട്ടാണ്, ഇയാൾക്ക് അയാൾ കൂട്ട്, അയാൾക്ക് ഇയാൾ കൂട്ട്, അങ്ങനെയാണ് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോകുമ്പോൾ, പിന്നെ ഈ രണ്ടുപേരില്ലേ, ഈ രണ്ടുപേരിൽ ഒരാളാണെങ്കിൽ നല്ല മെലിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ, അയക്കധികം വണ്ണമൊന്നുമില്ല. അതേസമയം കൂടെയുള്ള ആൾക്കാണെങ്കിൽ നല്ല വണ്ണമൊക്കെയുണ്ട്, നല്ല തടിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കാട്ടിലൂടെയല്ലേ പോകുന്നത്, അപ്പോൾ കാട്ടിൽ നിന്നും ഇങ്ങനെ പല പല മൃഗങ്ങളുടെ ശബ്ദങ്ങളും ഒക്കെ കേൾക്കാമല്ലോ. അപ്പം പല പല മൃഗങ്ങളുടെ ശബ്ദവും ഇങ്ങനെ കേട്ട് രണ്ടുപേരും കൂടെ എന്നിട്ട് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ മെലിഞ്ഞ ആൾ പറഞ്ഞു, ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ സഞ്ചരിക്കുകയല്ലോ, ആ സഞ്ചാരത്തിനിടെ മെലിഞ്ഞ ആൾ പറഞ്ഞു, എനിക്ക് പേടിയാകുന്നു, വല്ല മൃഗങ്ങളും ആക്രമിച്ചാലോ. അത് കേട്ടപ്പോൾ തടിച്ച ആൾ പറഞ്ഞു, ഏയ് നീ എന്തിനാ പേടിക്കുന്നത്, പേടിക്കാതെ, ഒന്നും സംഭവിക്കില്ല, നമ്മൾ രണ്ടാളില്ലേ, എൻ്റെ കയ്യിലൊരു കത്തിയും ഉണ്ടല്ലോ. അപ്പോൾ കാട്ടിൽ ഒരു ഇളക്കമുണ്ടായി, ഒരു കരടി അവരുടെ നേർക്ക് വരികയായിരുന്നു. ഉടനെ മെലിഞ്ഞയാൾ എന്ത് ചെയ്തു, മെലിഞ്ഞയാൾ ഓടി ഒരു മരത്തിൽ കയറി. തടിച്ചയാൾക്കോ അയാളുടെ വണ്ണം കാരണം അയാൾക്ക് മരത്തിലൊന്നും കയറാൻ വയ്യ. അപ്പൊ അയാൾ ഒരു ബുദ്ധി പ്രയോഗിച്ചു, അയാൾ അങ്ങ് നിലത്തങ്ങ് കിടന്നു, നിലത്ത് മലർന്നടിച്ച് വീഴുന്ന പോലെ അങ്ങ് കിടന്നു. കിടന്നിട്ട് എന്ത് ചെയ്ത, ശ്വാസവും ഒക്കെ പിടിച്ചിങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിരിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടാൽ അറിയാം, കരടിക്കറിയാം, ഓ ഇയാൾക്ക് ജീവനുണ്ട്. അപ്പൊ ജീവനുള്ളതിനെ ഈ കരടി തിന്നുകയുള്ളൂ കേട്ടോ, കൊന്നു തിന്നത്തോളൂ, അല്ലാതെ ചത്തതിനെ തിന്നുന്ന ഒരു സ്വഭാവവും ഇല്ല കരടിക്ക്. അപ്പൊ ഇയാളാണെങ്കിലോ നിലത്ത് ശ്വാസവും അടക്കി പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണല്ലോ. കരടി വന്നിട്ട് ഈ നിലത്ത് കിടക്കുന്ന യുവാവിനെ മണപ്പിച്ചു, മൂക്കിലും ചെവിയിലും മണത്ത് നോക്കി, ശ്വാസം അടക്കി കിടന്നത് കൊണ്ട് അയാൾ മരിച്ചു എന്ന് കരുതി കരടി എന്ത് ചെയ്ത്, തിരികെ പോയി. കരടി അങ്ങ് പോയി, ചത്ത ശവങ്ങൾ ഈ കരടി ഭക്ഷിക്കാറില്ലല്ലോ. അപ്പൊ അങ്ങനെ കുറേ കഴിഞ്ഞു, കുറേ നേരമൊക്കെ കഴിഞ്ഞപ്പോഴ് കരടി അങ്ങ് പോവുകയും ചെയ്തല്ലോ. കുറേ കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ മരത്തിൽ നിന്നും മെലിഞ്ഞയാള് ഇറങ്ങി വന്നിട്ട് ഈ തടിച്ചയാളോട് ചോദിച്ചു, അല്ല കരടി ചെവിയിലെന്തോ സ്വകാര്യം പറയുന്നത് കണ്ടുവല്ലോ, എന്തായിരുന്നു ആ സംഗതി? ആ അതോ, കരടി പറയുകയായിരുന്നു, ആപത്തിൽ ഉപേക്ഷിക്കുന്ന ആളിനെ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന്. കാരണം എന്താ, ഇവർ രണ്ടുപേരും കൂടെ അല്ലേ വന്നിരുന്നത്, ആപത്ത് സമയത്ത് എന്താ ചെയ്തത്, അയാളുടെ പാട്ടിന് ഇയാളെ വിട്ടും കൊണ്ടങ്ങ് അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അയാൾ നോക്കി. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കാൻ ഒക്കത്തുള്ളല്ലോ അല്ലേ, അല്ലാതെ എന്താ ചെയ്യുക. അല്ലെങ്കിൽ ഇവരുടെ കയ്യിലും വല്ല ആയുധം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കരടിക്ക് നേരെ ആക്രമണം നടത്തിയിട്ട് രണ്ടുപേർക്കും രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ഇതങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ എന്ത് ചെയ്ത്, അയാളുടെ കാര്യം നോക്കി മരത്തിൽ കയറി രക്ഷപ്പെട്ടു. ഇയാൾക്കാണെങ്കിൽ വണ്ണം കൊണ്ട് മരത്തിൽ കയറാനോട്ട് പറ്റുന്നതും ഇല്ല. അപ്പോൾ അയാളുടെ ബുദ്ധി നോക്കി അയാൾ മലർന്ന് കിടന്നു. അപ്പം കരടി വിചാരിച്ചു ചത്തുപോയതാണെന്ന്. കരടിൻ്റെ പാട്ടിന് പോയി. അങ്ങനെ ഏതായാലും രണ്ടുപേർക്കും ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു. അങ്ങനെ ഇന്നത്തെ ഈ കുഞ്ഞു കഥ ഇവിടെ നിർത്തുന്നു. നാളെ വേറെ ഒരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ.

മറക്കാതെ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ശ്രോതാക്കളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ്

മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 May 1 to 31 നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: യുവർ ലിസണിംഗ് ആൻ എന്റർടൈൻമെന്റ് വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

0: ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് വൈസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. അനുപേട, വെൽക്കം ബാക്ക്.
1: നമസ്കാരം.
0: അപ്പൊ അനുപേട, ടെക് വൈസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് പോകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ആഴ്ചകൾ കഴിയുമോറും നമുക്കിപ്പോ ടെക് വൈസിൽ അങ്ങനെ വലിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും പുതിയ ഫോണിന്റെ ലോഞ്ചും കാര്യങ്ങളും ഒന്നും വരുന്നില്ലല്ലേ? ഭയങ്കര ദാരിദ്ര്യം പോലെ ഫീൽ
1: തുടങ്ങിയിട്ടുണ്ട്.
0: അതെ അതെ.
1: പിന്നെ വരുന്നതെല്ലാം ലീക്കുകളാണ്. അതായത് ഇറങ്ങാൻ പോകുന്ന, ഇനിയിപ്പം ആക്റ്റീവ് ആകുന്ന സ്മാർട്ട് ഫോൺ ആക്റ്റീവ് ആകുന്നത്, ലോഞ്ചുകൾ ആക്റ്റീവ് ആകുന്നത് എനിക്ക് തോന്നുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ തൊട്ടാണ്.
0: ആ സമയം
1: വർഷം പകുതി. അതായത് എപ്പോഴും ലോഞ്ചുകൾ ഹാപ്പൻ ചെയ്യുന്ന ഓഗസ്റ്റ് തൊട്ടാണ്. ജൂലൈ ലാസ്റ്റ് തൊട്ട് സാംസങ് തുടങ്ങും, പിന്നെ ജയൻസ് എല്ലാം ഇങ്ങനെ എന്റെ പുറകെ പുറകെ പുറകെയായിട്ട് തുടങ്ങും.
0: പിന്നെ എനിക്ക് തോന്നുന്നു പണ്ടത്തെ പോലെ ആ ഒരു വൗ ഫീൽ ഇപ്പൊ സ്മാർട്ട് ഫോണിലെ ലോഞ്ചുകൾക്കില്ല. എനിക്ക് തോന്നുന്നു AI ഒക്കെ ഇത്രയും ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ട് സപ്രസ് ചെയ്യുന്നു തോന്നല്ലേ?
1: തീർച്ചയായിട്ടും. അല്ല, ശരിക്കും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വന്നിട്ട്
0: അതൊരു മെയിൻ റീസൺ ആണ്.
1: അതെ, ഇന്നോവേറ്റീവ്. ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ആൾക്കാരുടെ ഏതെങ്കിലും ഒരു പെയിൻ പോയിന്റ് സെർവ് ചെയ്യുന്ന ഒരു ഡിവൈസ് വന്നിട്ട് ഒരുപാട് നാളെ. കാരണം ഇപ്പൊ 10-15 വർഷമായിട്ട് ആ ഫോം ഫാക്ടർ തന്നെ മാറിയിട്ടില്ല. ഐഫോൺ
0: ഏത് ബ്രാൻഡ് എടുത്താലും ഇപ്പൊ സാംസങ് ഒരു ഡിസൈൻ കീപ്പ് ചെയ്താലും അത് അവരുടെ ടോപ്പിന്റെ മുതൽ ലോ എൻഡ് വരെയും സെയിം ഡിസൈൻ. അതുപോലെ തന്നെ മറ്റു കമ്പനിക്കാരും
1: ഒരു ഐഫോൺ ലോഞ്ചിന് ശേഷം എനിക്ക് തോന്നുന്നു പ്രകടമായ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ. ഇപ്പം ചാറ്റ് GPT സാം ആൾട്ട്മാൻ മറ്റേ ജോണി ഐവോ ആയിട്ടൊക്കെ ചേർന്ന് പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു പറയുന്നതല്ലാതെ പുതിയ അതിനെ കുറിച്ചുള്ള അഡ്വാൻസ് ന്യൂസുകളൊന്നും കേൾക്കുന്നില്ല. പിന്നെ പുതിയ വേറെ എന്തെങ്കിലും വേറിട്ട ഒരു ഡിവൈസിനെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല, കമ്പനികളും ചിന്തിക്കുന്നില്ല. വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആഡ് ചെയ്ത് ക്യാമറ ഒന്ന് മാറ്റി, ഫോം ഫാക്ടർ ഒന്ന് മാറ്റി, ഡിസൈൻ ചെയ്ത് ട്രാൻസ്പെറൻസി കൊണ്ടുവന്നിട്ട് നത്തിങ് പോലെ. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ഈ ആഴ്ചയും അതേപോലെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ എന്നാലും കുറച്ച് ലീക്കുകൾ വന്നിട്ടുണ്ട് വരാൻ പോകുന്ന ഫോണുകളെ കുറിച്ചുള്ള.
0: നമുക്ക് ഈ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോഡൽസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം.
1: അതെ അതെ അതെ.
0: അപ്പോ എനിക്ക് ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഷൗമി 18 പറ്റിയാണ്.
1: തീർച്ചയായും. ഓപ്പോ ഫൈൻഡ് X9 വരുന്നുണ്ട്,
0: പിന്നെ ഒപ്പോയുടെ F33 വരുന്നുണ്ട്.
1: അതെ.
0: അതിനുശേഷം
1: മോട്ടറോളയുടെ സ്നാപ് ഡ്രാഗൺ പുതിയ, അത് അതൊരു സംഭവമാണ് കേട്ടോ. സ്നാപ് ഡ്രാഗണിന്റെ പുതിയ
0: ചിപ്പ് വരുന്നുണ്ട്.
1: അതെ അതെ. സ്നാപ് ഡ്രാഗൺ 8 Elite Gen 6 എന്ന് പറഞ്ഞൊരു ചിപ്പ് വരുന്നുണ്ട്.
0: പിന്നെ മോട്ടറോളയുടെ പുതിയ റേസർ ഫോൾഡ് വരുന്നുണ്ട്.
1: അതെ. പിന്നെ ഇത്രയാണ് ഹാർഡ്വെയർ. പിന്നെ കുറച്ച് സോഫ്റ്റ്വെയറിന്റെ കാര്യങ്ങൾ. അപ്പൊ നത്തിങ് അവരുടെ ഒരു മാക്കുമായിട്ട് ഇപ്പൊ എയർ ഡ്രോപ്പ്, നമ്മൾ ഐഫോണിന്റെ അകത്ത് എയർ ഡ്രോപ്പ് ഉള്ളത് പോലെ അവരുടെ വാർപ്പ് ആപ്പ് എനേബിളിംഗ് ഫയൽ ഷെയറിംഗ് എന്ന് പറഞ്ഞ്, അതായത് നമുക്ക് നത്തിങ്ങിന്റെ ഫോണിൽ നിന്ന് നമുക്ക് മാക്കിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആപ്പ്.
0: അത് പ്രോപ്പറായിട്ടാണ് നത്തിങ്ങിന് വേണ്ടി മാത്രമായിട്ടുള്ള
1: അത് അതൊരു ഒരു കോമ്പിനേഷൻ ആണ്. ഒരു ആപ്പും ഉണ്ട്, ഒരു ബ്രൗസർ എക്സ്റ്റൻഷനും ഉണ്ട് ഡെസ്ക്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്.
0: പിന്നെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു, കമന്റ്സ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നു.
1: ഇത്രയാണ് നമ്മൾ ഈ ആഴ്ച നമ്മൾ പറയാൻ പോകുന്നത്. അതെ.
0: അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഇറങ്ങാൻ പോകുന്ന ഹാർഡ്വെയർ ലീക്സിനെ പറ്റിയുള്ള ഡിസ്കഷനിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഷൗമിയുടെ 18 Pro-യിലേക്ക് പോകാം. ഷൗമി 18 Pro-യിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഷൗമി 17 ഡീറ്റെയിൽസ് ഒന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കാം.
1: തീർച്ചയായിട്ടും.
0: കാര്യം വെച്ചാൽ ഒരുപാട് നാളെ ഇറങ്ങാൻ പോകുന്നു പറഞ്ഞ് ഇറങ്ങിയിട്ട് മീൻസ് പറഞ്ഞിട്ട് ഈ വർഷം മാർച്ച് ഒക്കെ ആയപ്പോഴത്തേക്കാണ് ശരിക്കും ഷൗമി 17 സീരീസ്. പക്ഷെ അത് നമ്മളെ അവര് അനൗൺസ് ചെയ്ത ടൈമിലുള്ള ആ ഒരു പുഷ് ഒന്നും ശരിക്കും ഫോൺ ഇറങ്ങിയ ടൈമിൽ കിട്ടിയില്ല. ഒന്ന് പ്രൈസിംഗ് ഭയങ്കര പ്രൈസിംഗ് ആയി പോയി. പിന്നെ അപ്പോഴത്തേക്ക് ബാക്കി ഫോണുകൾ ഫ്ലാഗ്ഷിപ്പുകളൊക്കെ ഇറങ്ങി, ഒപ്പോടെ ഒക്കെ ഇറങ്ങിയിട്ട് ശരിക്കും ഷൗമി 17 ഉദ്ദേശിക്കുന്ന രീതിയിൽ
1: ഒരു ബാക്ക് സ്റ്റേജിലേക്ക് പോയത്.
0: അതെ അതെ.
1: പിന്നെ അതിന്റെ അകത്ത് എടുത്തു പറയത്തക്ക ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ക്യാമറയുടെ ബാക്കിൽ ഒരു ഡിസ്പ്ലേ
0: ഉണ്ടായിരുന്നു.
1: ഡിസ്പ്ലേക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, ആർക്കേഡ് ഗെയിംസ് ഒക്കെ കളിക്കാം എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രം ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്.
0: ശരിക്കും അവരുടെ കൺസെപ്റ്റിലും അല്ലെങ്കിൽ അവർ അനൗൺസ് ചെയ്യുന്ന ടൈമിൽ അത് ഭയങ്കര ഒരു വൗ ഫാക്ടർ ആയിരുന്നെങ്കിൽ ആ ഫോൺ ആക്ച്വലി നല്ല രീതിയിൽ എനിക്ക് ഇന്ത്യൻ മാർക്കറ്റ് ഒന്നും ഇറങ്ങിയിട്ട് പോലും
1: ഇല്ല. അതെ അതെ. വളരെ കുറച്ച് ഹാൻഡ്സെറ്റ്സ് മാത്രമേ പുറത്ത്
0: കാണാനുള്ളൂ.
1: അതും ആൾക്കാർക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ഇപ്പോ എന്ന് വെച്ചാൽ കസ്റ്റമർ ഡിമാൻഡും കാണിക്കും മാർക്കറ്റിൽ കാണുന്നില്ല. കടകളിൽ പോലും അതിന്റെ ഡെമോയോ അല്ലെങ്കിൽ അങ്ങനത്തെ അതിന്റെ വേർഷൻസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതൊരു എന്താ പറയുന്ന ഒരു ഹിറ്റ് ഓർ മിസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു.
0: പിന്നെ ഈ എനിക്ക് ഹൈപ്പർ OS ഇറങ്ങിയിട്ടും അത് വിചാരിച്ച അത്ര ഒരു ഭയങ്കര ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റില്ല.
1: പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെ ഷൗമിയുടെ ഫോണുകളെക്കാൾ കൂടുതൽ അവരുടെ പാഡിന്റെ അകത്തത് ഭയങ്കര റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്.
0: അതെ അല്ലേ?
1: ആ ഷൗമി പാഡിന്റെ അകത്ത് ഇപ്പൊ 8 ലോഞ്ച് ആകാൻ പോവാണ് നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ 7 തന്നെ അത്യാവശ്യം നല്ല റെസ്പോൺസ് ആണ് എല്ലാരും പറയുന്നത്. അപ്പൊ ഇത് 18 കാര്യം വരുമ്പോഴത്തേക്കും 18 ശരിക്കും X-ലാണ്, അതായത് ട്വിറ്റർ, പഴയ ട്വിറ്ററിന്റെ അകത്ത് ഒരു ലീക്ക് വന്നതാണ്. ആ ലീക്ക് ഇട്ടേക്കുന്നത് ഒരു ടെക് കമന്റേറ്റർ ആണ്, ലിയോ ഹെഫെങ് എന്ന് പറഞ്ഞിട്ടുള്ള. അദ്ദേഹം കാണിച്ചേക്കുന്ന ഒരു പടമാണ്, രണ്ട് പടങ്ങളാണ്. ഒന്ന് അതിന്റെ ബാക്ക് സൈഡ് റിയർ പാനലും പിന്നെ ഒരു സൈഡ് പാനലും. ആ സൈഡ് പാനലിന്റെ അകത്ത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ

0: ഒരു ഡെഡിക്കേറ്റഡ് AI ബട്ടൺ വന്നിട്ടുണ്ട്.
1: ഓ ശരി.
0: അപ്പൊ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AI ആപ്സ്
1: ഏതെങ്കിലും ഒരു AI ആപ്പ് നമുക്ക് അതിനകത്ത്
0: ആക്ടിവിറ്റി ചെയ്യാം, അത് കസ്റ്റമൈസബിൾ ബട്ടൺ ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നത് അത് പക്ഷേ നമുക്ക് പിന്നെ നമ്മുടെ കണക്ടഡ് കാറുകൾ ഇപ്പൊ നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ കണക്ട് കാർ സർവീസിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ സ്മാർട്ട് ഹോംസ് ഇപ്പൊ നമുക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനൊക്കെ വീടുകളിൽ സ്മാർട്ട് ഹോംസ് എനേബിൾ ചെയ്തിട്ടുള്ളവർക്ക് ആ ആപ്പുമായിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ക്യാമറ ബാക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ രണ്ട് ക്യാമറാസ് കാണാം, രണ്ട് ലെൻസുകൾ കാണാൻ പറ്റും. അത് 200 മെഗാപിക്സൽ ആണെന്നുള്ളതാണ് അനുമാനം.
1: അതിന്റെ ഡിസൈൻ ഒക്കെ ഏകദേശം എങ്ങനെയാണ്?
0: ഡിസൈൻ നമ്മൾ 17 പോലെ തന്നെയാണ്. ബാക്കിലൊരു പിന്നെ കസ്റ്റമൈസബിൾ ഡിസ്പ്ലേ ഉണ്ട്. അതിന്റെ അകത്ത് നമ്മളിപ്പോ 17 അകത്തുള്ളത് പോലെ തന്നെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടാകും, ചിലപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും അവർ ആഡ് ചെയ്തിട്ടുണ്ടാകും 18 ആകുമ്പോഴത്തേക്കും. പിന്നെ ഈ ക്യാമറയുടെ എനിക്ക് തോന്നുന്നു രണ്ട് 200 മെഗാപിക്സലിന്റെ ഒരു യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡിസൈനിൻ്റെ അകത്ത് നമുക്ക് പറയത്തക്ക വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. പക്ഷെ ഇതൊന്നും ഒഫീഷ്യലി കമ്പനി സമ്മതിച്ചിട്ടില്ല,
1: എല്ലാ റൂമേഴ്സും ലീക്സ്
0: മാത്രമാണ്.
1: ശരി.
0: അപ്പോൾ ഒരു 80% നമ്മൾ ഈ ലീക്കുകൾ വരുന്നതെല്ലാം നമുക്ക് ഒതന്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്.
1: ശരി.
0: അപ്പോൾ അതുകൊണ്ട് അത്രയും തന്നെ നമുക്ക് വിശ്വസിക്കാം.
1: എനിക്ക് നെക്സ്റ്റിൽ വരുന്നതൊക്കെ മിക്കവാറും നമുക്ക് കുറച്ചുകൂടെ ട്രസ്വത്തി.
0: അതെ അതെ അതെ. കാരണം അവരൊക്കെ ഈ ഹാർഡ് കോർ ലീക്കിന് വേണ്ടി കാത്തിരിക്കുന്നവർ പിന്നെ ഇൻസൈഡർ നോളജ് ഉള്ളവരുമാണ്, കമ്പനിക്കകത്തുള്ള ഇൻസൈഡർ നോളജ് ഉള്ളവരുമാണ്. അതുകൊണ്ട് കുറച്ചും കൂടി ഡിപെൻഡ് ചെയ്യാൻ പറ്റും.
1: ഓക്കെ ഓക്കെ. അപ്പോ എന്താണ് ബാറ്ററി ബാക്കപ്പിനെ പറ്റിയും അതുപോലെ മറ്റ് റാം?
0: ബാറ്ററി ബാക്കപ്പ് 7000 mAh എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്, ലാർജ് ബാറ്ററി. പിന്നെ അതേപോലെ തന്നെ 100 watts ഒരു വയർഡ് ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ് ഇട്ടിട്ടുണ്ട്.
1: ഓക്കെ.
0: ശരിക്കും കഴിഞ്ഞ തവണ 6000 mAh 17 എനിക്ക് തോന്നുന്നു 6000 mAh ബാറ്ററി ആയിരുന്നു.
1: 6000 to 6500
0: ഇപ്പൊ ഇത്തവണ 7000 mAh ആക്കി ലാർജർ ബാറ്ററി. കാരണം കുറച്ചുകൂടെ തിക്നെസ് കൂടിയിട്ടുണ്ട്, ഫോൺ വെച്ചും കൂടെ തിക്നെസ്
1: കൂടിയിട്ടുണ്ട്.
0: അതെ. പിന്നെ 100 watts വയർഡ് ഫാസ്റ്റ് ചാർജിങ് അവർ പറയുന്നുണ്ട്.
1: ശരി ശരി.
0: ഇത്രയാണ് നമുക്ക് എടുത്തു പറയത്തക്ക കാര്യങ്ങൾ.
1: അപ്പോൾ ചിപ്സെറ്റിന്റെ കാര്യം എങ്ങനെ? നമ്മളിപ്പോ സ്നാപ്ഡ്രാഗൺ Gen 6 പറഞ്ഞു, അത് വരാൻ ചാൻസ് ഉണ്ടോ?
0: അത് ഒരുപക്ഷെ വരാൻ ചാൻസ് ഉണ്ട്, കാരണം ഫോൺ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പം സ്നാപ്ഡ്രാഗൺ 8 Lite Gen 6 ഓൾറെഡി മാർക്കറ്റിൽ വരാൻ പുഷ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് അവർ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും സാധ്യത വളരെ കൂടുതലാണ്.
1: ശരി ശരി. ഓക്കെ. അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് ഷൗമി 18 Pro പറ്റിയുള്ള ലീക്സ് കിട്ടുന്നത്. എത്രത്തോളം വിശ്വസിക്കാമെന്നോ നമുക്ക് അറിഞ്ഞൂടാ. എന്നിരുന്നാൽ പോലും ഏകദേശം ഈ സ്പെക്കുകളൊക്കെ വരാനാണ് ചാൻസ്.
0: പിന്നെ
1: ചിപ്സെറ്റിന്റെയും അതുപോലെ മറ്റു ഡീറ്റെയിൽസും നമുക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അത് അതിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഫൈൻഡ് എക്സ് 9 അൾട്ര. നമ്മൾ പല എപ്പിസോഡിലായിട്ട് പറയുന്നുണ്ടായിരുന്നു വിവോയുടെ X300 Ultra ഫൈൻഡ് എക്സ് 9 അൾട്രയും ഉടൻ തന്നെ ലോഞ്ച് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഫൈൻഡ് എക്സ് 9 അൾട്രയുടെ അപ്ഡേറ്റ്സ് ആണ് അടുത്ത് വരാൻ പോകുന്നത്. അതിനു മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4.

0: ലോകത്തിനിത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്രം 90.4 FM. മനുവേട്ടാ, പല ആഴ്ചകളായിട്ട് നമ്മൾ പറഞ്ഞ ഫൈൻഡ് എക്സ് 9, അതായത് ഇപ്പോ ഫൈൻഡ് എക്സ് 9 അൾട്രയുടെ പ്രീ ബുക്കിംഗ് കമ്പനി ഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്നുള്ള ന്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ ഈ സമയത്ത് നമുക്ക് എങ്ങനെയായിരിക്കും അതിന്റെ പ്രൈസിങ്, ഈ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് എന്ന് തുടങ്ങും, പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താൽ എന്നത്തെ നമുക്ക് ഫോൺ കിട്ടി തുടങ്ങും, സ്പെക്കിന്റെ ഫൈനലൈസ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഇതൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും?
3: പ്രൈസിങ്ങിനെ കുറിച്ച് ഇപ്പോഴും നിലവിൽ നമ്മൾ അജ്ഞരാണ്. അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കമ്പനി പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ എങ്കിലും ചൈനയിലും ഗ്ലോബൽ മാർക്കറ്റ്സിലും 21st ലോഞ്ച് ആകും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന അറിവ്.
2: ശരി.
3: അപ്പം ഓൾറെഡി ചൈനയിലാണ് ഈ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് അറിയാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കളേഴ്സ് എത്ര കളേഴ്സ് ഉണ്ടെന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഞാൻ പറയാം, ഇപ്പം നമുക്ക് ഇതിന്റെ കൂടെ ഈ X9 സീരീസിന്റെ അകത്ത് ഇറങ്ങുന്ന ഫൈൻഡ് X9 അൾട്ര ഇറങ്ങുന്നുണ്ട്. ഫൈൻഡ് X9S X9S Pro കൂടെ ആണ് ലോഞ്ച്
2: ചെയ്യുന്നത്.
3: അതെ, 3 മോഡൽസ് ആണ് ലോഞ്ച് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് X9 അൾട്ര ആണ് അവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ, എനിക്ക് തോന്നുന്നു കോൺഫിഗറേഷൻ നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, എന്നാലും നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഇതിൽ ശരിക്കും 3 കളർ ഓപ്ഷൻസ് ആണ് ഇപ്പൊ വന്നേക്കുന്നത്. നമ്മൾ ചൈനീസിൽ നിന്ന് തന്നെ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നതാണ്. 1 പോളാർ ഗ്ലേസിയർ എന്ന് പറഞ്ഞൊരു കളർ, പിന്നെ റോങ്ഷ കാനിയോൺ എന്ന് പറഞ്ഞ മറ്റൊരു കളർ, പിന്നെ ടുൺട്ര. ഈ 3 കളേഴ്സ് ആണ്. പിന്നെ വേരിയൻസ് എന്ന് പറയുന്നത് 12GB 256GB ഒരു വേരിയന്റ്, 12GB 512GB വേറൊരു വേരിയന്റ്, 16GB 512GB ഒരു വേരിയന്റ്, 16GB 1TB ഒരു വേരിയന്റ്. അതിന്റെ അകത്ത് 1TB ഓൺബോർഡ് സ്റ്റോറേജ് ഉള്ളതിന് മാത്രമേ ശരിക്കും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാകത്തുള്ളൂ.
2: ശരി ശരി.
3: ആ ടോപ്പ് എൻഡിന്റെ അകത്ത് ഓപ്പോയുടെ അവര് ഒരു ഹാസൽബ്ലാൻഡ് മാസ്റ്റർ സെറ്റും അവർ കൊടുക്കുന്നുണ്ട് കൂടെ. അത് X9 സീരീസിന്റെ ഫോൺ, അത് ശരിക്കും കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് പാക്കിനേക്കാൾ കുറച്ചുകൂടെ വില കൂടിയ സെറ്റ് ആയിരിക്കും.
2: അതായത് ക്യാമറ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന,
3: ക്യാമറ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ അത് കോമൺ ആണല്ലോ, വിവോയുടെ കൂടെ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, X9 അൾട്രയുടെ ചിപ്സെറ്റ് Snapdragon 8L8 Gen 5 ആണ്. പിന്നെ ക്യാമറയുടെ സെക്ഷൻ വരുമ്പോഴത്തേക്കും 4 ക്യാമറ സെറ്റപ്പ് ആണ്. 2 200 MP 2 ക്യാമറയുണ്ട്. ഒരെണ്ണത്തിൽ 3X ടെലിഫോട്ടോ ക്യാമറയും ഒരെണ്ണം പെരിസ്കോപ്പ് ലെൻസും ആണ്. പിന്നെ 2 50 MP ക്യാമറ ആണ്. അതിന്റെ 1 50 MP ടെലിഫോട്ടോ ഷൂട്ടർ ആണ്, 10X ഒപ്റ്റിക്കൽ സൂം ഉള്ളത്. പിന്നെ 50 MP അൾട്രാ വൈഡ് ക്യാമറ. ഇങ്ങനെ ആകാനാണ് ചാൻസ്, കാരണം അതിന്റെ ഫോട്ടോ റെൻഡറിംഗ് ഒക്കെ
2: നമുക്ക് അങ്ങനെയാണ്.
3: അതെ അതെ.
2: എനിക്ക് ഒന്ന് മീൻസ് X9 സീരീസ് നമുക്ക് നേരത്തെ അറിയാം, ഈ പറഞ്ഞ ക്യാമറ കൂടുതൽ ഫോക്കസ്. അപ്പോൾ ഈ അറിയുന്ന സ്പെക് വെച്ചിട്ടും കംപ്ലീറ്റ്ലി നമുക്ക് ഏത് സിനാറിയോയിലും ക്യാമറ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫോക്കൽ റേഞ്ചും ഒപ്റ്റിക്കൽ സൂം ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്.
3: തീർച്ചയായിട്ടും. പിന്നെ അതേപോലെ തന്നെ 56% ഈ അൾട്രാ വൈഡ് 50 MP അൾട്രാ വൈഡ് ക്യാമറയ്ക്ക് അകത്ത് 56% മോർ ലൈറ്റ്, കൂടുതൽ ലൈറ്റ്
2: 56%
3: കയറാൻ വേണ്ടിയിട്ടാണ്.
2: അപ്പോൾ ഓപ്പണിംഗ് കുറച്ചുകൂടെ വലിയ
3: വൈഡർ അപ്പർച്ചർ ആയിരിക്കും. പിന്നെ ഫ്രണ്ടില് X9 അൾട്രയുടെ 50 MP തന്നെ സെൽഫി ഷൂട്ടർ ആണ്, വീഡിയോ കോൾസിന് എല്ലാം വേണ്ടിയിട്ട്. ഇത്രയാണ് ശരിക്കും ഈ X9 അൾട്രയുടെ ഒരു.
2: വേറൊരു നെഗറ്റീവ് ആയിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഒരു കേട്ടോ, അതായത് ക്യാമറയിൽ ഇത്രയും സ്പെക്കുകൾ വരുന്നുണ്ടെങ്കിൽ പോലും വീഡിയോ ഷൂട്ടിങ്ങിന് അത് 4K വരെ വരുന്നുള്ളൂ എന്നാണ് ഞാൻ കേട്ടത്.
3: 8K ഷൂട്ടിങ്ങില്ല.
2: പക്ഷെ വിവോയ്ക്കകത്ത് 8K വരുന്നുണ്ട്.
3: ഒപ്പോടെ
2: ഈ മോഡലിനകത്ത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ 4K വരെ ഉള്ളൂ എന്നാണ് നമുക്ക് നിലവിൽ കിട്ടുന്ന ന്യൂസ്.
3: ഒരുപക്ഷെ ചിലപ്പോൾ സോഫ്റ്റ്വെയർ എന്നോട്ട് എനേബിൾ ചെയ്യാതിരിക്കാം.
2: ശരി ശരി.
3: അടുത്ത അപ്ഡേറ്റ്സിന്റെ അകത്തുള്ള അങ്ങനെ വന്നിട്ടില്ല.
2: അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള സെൻസർ ആണ് വരുന്നത്.
3: തീർച്ചയായിട്ടും സോണിയുടെ സെൻസറാണ്. അപ്പൊ എന്തുകൊണ്ടായാലും അത് വരണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഓപ്പോ പ്രത്യേകിച്ച് BBK എല്ലാ ഫോണുകളുടെ അകത്തും 1+ തൊട്ടുള്ള എല്ലാ ഫോണുകളിലും അവർ പ്രത്യേകം ചിപ്പുകൾ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടൊരു ചിപ്പ്, ക്യാമറയുടെ മോഡുലേഷൻ, അതായത് നമുക്ക് ഫോട്ടോ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ചിപ്പ്, പിന്നെ AIക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ഒരു ചിപ്പ്. അപ്പൊ ഇത്രയും 3 ചിപ്പുകൾ സെപ്പറേറ്റ് വരുന്നുള്ള അത്രത്തോളം പവർഫുൾ ആയിരിക്കും ഹാൻഡ്സെറ്റ്. അപ്പൊ നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻസ്, അതായത് ഇപ്പൊ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും റെൻഡർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ
2: മൾട്ടിടാസ്കിംഗ്
3: മാത്രമല്ല, ഇപ്പൊ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചിപ്പ് തന്നെ അത്യാവശ്യം നല്ല ചിപ്പാണ്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് ഹാർഡ് കോർ ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പ്ലസ് നമുക്ക് AI ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ റേസിംഗും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും.
2: ശരി ശരി.
3: അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ എഡിറ്റിംഗും അവർ അത്ര അറ്റ്പാറായിരിക്കും, മാർക്കറ്റിൽ അറ്റ്പാറായിരിക്കും. അപ്പൊ എനിക്ക് ഒരുപക്ഷെ വന്നിട്ടില്ലെങ്കിൽ പോലും അവർ പിന്നെ എനേബിൾ ചെയ്യുമായിരിക്കാം. അതെ, ഇതാണ് എക്സ്റ്റൻഡ് അൾട്രയെ കുറിച്ചുള്ള ഇത്. അപ്പം ഇത് April 21st ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ആകുന്നത്.
2: ഈ ഗ്ലോബൽ മാർക്കറ്റ് ലോഞ്ച് എന്ന് പറയുമ്പോൾ ആ ടൈമിൽ നമുക്ക് ഇന്ത്യയിൽ കിട്ടാൻ ചാൻസ്?
3: തീർച്ചയായിട്ടും. സാധാരണഗതിയിൽ ചൈനയിൽ ലോഞ്ചായി ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആയി തുടങ്ങുന്നതാണ്. കാരണം പ്രൊഡക്ഷൻ ഓപ്പോയുടെ കുറേയൊക്കെ ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇത് എക്സ്ക്ലൂസീവ്ലി എനിക്ക് തോന്നുന്നു എക്സ്റ്റേൺ അൾട്ര ചൈനയിൽ നിന്ന് വരുന്നതായിരിക്കാം. പക്ഷെ എങ്കിലും അവര് അതിന്റെ പിന്നെ പ്രൊഡക്ഷനെ കുറിച്ച് എങ്ങും പ്രതിപാദിച്ചിട്ടില്ല. അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലും ഉടനെ 21st അല്ലെങ്കിൽ എന്റെ കൂടെ തന്നെ ഉണ്ടാവും.
2: തീർച്ചയായും പ്രൈസിംഗും ഒരു 1.5 lakh ആ രീതിയിൽ തന്നെ പ്രോ തന്നെ ഏകദേശം 100,000 110,000
3: കണ്ടുണ്ടായിരുന്നു.
2: അപ്പൊ എന്തായാലും ഒരു 1.5 lakh ഒക്കെ രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എന്താണ് എന്തായാലും പ്രീ ബുക്കിംഗ് ഉടനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉടനെ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ഉറപ്പായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.
3: അതെ.
2: അപ്പൊ അനുവേട്ട, നമ്മള് ഫൈൻഡ് എക്സ് നയൻ അൾട്രയുടെ പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ നമുക്ക് ഒപ്പോടെ തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോണിന്റെ ന്യൂസും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒപ്പോടെ F33 Pro ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒപ്പോടെ സീരീസിൽ കാര്യം എനിക്ക്
3: ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട 35,000 രൂപയ്ക്കാണ് സ്റ്റാർട്ട്.
2: എനിക്കൊന്ന് അതിന് താഴെ പിന്നെ വരുന്നത് K-series എന്ന് പറഞ്ഞ മോഡൽ. അപ്പോ ഈ F33 F33 Pro ഡീറ്റെയിൽസ് എന്തൊക്കെയായിരിക്കും?
3: വളരെ ചുരുക്കത്തിൽ പറയാം, അതിന്റെ സ്പെക് ഡീറ്റെയിൽസ് തന്നെ നമുക്ക് പറയാം. അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ ആൾക്കാർക്ക് ഒരു ധാരണ കിട്ടും. ബാറ്ററി വന്നിട്ട് 7000 mAh ആണ് വിത്ത് 5-year ഡ്യൂറബിലിറ്റി. അതിന്റെ അവർ സ്പെസിഫിക്കേഷൻ പറയുന്നത് 1830 ചാർജിങ് സൈക്കിൾ വരെ അത് താങ്ങും എന്നുള്ളതാണ്. നോർമലി നമ്മളുടെ ലൈഫ് ടൈമിൽ നമ്മൾ അത്രയും ചാർജ് ചെയ്യാറില്ല എങ്കിൽ പോലും, അപ്പോൾ ധൈര്യമായിട്ട് പറയുന്നത്

0: അത്രയും ചാർജിങ് സൈക്കിൾസ് അത് നിലനിൽക്കുന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് IP69K എന്ന് പറയുന്ന ഒരു പുതിയ മിലിട്ടറി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് പക്കയാണ്. പിന്നെ അൾട്രാ ലൈറ്റ് വെയിറ്റ് ആണ്.
1: ഈ എഫ് സീരീസ് ഫോണുകളാണ് എപ്പോഴും അവർ ഈ മിലിട്ടറി ഗ്രേഡ് എന്ന് പറഞ്ഞ എപ്പോഴും. ഇതിന് മുന്നേ എനിക്ക് ഓർമ്മയുണ്ട് F23 അങ്ങനെ ഒരു മോഡൽ അങ്ങോട്ട് ഇറങ്ങിയ ടൈമിൽ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് കഴിവാണ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, തറയിലിട്ട് എറിഞ്ഞ് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഡ്യൂറബിൾ ആണ് കേട്ടോ, കാരണം വാഷിംഗ് മെഷീനിലിട്ട് കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം വന്നില്ല. ഞാൻ 3-4 തവണ എറിഞ്ഞിട്ട് നോക്കി എന്നിട്ട് പ്രശ്നം വന്നില്ല. ഇനി സ്കൈസെല്ലിൽ നിന്നാണ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പോകുന്നത്.
0: അപ്പോൾ അതെ, അത് ചങ്കുടുപ്പോടായിരിക്കും. പിന്നെ ഡിസൈൻ വന്നിട്ട് അൾട്രാ ലൈറ്റ് വെയിറ്റ് മിലിട്ടറി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റൻസ് പിന്നെ പ്രീമിയം സ്ലിം ഡിസൈൻ ആണ്. ഡിസ്പ്ലേ വന്നിട്ട് അമോലഡ് ആണ്, 120Hz ഡിസ്പ്ലേ ആണ്. പ്രോസസ്സർ മീഡിയ ടെക്കിന്റെ 6360 Max ആണ്. പക്ഷെ അത്യാവശ്യം നല്ല പ്രോസസ്സർ ആണ്, ഉള്ള മാർക്കറ്റിൽ ഉള്ളതിൽ അത്യാവശ്യം നല്ല പ്രോസസ്സറാണ്. 50MP റിയർ ക്യാമറ സിസ്റ്റം ആണ് ഉള്ളത്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിട്ട് ആൻഡ്രോയിഡ് 16 കളർ OS 6 വേർഷൻ 16 ആണ് ആൻഡ്രോയിഡ് 16 ബേസ് ചെയ്തിട്ടുള്ള. വേരിയൻസ് ഏതൊക്കെയാണ് നോക്കിയാൽ 6GB 128GB ഉണ്ട്, 8GB 128GB ഉണ്ട്, 8GB 256GB ഉണ്ട്. പിന്നെ ഈ വേരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ ശ്രോതാക്കളുടെ അടുത്ത് ഒരു കാര്യം കൂടെ പ്രത്യേകം പറയാനുണ്ട്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ, അതായത് ഈ റാം ഷോർട്ടേജ് വരുന്നുണ്ട്, ചിപ്പിന്റെ ഷോർട്ടേജ് വരുന്നുണ്ട്, ഈ സെമി കണ്ടക്ടർ ഡിവൈസസിന്റെ ഡിമാൻഡിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട്, സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷനും കൊണ്ട് പല ഫോൺ കമ്പനികളും ഇനി, നമ്മളത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞതാണ്, ഇനി അങ്ങോട്ടുള്ള ഇതിൽ അവരൊരു 15% വരെ വില കൂട്ടാൻ ചാൻസ്. അപ്പൊ ഈ ബേസ് എൻഡ് ഫോണുകൾക്കാണ് ഏറ്റവും കൂടുതൽ വില കൂടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഈ പല വേരിയൻസ്, ഇപ്പൊ 8GB വേരിയന്റ് അവർ 6GB ആക്കി കുറയ്ക്കുക, ഫീച്ചേഴ്സ് കുറെയൊക്കെ ഇല്ലാതാക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മളിത് പറയുന്നുണ്ടെങ്കിൽ പോലും ശ്രോതാക്കൾ മനസ്സിൽ വെക്കേണ്ടത് ഈ 6GB വേരിയന്റ് ഉണ്ട് ഇതിന്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ വേരിയന്റ് അവർ നിലനിർത്തുമായിരിക്കും, പക്ഷെ പ്രൈസിങ്ങിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതെന്തായാലും അവർ അനൗൺസ് ചെയ്യുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ വേരിയൻസ് ഇതൊക്കെയാണ്, 6GB 128GB, 8GB 128GB, 8GB 256GB, ഇത്രയാണ് നമുക്ക് ഇതിന്റെ വേരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഓപ്പോ F33 5G പ്രൈസിങ് അവർ കമ്പനി പറയുന്നത് 31,999 ആണ്, അതായത് 32,000. 6GB 128GB
1: സ്റ്റാർട്ടിംഗ്,
0: അതെ അതെ അതെ, ഇറ്റ് ക്യാൻ എക്സ്റ്റെൻഡ് അപ് ടു 38,000 രൂപ വരെ 8GB 256GB. F33 Pro വരുമ്പോൾ നമുക്ക് വരുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 8GB 128GB 38,000 രൂപയും 8GB 256GB 41,000 രൂപയാണ്.
1: എന്റെ അഭിപ്രായത്തിൽ തീരെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രൈസിംഗ് ആണ്.
0: തീർച്ചയായിട്ടും ഇത് മീഡിയ സെഗ്മെന്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതൊരു ഫ്ലാഗ്ഷിപ്പിലേക്ക് പോവാണ്. അപ്പൊ ഇതാണ് ഈ ഓപ്പോ F33 കുറിച്ചുള്ള ഒരു സ്നാപ്ഷോട്ട്.
1: പിന്നെ എനിക്ക് തോന്നുന്നു ഈ സ്പെക്കും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഈ ഫോൺ ശരിക്കും ഒരു ഭയങ്കര റഫ് ആയിട്ടുള്ള, കെയർ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ, നമുക്ക് എങ്ങനെയും റഫ് ആയിട്ട് യൂസ് ചെയ്യാം.
0: ഈ പെയിൻ പോയിന്റ് നമ്മൾ ശരിക്കും പിന്നെ F23 കേസ് പറഞ്ഞപ്പോ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സ്കൈസില് അവരുടെ സെയിൽസ് പേഴ്സൺസ് അവർ യൂസ് ചെയ്തോണ്ടിരുന്ന വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുള്ള മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് അമ്മമാർക്ക് ഈ ഫോൺ ആയിരുന്നു അവർ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം കുട്ടികളെടുത്തായാലും പൊട്ടിച്ചാലും ഒന്നും സംഭവിക്കില്ല. അതേപോലെ തന്നെയാണ് ഈ ഫോണും F33 എന്നുള്ള ഫോണും. അപ്പം നമ്മളുടെ കേസിൽ, നമ്മളുടെ കേരളത്തില് ആവശ്യകത എന്ന് പറയുന്നത് ഏറ്റവും അതാണ്. പിന്നെ ഈ വർക്ക് ജോലി ചെയ്യുന്നവർ, ഇപ്പൊ ഈ കോൺക്രീറ്റ് പണി അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത്, പക്ഷേ അവർക്കൊക്കെ ഈ പ്രൈസ് പോയിന്റ് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ EMI സ്കീംസ് അവൈലബിൾ ആണ്, ബജാജ് ഫിനാൻസ് ഒക്കെ അത് കൊടുക്കുന്നുണ്ട്.
1: തീർച്ചയായിട്ടും
0: ഐഫോണൊക്കെ ഇനിയിപ്പോ അടുക്കാൻ പറ്റാത്ത വില, അതൊക്കെ പ്രീമിയം ലക്ഷറി ആയി മാറും, അൾട്രാ ലക്ഷറി.
1: അപ്പൊ എന്തായാലും ഒരു ക്യാമറ ഫീച്ചർ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് അങ്ങനെയുള്ള യൂസിന് വേണ്ടിയിട്ട് ഈ ഫോൺ അങ്ങനെ ഒരുപാട് ഓപ്റ്റ് ചെയ്യേണ്ടതാണ് എന്റെ ഓപ്ഷൻ.
0: തീർച്ചയായിട്ടും
1: നിങ്ങൾക്ക് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യാനും, ഈ പറഞ്ഞ പോലെ എപ്പോഴോ കയ്യിൽ നിന്ന് താഴെ വരാൻ ചാൻസ് ഉള്ള അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ജോലിയിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട്
0: എടുക്കാൻ പറ്റുന്നതാണ്.
1: പക്ഷെ പ്രൈസ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് മാത്രം നോക്കുക. പക്ഷെ പ്രൈസിന്റെ കാര്യം പറയുമ്പോഴും മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യം, ഇനിയിപ്പോ നിങ്ങൾ ഏതൊരു ബ്രാൻഡിന്റെ ഫോൺ എടുത്താലും ഈ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഫോണുകൾ കിട്ടുന്നത്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പഴയ ഫോണുകൾ ഓപ്റ്റ് ചെയ്യേണ്ടി വരും.
0: അതെ അതെ, അടുത്തൊരു 5 കൊല്ലത്തേക്ക് ഈ പ്രൈസ് തന്നെയായിരിക്കും.
1: അതെ,
0: 5 കൊല്ലത്തേക്കെങ്കിലും, അത് കഴിഞ്ഞിട്ട് എങ്ങനെ ആവുമെന്ന് നമുക്ക് അറിയില്ല. 5 കൊല്ലത്തേക്കെങ്കിലും ഈ പ്രൈസ് പോയിന്റിൽ തന്നെയായിരിക്കും ഫോണിന്റെ വിലകൾ നിൽക്കുക.
1: ശരി ശരി ശരി. അപ്പോൾ അതാണ് നമുക്ക് ഫൈൻഡ് X9 Ultra അപ്ഡേറ്റ്സും കിട്ടി, അപ്പോൾ F33 സീരീസിന്റെ അപ്ഡേറ്റ് കിട്ടി. അടുത്ത നമുക്ക് കിട്ടുന്നതാണ് Snapdragon 8 Lite Gen 6 ന്യൂസ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഇന്നത്തിനിത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. വൻവേട്ട, നമുക്ക് ചിപ്സെറ്റിന്റെ ആണ് പുതിയ ന്യൂസ്. അതായത് സ്നാപ് ഡ്രാഗൺ 8 Lite Gen 6. അപ്പോ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ഇറങ്ങാൻ പോകുന്നത്. എന്താണ് അതിന്റെ ന്യൂസ്? ഏതൊക്കെ ഫോണുകളിലാണ് വരാൻ സാധ്യത ഉള്ളത്? എന്നത്തേക്കാണ് വരാൻ സാധ്യത?
3: അത് ശരിക്കും എപ്പോഴത്തേക്ക് ലോഞ്ച് ആകുന്നതിനെ കുറിച്ച് അറിയില്ല. എന്നാലും ലേറ്റർ ദിസ് ഇയർ ആണ് അവർ പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാം, ഇതും ഒരു പിന്നെ ടിപ്സ്റ്റർ ലീക്ക് വന്നതാണ്.

0: ഇതിൽ നമുക്ക് അറിയാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം, അതായത് 8 രണ്ട് സീരീസ് ആണ് വരുന്നത്, 8 Elite Gen Pro 8 Elite Gen 6 SoC. അപ്പോൾ ഈ രണ്ട് ചിപ്സെറ്റുകളാണ് വരുന്നത്. ഈ രണ്ട് ചിപ്സെറ്റുകളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമായ 2 nanometer പ്രോസസ്സിലാണ്, TSMC 2 nanometer പ്രോസസ്സിലാണ്. ഈ 2 nanometer എന്ന് പറയുമ്പോഴത്തേക്ക് അത്രത്തോളം ട്രാൻസിസ്റ്റേഴ്സ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും, അത്രത്തോളം കേപ്പബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കുമ്പോഴത്തേക്ക് അൾട്രാ കേപ്പബിൾ ആയിട്ടുള്ളൊരു ചിപ്സെറ്റാണ് ഇപ്പം നിലവിലുള്ളതിൽ. എനിക്ക് തോന്നുന്നു ഐഫോണിൻ്റെ ചിപ്സെറ്റിനേക്കാൾ A17 A18 വരാൻ പോകുന്ന 8-നേക്കാളും അത്യാവശ്യം
1: നമ്മൾ അറിയാൻ സാധിക്കുന്ന 2 nanometer ആയിരിക്കും.
0: 2 nanometer അതിനേക്കാൾ പവർഫുൾ ആയിട്ടാണ് ഇവർ സ്നാപ്ഡ്രാഗൺ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഇതിൻ്റെ ആർക്കിടെക്ചർ 2+3+3 ഒറിയോൺ CPU കോൺഫിഗറേഷൻ ആണ്. അതാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് 16 MB L2 ക്യാഷ് ഉണ്ട്. ഗ്രാഫിക് സൈഡിൽ ശരിക്കും അഡനോ 845 GPU ആണ്, വിത്ത് 6 slice ഡിസൈൻ ആണ്. അത് നമ്മൾ നോർമലി ഇപ്പൊ നമുക്ക് വന്നേക്കുന്ന പ്രോസസ്സേഴ്സ് എല്ലാം 4 nanometer ആണെങ്കിലും 4 slices ഉള്ളൂ. ഇത് 6 slices 6 slices എന്ന് പറയുമ്പോഴത്തേക്ക് 6 different layers നിന്നിട്ടാണ് ഇത് പ്രോസസ് ചെയ്യുന്ന ഗ്രാഫിക്സ്. അപ്പൊ അത്രത്തോളം ഗ്രാഫിക്സ് കേപ്പബിലിറ്റി ഉള്ള ഒരു ചിപ്സെറ്റ് ആണത്. അത് മാത്രമല്ല, ഗ്രാഫിക്സിന് വേണ്ടി മാത്രം 12 MB ഗ്രാഫിക്സ് മെമ്മറിയും ഉണ്ട്, സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് മെമ്മറി ഉണ്ട്. പിന്നെ ഗ്രാഫിക്സിന് വേണ്ടിയിട്ട് 6 MB ഒരു ലെവൽ സിസ്റ്റം ലെവൽ ക്യാഷും ഉണ്ട്. അപ്പൊ അത്രത്തോളം ഗ്രാഫിക്സ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രത്തോളം പിന്നെ പ്രോസസ്സറും കേപ്പബിൾ ആണ്. അതിന്റെ കൂടെ തന്നെ പ്രോസസ്സറിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള L2 ക്യാഷ് ഉണ്ട്, ഗ്രാഫിക്സ് മെമ്മറി ഉണ്ട്, പിന്നെ 6 MB ഒരു ലെവൽ ക്യാഷ് സിസ്റ്റം ലെവൽ ക്യാഷും ഉണ്ട്. അപ്പൊ ഗ്രാഫിക്സ് എന്തായാലും അൾട്രാ അടിപൊളിയായിരിക്കും. ഈ ഇത് യൂസ് ചെയ്യുന്ന ഫോണുകളിൽ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ സൂപ്പർ,
1: വീഡിയോ റെക്കോർഡിംഗും എഡിറ്റിംഗ് പോലുള്ള പരിപാടികളൊക്കെ ഭയങ്കര
0: സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കും. അതാണ് ഈ ഇത് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ അതേപോലെ തന്നെ LPDDR5X എലൈറ്റിലാണ്, 5X സോറി ഇത് പിന്നെ എലൈറ്റിലല്ല, SoC-ക്കകത്താണ്. 5X സപ്പോർട്ട്, റാം സപ്പോർട്ടുണ്ട്, US 5 സ്റ്റോറേജ് സപ്പോർട്ടും ഉണ്ട്. പിന്നെ ഇത് ശരിക്കും അപ്പർ മിഡ് റേഞ്ചും ഈ ചിപ്പ്, അതായത് SoC ചിപ്സെറ്റ് മെയിൻ സ്ട്രീം ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലായിരിക്കും, മെയിൻ സ്ട്രീമും മിഡ് സെഗ്മെന്റും മെയിൻ സ്ട്രീമുമായിട്ടുള്ള ഫോണുകളിലായിരിക്കും വരാൻ ചാൻസ് കൂടുതൽ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എടുത്ത് പറയത്തക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് പല, ഇതിപ്പം നമ്മൾ ടിപ്സ്റ്റർ പറയുന്ന അവരുടെ പല ഡിസൈൻ ഫേസസ് ആർക്കിടെക്ചർ കണ്ടിട്ട് ശരിക്കും ഈ മൾട്ടി AI ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട്, അവരുടെ പിന്നെ APU-ൻ്റെ അകത്ത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഓൺ ഇൻ ഫോണിൻ്റെ അകത്ത് തന്നെ, ഓഫ്ലൈനിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അടുത്തത് 8 Elite Gen Pro കുറിച്ച് പറയുമ്പോഴത്തേക്കും അഡനോ 850 GPU തന്നെയാണ്, പക്ഷേ 18 MB ഗ്രാഫിക്സ് മെമ്മറി ഉണ്ട്.
1: ശരി.
0: പിന്നെ LPDDR6 സപ്പോർട്ടുണ്ട്.
1: ഓക്കെ.
0: അതേപോലെ തന്നെ ഡൗൺ ഗ്രേഡ് ചെയ്തിട്ട് LPDDR5X സപ്പോർട്ട് ചെയ്യും വിത്ത് 8 MB LLC ക്യാഷ്.
1: ശരി ശരി ശരി.
0: അപ്പൊ ഇത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്പാണ് ഇത് വരാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗണിന്റെ എനിക്ക് തോന്നുന്നു ഇതുവരെ ഇറക്കിയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്പായിരിക്കും.
1: ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നപ്പോ നമ്മുടെ സാംസങ്ങിന്റെ പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണിനകത്തും ഈ പറയുന്ന പോലെ വേണമെന്നുണ്ടെങ്കിൽ ഒപ്പോടെ പുതിയ ഫൈൻഡ് എക്സ് സീരീസിലും വിവോടെ ഒക്കെ പുതിയ എക്സ് സീരീസിൽ
0: വരാം. പിന്നെ ഗൂഗിളിന്റെ പുതിയ
1: പിക്സൽ വരാൻ ചാൻസ് ഉണ്ട്.
0: കാരണം അതൊക്കെ ഇനി വരാൻ അനൗൺസ് ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേറെ പല ഫോണുകളും അവരൊക്കെ ഫാസ്റ്റ് അഡോപ്റ്റേഴ്സ് ആണ്.
1: വൺ പ്ലസിന്റെ അത്
0: വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഫോണുകൾ നമുക്ക് ഈ ചിപ്സെറ്റുകൾ
1: ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്ന മെയിൻ സ്ട്രീം കമ്പനികളുടെ
0: പക്ഷെ പ്രൈസിംഗ് അത്യാവശ്യം നല്ല പ്രൈസിംഗ് ആയിരിക്കും, കാരണം ഇപ്പൊ വില കൂടി നിൽക്കുന്നത് കാരണം. പിന്നെ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ടും അത്യാവശ്യം നല്ല വില
1: ഉണ്ടാവും. അപ്പോൾ അത്രയാണ് നമുക്ക് പുതിയ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്, ഏതൊക്കെ ഫോണിലാണ് യൂസ് ചെയ്യേണ്ടത്, യൂസ് ചെയ്യാൻ സാധ്യത ഉള്ളതെന്നുള്ള നമ്മൾ ഏകദേശം ഒരു ധാരണയാണ്. അത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് വരുന്നതിനനുസരിച്ച് നമുക്ക് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനിയുള്ളത് നമ്മുടെ ഇന്നത്തെ ഏറ്റവും ലാസ്റ്റ് ഹാർഡ്വെയർ അപ്ഡേറ്റ് ആണ്. അതായത് മോട്ടറോളയുടെ പുതിയ റേസർ ഫോൾഡ് വരുന്നു അല്ലേ. അതായത് മോട്ടറോളയുടെ അവരുടെ ഒരു ഐക്കോണിക് ഫോണാണ് റേസർ ഫോൺ, അതിൻ്റെ ഫോൾഡ് വേർഷൻ ഇറങ്ങുവാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ന്യൂസും കാര്യങ്ങളും?
0: അതെ, തീർച്ചയായിട്ടും അത് ശരിക്കും ലോഞ്ച് ആയി കഴിഞ്ഞു. അപ്പോൾ അവർ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ 2 weeks അകത്ത് ലോഞ്ച് ഉണ്ട്. അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ ഒരു സ്നാപ്ഷോട്ട് ഞാൻ പറയാം. ഇത് ഫോൾഡബിൾ LTPO ആണ്, രണ്ട് സൈഡിൽ നമുക്ക് ഡിസ്പ്ലേസ് ഉണ്ട്. പിന്നെ ഡോൾബി വിഷൻ ആണ്, 120Hz ഡിസ്പ്ലേ ആണ്, HDR10+ ആണ്, 6200 nits ആണ്.
1: ഓക്കെ.
0: സൈസ് വന്നിട്ട് 8.1 inches ആണ്. റെസൊല്യൂഷൻ 2232x2 അതായത് ഒരു ചെറിയ ടാബിന്റെ, ഒരു മിനി ടാബിന്റെ അത്രയും ഫോം ഫാക്ടർ ഉള്ളതാണ്. പിന്നെ അകത്തെ കവർ ഡിസ്പ്ലേക്കകത്ത് പിന്നെ 165 ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേക്കകത്ത് 165Hz ഡിസ്പ്ലേ ആണ് LTPO
1: റിഫ്രഷ് റേറ്റ്
0: വന്നിട്ട്, അതും ഡോൾബി വിഷൻ

0: ാണ് ഓക്കെ ഒ എസ് ആൻഡ്രോയിഡ് 16 തന്നെയാണ് അവർ മോട്ടറോളയുടെ ഒ എസ് അറിയാമല്ലോ അൺഅഡൾട്ടേഡ് ആയിട്ടുള്ള ഒ എസ് ആണ് പിന്നെ സ്നാപ് ഡ്രാഗൺ 8 Gen 5 ആണ് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ഇന്റേണൽ മെമ്മറി എന്ന് പറയുന്നത് സ്റ്റോറേജ് എന്ന് പറയുന്നത് 256 GB 12 GB RAM
1: ഓക്കെ
0: 12 GB 16 GB RAM 1 TB 16 GB RAM ഇതാണ് അവരുടെ വേരിയൻസ് എന്ന് പറയുന്നത് പിന്നെ സ്പീഡ് മെമ്മറിയുടെ സ്പീഡ് വന്നിട്ട് UFS 4.1 ആണ്
1: ഓക്കെ
0: ക്യാമറയിലേക്ക് വരുമ്പം 50 MP 3 ക്യാമറാസ് ആണ് ഉള്ളത് മൾട്ടിഡാ ഒന്ന് വൈഡ് ആംഗിള് ഒന്ന് പെരിസ്കോപ്പ് ഒന്ന് അൾട്രാ വൈഡ്
1: ഓക്കെ
0: വീഡിയോ നമുക്ക് 8K ഷൂട്ട് ചെയ്യാൻ പറ്റും ഡോൾബി വിഷനിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും
1: ശരി
0: ഫ്രണ്ടിലത്തെ സെൽഫി ക്യാമറ 20 MP ആണ് അതിൻ്റെ HDR നമുക്ക് ഫ്രണ്ടിൽ അതായത് കവർ ഡിസ്പ്ലേക്കകത്തൊരു ക്യാമറയുണ്ട് അകത്തൊരു
1: ക്യാമറ
0: അതെ അതെ അപ്പം അത് കവർ ക്യാമറ എന്ന് പറയുന്നത് 32 MP അകത്തെ ക്യാമറ 20 MP ആണ് ഈ രണ്ടിൽ നമുക്ക് 4K റെക്കോർഡ് ചെയ്യാൻ പറ്റും
1: ശരി
0: പിന്നെ ബാക്കി എല്ലാം നോർമൽ കേസ് ഉള്ള ഫീച്ചേഴ്സ് തന്നെയാണ് USB Type-C ഉണ്ട് ഗ്ലോണാസ് ഗലീലിയോ BDS നാവിഗേഷൻ നാവൽസി എന്ന് പറയുന്ന സാധനം GPS അതെല്ലാം ഉണ്ട് ബാറ്ററിയിലേക്ക് വരുമ്പോഴത്തെ 6000 mAh ബാറ്ററിയാണ്
1: ഓക്കെ
0: 80 W വയർഡും 50 W വയർലെസ് ചാർജിങ്ങും ഉള്ളത് 5 W റിവേഴ്സ് വയർലെസ്സും ഉണ്ട്
1: ശരി
0: പിന്നെ കളറ് രണ്ട് കളേഴ്സ് ആണ് ഒന്ന് ബ്ലാക്ക് ആൻഡ് ബ്ലൂവും ലിലി വൈറ്റും ഇത്രയാണ് ഇതിന്റെ ഒരു സ്നാപ്ഷോട്ട് എന്ന്
1: പറയുന്നത് എന്റെ എനിക്ക് എന്റെ ഒരു ഡൗട്ട് ആണ് ബേട്ടാ ഞാൻ കുറച്ചുനാൾ മുന്നേ വരെ വിചാരിച്ചത് മോട്ടോറോളയ്ക്കകത്ത് വരുന്ന സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണെന്നുള്ളതാണ് പക്ഷേ റീസെന്റ്ലി ആണ് ആക്ച്വലി ഞാൻ അറിഞ്ഞത് ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്
0: അവരുടെ കസ്റ്റമൈസ് പക്ഷേ
1: ചേഞ്ചസ് ഇല്ല
0: ചേഞ്ചസ് വരുത്തിയിട്ടില്ല സ്റ്റോക്ക് ആൻഡ്രോയിഡ് അതുപോലെ തന്നെ പിന്നെ മോട്ടോറോളയുടെ രണ്ടു മൂന്ന് പേറ്റന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്തു
1: വരുന്നുണ്ട് കാരണം എനിക്ക് ഒരു കാലഘട്ടം വരെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെയാണ് പിന്നെ എപ്പോഴും അതും പറയും ആക്ച്വലി ഞാൻ അത് അത്രയ്ക്ക് ഇങ്ങോട്ട് അപ്ഡേറ്റ് ആയിട്ടില്ല റീസെന്റ്ലി അവരുടെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്ന മോഡൽ ഇറങ്ങിയിരുന്നല്ലോ അത് യൂസ് ചെയ്തപ്പോഴത്തേക്കാണ് ഞാൻ ആക്ച്വലി
0: അതെ അതെ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു സ്നാപ്ഷോട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ വില നമുക്ക് വിലഭാഗം എന്തായാലും 1 lakh rupees 1.5 lakh rupees മുകളിലായിരുന്നു ഫോൾഡബിൾ ആയതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഹിഞ്ച് ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ ഐഫോണിൻ്റെ കാര്യം പറഞ്ഞ പോലെ
1: 3D printed
0: ആണ് അപ്പോൾ അതുകൊണ്ട് ഡ്യൂറബിൾ ആണ് ക്രീസ് വളരെ
1: കുറവായിരിക്കും
0: ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്നാലും നമുക്ക് കയ്യിൽ കിട്ടുന്നവരെ നമുക്ക് ഇത് കാത്തിരിക്കാം പക്ഷേ മോട്ടോറോളയുടെ നമ്മൾ തള്ളിക്കളയുന്ന അതായത് അധികം ശ്രദ്ധിക്കപ്പെടാതെ ഒരു ഫോണാണ് മോട്ടോറോള പക്ഷേ അവരുടെ ഫോൾഡ് വരുന്നു എന്ന് പറഞ്ഞ് ഇപ്പം തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള നമുക്ക്
1: ഡിസൈനൊക്കെ ശരിക്കും ഭംഗിയായിട്ടുള്ള ഡിസൈനാണ് പലപ്പോഴും
0: അതെ സിഗ്നേച്ചർ ഒക്കെ നല്ല ഡിസൈൻ
1: ആയിരുന്നു പക്ഷേ ഫോൺ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാര്യം തന്നെ കുറച്ച് ഹാങ്ങും കാര്യങ്ങളും
0: അത് സ്നാപ് ഡ്രാഗൺ 7 അല്ലേ
1: 8 ആണ്
0: 8 Gen
1: ആണ് പക്ഷെ അതാണ് ഞാൻ ആലോചിച്ചത് അത്രയും ഹൈ എൻഡ് സ്പെക് ഉള്ള ഒരു ഫോണാണ് പക്ഷെ എന്റെ പെർഫോമൻസ് ഭയങ്കര വീക്ക് ആയിട്ട് ഫീൽ
0: ചെയ്യും
1: എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോ എന്റെ ഫോളോവേഴ്സ് കുറെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു അവര് യൂസ് ചെയ്യുന്ന ഫോണിന് വലിയ കുഴപ്പമില്ല എന്നാൽ ചിലര് ഈ പറഞ്ഞാൽ അവരുടെ ഫോണുകൾക്ക് പ്രശ്നമുണ്ട് എനിക്കൊന്ന് ഒരു മിക്സഡ് അഭിപ്രായമാണ് ആ ഫോണ് അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ ഹാർഡ്വെയർ ന്യൂസ് വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളും വരുന്നത് അതിനകത്ത് മെയിനായിട്ട് ആദ്യം വരുന്ന സംഭവം എന്ന് വെച്ചാൽ നത്തിങ് അവരുടെ ഒരു പ്രൊപ്രൈറ്ററി ഫയൽ ഷെയറിംഗ് ആപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM

0: ഇനിത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈ സെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാക്കാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈ സെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. നത്തിങ് അവരുടെ പുതിയ ഒരു പ്രൊപ്രൈറ്ററി ആപ്ലിക്കേഷനായിട്ട് വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ ഈ അടുത്ത് കണ്ടായിരുന്നു, നമുക്കിപ്പോൾ ആപ്പിളിൽ നിന്ന്, അതായത് iOSൽ നിന്ന് ആൻഡ്രോയിഡിലേക്ക് ഫയൽ ഷെയർ ചെയ്യാനുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അതുപോലെ ഇപ്പോൾ നത്തിങ് ഫയൽ ഷെയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണ് അനുപാട്? അത് നമുക്ക് ആൻഡ്രോയിഡിൽ മാത്രമാണോ അതോ ഗ്ലോബലി എല്ലാ ഡിവൈസിലേക്ക് ഫയൽ ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്?
3: അല്ല, അത് ശരിക്കും ഇപ്പം നത്തിങ്ങിൻ്റെ ഫോണുകൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആൻഡ്രോയിഡിൽ എല്ലാ ഡിവൈസിനകത്തും പറ്റത്തക്ക രീതിയിലായിരിക്കും അവർ ഇനി ഇപ്പം ഡിസൈൻ ചെയ്യുന്നതെന്ന് കാൽപ്പേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോൾ ഇനിഷ്യലി ലോഞ്ച് ചെയ്തേക്കുന്നത് നത്തിങ് ഫോൺസിന് വേണ്ടിയിട്ടാണ്.
2: ഓക്കെ,
3: അവരുടെ പ്രൊപ്രൈറ്ററി ആപ്പായിട്ടാണ് അത് ചെയ്തേക്കുന്നത്. ഇത് ശരിക്കും എയർ ഡ്രോപ്പിൻ്റെ അതേ ഫീച്ചർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്.
2: ഓക്കെ,
3: ഇത് ഒരു കോമ്പിനേഷനാണ്. അതായത് നമ്മളുടെ ഫോണുകളിൽ ഒരു ആപ്പായിട്ടും ഡെസ്ക്ടോപ്പിലേക്ക് വരുമ്പം അതൊരു ബ്രൗസർ എക്സ്റ്റൻഷൻ ആയിട്ടും. പക്ഷേ ഇത് ഏത് ബ്രൗസറിൽ വർക്ക് ചെയ്യുന്ന വെച്ചാൽ എല്ലാ ബ്രൗസറിലും ഇല്ല, ക്രോമിയം ബ്രൗസേഴ്സ് മാത്രം. അതായത് ക്രോം പോലുള്ള ബ്രൗസറുകൾ, ക്രോം ഉണ്ട്, ക്രോമിയം യൂസ് ചെയ്യുന്ന, ക്രോമിയം എഞ്ചിൻ യൂസ് ചെയ്യുന്ന ബ്രൗസേഴ്സ് ഉണ്ട്. അതായത് സഫാരി, പിന്നെ മാക്കിലാണെങ്കിൽ സഫാരി, മോസില്ല ഫയർഫോക്സ്, ഒപ്പെറ, ഇങ്ങനത്തെ പിന്നെ ബ്രൗസേഴ്സിൽ നമുക്ക് എക്സ്റ്റൻഷൻ ആയിട്ട് കിട്ടും.
2: എനിക്ക് തോന്നുന്നു ഇതാണ് മെയിൻ സ്ട്രീം ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്.
3: യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഇതിന്റെ എഡ്ജ് ആരൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഈ ക്രോമിയം എഞ്ചിൻ യൂസ് ചെയ്യുന്ന എല്ലാ ബ്രൗസേഴ്സിൻ്റെ അത് നമുക്ക് ഇത് അവരുടെ വെബ് സ്റ്റോറുകൾ പോയി അവർ

0: അവരുടെ വെബ് സ്റ്റോറിൽ പോയിട്ട് നമുക്കിതൊരു ആപ്ലിക്കേഷൻ, അതായത് ആപ്പായിട്ട് നമുക്ക് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും.
1: ഓക്കെ,
0: ബ്രൗസർ എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും.
1: അപ്പോൾ
0: ബ്രൗസർ എക്സ്റ്റൻഷനായിട്ട് ആഡ് ചെയ്യും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഫോണിൽ നത്തിങ് ഫോണിൽ നമ്മളിപ്പം വാർപ്പ് ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, നമുക്ക് ഫോണിൻ്റെ അകത്തുള്ളൊരു ഫയൽസ് നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് ഷെയർ ചെയ്യണം. അപ്പം നമ്മുടെ ഡെസ്ക്ടോപ്പ് ഏതാണോ അതിൽ ബ്രൗസർ എടുക്കുക, ആ ബ്രൗസറിൻ്റെ അകത്ത് നമ്മൾ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുക, എന്നിട്ട് ഇവിടുന്ന് നമ്മൾ സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഈ ബ്രൗസറിൻ്റെ പേര് കാണിക്കും,
1: ഓക്കെ,
0: ഡിവൈസിൻ്റെ പേര് കാണിക്കും.
1: ശരി,
0: അപ്പോൾ അവിടെ നമ്മൾ സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഫയൽ ഹാസ് ബീൻ സെൻഡ് എന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വരും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഡെസ്ക്ടോപ്പിലേക്ക് അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും.
1: ശരി ശരി ശരി,
0: ഇത് യൂസ് ചെയ്യാം. ഇത് നമുക്ക് ജിമെയിൽ അക്കൗണ്ട് വേണം, കാരണം നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ആണ് ഇവർ ബാക്ക് എൻഡിൽ യൂസ് ചെയ്യുന്നത്.
1: ഓ ശരി ശരി,
0: ഗൂഗിൾ ഡ്രൈവിൽ പാസീവ് ആയിട്ട് ഗൂഗിൾ ഡ്രൈവ് വഴിയാണ് അവർ സെൻഡ് ചെയ്യുന്നത്, ആ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്.
1: മനസ്സിലായി മനസ്സിലായി.
0: അപ്പം നമ്മുടെ ജിമെയിൽ അക്കൗണ്ടുമായിട്ട് ടൈ അപ്പ് ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഡ്രൈവിലായിരിക്കും ഇത് വന്ന് സേവ് ആവുന്നത്.
1: സേവ് ആവുന്നത്, ഓക്കെ.
0: പക്ഷേ അവർ പറയുന്നുണ്ട് ഇവർ നത്തിങ്ങിൻ്റെ സെർവേഴ്സിലോ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനിലോ ഒന്നും നമ്മുടെ ഫയൽ സേവ് ആവില്ല, ആ ഗൂഗിൾ ഡ്രൈവ് വഴി തന്നെ ആയിരിക്കും ഇത് പോകുന്നത്, ആ ഡിവൈസുകളിൽ മാത്രമേ ഇത് സേവ് ആവൂ.
1: സേവ് ആവുന്നുള്ളൂ, ഓക്കെ,
0: ആ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്.
1: ശരി ശരി,
0: ഇതാണ് വാർപ്പ് ആപ്പ് എന്ന് പറയുന്നത്. ഇത് ഇപ്പൊ തൽക്കാലം പിന്നെ നത്തിങ്ങിന്റെ ഫോണുകൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നതെങ്കിലും ബാക്കിയുള്ള ആൻഡ്രോയിഡ് ഡിവൈസിലേക്ക് ഉടനെ വരുന്നുണ്ട്.
1: അത് മീൻസ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടോ, എങ്ങനെയാണതോ?
0: ഇപ്പൊ നത്തിങ്ങിന്റെ ഫോണുകളിലേക്ക് ലോഞ്ച് ആയിട്ടുണ്ട്, ബാക്കിയുള്ള ഫോണുകളിലേക്ക് അവർ അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്ന അനുസരിച്ചിട്ട് അവർ ആഡ് ചെയ്യും,
1: ആഡ് ചെയ്യും
0: എല്ലാ ഫോണുകളിലും യൂസ് ചെയ്തൊക്കെ.
1: പൊതുവെ നത്തിങ്ങിന്റെ ഓഎസ് എന്ന് പറയുന്നത് ആക്ച്വലി നല്ല റിഫൈൻഡ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ട്.
0: നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, ആ സ്പെക്ക് ഭയങ്കര താഴെയാണെങ്കിൽ പോലും അതിന്റെ അകത്ത് വളരെ ഒപ്റ്റിമൈസ്.
1: റീസെന്റ്ലി ഇറങ്ങിയ 4A ഒക്കെ സ്പെക്ക് ഭയങ്കര മോശമാണ്, എന്നാൽ പോലും ഓഎസ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ്. എനിക്കൊന്ന് ഈ iOS കാര്യം പറഞ്ഞാൽ അത്ര റിഫൈൻഡ് ആണ്.
0: അത് മാത്രമല്ല, സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ബാക്കി എന്റെ ഓഎസ് അപ്ഡേറ്റ്സും അവരും കൃത്യമായിട്ട് പഴയ ഫോണുകൾ ഉൾപ്പെടെ
1: ചെയ്യും. അത് മാത്രമല്ല, അവരുടെ ലോ എൻഡ് ഫോണിൽ പോകണം ബ്ലോട്ട്വെയർസ് ഒക്കെ ഭയങ്കര
0: കുറവാണ്.
1: അപ്പോൾ അതാണ് നത്തിങ്ങിന്റെ ഫയൽ ഷെയറിംഗ് ആപ്പിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇട്ടിരിക്കുന്നത്. അടുത്ത വരുന്ന ഒരു സോഫ്റ്റ്വെയറിനകത്തുള്ള ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ആപ്പിനകത്തുള്ള അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, ഇൻസ്റ്റാഗ്രാം അടിമുടി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇൻസ്റ്റാഗ്രാം പ്ലസിന്റെ കാര്യം പറഞ്ഞു, അത് ഇനി ഒരു വലിയ താമസമില്ലാതെ അത് മൊത്തത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പതുക്കെ അവർ ഫേസ്ബുക്കിലേക്കും കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ്, ഇനി മുതൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ കമന്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും. പണ്ടത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, ഞാൻ അങ്ങനെ എനിക്കൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, ശ്രമിച്ചിട്ടില്ല, അറിഞ്ഞൂടാ. ഇപ്പൊ ഈ അപ്ഡേറ്റ് വന്നപ്പോഴാണ് അറിയുന്നത്, നമ്മൾ ഇടുന്ന കമന്റ് നമുക്ക് ഇനി എന്തെങ്കിലും കാരണവശാൽ ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും.
0: അതെ അതെ.
1: അപ്പൊ എന്തൊക്കെയാണ് അതിന് ഡീറ്റെയിൽസ്?
0: തീർച്ചയായിട്ടും, ഞാൻ ഒരുപാട് തവണ അഭിമുഖിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്, നമ്മളിപ്പോൾ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കമന്റിന്റെ അത് ടിപ്പോസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യമായിരിക്കത്തില്ല ചിലപ്പോൾ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത്. അപ്പൊ അത് പക്ഷേ നമ്മൾ പോസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ അത് വായിക്കുന്നത്, അപ്പൊ എഡിറ്റ് ചെയ്യാൻ നോക്കിയാൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അത് വലിയൊരു പ്രശ്നമായിരുന്നു. പക്ഷെ ഇൻസ്റ്റാഗ്രാം അത് യൂസേഴ്സിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് തന്നെ അവർ മാറ്റങ്ങൾ വരുത്തുകയാണ്. അപ്പൊ ഇപ്പം പുതിയ അപ്ഡേറ്റ്, ഇൻസ്റ്റാഗ്രാമിന്റെ പുതിയ അപ്ഡേറ്റ്സിന്റെ അകത്ത് പുതിയ അപ്ഡേറ്റ് വന്നതിന്റെ അകത്ത് നമുക്ക് കമന്റുകൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും,
1: അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും.
0: അത് പക്ഷേ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 15 മിനിറ്റ് നമ്മൾ കമന്റ് ഇട്ട് 15 മിനിറ്റ് അകത്തേ നമുക്ക് അത് ചെയ്യാൻ പറ്റും.
1: ഓ ശരി,
0: ആ 15 മിനിറ്റ്സിന്റെ വിൻഡോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതെ, നമ്മൾ കമന്റ് ഇട്ട് വായിച്ച് നോക്കി അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം അത് എഡിറ്റ് ചെയ്യാം. ക്ലിക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ഓപ്ഷൻ വരും, ആ എഡിറ്റ് ഓപ്ഷൻ്റെ അകത്ത് നിന്ന് നമുക്ക് കമന്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് പക്ഷേ വലിയ ഒരുപാട് പേർക്ക് ഭയങ്കരമായ സാധ്യതകൾ കൊടുക്കുന്നേ, കാരണം നമ്മൾ പല കമന്റ്സും വായിക്കുമ്പോൾ അതിനകത്തുള്ള എറേഴ്സ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും.
1: മാത്രമല്ല എല്ലാവരും ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിപ്ലൈ കൊടുക്കുന്നത്,
0: ചിലപ്പോൾ നമ്മൾ ഒരു സ്മൈലിക്ക് പകരം മറ്റൊരു സ്മൈലി ആയിരിക്കും അവിടെ ഇടുന്നത്,
1: അപ്പോഴത്തേക്കും സെന്റൻസിന്റെ
0: മീനിങ് തന്നെ മാറിപ്പോകും. അപ്പൊ അത് അത് അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ഉപയോഗപ്രദമായ ഒരു സംഭവമാണത്.
1: ശരി ശരി,
0: അപ്പൊ ഇത് തീർച്ചയായിട്ടും പുതിയ ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റ് ഫോണുകളിലെ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക, അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. വെബ് ആപ്പിന്റെ അത് ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്, അപ്പൊ അത് നമ്മൾ വെബ് വഴിയാണ് എല്ലാവരും ചെയ്യുന്നതെങ്കിൽ പലരും നമ്മൾ വെബ് യൂസ്, ഞാനിപ്പം ഞാൻ പല കാര്യങ്ങളും വെബ് വഴിയായി യൂസ് ചെയ്യുന്നത്, അപ്പൊ അതിൽ ഓൾറെഡി നമുക്ക് കമന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ പറ്റും.
1: ശരി ശരി ശരി,
0: അത് ശ്രദ്ധിക്കാം.
1: ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മൾ ഈ ആഴ്ച ടെക് ബൈറ്റ്സിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും കുറച്ച് ഹാർഡ്വെയറിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു, കുറച്ച് വളരെ കുറച്ച് സോഫ്റ്റ്വെയറിന്റെ ഡീറ്റെയിൽസും പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയൊക്കെ നമുക്ക് അപ്ഡേറ്റ്സ് വരുന്നുള്ളൂ, വലിയ ന്യൂസുകൾ ഇപ്പോൾ അങ്ങനെ വരുന്നില്ല, അല്ലെങ്കിൽ അത്ര വലിയ ഇന്നോവേഷൻസ് ആയിട്ട് വരുന്നില്ല, എല്ലാം AI ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാരണം ഇത്രയൊക്കെയാണ് അപ്ഡേറ്റ്സ് നമുക്ക് നിലവിൽ കിട്ടുന്നത്. അതുപോലെ ശ്രോതാക്കൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വിഷയങ്ങളെ പറ്റി അറിയുകയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ അറിയിക്കുക. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848585. ഒരിക്കൽ കൂടി പറയാം, 8848585. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മളോട് വൈൻഡപ്പ് ചെയ്യണം. ഞാൻ അഖിൽ അനുവേട്ട,
0: സൈനിങ് ഓഫ്.
1: സൈനിങ് ഓഫ്. ബൈ ബൈ.

നാവ് കൂട്ടി പുക ബന്ധുപൂണിയാ കേറ്റം കേറി എതിൽ തട്ടി കൂട്ടി ഒരു കൂട് കെട്ടി പിന്നെ കാവലായി ഞാൻ വേട്ടയാടി പടുകോലം കെട്ടി ചുടു നാവും കൂട്ടി പുക ബന്ധുപൊങ്ങിയാ കേറ്റം കേറി എതിൽ തട്ടി കൂട്ടി ഒരു കൂട് കെട്ടി പിന്നെ കാവലായി ഞാൻ കൂട്ടിലെ കിളികൾ തറക്കണം കൂട്ടിനെ വരുന്നവർ ഓർക്കണം മറക്കണം മരിപ്പിന് മരുന്നില നിറയണം മുട്ടുപിന് പറയണം ഞാനൊരു ഭയങ്കരം പാതകൾ അടയണം പാതിയിൽ കത്തണം ചുണ്ടിലോ കനലിൽ വലിച്ചൊരു

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: നമസ്കാരം. റേഡിയോ സാന്ദ്രം 90.4 അക്ഷരമുദ്ര എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ നിരവധി കൃതികളെ ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് അക്ഷരമുദ്ര എന്നത്. കൂടാതെ പുതിയ തലമുറയിലെ നിരവധി എഴുത്തുകാരെയും ഈ ഒരു പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്ന് അക്ഷരമുദ്രയിൽ സ്പ്രെഡിംഗ് ജോയ് എന്ന ആത്മകഥാപരമായ ഒരു കൃതിയാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ ആഴ്ചയുടെ തുടർച്ചയായാണ് അക്ഷരമുദ്രയിലൂടെ ഈ ആഴ്ചയും സ്പ്രെഡിംഗ് ജോയ് എന്ന കൃതി ശ്രോതാക്കൾക്കായി ഞാൻ പങ്കുവയ്ക്കുന്നത്. ശ്രീ ജോയ് ആലുക്കാസ് എഴുതിയ ആത്മകഥാരൂപത്തിലുള്ള ഒരു കൃതിയാണ് സ്പ്രെഡിംഗ് ജോയ് എന്നത്. തൻ്റെ ജീവിതത്തിൽ, തൻ്റെ യൗവനത്തിലും ഒക്കെയും താൻ അനുഭവിച്ച നിരവധി കാര്യങ്ങളെ അദ്ദേഹം വളരെ വിശ്വസ്തതയോടും ആത്മാർത്ഥതയോടുമായി നമുക്കായി പങ്കുവയ്ക്കുന്നത് സ്പ്രെഡിംഗ് ജോയ് എന്ന ഈ കൃതിയിലൂടെ വായനക്കാരായ നമുക്ക് കാണാൻ കഴിയും. ജോയ് ആലുക്കാസ് ലോകത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ജ്വല്ലറി ബ്രാൻഡായ കഥയും അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ തൻ്റെ വ്യാവസായിക പാരമ്പര്യവും തൻ്റെ കുടുംബജീവിതവും തൻ്റെ യൗവനവും ഒക്കെ പിന്നിട്ട വഴികളെക്കുറിച്ചും വളരെ രസകരമായാണ് പ്രിയങ്കരനായ ജോയ് ആലുക്കാസ് നമ്മോട് പറയുന്നത്. DC ബുക്സാണ് ഇതിൻ്റെ പ്രസാധകർ. ഞാൻ എന്തു ചെയ്യണം എന്നു പറയാതെ ഇന്നെനിക്കറിയാവുന്നതെല്ലാം എന്നെ പഠിപ്പിച്ച അപ്പനും അമ്മയ്ക്കുമാണ് ഞാൻ ഈ കൃതി സമർപ്പിക്കുന്നത് എന്ന് അദ്ദേഹം ഈ കൃതിയുടെ തുടക്കത്തിൽ തന്നെ കുറിച്ചു വച്ചിട്ടുണ്ട്. ജോയ് ആലുക്കാസ് ഈ നാമം കേട്ടിട്ടില്ലാത്തവരായി ആരുമുണ്ടാകില്ല അല്ലേ? ജോയ് ആലുക്കാസ് എന്നത് ഒരാഗോള ബ്രാൻഡായി ഉയർന്ന കഥയും അദ്ദേഹം ഈ കൃതിയിലൂടെ പറയുന്നുണ്ട്. ശ്രീ ജോയ് ആലുക്കാസ് എഴുതിയ ആത്മകഥാരൂപത്തിലുള്ള ഈ കൃതിയുടെ നിരവധി വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി പങ്കുവയ്ക്കുന്നത്. അതിഭാവുകത്വങ്ങളൊന്നും തന്നെ ഇല്ലാതെ വാക്കുകളിലും വരികളിലുമെല്ലാം തികച്ചും സാധാരണക്കാരനെ പോലെ, അല്ലെങ്കിൽ സാധാരണത്വം നിലനിർത്തിക്കൊണ്ട് ശ്രീ ജോയ് ആലുക്കാസ് ആ വരികളിലൂടെ ഇങ്ങനെ തൻ്റെ അനുഭവങ്ങൾ പ്രിയപ്പെട്ട വായനക്കാർക്കായി കുറിച്ചു വയ്ക്കുകയാണ്. ഓരോ അധ്യായവും വായിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് ഒരു വ്യക്തി എന്നല്ല, ഒരു കുടുംബം മുഴുവൻ വളരെ അച്ചടക്കത്തോടെയും വാണിജ്യ പെരുമയോടും കൂടി ലോകത്തിന്റെ നിറകിലേക്ക് നടന്നു കയറിയ ഒരു കഥയാണ് ഇതെന്ന് നമുക്ക് തോന്നും. സാംസ്കാരിക പെരുമയുടെ ഈറ്റില്ലമായ തൃശൂർ നഗരത്തിലാണ് അദ്ദേഹം ജനിച്ചത്. മലയാള സാഹിത്യത്തിൽ ആത്മകഥാപരമായ നിരവധി കൃതികളുണ്ട് അല്ലെ? എന്താണ് ആത്മകഥ എന്നല്ലേ? ഒരു വ്യക്തി സ്വന്തം ജീവിതാനുഭവങ്ങളെ കുറിച്ച് തന്റെ കാഴ്ചപ്പാടുകളിലൂടെ എഴുതുന്ന സാഹിത്യ രൂപമാണ് ആത്മകഥ എന്നത്. ഒരു വ്യക്തിയുടെ ആത്മകഥയിൽ നിന്നും നമുക്ക് ആ വ്യക്തിയുടെ വ്യക്തിപരവുമായ വീക്ഷണങ്ങളും ദർശനങ്ങളും ഓർമ്മകളും ഒക്കെ കാണാൻ കഴിയും. അങ്ങനെ നിരവധി അധ്യായങ്ങളിലൂടെ നിരവധി പേരുകളാണ് അദ്ദേഹം ഈ കൃതിക്ക് ഇട്ടിരിക്കുന്നത്. ഞാൻ ഈ കൃതി കുറേയധികം വായിച്ചു കേൾപ്പിക്കുകയാണ് കഴിഞ്ഞ 2 എപ്പിസോഡുകളിലും ചെയ്തത്. ആലുക്കാസിൽ ആനന്ദം അഥവാ ജോയ് ചേർക്കുന്നു എന്ന് പേരിട്ട് അദ്ദേഹം ഒരധ്യായം എഴുതിയിട്ടുണ്ട്. എന്റെ ഏറ്റവും വലിയ ആനന്ദങ്ങളിലൊന്ന് കാറോടിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ചും ദുബായിലെ പട്ടുപോലെ മൃദുലമായ വഴികളിലൂടെ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ പാട്ട് വയ്ക്കാറില്ല, പകരം നഗര കാഴ്ചകൾ കാണും. അടിസ്ഥാന സൗകര്യങ്ങളിൽ വരുന്ന പുതിയ വികാസങ്ങൾ ശ്രദ്ധിക്കും, അമ്പരചുംബികളുടെ പരിണാമങ്ങൾ കാണും. അത് അനിവാര്യമായും എന്റെ ശ്രദ്ധ പരസ്യങ്ങളിലേക്ക് എത്തിക്കും. പലവിധ പരസ്യ സംവിധാനങ്ങൾ എന്നും എനിക്കൊരു അത്ഭുതമായിരുന്നു എന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. 2004 ഒരു സയാനത്തിൽ ഞാൻ ദേറ ഗോൾഡ് ആൻഡ് ബിൽഡിംഗിലെ ഓഫീസിൽ നിന്ന് അൽ മൻഖൂളിലുള്ള ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2001 ഞങ്ങൾ ഈ വില്ലയിലേക്ക് താമസം മാറ്റിയത്. അപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ചകളെ കുറിച്ചാണ് അദ്ദേഹം കുറിക്കുന്നത്. ഞാൻ സിഗ്നലിലെത്തി, സിഗ്നൽ പച്ച കത്തിയെന്നും എനിക്ക് മുന്നോട്ട് നീങ്ങുകയല്ലാതെ മറ്റു മാർഗമില്ല. ബർദുബയിലെത്തിയ ഞാൻ ഒരു യൂട്ടേൺ എടുത്ത് തിരികെ വന്നു. തിരികെ വണ്ടി ഓടിച്ച് ഞാൻ വന്നപ്പോൾ ഒരു പരസ്യ ബോർഡിനരികിലാണ് ഞാൻ എത്തിയത്. അതിൽ എഴുതിയിരുന്നത് ഞാൻ കൃത്യമായി വായിച്ചെടുത്തു എന്ന് അദ്ദേഹം കുറിക്കുന്നു. അതിലെ ആദ്യ അക്ഷരം കണ്ടപ്പോൾ എന്റെ മനസ്സിലുദിച്ച ഒരാശയത്തിന്റെ പൂർണ്ണ രൂപത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ആ പരസ്യപ്പലക എന്റെ ആ യാത്രയിൽ കൂട്ടിച്ചേർത്ത 4 കിലോമീറ്റർ മൂല്യവത്തായിരുന്നു എന്നും പറയുന്നുണ്ട്. ആ പരസ്യപ്പലക എങ്ങനെയാണെന്നെ പ്രലോഭിപ്പിച്ചത്, അത് പറഞ്ഞ കഥ വളരെ പ്രസിദ്ധമാണ്. ചില്ലറ വിൽപ്പന, സേവനങ്ങൾ, ഉത്പാദനം എന്നിങ്ങനെ പല മേഖലകളിൽ സാന്നിധ്യമുള്ള അൽഫുതൈം ഗ്രൂപ്പ് 2000 വിഭജിക്കപ്പെട്ടിരുന്നു. മജീദ് തന്റെ കുടുംബ നാമം കമ്പനിയുടെ പേരിനൊപ്പം നിലനിർത്തി. അതിൽ തന്റെ പേരും അദ്ദേഹം കൂട്ടിച്ചേർത്തുവെന്ന് നമ്മുടെ പ്രിയങ്കരനായ ജുയ ലുക്കാസ് ഈ കൃതിയിൽ കുറിക്കുന്നുണ്ട്. എനിക്കത് തന്ന സന്ദേശം വളരെ ലളിതമായിരുന്നു. ഞാൻ എന്റേതായ ഒരു പൈതൃകം സൃഷ്ടിച്ചെടുക്കുമ്പോൾ തന്നെ അപ്പൻ എനിക്ക് തന്നതെന്തോ അതിനെ നിലനിർത്തുകയും ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ ആ പൊക്കിൽ കൂടി മുറിച്ചുകൊണ്ട് തന്നെ വിപണിയിൽ എനിക്കുള്ള സത്പേര് കൂട്ടിക്കൊണ്ട് അപ്പൻ സ്ഥാപിച്ച ബ്രാൻഡിന്റെ മികച്ച ഖ്യാതിയും വിശ്വാസ്യതയും ഒക്കെ നിലനിർത്താം എന്നും അദ്ദേഹം

കുറിക്കുന്നുണ്ട്. അതിനാൽ ഞാൻ ആലൂക്കാസിനൊപ്പം ജോയ് ചേർക്കാൻ അങ്ങനെ തീരുമാനിച്ചു. എനിക്കും എന്റെ വ്യാപാരത്തിനും ഒരു പുതിയ വ്യക്തിത്വം സൃഷ്ടിച്ചെടുക്കാൻ സമയമായിരിക്കുന്നു. 2001 കുടുംബ വ്യാപാരത്തിന്റെ ഭാഗം നടന്നതിനു ശേഷവും തുടർന്ന് ഇന്ത്യയിൽ ഞാൻ പലതും ആരംഭിച്ചതിനു ശേഷവും വർഷങ്ങളായി ഞാൻ എന്റെ പ്രസ്ഥാനത്തിന് വേറിട്ട ഒരു വ്യക്തിത്വം എങ്ങനെ സ്ഥാപിക്കണം എന്നതിനുള്ള മാർഗം ആരാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം ഈ കൃതിയിൽ കുറിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം സ്വതന്ത്രരായി പ്രവർത്തിക്കുകയായിരുന്നു. എന്നിരുന്നാലും ആലുക്കാസ് എന്ന ബ്രാൻഡിലൂടെ പരസ്പരം ഞങ്ങൾ ബന്ധത്തിലുമായിരുന്നു എന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അക്ഷരമുദ്രയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യത്തിൽ ആത്മകഥാംശങ്ങളുള്ള നിരവധി കൃതികളുണ്ട്. ആത്മകഥകൾ എന്നും നമ്മയൊക്കെ വളരെ സ്വാധീനിച്ചു പോകുന്ന ഒരു സാഹിത്യ രൂപം തന്നെയാണ്. ശ്രീ ജോയ് ആലുക്കാസ് എഴുതിയ സ്പ്രെഡിംഗ് ജോയ് എന്ന ആത്മകഥയെക്കുറിച്ചാണ് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ആഴത്തിൽ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ജോയ് ആലുക്കാസ് ലോകത്തിന് പ്രിയപ്പെട്ട ജ്വല്ലറി ബ്രാൻഡായ കഥ, അതിന്റെ തന്നെ ഉടമയും വ്യവസായിയുമായ ജോയ് ആലുക്കാസ് ഈ ഒരു കൃതിയിലൂടെ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ആലുക്കാസ് എന്ന പേരിനോടൊപ്പം ജോയ് എന്ന പേര് കൂട്ടിച്ചേർത്തതിന്റെ വിശേഷങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 22 ക്യാരറ്റ് സ്വർണ്ണ വ്യാപാരി എന്ന സ്ഥാപനം, ആ ബ്രാൻഡ് പുതുക്കൽ,

പുനഃസ്ഥാപിക്കൽ, അതിനെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം നിരവധി അധ്യായങ്ങളിലൂടെ നമ്മോട് പറയുന്നത്. പുതിയ പേരുമൊത്ത് ജനങ്ങൾ പരിചയത്തിലാകാൻ കുറച്ച് സമയമെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ശീലമെന്ന നിലയിൽ എല്ലാവരുടെയും നാക്കിൻതുമ്പിൽ ആലുക്കാസ് എന്ന നാമമേ വരുമായിരുന്നുള്ളൂ. അത് ഞങ്ങളുടെ വിതരണക്കാരാകട്ടെ, വ്യാപാര പങ്കാളികളാകട്ടെ, ജീവനക്കാരാകട്ടെ, പുതിയ പേരെന്നുപോലെ സ്വീകാര്യമാകാൻ കുറച്ച് സമയമെടുത്തു. പൊതുവേ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ അത് ജോയി ആലുക്കാസ് എന്നാണെന്നായിരുന്നു. രണ്ട് വാക്കുകളായി അല്ലാതെ ഒന്നിച്ചല്ല എന്ന് അതൊരൊറ്റ വാക്കാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ജോയ് ആലുക്കാസ്, അതാണ് എന്റെ ബ്രാൻഡിന്റെ പേര്. ഞാൻ പലരെയും തിരുത്തുകയുണ്ടായി എന്നുകൂടി അദ്ദേഹം ഈ കൃതിയിൽ പറയുന്നുണ്ട്. ജോയ് ഇന്ത്യയിൽ എന്ന് പേരിട്ടിരിക്കുന്ന ഒരധ്യായത്തിൽ സ്വർണവും പവിഴങ്ങളും നിറഞ്ഞു കിടക്കുന്ന അലാവുദ്ദീന്റെ ഗുഹ ഓർക്കുക എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. ഉജ്ജ്വലമായ നിധികൾ, അന്തമില്ലാതെ നീളുന്ന ദൃശ്യവിരുന്നായി അത് കണ്ണുകൾ കന്ന് ആ മാന്ത്രികതയിലേക്ക് വശീകരിക്കപ്പെട്ട് അതിൻ്റെ തിളങ്ങുന്ന സ്വർണവർണ്ണത്തിൽ ത്രസിച്ച് അതിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് ഞാൻ കുറിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് എൻ്റെ ചെന്നൈയിലെ ബൃഹത് ഷോറൂമിനെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന ധാരണ. സമാനതകളില്ലാത്ത ഒരു ഷോപ്പിംഗ് അനുഭവമാണ് എന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ അതിനെ സങ്കല്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നാല് നിലകളിലായി ഏകദേശം 51,962 ചതുരശ്ര അടിയിൽ തിരഞ്ഞെടുക്കാനായി സമാനതകളില്ലാത്ത ഒരു ഷോപ്പിംഗ് അനുഭവമാണ് എൻ്റെ ചെന്നൈയിലെ ഷോറൂം എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉദ്ഘാടന ദിവസം എന്നിലുണ്ടായിരുന്നത് ആകാംക്ഷകളല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. വർഷങ്ങളായി ഞാൻ എന്തൊക്കെ നിർമ്മിച്ചെടുത്തോ അതെല്ലാം ഈ ഷോറൂമിന്റെ വിജയത്തിലായിരിക്കും ഇനി അടിസ്ഥാനപ്പെടുത്തുന്നത് എന്ന് ജോയ് ആലുക്കാസ് നമ്മോട് പറയുന്നു. എനിക്കറിയാവുന്ന മിക്കവാറും എല്ലാവരും ഇതിനിറങ്ങരുത് എന്ന് എന്നെ ഉപദേശിച്ചിരുന്നു. അക്കൂട്ടത്തിൽ എനിക്ക് ജ്വല്ലറി നൽകുന്നവരുമുണ്ടായിരുന്നു, കുടുംബാംഗങ്ങളുണ്ട്. ചെന്നൈയിലെ ഒരു ഷോറൂമിന് ചെയ്ത നിക്ഷേപമുണ്ടെങ്കിൽ 10 പുതിയ ഷോറൂമുകൾ ആരംഭിക്കാനാകും. ഞാൻ എൻ്റെ കൈവശമുള്ള മുട്ടകളെല്ലാം പൊന്നുമുക്കി മിനുക്കിയെടുത്ത ഒരൊറ്റ കുട്ടയിൽ നിക്ഷേപിക്കുന്നത് എന്തുകൊണ്ട് എന്ന് അവർക്കൊന്നും അന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം വളരെ ലളിതമായി കുറിക്കുന്നുണ്ട്. അവരുടെ വീക്ഷണമൊക്കെ എനിക്ക് മനസ്സിലായി. ഒന്നിനു പകരം 10 ഷോറൂമുകൾ തുറക്കുന്നതാകുമായിരുന്നു സുരക്ഷിതത്വം. അത് വിജയസാധ്യത വർദ്ധിപ്പിക്കുകയും പരാജയ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു എന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. അതേസമയം എന്റെ സ്വപ്നത്തിലുള്ള ജ്വല്ലറി ഷോറൂം അതിബൃഹത്തായ മൂലധന നിക്ഷേപം ആവശ്യപ്പെടുന്ന ഒന്നായിരുന്നു. അതിനൊത്ത പ്രവർത്തന ചെലവുകളും വേണം. അത് നടത്തിക്കൊണ്ടുപോകാൻ ഉതകുന്ന ജീവനക്കാരുടെ സംഘത്തെ ഞാൻ തിരഞ്ഞെടുത്തു. അവർക്ക് എല്ലാവിധ പരിശീലനങ്ങളും നൽകി കടയുടെ ഇന്റീരിയർ ജോലികൾക്ക് വളരെയധികം തുക ഞാൻ ചിലവിട്ടു. അതിനകത്ത് ഏകദേശം 3.5 ടൺ സ്വർണത്തിന്റെ ശേഖരമുണ്ടായി. അതിലൊക്കെ തന്നെ ഇതിന്റെ അതിജീവന സാമർഥ്യം, നിലനിൽപ്പ് എങ്ങനെയാകുമെന്നതിൽ എന്റെ സംഘത്തിനൊരു ചെറിയ ആശങ്കയുണ്ടായത് സ്വാഭാവികം തന്നെ എന്ന് കുറിക്കുന്നുണ്ട്. തീർത്തും സാമ്പത്തിക വശത്തു നിന്നോ നിക്ഷേപ മാതൃകയുടെ വശത്തു നിന്നോ പരിഗണിച്ചാൽ ഇത് വിവേകമാണെന്ന് പറയാനാകുമായിരുന്നില്ല. മറ്റുള്ളവർക്ക് അസാധ്യമെന്ന് തോന്നിയത് എനിക്ക് സാധ്യമെന്ന് തോന്നി എന്ന് കുറിക്കുന്നുണ്ട്. പരീക്ഷിച്ചറിഞ്ഞ കാലം, അംഗീകരിച്ച മാർഗം എനിക്കുള്ളതല്ല. ഞാൻ എന്റേതായ പാത കണ്ടെത്തുന്ന വ്യക്തിയാണ് എന്ന് വ്യാപാരിയായ ജോയ് ആലുക്കാസ് പറയുന്നുണ്ട്. ഈ പരമ്പരയിലെ ഏറ്റവും പുതിയതായിരുന്നു ചെന്നൈയിലെ ഷോറൂം. ആരെങ്കിലും എന്നോട് എന്തിനെ എന്ന് ചോദിച്ചാൽ ഉടൻ എന്റെ മറു ചോദ്യം എന്തുകൊണ്ട് പറ്റില്ല എന്നാകും. ഒരു പദ്ധതി തീരുമാനിച്ചാൽ അത് ഞാൻ പ്രാവർത്തികമാക്കും എന്ന് തന്നെയാണ് അദ്ദേഹം കുറിക്കുന്നത്. ചെന്നൈയിലെ ഷോറൂം ഞാൻ പ്രഖ്യാപിച്ച് ഒട്ടും താമസിയാതെ എന്റെ പ്രതിയോഗികൾ അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തുടങ്ങി എന്നും കുറിച്ചിട്ടുണ്ട്. എന്റെ ആദ്യ ചുവട് എനിക്ക് ഏറ്റവും അടുത്തുള്ള എന്റെ ടീമിനെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു. അവർക്കെന്റെ വീക്ഷണം മനസ്സിലാകുക എന്നതായിരുന്നു എന്നും കുറിക്കുന്നുണ്ട്.
അവർ എന്റെ ഒപ്പം എത്തിയാൽ പിന്നെ കടയുടെ വിജയത്തിനായി വിശ്രമമില്ലാതെ അവർ പ്രവർത്തിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവരുടെ നേതാവ് എന്ന നിലയിൽ എന്റെ ദൗത്യം അവരുടെ മനസ്സിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുകയായിരുന്നു. അതിന് കുറച്ച് സമയമെടുത്തു. പക്ഷേ ചില അപായ സാധ്യതകളെ നേരിടാൻ തക്ക മൂല്യം ഈ പദ്ധതിയിലുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ അന്ന് എനിക്കായി. അവസാനം അവരെല്ലാം തന്നെ എന്റെ നിരീക്ഷണങ്ങൾക്ക് ഒപ്പം ചേർന്ന് നിന്നു എന്നും വളരെ ആഹ്ലാദത്തോടെ അദ്ദേഹം കുറിക്കുന്നുണ്ട്. ഈ മെഗാ ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പുള്ള 18 മാസങ്ങളിൽ ഞാൻ ചെന്നൈയിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് 30 തവണയെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. വളരെ സൂക്ഷ്മമായ നിർമ്മാണമാണ് ഈ ഒരു ഷോറൂമിന് വേണ്ടത് എന്ന് അദ്ദേഹം കുറിക്കുന്നുണ്ട്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. റേഡിയോ സാന്ത്വനം 90.4 പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി അക്ഷരമുദ്ര എന്ന ഈ പ്രോഗ്രാമിലൂടെ ഞാൻ വിശദീകരിക്കുന്നത് വ്യാപാരിയായ ജോയ ലുക്കാസ്, ലോകോത്തര ബ്രാൻഡായി ഉയർന്ന കഥ അദ്ദേഹം തന്നെ നമ്മോട് സ്പ്രെഡിംഗ് ജോയ് എന്ന കൃതിയിലൂടെ വിവരിക്കുന്ന കുറേയധികം വിശേഷങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ പങ്കുവയ്ക്കുന്നത്. സ്പ്രെഡിംഗ് ജോയ് എന്ന തൻ്റെ ആത്മകഥയിലൂടെയാണ് അദ്ദേഹം

താൻ പിന്നിട്ട ജീവിത വഴികളിലൂടെ തന്റെ അനുഭവങ്ങളെക്കുറിച്ചും തന്റെ ജീവിതയാത്രയെക്കുറിച്ചും തന്റെ വ്യാപാരത്തെക്കുറിച്ചും തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചൊക്കെ വളരെ രസകരമായാണ് ഈ കൃതിയിൽ അദ്ദേഹം നമ്മോട് കുറേയധികം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലും ഈ കൃതിയാണ് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി അക്ഷരമുദ്രയിലൂടെ പങ്കുവയ്ക്കുന്നത്. ചെന്നൈയിലെ അദ്ദേഹത്തിന്റെ സ്വപ്ന ഷോറൂമുണ്ടായ കഥയും അതിന്റെ പിന്നിലെ പ്രയത്നവുമൊക്കെയാണ് അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നത്. 2008 സാമ്പത്തിക പ്രതിസന്ധി ബ്ലാക്ക് സ്വാൻ പ്രതിഭാസം എന്റെ സ്വപ്ന പദ്ധതിയിൽ നിഴൽ വീഴ്ത്തി എന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. ആ വർഷം ഫെബ്രുവരി ആയപ്പോഴേക്കും മോർഗേജ് സെക്യൂരിറ്റികളിൽ വൻ തകർച്ചയുണ്ടായി. അത് US സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് വലിയ പ്രഹരമായി. ആ ഒരു ആഗോള മാന്ദ്യത്തിന്റെ സൂചനയായി അത്. ഏതൊരു ആപൽസന്ധിയിലും സംഭവിക്കുന്നത് പോലെ അപ്പോഴും സ്വർണവില കുതിച്ചുയർന്നു എന്നും ഈ കൃതിയിൽ പറയുന്നുണ്ട്. മധുരവും പുളിയുമുള്ള ഒരു ഇക്വിറ്റി കഥ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു അധ്യായമുണ്ട്. ജോയാലുക്കാസിൽ ഒരു സ്വകാര്യ ഓഹരി പങ്കാളിത്തം എന്നത് ആദ്യമായല്ല അദ്ദേഹം പരിഗണിക്കുന്നത് എന്നാണ് പറയുന്നത്. 2007 ജോയാലുക്കാസ് വിപുലീകരണ ഉത്സാഹത്തിലായിരുന്നപ്പോൾ സാധ്യതയുള്ള നിക്ഷേപകർക്ക് സ്വകാര്യ ഓഹരികൾ നൽകി മൂലധനം സമാഹരിക്കുക എന്നൊരു ചിന്ത അദ്ദേഹത്തിലുണ്ടായിരുന്നു എന്നും കുറിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം നമുക്കായി കുറേയധികം വിശേഷങ്ങളാണ് ഈ കൃതിയിലൂടെ പങ്കുവയ്ക്കുന്നത്. നിരവധി അധ്യായങ്ങളിലൂടെ വളരെ തന്മയത്വത്തോടും ലളിതമായും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഫെബ്രുവരി മധ്യത്തിൽ ഞാൻ സിംഗപ്പൂരിലും മലേഷ്യയിലുമുള്ള എന്റെ കടകളിലേക്കുള്ള പതിവ് സന്ദർശന യാത്രകൾ ആയിരുന്നു. യാത്രക്കിടയിൽ വിമാനങ്ങളിലൊന്നിൽ ഞാനൊഴികെ എല്ലാ യാത്രികരും മാസ്ക് ധരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരുതരം ഫ്ലൂ വ്യാപകമാകുന്നു എന്നൊരു വാർത്ത പരക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം കോവിഡ് ബാധയെക്കുറിച്ച് കുറിച്ചിരിക്കുന്നത്. ഒരു പുതിയ വൈറസ് അതിവേഗം വ്യാപകമാകുന്നതിനെ കുറിച്ച് മാധ്യമങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു എന്നത് എന്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഞാൻ എനിക്ക് മറികടക്കാനാകാത്തതെന്ന് തോന്നിപ്പിച്ച പല വെല്ലുവിളികളെയും നേരിട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 2007 വ്യാപാരത്തിന്റെ വളർച്ചയ്ക്ക് വേഗം വർദ്ധിച്ചു എന്നും കുറിക്കുന്നുണ്ട്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 11 രാജ്യങ്ങളിലായി എനിക്ക് 160 കടകളുണ്ട്. $3 ബില്യൺ വിറ്റുവരവുണ്ട്. വർഷാവർഷം ഇരട്ട അക്കത്തിലുള്ള വളർച്ചയെയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ലളിത സന്തോഷങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു അധ്യായത്തിൽ അദ്ദേഹം എന്റെ ജീവിതശൈലി ലളിതമാണ്, സമൂഹ മാധ്യമങ്ങൾക്ക് തീറ്റ ലഭിക്കാനായി അനാവശ്യവും അമിതവുമായ വിലക്ഷണതകളിൽ ഞാൻ ഏർപ്പെടാറില്ല എന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. ഒഴിവ് സമയങ്ങളിലെല്ലാം ഒന്നുകിൽ കുടുംബത്തിനൊപ്പമോ അടുപ്പമുള്ളവരുമൊത്തോ ഞാൻ സമയം ചിലവിടും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ അടുപ്പമുള്ളവർ ഒക്കെ തന്നെ എന്റെ ജോലിയുമായി ബന്ധപ്പെട്ടവരാകും എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ എന്തൊരു വിരസ ജീവിതം എന്ന് തോന്നുമായിരിക്കും അല്ലേ? എന്നാൽ ഞാൻ ആവേശം കാണുന്നത് എന്റെ ജോലിയിലാണ്. വീട്ടിൽ വീട്ടുകാരുമൊത്തും സുഹൃത്തുക്കളുമൊത്തും സംസാരിക്കുന്നതിലും തമാശകൾ പങ്കുവയ്ക്കുന്നതിലും ചിലപ്പോൾ പരസ്പരം കളി പറയുന്നതിലുമൊക്കെ ഞാൻ സംതൃപ്തി കണ്ടെത്തുന്നു. വിനോദത്തിനായി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. എനിക്ക് പെട്ടെന്ന് ഒരു മറുപടി തോന്നാറില്ല. വിനോദം എന്നത് ആപേക്ഷികമാണ്. സ്പോർട്സ് എനിക്കൊരു ഇഷ്ട വിനോദമാണ്. അതിനാൽ ഏറ്റവും ഇഷ്ടം ഫുട്ബോളാണ്. 2022 ലോകകപ്പിലെ ഏതാനും കളികൾ കാണാൻ ഞാൻ ഖത്തറിലേക്ക് പോവുകയുണ്ടായി. എന്നാൽ എന്റെ ഏറ്റവും വലിയ വിനോദം ജോലി തന്നെയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്റെ ഏറ്റവും പ്രധാന തുണ ജോളിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ജോളി. അവൾ ഇന്നും എനിക്ക് നിരുപാധിക പിന്തുണ നൽകിയിട്ടുണ്ട്. എന്നെ നിലതെറ്റാതെ നിർത്തിയിട്ടുമുണ്ട്. അതേസമയം വ്യാപാരത്തിൽ എനിക്ക് എന്ത് ചെയ്യണമോ അതിനുള്ള ഇടം അനുവദിച്ചു തന്നിട്ടുമുണ്ട്. ഒപ്പം ജീവിക്കാൻ അത്ര എളുപ്പമുള്ള ഒരാളൊന്നുമല്ല ഞാനെന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. അതെനിക്കറിയാം. അതിനാൽ എന്റെ വിചിത്ര ശീലങ്ങളോട് പൊരുത്തപ്പെട്ടതിന് അവൾക്ക് എല്ലാ ബഹുമതികളും നൽകിയേ മതിയാകൂ. വളരെ ധാർമ്മികതയുള്ള ഒരു വ്യക്തിയാണവൾ. എന്റെ ധാർമ്മികതയുടെ വ്യാപ്തിക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നതും അവൾക്കും എന്റെ അപ്പനുമാണ് എന്നും അദ്ദേഹം പറയുന്നു. നിരവധി അധ്യായങ്ങളിലൂടെയാണ് അദ്ദേഹം തന്റെ ജീവിതയാത്രയെക്കുറിച്ച് കുറേയധികം കാര്യങ്ങൾ നമ്മോട് പറയുന്നത്. പാരമ്പര്യമായി
തനിക്ക് ലഭിച്ച വ്യാപാര സിദ്ധിയെക്കുറിച്ചും തൻ്റെ സഹോദരങ്ങളെക്കുറിച്ചും തൻ്റെ അപ്പനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ വളരെ ആഴത്തിൽ അദ്ദേഹം ഈ കൃതിയിലൂടെ കുറേയധികം വിശേഷങ്ങളാണ് പ്രിയപ്പെട്ട വായനക്കാർക്കായി പങ്കുവയ്ക്കുന്നത്. ജോയാ ലുക്കാസ് എന്ന ലോകോത്തര നിലവാരമുള്ള ഒരു ബ്രാൻഡ് എങ്ങനെ ഉണ്ടായി എന്ന് അദ്ദേഹം വളരെ തന്മയത്വത്തോടും ലളിതമായുമാണ് നമ്മോട് പറയുന്നത്. ചിലയിടങ്ങളിലെല്ലാം ഒട്ടും അതിശയോക്തി കലരാത്ത തരത്തിലാണ് അദ്ദേഹം നമ്മോട്

0: സ്പ്രെഡിംഗ് ജോയ് എന്നീ കൃതിയുടെ പ്രധാനപ്പെട്ട കുറെ അധ്യായങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ നിരവധി കൃതികളെ അക്ഷരമുദ്രയിലൂടെ ഞാൻ ശ്രോതാക്കൾക്കായി തുടർന്നു വരുന്ന എപ്പിസോഡുകളിൽ വിശദമാക്കാം. ഇന്നേക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്. Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

യാത്ര പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദാരം.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ

0: അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
1: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
2: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
3: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിന്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന വശങ്ങൾ. മെലനോമ തിങ്കളാഴ്ച.

മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് മെയ് 4, 2026 ആചരിക്കുന്നു ഈ ദിനം. ഏറ്റവും മാരകമായ ചർമ്മ ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ: പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും വീണ്ടും പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാവയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസുകളും വീതിയേറിയ ബ്രിംഡ് തൊപ്പികളും ധരിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പുതിയതോ മാറിക്കൊണ്ടിരിക്കുന്നതോ ആയ പാടുകൾ തിരിച്ചറിയുന്നതിനായി പതിവായി ചർമ്മ സ്വയം പരിശോധനകൾ നടത്താൻ അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സാഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും മെലനോമയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഈ മാസം മുഴുവൻ AAD പോലുള്ള സംഘടനകൾ ചർമ്മ പരിശോധനകൾക്കും അവബോധ പ്രചാരണങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നു. ചർമ്മ ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

Johnny's Eagle Tour.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ജനിമൃതികളുടെ അനന്തവിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദ

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരു യുവാവ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടും. കണ്ടുമുട്ടിക്കഴിയുമ്പോൾ വീണ്ടും കാണണമെന്ന് മോഹം. അങ്ങനെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ തമ്മിൽ എന്തൊക്കെയോ പറയണമെന്ന മോഹം. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. അവിടെയാണ് പ്രേമം പൊട്ടിമുളയ്ക്കുന്നത്. പ്രേമത്തെപ്പറ്റി പാടി പറഞ്ഞു നടന്ന് പ്രേം നസീർ എന്ന പേരും കിട്ടി. ആ ഇടയ്ക്കാണ് ചെട്ടിക്കുളങ്ങരയിലെ ഭരണി മഹോത്സവം. അങ്ങനെ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.